ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രഭാത ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇനി പ്രഭാത ചിന്തയാണ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ശ്രീകൃഷ്ണകുമാർ കണ്ണോത്ത്.

നല്ല വാക്കൂതുവാൻ ത്രാണിയുണ്ടാകണം, സത്യം പറയുവാൻ ശക്തിയുണ്ടാകണം. ഈ പ്രാർത്ഥനാ ശ്ലോകത്തിന്റെ അർത്ഥം അന്വർത്ഥമാകുന്നൊരു സാമൂഹിക സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സത്യം പറയുവാനും നല്ല വാക്കുച്ചരിക്കുവാനുമുള്ള കരുത്ത് നേടിയെടുത്തേ പറ്റൂ. പണ്ടുകാലത്ത് നാം കുട്ടികളെ ഉപദേശിക്കുന്നത് ഇത്തരം വരികളിലൂടെയായിരിക്കും. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൂതന്മാരെയാണ് നമുക്കാവശ്യം. അതിന് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ട ഉപദേശം ഇതുപോലെയാണ്. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും സമൂഹത്തിനും നിർണായകമായ സ്വാധീനമാണുള്ളത്. ഭാവിയുടെ പ്രകാശഗോപുരങ്ങളായ അവരെ മികച്ച രീതിയിൽ വളർത്തുവാനും അതുവഴി കുടുംബത്തിനും സമൂഹത്തിനും മുതൽക്കൂട്ടാകുവാനും ചെറുപ്പത്തിലെ ഇത്തരം വാക്കുകൾ കേട്ട്, ഇത്തരം ഉപദേശങ്ങൾ കേട്ട് അവരുടെ മനസ്സുറക്കണം. അമിത സംരക്ഷണം പോലെ അപകടകരമാണ് അമിതമായ നിയന്ത്രണവും. ആശ്രയത്വശീലം വളർത്താതെ, അടിമത്ത മനസ്ഥിതി ഉണ്ടാക്കാതെ കുട്ടികൾക്ക് സ്വാതന്ത്ര്യവും സ്വാശ്രയത്വവും പ്രദാനം ചെയ്യുവാൻ അവർക്ക് കൃത്യമായ വ്യക്തമായ വ്യക്തിത്വ വികാസം ആവശ്യമാണ്. വ്യക്തിത്വം വികസിതമാകുമ്പോൾ അവരുടെ മനസ്സിൽ പതിയേണ്ടുന്ന വാക്കുകളാണ് സത്യം പറയുവാനും നല്ല വാക്കുച്ചരിക്കുവാനുമുള്ള കരുത്തും ശീലവും. താൽക്കാലികമായ നേട്ടങ്ങൾക്കു വേണ്ടി എത്ര അസത്യങ്ങളാണ് നാം പറയുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നില ഭദ്രമാക്കുവാനും തെറ്റുകളെല്ലാം നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് മാറ്റുവാനും ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് അസത്യം പറയേണ്ടി വരിക. പുതിയ വെല്ലുവിളികൾ നേരിടുന്ന പുതിയ കാലത്ത് മനുഷ്യനെ മനുഷ്യനാക്കുന്ന ആശയവിനിമയ ശേഷി പരസ്പരം സ്നേഹത്തിനും ബഹുമാനത്തിനും സന്തോഷത്തിനും ഉതകുന്നതാകുന്നതല്ലേ നല്ലത്? ഒരാളുടെ വാക്കുകൾ അത് കേൾക്കുന്നവരിൽ ജനിപ്പിക്കേണ്ടത് വിദ്വേഷമോ വെറുപ്പോ അല്ല, മറിച്ച് സ്നേഹവും സന്തോഷവുമായിരിക്കണം. മറ്റുള്ളവർക്ക് ഹിതകരമാവുന്ന കാര്യങ്ങൾ മാത്രം പറയുമ്പോൾ അത് സത്യമാവുകയും വേണമെന്നാണ് ഈ വരികളുടെ അർത്ഥം. എല്ലാ സത്യങ്ങളും കേൾക്കാൻ സുഖകരമാവണമെന്നില്ല. അപ്രിയമായ സത്യങ്ങളും നമുക്കിടയിലുണ്ട്. സത്യം പറയുക തന്നെ വേണം. എന്നാൽ ആ സത്യം പറയുമ്പോൾ അത് കേൾക്കുന്ന ഒരാളിലുണ്ടാക്കുന്ന വിപരീത മാനസികാവസ്ഥ കൂടി നാം ശ്രദ്ധിച്ചാൽ അത് അപകടകരമല്ലാതാവും. നല്ല വാക്കുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസത്യമായ വാക്കുകൾ എന്നതല്ല. സത്യമായവ തന്നെ, അത് പ്രിയമാണെങ്കിലും അപ്രിയമാണെങ്കിലും നല്ല വാക്കുകളിലൂടെ ഉച്ചരിക്കുകയും അപ്പോൾ അത് കേൾക്കുന്നവരുടെ ഉള്ളിൽ സന്തോഷം ജനിപ്പിക്കുകയും ചെയ്യും. പണ്ടുകാലത്ത് മുത്തശ്ശിമാർ തങ്ങളുടെ മടിയിലിരുത്തി കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകുന്ന ഇത്തരം ഈരടികൾ പുതുതലമുറ കേൾക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നല്ല വാക്കൂതുവാൻ ത്രാണിയുണ്ടാകണം, സത്യം പറയുവാൻ ശക്തിയുണ്ടാകണം.

0: ഇപ്പോൾ കേട്ട പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീകൃഷ്ണകുമാർ കണ്ണോത്ത്. റേഡിയോ മലബാറിന്റെ മലബാർ ഡയറിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ രാവണപുത്രി എന്ന വയലാറിന്റെ കവിത കേൾക്കാം. തുടർന്ന് ചരിത്രപദം, വചനാമൃതം എന്നിവ കേൾക്കാം. 6:30 മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നത്. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 പ്രതികരണം. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചിരിയും ചിന്തയും. 8:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. അവതാരകരായി ശ്രോതാക്കൾ എത്തുന്ന പരിപാടിയിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ പ്രമീള ടീച്ചർ തന്റെ ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നു. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 പത്രവിശേഷം. തുടർന്ന് ചിത്രപരിചയം. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:00 സ്ത്രീതരംഗം പുനഃപ്രക്ഷേപണം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. തുടർന്ന് നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 ഇഷ്ടഗാനങ്ങൾ. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥി ഭാഷാഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 പ്രതികരണം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ചലച്ചിത്രഗാനങ്ങൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്രഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. ഇതിൽ സന്തോഷ് ചേച്ചിക്കാനത്തിന്റെ ബിരിയാണി എന്ന കഥയുടെ റേഡിയോ നാടകരൂപം കേൾക്കാം. അവതരിപ്പിക്കുന്നു റെഡ് സ്റ്റാർ ബാലവേദി കൂട്ടുകാർ ഒരുവച്ചാൽ. 9:00 നാടകനേരം. ഇതിൽ അസുരഗോത്രം നാടകത്തിൽ അഭിനയിച്ച ശ്രോതാക്കളുടെ അനുഭവങ്ങളുമായി നാടക ചർച്ച. 10:00 പുത്തൻ പാട്ടുകൾ. ഇപ്പോൾ കേട്ടത് റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: കാവ്യധാര. കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ വയലാറിന്റെ കവിത രാവണപുത്രി.

0: കണ്ടൊന്നും അപ്പു ചോദിക്കുവാൻ ആ മണിച്ചുണ്ടിൽ ഒരച്ഛൻ്റെ മുത്തം കൊടുക്കുവാൻ.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വയലാറിന്റെ കവിത രാവണപുത്രി. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാവുന്നു.
2: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതും മായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
3: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
4: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
5: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
6: ഇന്ന് June 14, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം June 14 വർഷത്തിലെ

0: അസ്ട്രോണമിക്കൽ സൊസൈറ്റിക്ക് സമർപ്പിച്ചു. 1907 നോർവേയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചു. 1938 ആദ്യത്തെ സൂപ്പർമാൻ കോമിക് പുറത്തിറക്കി. 1967 ശുക്രപര്യവേക്ഷണത്തിനായുള്ള മറൈനർ 5 പേടകം വിക്ഷേപിച്ചു. 1967 ചൈന ആദ്യത്തെ ഹൈഡ്രജൻ ബോംബ് പരീക്ഷണം നടത്തി. 2005 9.77 സെക്കൻഡിൽ 100 മീറ്റർ ദൂരം ഓടി ജമൈക്കയുടെ അസഫ പവൽ പുതിയ ലോക റെക്കോർഡ് സ്ഥാപിച്ചു. കേരളത്തിലെ പ്രമുഖ സാഹിത്യ വിമർശകനും ഭാഷാശാസ്ത്രജ്ഞനുമായിരുന്ന കുട്ടിക്കൃഷ്ണ മാരാരുടെ ജന്മദിനവും ജർമ്മൻ സാമൂഹ്യ ശാസ്ത്രജ്ഞനായിരുന്ന മാക്സ് വെബർ, ഇന്ത്യയിലെ പ്രശസ്തനായ പക്ഷി നിരീക്ഷകനായിരുന്ന ഇന്ദുചൂഢൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന കെ നീലകണ്ഠൻ, CV രാമന് നൊബേൽ സമ്മാനം ലഭിച്ച രാമൻ ഇഫക്റ്റ് എന്ന കണ്ടുപിടുത്തത്തിന്റെ മുഖ്യ സഹായിയും 1928 മാർച്ച് ലക്കം നേച്ചുറിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണ പ്രബന്ധത്തിന്റെ സഹരചയിതാവുമായ കരിമാണിക്കം ശ്രീനിവാസ അയ്യങ്കാർ കൃഷ്ണൻ തുടങ്ങിയവരുടെ ചരമദിനവും ജൂൺ 14.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: വചനാമൃതം. എല്ലാവരും ഈശ്വരനെയാണ് ആരാധിക്കുന്നത്, ബിംബത്തെയല്ല. ശ്രീനാരായണ ഗുരു.
2: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747431174. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
4: നമസ്കാരം. ഇന്ന് ജൂൺ 14, ഇടവം 31, ഞായറാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. യൂറോപ്യൻ രാജ്യങ്ങളായ ഫ്രാൻസിലും സ്ലോവാക്കിയയിലും ഒരാഴ്ചത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച പുറപ്പെട്ടു. സന്ദർശനത്തിന്റെ ഭാഗമായി അദ്ദേഹം G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഇന്ത്യക്ക് ക്ഷണം ലഭിക്കുന്ന തുടർച്ചയായ 8-ാമത്തെ ഉച്ചകോടിയാണിത്. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ ബുധനാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. US പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് മോദിയും ട്രംപും ഇതിനു മുൻപ് കൂടിക്കാഴ്ച നടത്തിയത്.

0: അസമിൽ വ്യോമസേനാ വിമാനം തകർന്നു വീണ് 5 ഇന്ത്യൻ സൈനികർ മരിച്ചു. സഹപൈലറ്റ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് ശുഭം കുമാർ, സർജൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീറുകളായ ഖേറാം കുമാർ, ഡാനിഷ് ആലം എന്നിവരാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 10 മണിയോടെ പതിവ് പരീക്ഷണ പറക്കലിന് ശേഷം ലാൻഡിങ്ങിനിടെ തെന്നിമാറി ടാക്സിവേയിൽ ഇടിച്ച് തീപിടിക്കുകയായിരുന്നു. മോശം കാലാവസ്ഥയും കനത്ത മഴയും അപകടത്തിന് കാരണമായെന്നാണ് വിലയിരുത്തൽ. ഉന്നതതല അന്വേഷണത്തിന് വ്യോമസേന ഉത്തരവിട്ടു. അടുത്ത കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ചു. ഈ മാസം 30 ചുമതലയേൽക്കും. നിലവിലെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. രാജ്യത്തിന്റെ പ്രതിരോധശേഷിക്ക് കരുത്തു പകർന്ന് ബഹുതല ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെയും മധ്യദൂര കപ്പൽ വേദ മിസൈലിന്റെയും പരീക്ഷണം വിജയകരം. പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് പരീക്ഷണം. വിവിധ തലങ്ങളിലായി പ്രവർത്തിക്കുന്ന ഇന്റർസെപ്റ്റർ മിസൈലുകൾ ലക്ഷ്യങ്ങളെ കൃത്യമായി തകർത്തതായി DRDO അറിയിച്ചു. 3 മാസം പിന്നിട്ട യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന കരാറിന്റെ പ്രാഥമിക രൂപരേഖ വരും ദിവസങ്ങളിൽ US ഒപ്പിട്ടേക്കുമെന്ന് ഇറാൻ ശനിയാഴ്ച പറഞ്ഞു. എന്നാൽ ഞായറാഴ്ച ഒപ്പുവെക്കലുണ്ടാകുമെന്ന മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാന്റെ പ്രസ്താവന ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഖേയി തള്ളിക്കളഞ്ഞു. സമയം തീരുമാനിക്കുന്നത് കരുതലോടെയായിരിക്കുമെന്നും പറഞ്ഞു. എന്നാൽ ഇന്ന് തന്നെ കരാർ ഒപ്പിടുമെന്നും അത് കഴിഞ്ഞാലുടൻ ഹോർമോസ് കടലെടുക്ക് തുറക്കുമെന്നും ട്രംപ് ഇന്നലെ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. എല്ലാം ഉടൻ നടന്നില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്ന ഭീഷണിയും കുറിപ്പിലുണ്ടായിരുന്നു. ഒമാൻ തീരത്ത് ചരക്ക് കപ്പലിന് നേരെ US നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യക്കാരായ 3 നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയെ പ്രതിഷേധമറിയിച്ച് വിദേശകാര്യമന്ത്രി SJ. യൂറോപ്പിൽ പര്യടനം നടത്തുന്ന അദ്ദേഹം റൂബിയോയെ ഫോണിൽ വിളിച്ചാണ് പ്രതിഷേധമറിയിച്ചത്. തൃണമൂലിലെ 1 MP കൂടി വിമതപക്ഷത്തേക്ക്. മമതയുടെ അടുത്ത അനിയായി സുദീപ് ബന്ദോപാധ്യായയാണ് ഏറ്റവും ഒടുവിൽ വിമത ക്യാമ്പിലെത്തിയത്. വിമതപക്ഷത്തെ ശതാബ്ദി റോയ് MPക്കൊപ്പം അദ്ദേഹം BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ ഭൂപേന്ദർ യാദവിനെ സന്ദർശിച്ചു. ഇതോടെ 20 പേരുടെ പിന്തുണയായെന്നാണ് വിമതപക്ഷത്തിന്റെ അവകാശവാദം. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ പ്രതിഭാഗം അഭിഭാഷകനെ ദേവസ്വം കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാക്കിയതിൽ തിരുത്തൽ വരുത്തി സർക്കാർ. സ്വർണക്കൊള്ളക്കേസിൽ പ്രതിയായ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിനായി ഹാജരായ അഭിഭാഷകനായിരുന്ന KB പ്രദീപിനെയാണ് നിയമിച്ചത്. സംഭവം വിവാദമായതോടെ മുഖ്യമന്ത്രി VD സതീശൻ ഇടപെട്ട് രാജിവെപ്പിച്ചു. UDF സർക്കാർ അധികാരമേറ്റ് 1 മാസം പൂർത്തിയാകും മുൻപ് 2 നിയമനങ്ങളിലാണ് വിവാദവും ഒടുക്കം രാജിയുമുണ്ടായിരിക്കുന്നത്. കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കടലാക്രമണ സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. സ്കൂളുകളിൽ കൈത്തറി യൂണിഫോം തുണി കിട്ടുന്നില്ലെന്ന പരാതിക്ക് ഉടൻ പരിഹാരമാകും. 2026-27 സാമ്പത്തിക വർഷത്തെ സൗജന്യ കൈത്തറി യൂണിഫോം പദ്ധതിക്കായി 70 കോടി രൂപ അനുവദിച്ചു. കൈത്തറി വകുപ്പ് ഡയറക്ടർ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ നടത്തിയ പ്രതി ചിന്നയ്യയുടെ ഹർജിയിൽ ആരോപിക്കുന്ന ഗൂഢാലോചനയും SIT അന്വേഷിക്കുമെന്ന് കർണാടക സർക്കാർ. ഗൂഢാലോചനയ്ക്കായി കേരളത്തിൽ നിന്ന് 200 കോടി രൂപ എത്തിച്ചെന്നതടക്കം അന്വേഷണ വിധേയമാക്കുമെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി പ്രിയങ് ഖാർഗെ പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ പെരുന്ന തെക്കേടത്ത് മുരാരി ബാബു അന്തരിച്ചു. അമൃത ആശുപത്രിയിൽ വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു അന്ത്യം. 3 മാസമായി അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനും മുൻ അംഗം A. അജികുമാരനും പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് അയച്ചു. ഇരുവരും തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നോട്ടീസ്. എന്നാൽ തനിക്ക് ഇത് സംബന്ധിച്ച് നോട്ടീസോ അറിയിപ്പോ ലഭിച്ചിട്ടില്ലെന്ന് PS പ്രശാന്ത് പ്രതികരിച്ചു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ KJ മാറ്റിയതും വിവാദത്തിൽ. എറണാകുളം റീജിയണൽ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി ഡയറക്ടറായാണ് അവരെ മാറ്റിയത്. അതേസമയം ശബരിമല ഡ്യൂട്ടിക്ക് ആരോഗ്യവകുപ്പിൽ നിന്നുള്ള ഡോക്ടർമാരെ നിയോഗിക്കുന്നത് ഒഴിവാക്കണമെന്നും പകരം സംവിധാനം ആലോചിക്കണമെന്നും ആവശ്യപ്പെട്ട് അവർ ദേവസ്വം ബോർഡിന് നൽകിയ കത്താണ് സർക്കാരിനെ പ്രകോപിപ്പിച്ചത്. 2.5 ദിവസത്തെ അവധിക്കാണ് അപേക്ഷ നൽകിയിരുന്നതെന്നും ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് നീതിനിഷേധമാണെന്നും ചൂണ്ടിക്കാട്ടി ഡോക്ടർ KJ രംഗത്ത് വന്നു. ഉത്തരവ് ഞെട്ടിച്ചുവെന്നും തെറ്റായ കാര്യം ചിത്രീകരിച്ചാവരുത് പറഞ്ഞുവിടുന്നതെന്നും അവർ പറഞ്ഞു. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയയാൾ അറസ്റ്റിൽ. മുതാക്കൽ വളാക്കാട് കോടാലിക്കോണം ചരുവള വീട്ടിൽ സോണി തോമസിനെയാണ് കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നിപ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന 43-കാരന്റെ നിലയിൽ മാറ്റമില്ല. ഫാറൂഖ് കോളേജ് സ്വദേശിയായ ഇദ്ദേഹം ഇപ്പോഴും ICU-വിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. സമ്പർക്ക പട്ടികയിലുള്ള 4 പേരെ കൂടി ശനിയാഴ്ച നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രോഗലക്ഷണങ്ങളോടെ ഇപ്പോൾ 7 പേരാണ് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുള്ളത്. സമ്പർക്ക പട്ടികയിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം ശനിയാഴ്ച നെഗറ്റീവായി. മുൻ മേയർ ആര്യ രാജേന്ദ്രനുമായുള്ള തർക്കത്തെ തുടർന്ന് KSRTC പുറത്താക്കിയ ഡ്രൈവർ യദുവിന് നിയമസഭയിൽ ജോലി. നിയമസഭയിലെ ബസിന്റെ ഡ്രൈവറായാണ് താൽക്കാലിക നിയമനം. 5 ദിവസത്തെ മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി മഹേശ്വരൻ മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ രോഹിണി ആരാധന ഇന്ന് നടക്കും. രോഹിണി ആരാധനയോടെ വൈശാഖോത്സവത്തിലെ ആരാധനകൾ പൂർത്തിയാകും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലേക്കുള്ള നിർദ്ദിഷ്ട 4-വരിപ്പാതയുടെ ഭൂമി ഏറ്റെടുക്കലിനായി ഗസറ്റ് വിജ്ഞാപനമായി. പെരിങ്ങത്തൂർ, മേക്കുന്ന്, പാനൂർ, കൂത്തുപറമ്പ്, മട്ടന്നൂർ വഴിയുള്ള റോഡാണ് 4-വരിപ്പാതയാക്കുന്നത്. തലശ്ശേരി, ഇരിട്ടി താലൂക്കുകളിലായി 12 വില്ലേജുകളിലെ 39,863 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുക. കൊട്ടിയൂർ ഉത്സവത്തോടനുബന്ധിച്ച് മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിൽ വലഞ്ഞ് ജനങ്ങൾ. അവധി ദിനമായ ശനിയാഴ്ച പുലർച്ചെ മുതൽ കൊട്ടിയൂരിലേക്കുള്ള പ്രധാന റോഡുകളിൽ ഗതാഗത കുരുക്കും വാഹനങ്ങളുടെ നീണ്ട നിരയും രൂപപ്പെട്ടു. ഉത്തര കേരളത്തിലെ കളിയാട്ടങ്ങൾക്ക് സമാപനം കുറിക്കുന്ന വളപട്ടണം കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതിയുടെ കൂറ്റൻ തിരുമുടി ഇന്നുച്ചയ്ക്ക് 3:30 ഉയരും. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് നിർത്തിവച്ച കൂടുതൽ അന്താരാഷ്ട്ര സർവീസുകൾ പുനരാരംഭിക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിലാണ് ഗൾഫ് നാടുകളിലേക്കുള്ള സർവീസുകൾ നിർത്തിയത്. എയർ ഇന്ത്യ എക്സ്പ്രസ് അബുദാബിയിലേക്കുള്ള പ്രതിദിന സർവീസുകൾ 23 മുതൽ പുനരാരംഭിക്കും. ഇൻഡിഗോയുടെ അബുദാബിയിലേക്കുള്ള പ്രതിദിന സർവീസ് 25 തുടങ്ങും. ഫുജൈറയിലേക്കുള്ള ഇൻഡിഗോയുടെ പ്രതിദിന സർവീസും 25 തുടങ്ങും. ദോഹയിലേക്കുള്ള ഇൻഡിഗോ സർവീസ് July 8 തുടങ്ങും. ആഭ്യന്തര സെക്ടറിൽ ബാംഗ്ലൂരുവിലേക്കുള്ള സർവീസ് എയർ ഇന്ത്യ എക്സ്പ്രസ് 23 പുനരാരംഭിക്കും. ആഴ്ചയിൽ 2 ദിവസമാണ് സർവീസ്. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രയുടെ ജില്ലാതല ഉദ്ഘാടനം 8:30 കണ്ണൂർ KSRTC ഡിപ്പോയിൽ നടക്കും. TO മോഹനൻ MLA ഉദ്ഘാടനം ചെയ്യും. ആലക്കോട് ടൗൺ കുരിശുപള്ളിക്ക് സമീപം ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ മദ്യപിച്ച യുവാവ് കാറോടിച്ചു നടത്തിയ അതിക്രമത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. കാറുകളും ഇരുചക്രവാഹനങ്ങളും ഉൾപ്പെടെ 10-ലധികം വാഹനങ്ങൾക്ക് കേടുപാടുണ്ടായി. കാപ്പിമല സ്വദേശിയും ഇപ്പോൾ ആലക്കോട് നെല്ലിക്കുന്നിൽ താമസക്കാരനുമായ ജൂബി ജോർജ് മൂലപ്പറമ്പിലാണ് മദ്യലഹരിയിൽ നാശങ്ങൾ വരുത്തിയത്. പയ്യന്നൂരിൽ പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ 41-ദിവസത്തെ തുരീയം സംഗീതോത്സവത്തിന് 16 തുടക്കമാകും. പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ July 26 സംഗീതോത്സവം. ലോകകപ്പിൽ സ്വിറ്റ്സർലൻഡിനെ തളച്ച് ഖത്തർ. മത്സരം 1-1 സമനിലയിലായി. മറ്റൊരു മത്സരത്തിൽ ആതിഥേയരായ അമേരിക്ക 4-1 പരാഗ്വേയെ തകർത്തു. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന മത്സര പരമ്പരയിൽ ഇന്ത്യക്ക് ജയത്തുടക്കം. 7 ഇന്ത്യയുടെ വിജയം. വനിതാ 20 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ പാക് പോരാട്ടം. 1970 ഫുട്ബോൾ ലോകകപ്പിൽ ബ്രസീലിന്റെ കിരീട വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച പ്രതിരോധ താരം ബ്രിട്ടോ അന്തരിച്ചു. 86. ഇന്ത്യയുടെ PV സിന്ധു ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ സെമിഫൈനലിൽ പുറത്തായി. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
1: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
4: വാവലി തീർത്ഥമേ എന്ന ഗാനം രചന ബിന്ദു ശാസ്ത, സംഗീതം രാഗ പൂവത്തോർ, പാടിയത് വിനോദ് രോഹിണി.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240. വൈദ്യുത ലൈൻ പൊട്ടിവീണതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു കാരണവശാലും അതിന് സമീപത്തേക്ക് പോകരുത്. പൊട്ടിവീണ കമ്പിയിൽ വൈദ്യുത പ്രവാഹമുണ്ടാവാം. KCB ജീവനക്കാർ എത്തും വരെ മറ്റാരെയും അതിനടുത്തേക്ക് പോവാൻ അനുവദിക്കുകയും അരുത്. വൈദ്യുതി സംബന്ധമായ അപകടമോ അപകട സാധ്യതകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 9496010101. ഈ നമ്പർ മൊബൈലിൽ സേവ് ചെയ്യുക. ഓർക്കുക, ഈ നമ്പർ എമർജൻസി ആവശ്യങ്ങൾക്ക് മാത്രം.
3: പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനകം ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം.
4: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് നൈസിൽ കൂടിക്കാഴ്ച നടത്തും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ടെത്തും. എറണാകുളം പര്യത്തുക്കാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ, സ്വിറ്റ്സർലാൻഡ്, ബ്രസീൽ, മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ. വാർത്തകൾ വിശദമായി. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന്റെ ആദ്യഘട്ടമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നൈസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ഇരുവരും ഭാരത് ഇന്നൊവേഴ്സ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക ആഗോള വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ ഇരുവരും ചർച്ച ചെയ്യും. G7 ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഫ്രാൻസിലെ നൈസിൽ ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തിന് നന്ദി പറഞ്ഞു. അവിസ്മരണീയ മുഹൂർത്തമാണിതെന്ന് പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. നാട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയാണെങ്കിലും രാജ്യവുമായി ഇന്ത്യൻ പ്രവാസികളുടെ ബന്ധം എക്കാലത്തെയും പോലെ ശക്തമായി തുടരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് രാത്രി സ്ലോവാക് റിപ്പബ്ലിക്കിലെത്തുന്ന പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: സ്ലോവാക് റിപ്പബ്ലിക്കിൽ എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാനായി പ്രൌഢഗംഭീരമായ ഒരുക്കങ്ങളാണ് ബ്രാറ്റിസ്ലാവയിൽ നടക്കുന്നത്. പ്രസിഡന്റ് പെലേഗ്രീനിയുമായും പ്രധാനമന്ത്രി ഫിക്സോയുമായും ശ്രീ നരേന്ദ്രമോദി ബ്രാറ്റിസ്ലാവയിൽ ചർച്ചകൾ നടത്തും. മുൻനിര ബിസിനസ് നേതാക്കന്മാരുമായുള്ള ആശയവിനിമയവും സന്ദർശനത്തിനിടെ നടക്കും. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ വൻ അവസരങ്ങൾ ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇതാദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശിക്കുന്നത്.
4: അടുത്തയാഴ്ച ഫ്രാൻസിൽ G7 ഉച്ചകോടിക്കിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും മറ്റ് ലോക നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത ബുദ്ധി, നിക്ഷേപ പങ്കാളിത്തം, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. അസമിലെ ജോർഹട്ടിൽ AN-32 വിമാനാപകടത്തിൽ 5 വ്യോമസേനാ സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം അറിയിച്ചു. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ളൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സർജൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീർ വായു ഖേമാരാം കുമാവത്, അഗ്നിവീർ വായു ഡാനിഷ് ആലം എന്നിവർ കർത്തവ്യ നിർവഹണത്തിനിടെ പരമത്യാഗം ചെയ്തതായി രാജ്നാഥ് സിംഗ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിക്കുകയാണ്. രാവിലെ 6:15 തുടങ്ങിയ പരിപാടി 7:35 വരെയാണ്. മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ, ഹാബിൽറ്റ് എന്നിവയുമായി സഹകരിച്ചാണ് പരിപാടി. കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവും സംരംഭത്തിൽ പങ്കെടുക്കും. യൂട്യൂബ് ലൈവ് യോഗ സ്ട്രീമിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെ നേടുന്ന പുതിയ ലോക റെക്കോർഡ് സൃഷ്ടിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് ആയുഷ് മന്ത്രാലയം അറിയിച്ചു. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ടെത്തും. ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹം അവലോകനം ചെയ്യും. നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടറുടെ ചേംബറിൽ അവലോകന യോഗം ചേർന്നു. രോഗിയുടെയും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരുടെയും വിവരങ്ങൾ ആരാഞ്ഞ മന്ത്രി അവർക്കാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി. ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ, മരുന്നുകൾ തുടങ്ങിയവയുടെ ലഭ്യതയും മന്ത്രി ചോദിച്ചറിഞ്ഞു. നേരത്തെ നിപ്പ ബാധയുണ്ടായപ്പോൾ സ്വീകരിച്ച പ്രതിരോധ നടപടികൾ തുടരണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ജില്ലയിൽ സന്ദർശനത്തിനെത്തിയ കേന്ദ്ര സംഘവുമായും മന്ത്രി ആശയവിനിമയം നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി. 12 വർഷങ്ങൾ പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക ഫീച്ചറിൽ ഇന്ന് രാജ്യത്തെ പൌരന്മാരുടെ ജീവിതം സുഗമമാക്കുന്നതിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്.
6: എല്ലാ നികുതിദായകർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ 2025-26 കേന്ദ്ര ബജറ്റിൽ നികുതി സ്ലാബുകൾ, നിരക്കുകൾ എന്നിവയിൽ സമഗ്ര പരിഷ്കാരങ്ങൾ രൂപകൽപ്പന ചെയ്തു. പുതിയ നികുതി വ്യവസ്ഥയിൽ 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കി. 2022 സാമ്പത്തിക വർഷത്തിൽ ആദായ നികുതി ഫയൽ ചെയ്യുന്നവരുടെ എണ്ണം 6,09,00,000 2025-9,02,00,000 ഉയർന്നു. ഗവൺമെന്റ് വരും തലമുറ GST ലളിതമാക്കുകയും പൌരന്മാരുടെ ജീവിതം എളുപ്പമാക്കുകയും ചെയ്തു. 5% 18% സ്ലാബുകളെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ രാജ്യത്തെ GST ഘടന. ഈ വർഷം ഏപ്രിലിൽ രാജ്യത്തെ GST വരുമാനം 2.42 ലക്ഷം കോടി രൂപയിലെത്തി. ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. നരേന്ദ്രമോദി ഗവൺമെന്റ് രാഷ്ട്രീയ നയരൂപീകരണ മേഖലയിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി. കേവലം 22 മാസത്തിനകം രാജ്യത്തെ 99.6% ജില്ലകളിൽ 5G സേവനങ്ങൾ എത്തി. ഇന്റർനെറ്റ് ഡാറ്റയുടെ നിരക്ക് 97.7% കുറഞ്ഞു. 6G സാങ്കേതിക വിദ്യയിൽ ആഗോളതലത്തിൽ ഒന്നാമതെത്താനുള്ള ഒരുക്കത്തിലാണ് രാജ്യം.
4: എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി എം ജോൺ അറിയിച്ചു. താമസക്കാർക്ക് 5 സെന്റ് സ്ഥലവും വഴിയും നൽകാൻ ഇന്നലെ സ്ഥലവാസികളും ഉടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ഇവർക്ക് 1 വർഷത്തിനകം വീട് വെച്ച് നൽകുമെന്നും ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ മരം മുറിച്ചു മാറ്റുന്നതിന് അവസരം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. വീടുപണി തീരുന്നതുവരെ നിവാസികൾക്ക് നിലവിലെ വീടുകളിൽ തന്നെ താമസിക്കാം. കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട സമരങ്ങളുടെ ഭാഗമായ കേസുകൾ പിൻവലിക്കാനും യോഗത്തിൽ ധാരണയായി. PM3 വിഷയത്തിൽ പഴയ നിലപാട് തന്നെയാണ് ഗവൺമെന്റിൽ ഇപ്പോഴുമെന്ന് മന്ത്രി KM ഷാജി കോഴിക്കോട്ട് പറഞ്ഞു. LDF ഗവൺമെന്റ് ഒപ്പുവെച്ച കരാർ മരവിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് നിങ്ങൾ കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ, സ്വിറ്റ്സർലാൻഡ്, ബ്രസീൽ, മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ. ഇന്ന് ഓസ്ട്രേലിയ തുർക്കിയെയും ജർമ്മനി ക്രൊയേഷ്യയെയും നേരിടും. വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
7: ആവേശം മലകടൽ തീർത്ത പോരാട്ടത്തിൽ ബ്രസീലിനെ പിടിച്ചുകെട്ടി കരുത്തറിയിച്ചിരിക്കുകയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ. ആദ്യ പകുതിയിൽ ഒരു ഗോളിന് പിന്നിൽ പോയ മഞ്ഞപ്പടയെ സൂപ്പർതാരം വിനീഷ്യസ് ജൂനിയറിന്റെ ഉജ്ജ്വലമായ ഗോളാണ് മത്സരത്തിലേക്ക് തിരികെ എത്തിച്ചത്. കളിയുടെ 21-ാം മിനിറ്റിൽ ഇസ്മായിൽ സബാരിയിലൂടെ മൊറോക്കോ ആദ്യം വലകുലുക്കി. ബ്രസീൽ പ്രതിരോധ നിരയെയും ഗോൾ കീപ്പർ അലിസനെയും അമ്പരപ്പിച്ചുകൊണ്ട് സബാരി നേടിയ ഗോൾ ബ്രസീൽ ആരാധകരെ ശരിക്കും ഞെട്ടിച്ചു. എന്നാൽ 32-ാം മിനിറ്റിൽ റയൽ മാഡ്രിഡ് വിംഗർ വിനീഷ്യസ് ജൂനിയർ ബ്രസീലിന്റെ രക്ഷകനായി അവതരിച്ചു. ബ്രൂണോ ഗ്വിമാരിസ് പാസിൽ നിന്ന് ബോക്സിനുള്ളിലേക്ക് കുതിച്ച വിനീഷ്യസ് ജൂനിയർ മൊറോക്കൻ ഗോൾ കീപ്പർ യാസിൻ ബോണോയ്ക്ക് ഒരു അവസരവും നൽകാതെ ഉതിർത്ത തകർപ്പനടി ആഫ്രിക്കൻ വലകുലുക്കി. ആദ്യ പകുതിയിൽ മിഡ്ഫീൽഡിൽ പിടിമുറുക്കി എതിരാളികളെ വിറപ്പിച്ച മൊറോക്കോയ്ക്ക് പക്ഷേ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ കൈവിട്ടു. വിജയദാഹവുമായി ഇരമ്പിക്കേറിയ ബ്രസീലിനെ നന്നേ പാടുപെട്ടാണ് ആഫ്രിക്കൻ ടീം ചെറുത്തത്. കളിയുടെ അവസാനത്തിൽ ഒരു മിന്നലാക്രമണത്തിലൂടെ മൊറോക്കോ എതിരാളികളെ ഞെട്ടിച്ചെങ്കിലും ഗോൾ പിറന്നില്ല. ഇന്ന് പുലർച്ചെ നടന്ന ആദ്യ മത്സരത്തിൽ കരുത്തരായ സ്വിറ്റ്സർലൻഡിനെ 1-1 സമനിലയിൽ കുരുക്കി ഖത്തർ ലോകകപ്പിലെ ആദ്യ പോയിന്റ് നേടി. അവസരങ്ങളുടെ പെരുമഴ തീർത്തിട്ട്
4: ഐ സി സി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബർമിംഗ്ഹാമിലെ എഡ്ബെസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 7-ന് മത്സരം. അടുത്ത മാസം 5-ന് ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് T20 മത്സരങ്ങളുടെ ഫൈനൽ. 3 ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ധർമ്മശാലയിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 7 തോൽപ്പിച്ചു. അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 195 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 22.5 ഓവറിൽ ലക്ഷ്യം മറികടന്നു. ഇന്ത്യൻ നായകൻ ശുഭ്മൻ ഗില്ലാണ് മത്സരത്തിലെ മികച്ച കളിക്കാരൻ. ബുധനാഴ്ച ലക്നൌവിലാണ് അടുത്ത മത്സരം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന ഇന്ന്. പ്രസിദ്ധമായ ആലിംഗന പുഷ്പാഞ്ജലിയും ഇന്നാണ്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
8: ആരാധനകളിൽ പ്രാധാന്യമേറിയതാണ് രോഹിണി ആരാധന. തിരുവോണം, അഷ്ടമി, രേവതി ആരാധനകൾ പൂർത്തിയായതിനു ശേഷമാണ് രോഹിണി ആരാധന നടക്കുന്നത്. ശിവഭഗവാന്റെ കോപം ശമിപ്പിക്കാൻ സ്വയംഭൂവിനെ ആലിംഗനം ചെയ്യുന്ന ചടങ്ങാണ് രോഹിണി ആരാധനാ നാളിലെ അതിവിശിഷ്ടമായ ആലിംഗന പുഷ്പാഞ്ജലി. കുറുമാത്തൂറിലത്തെ നായ്ക്കർ സ്ഥാനികനാണ് ആലിംഗന പുഷ്പാഞ്ജലി നടത്താനുള്ള അവകാശം. ആരാധനകൾ പൂർത്തിയാവുന്നതോടെ ചതുശതങ്ങൾക്ക് തുടക്കമാകും. ചൊവ്വാഴ്ചയാണ് തിരുവാതിര ചതുശതം. കൊട്ടിയൂരിലേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്.
4: മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി 90 എന്ന വിഷയത്തിൽ ഇന്ന് അരീക്കോട് സെമിനാർ സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് നടത്തുന്ന പരിപാടിയിൽ ആകാശവാണിയിൽ നിന്ന് വിരമിച്ചവരെ ആദരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് നൈസിൽ കൂടിക്കാഴ്ച നടത്തും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ടെത്തും. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ സ്വിറ്റ്സർലാൻഡ് ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:35.
9: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസ് ദേശസ്യ നീസ് നഗരം സംപ്രാപ്തവാൻ. ഭാരതീയ പ്രവാസി ജനൈഃ തസ്യ ഹാർദികം സ്വാഗതം കൃതം. ഭാരതസ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹോദയ രാത്രൌ ഫ്രാൻസ് സ്ലോവാക്കിയ ദേശയോ യാത്രയാ പ്രഥമചരണി നീസ് നഗരം സംപ്രാപ്തവാൻ. തത്ര ഫ്രാൻസ് ദേശസ്യ വരിഷ്ഠാധികാരിഭിഃ തസ്യ ഹാർദികം സ്വാഗതം കൃതം. തത്ര ഹോട്ടൽ നെഗ്രെസ്കോ സ്ഥലേ ഭാരതീയ പ്രവാസി ജനൈഃ തേഷാം ഹാർദികം സ്വാഗതം കൃതം. പ്രധാനമന്ത്രി സ്വീയ യാത്രാകാലേ ഫ്രാൻസ് രാഷ്ട്രപതിനാ സഹ ദ്വിപക്ഷീയ വാർത്താം കരിഷ്യതി തഥാ വിവിധേഷു കാര്യക്രമേഷു സഹഭാഗിത്വം വഹിഷ്യതി. ഫ്രാൻസ് ദേശസ്യ നീസ് നഗരെ പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ ഭാരതീയ പ്രവാസി ജനൈഃ ഭവ്യം സ്വാഗതം കൃതം. തത്ര ഫ്രാൻസ് ഇറ്റലി കലാകാരൈഃ പ്രസ്തുതാനി കഥക് ഭരതനാട്യാദീനി ഭാരതീയ ശാസ്ത്രീയ നൃത്യാനി അപി ദൃഷ്ടാനി. നീസ് നഗരെ ഭാരതീയ പ്രവാസി ജനാനാം സ്നേഹപൂർണ സ്വാഗതായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തേഷാം ധന്യവാദം അകരോത്. फ्रांस देश से नीस नगरे प्राप्त हार्दिक स्वागत कृते प्रधानमंत्री नरेन्द्र मोदी भारतीय प्रवासी जनेभ्य धन्यवाद अकरोत् सामाजिक अंतर्जाल माध्यमेन प्रकाशिते संदेशे तेन उक्तं यत् एतत् स्वागतं स्मरणीयं सः अवदत् यत् स्वदेशात् दूरस्थितः अपि भारतीयः प्रवासिनः जनाः भारतेन सह स्वीयं दृढं सम्बन्धं निरन्तरं धारयन्ति प्रधानमन्त्रिणः नरेन्द्र मोदिनः स्लोवाकिया यात्रा भारत स्लोवाकिया सम्बन्धान् सुदृढीकरिष्यति स्लोवाकिया देशे भारतस्य राजदूतः अपूर्वचन्द्रः उक्तवान् यत् प्रधानमन्त्रिणः नरेन्द्र मोदिनः स्लोवाकिया यात्रा उभयोः देशयोः सहयोगस्य नूतनान् मार्गान् उद्घाटयिष्यति ब्रातिस्लावा नगरे आकाशवाण्याः वार्ताहरेण सह वार्तालापे असौ अवदत् यत् एषा यात्रा विशेषतः आर्थिक व्यापारिक सम्बन्धानां सुदृढीकरणे महत्वपूर्णां भूमिकां निर्वहिष्यति भारतीय अंतरिक्ष अनुसंधान संस्थायाः अध्यक्षः डॉक्टर वी नारायणनः सूचितवान् यत् इसरो तथा परमाणु ऊर्जा विभागः चंद्र अवतरण ज्ञानस्य विकासार्थं संयुक्त रूपेण कार्यं कुरुतः भारतीय अंतरिक्ष अनुसंधान संस्थायाः अध्यक्षः डॉक्टर वी नारायणनः अवदत् यत् इसरो परमाणु ऊर्जा विभागेन सह मिलित्वा अत्यंत शीतल परिस्थितेः संरक्षणार्थं उन्नत कृत्रिम तापन प्रणालीं च विकसितुं कार्यं कुरुतः बेंगलुरु नगरे आयोजिते CSIR RISE सम्मेलने सः उक्तवान् यत् सौर ऊर्जया संचालितं चन्द्रयान त्रयस्य लैंडर विक्रम अवतरणयानं चन्द्रे केवलं 14 दिनानि यावत् कार्यम् अकरोत् अवतरणयानं निर्मातुं प्रयासान् करिष्यतः इदानीं उभौ विभागौ येन इदानीं 200 दिनपर्यन्तं चन्द्रे कार्यं भवेत् कृत्रिम तापन प्रणाल्या उपयुक्तं एतत् ज्ञानं चन्द्रस्य कठोर जलवायु परिस्थितिषु अपि कार्यं करिष्यति तथा च भविष्ये दीर्घकालिक चन्द्र अन्वेषण अभियानेषु अपि सहायकं भविष्यति केन्द्रीय संचार मंत्री ज्योतिरादित्य सिंधिया हिमाचल प्रदेशे डाक विभागस्य ड्रोन आधारित डाक परिवहन सेवायाः शुभारंभम अकरोत् एषा सेवा मंडी प्रधान डाक कार्यालयात् रेहर धारा शाखा डाक कार्यालय पर्यन्तं प्रवृत्ता अमेरिका देशस्य राष्ट्रपतिः डोनाल्ड ट्रम्पः उक्तवान् यत् ईरान देशेन सह युद्ध समापन सम्बद्धस्य सन्धिपत्रे अद्य हस्ताक्षरं सम्भाव्यते तेन उक्तं यत् अस्य सन्धेः लक्ष्यं ईरानस्य परमाणु अस्त्रेभ्यः दूरीकरणमस्ति एक दिवसीय पुरुष क्रिकेट श्रृंखलायाः प्रथम स्पर्धायां भारतेन अफगानिस्तान दलं पराजितम् हिमाचल प्रदेशस्य धर्मशाला नगरे प्रथम एक दिवसीय क्रिकेट स्पर्धायां भारतेन अफगानिस्तान दलं 7 क्रीडक पुरस्सरं पराजितम् इति वार्ताः

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: റേഡിയോ മലബാർ പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം.
4: കെൽട്രോണിന്റെ തലശ്ശേരി നോളജ് സെന്ററിൽ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി യോഗ്യത SSLC ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ 16 നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 8156-89-30-87 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഗവൺമെന്റ് വനിതാ ITIയിൽ NCVT അഫിലിയേഷൻ ലഭിച്ച ട്രേഡുകളിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ക്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, സിസ്റ്റം മെയിൻ്റനൻസ് എന്നീ ട്രേഡുകളിലേക്കും കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി എന്നീ ട്രേഡുകളിലേക്കുമുള്ള അപേക്ഷ ഓൺലൈനായി admissions.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി സമർപ്പിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി 30 ഫോൺ നമ്പർ 04972835987. ഇപ്പോൾ കേട്ടത് തദ്ദേശീയ അറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ കേൾക്കാം. കേരള കേന്ദ്ര സർവകലാശാലയിൽ സ്ഥിരാധ്യാപക നിയമനത്തിന് അപേക്ഷിക്കാം. വിവിധ വകുപ്പുകളിൽ ഒഴിവുണ്ട്. ജൂലൈ 10 വരെയാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. www.cukerala.ac.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. തപാൽ വഴിയുള്ള അപേക്ഷകൾ ജൂലൈ 25 വൈകിട്ട് 5 സർവകലാശാലയിൽ ലഭ്യമാകണം. മാലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാത്സ് ജൂനിയർ അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം 30 രാവിലെ 10 നടക്കും. ഇപ്പോൾ കേട്ടത് തൊഴിലറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ഇനി നാട്ടുവിശേഷം കേൾക്കാം. വളപട്ടണം കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടം നാളെ നടക്കും. മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിൽ ബിരുദ ബിരുദാനന്തര തലത്തിൽ നായർ കമ്മ്യൂണിറ്റി കോട്ട, സ്പോർട്സ് കോട്ട എന്നിവയിൽ പ്രവേശനത്തിനുള്ള അപേക്ഷാ തീയതി നീട്ടി. യോഗ്യരായവർക്ക് കണ്ണൂർ സർവകലാശാല ഓൺലൈൻ അപേക്ഷയുടെ പകർപ്പ് സഹിതം കോളേജിലെത്തി 22 വരെ പ്രത്യേക അപേക്ഷ നൽകാം. ഫോൺ നമ്പർ 94-47-35-55-07. താളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മിഥുന സംക്രമ പൂജ നാളെ വൈകിട്ട് 5 നടക്കും. തലശ്ശേരി മേലോട്ട് മുത്തപ്പൻ മടപ്പുരിയിൽ നാളെ 4 മുത്തപ്പൻ ഭഗവതി വെള്ളാട്ടമുണ്ടായിരിക്കും. ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
0: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
5: റേഡിയോ മലബാറിന്റെ പ്രതികരണ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
6: സ്വാഗതം. നമുക്ക് കത്ത് വായിച്ചു തുടങ്ങാം.
5: ആദ്യത്തെ കത്ത് ഒരു ഇമെയിലാണ്. റേഡിയോ മലബാറിന്റെ മെയിലിലേക്ക് വന്നൊരു സുരേഷ് ബാബു എന്ന പേരിൽ വന്നൊരു സന്ദേശമാണ്.
6: അദ്ദേഹം പറയുന്നത്, കൂടുതൽ മ്യൂസിക്, കുറച്ച് സംസാരം എന്നതായിരിക്കണം നിങ്ങളുടെ മുദ്രാവാക്യം. ഇപ്പോൾ ചില RJമാരും ശ്രോതാക്കളും തമ്മിലുള്ള സംസാരം വളരെ അരോചകമാണ്. ഞാൻ മുംബൈയിൽ ജോലി ചെയ്യുന്നു, കുറെ വർഷമായി നിങ്ങളുടെ ആരാധകനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
5: ഇദ്ദേഹം ഉദ്ദേശിച്ചത് ഏത് പരിപാടിയെ കുറിച്ചാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും പാട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടിയായിരിക്കും ഉദ്ദേശിച്ചത്.
6: റേഡിയോ മലബാറിന്റെ ഭൂരിഭാഗം പരിപാടികളും ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അതില് നറേഷൻ കുറഞ്ഞ് പാട്ട് കൂടുതലുള്ളതും അതോടൊപ്പം തന്നെ പാട്ട് കുറഞ്ഞ് നറേഷൻ കൂടുതലുള്ളതുമായിട്ടുള്ള പ്രോഗ്രാമുണ്ട്. രണ്ടു തരത്തിലാണ് പ്രക്ഷേപണം ചെയ്യുന്നത്. രണ്ടു തരത്തിലുള്ള പരിപാടികളും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അദ്ദേഹം ആഗ്രഹിക്കുന്ന പരിപാടി തീർച്ചയായിട്ടും റേഡിയോ മലബാറിലൂടെ അതേ രീതിയിൽ തന്നെ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്.
5: ഇനി അടുത്ത കത്ത് നമ്മുടെ സ്ഥിരം ശ്രോതാവ് തമ്പാൻ മട്ടന്നൂർ.
6: ഞങ്ങളുടെ വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് സന്ദേശ ഗാനങ്ങൾ അയച്ചും നേരിട്ടും ആശംസകൾ അറിയിച്ചതുമായ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പിന്നെ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന കൊട്ടിയൂർ വിശേഷങ്ങൾ ഏറെ ഭക്തിസാന്ദ്രവും പറഞ്ഞാൽ തീരാത്ത കൊട്ടിയൂരപ്പന്റെ വിശേഷങ്ങൾ കൂടുതൽ അറിയാൻ ശ്രോതാക്കൾക്ക് കഴിയുന്നതിലുള്ള സന്തോഷവും അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം മരുതായിയുള്ള നെയ്യമൃത് മഠത്തിന്റെ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയതും ഏറെ ഭക്തിസാന്ദ്രം.
5: തമ്പാനേട്ടന്റെ അഭിപ്രായത്തിൽ വളരെ സന്തോഷം. അദ്ദേഹം തുടരുകയാണ്. ജൂൺ 5 രാത്രി 7:35 സർഗജാലകത്തിൽ നന്ദാത്മജൻ കോതേരി എഴുതി അവതരിപ്പിച്ച നഷ്ടവസന്തം എന്ന കഥ കേട്ടപ്പോൾ എവിടെയോ കളഞ്ഞുപോയ കൗമാരകാലത്തേക്ക് തിരിഞ്ഞു നോക്കും പോലെ തോന്നി. നല്ല അവതരണം. പിന്നെ ലീന നാൽപ്പാടി എഴുതി ശ്രീരേഖ സുഭാഷ് കോളയാട് ആലപിച്ച കവിതയും ലക്ഷ്മണൻ കുയിലൂർ എഴുതി അവതരിപ്പിച്ച കവിതയും കൊട്ടിയൂർ മഹാത്മ്യ ഗാനവും എല്ലാം വളരെ മികച്ചതായി. ജൂൺ 7 സർഗജാലകത്തിൽ TP വേണുഗോപാൽ എഴുതിയ തായ്പരദേവത എന്ന കഥ കോമളവല്ലി മാങ്ങാട് വളരെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചു. ഒരു കോലധാരിയുടെ മാനസിക സംഘർഷങ്ങളുടെ കഥയിൽ ഒരു സംശയം ബാക്കിയായി. വീരഭദ്ര പെരുമാളാണ് ദക്ഷന്റെ തലയറുത്തത് എന്നാണ് നമ്മൾ കേട്ടത്. എന്നാൽ ഈ കഥയിൽ ഭദ്രകാളി എന്നാണ് പറയുന്നത്. അതെന്താ എങ്ങനെ എന്നറിയാൻ താല്പര്യം.
6: അതിനുള്ള മറുപടി രചയിതാവ് തന്നെ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയാണ്. ശ്രീ മഹാദേവന്റെ ആജ്ഞ ധിക്കരിച്ച് തന്റെ പിതാവായ ദക്ഷന്റെ രാജധാനിയിൽ സതീദേവി യാഗത്തിന് ചെന്നു. ദക്ഷനാൽ അപമാനിതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്തു. ഇതറിഞ്ഞ ശിവൻ കോപം കൊണ്ട് വിറച്ച് താണ്ഡവമാടുകയും ഒടുവിൽ തന്റെ ജട പറിച്ച് നിലത്തടിക്കുകയും ചെയ്തു. അതിൽ നിന്നും ഭദ്രകാളിയും വീരഭദ്രനും ജന്മം പൂണ്ടു. ഇങ്ങനെ ജന്മമെടുത്ത ഭദ്രകാളി ശിവാജ്ഞ പ്രകാരം ഭൂതഗണങ്ങളെയും കൂട്ടി ദക്ഷന്റെ യാഗസ്ഥലത്ത് ചെല്ലുകയും അവിടം മുഴുവൻ നശിപ്പിക്കുകയും ദക്ഷന്റെ തലയറുത്ത് യാഗശാലയിലെ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. തിരിച്ചു വന്ന ഓമനമകൾക്ക് ശിവൻ കൈലാസ പർവ്വതത്തിന് വടക്ക് രാജതാജലത്തിനടുത്തായി വസിക്കാൻ ഇടം നൽകുകയും ചെയ്തുവത്രേ. ദേവി പിന്നീട് ദേവാസുര യുദ്ധസമയത്താണ് വീണ്ടും അവതരിക്കുന്നത്. അന്ന് ദേവി 7 ശക്തിയുള്ള ദാരികനെ 7 പിടിച്ച് തലയറുത്ത് ചോര കുടിച്ചുവത്രേ. 7 തുടർച്ചയായി ദാരികനുമായി യുദ്ധം നടത്തിയ കാളി 8 ദാരികനെ കൊന്ന് ചോര കുടിക്കുന്നത്. അങ്ങനെ തന്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയ ദേവിയെ ശിഷ്ടജന പരിപാലനാർത്ഥം ശിവൻ ഭൂമിയിലേക്ക് അയച്ചു. ഭൂമിയിലെത്തിയ ദേവി ഭദ്രകാളിക്ക് ശിവൻ വടക്ക് തിരുവർക്കാട് അതായത് മാടായിക്കാവ്, തെക്ക് കളരിവാതുക്കൽ, കിഴക്ക് മാമാനിക്കുന്ന്, പടിഞ്ഞാറ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം എന്നിങ്ങനെ കോലത്തുനാടിനെ 4 പകുത്തു നൽകിയെന്നും അങ്ങനെ കോലത്തുനാടിന്റെ ആരാധനാ ദേവതയായി ഭദ്രകാളി മാറിയെന്നുമാണ് ഐതിഹ്യം.
5: തമ്പാനേട്ടന്റെ സംശയം ഇപ്പൊ മാറിക്കാണല്ലേ അശ്വിനി?
6: തീർച്ചയായിട്ടും മാറിയിട്ടുണ്ടാവും നമുക്ക് വിചാരിക്കാം. ഒടുവിൽ അദ്ദേഹം പറയുന്നുണ്ട് പുരാണങ്ങളിൽ പാഠഭേദങ്ങൾ നിരവധി ഉണ്ടാകാം. അപ്പോ ഓരോരുത്തരും കേട്ടിട്ടുള്ള കഥകൾ വ്യത്യസ്തമായിരിക്കാം. അദ്ദേഹം കേട്ട പുരാണ കഥയെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഈ കഥ രചിച്ചിട്ടുള്ളത്.
5: അടുത്ത കഥ ഇങ്ങനെയാണ്. 10 സ്മൃതിഗീതങ്ങളിൽ കമുകറ ഉദയഭാനു, AM രാജ, ശാന്താ പി നായർ, കോമള എന്നീ പഴയകാല ഗായകരുടെ ഗാനങ്ങൾ കേൾക്കാനായി. അവയിൽ പലതും കേട്ടതും കേൾക്കാത്തതും കേട്ടു മറന്നതുമായ ഗാനങ്ങളായിരുന്നു. സംഗീത സംവിധായകൻ MS ബാബുരാജ് പാടിയ ഗാനങ്ങളിൽ മനസ്സിന്റെ മലർമിഴി കേൾക്കാൻ സുഖമുള്ള അനുഭവമായി. ഗാനഗന്ധർവന്റെ മാണിക്യ വീണയുമായി എന്ന ഗാനവും മാനസസാരസ മലർമഞ്ജരിയും കാക്കത്തമ്പുരാട്ടി മുതലായ ഒരു തലമുറ ഏറ്റുപാടിയ ഗാനങ്ങളായിരുന്നു. അതിൽ കേട്ടുമറന്നൊരു ഗാനമായിരുന്നു ദാസേട്ടനോടൊപ്പം CO ആൻഡോ പാടിയ കടുകോളം തീയുണ്ടെങ്കിൽ കുളിരും മഞ്ഞും എന്ന ഗാനം.
6: ശ്രീധരേട്ടൻ പൊതുവെ പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോ അദ്ദേഹത്തിന് കൂട്ടായി സ്മൃതിഗീതം എന്നും ഉണ്ടാവും. പാട്ടുകളെ പറ്റിയുള്ള അഭിപ്രായം വീണ്ടും അറിയിക്കുക.
5: അടുത്ത കത്ത് KP ജാനകി പരിപ്പായി എഴുതിയതാണ്. ഹായ് റേഡിയോ മലബാർ, ജൂൺ 7 യൂസഫ് ബാവോട്ടുപാറ അവതരിപ്പിച്ച ഇഷ്ടങ്ങൾ ഈണങ്ങൾ വളരെ ഇഷ്ടമായി. പഴയ ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്ന എനിക്ക് തെരഞ്ഞെടുത്ത ഗാനങ്ങളെല്ലാം വളരെ ഇഷ്ടമായി. ആ ഗാനങ്ങൾ തെരഞ്ഞെടുത്ത യൂസഫ്, അദ്ദേഹത്തിനും അവതാരക അശ്വിനിക്കും അഭിനന്ദനങ്ങൾ. അഭിനന്ദനങ്ങൾ അശ്വിനി നേരിട്ടറിയിക്കുന്നു. കത്ത് തുടരുകയാണ്. ജൂൺ 11 മധുരഗീതങ്ങളിൽ വാനമ്പാടി എന്ന വാക്ക് വരുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തി ബൈജു സുന്ദരം അവതരിപ്പിച്ച ഗാനങ്ങൾ എല്ലാം വളരെ ഹൃദ്യമായി. ആ ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അവതരിപ്പിച്ച ബൈജു സുന്ദരത്തിന് സ്നേഹാശംസകൾ.
6: ഒത്തിരി സന്തോഷം ജാനകിയമ്മ. യൂസഫക്ക യാദൃശ്ചികമായിട്ട് റേഡിയോ മലബാറിലേക്ക് എത്തിയ ആളായിരുന്നു. അപ്പോഴാണ് പാട്ടിനോടുള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടം അറിയുന്നത്. പെട്ടെന്ന് തയ്യാറാക്കിയ പ്രോഗ്രാം ആയിരുന്നു, അത് ഇഷ്ടപ്പെട്ടു എന്ന് അറിയുന്നതിൽ ഒത്തിരി സന്തോഷം.
5: അടുത്ത കത്ത് നമ്മുടെ സ്ഥിരം ശ്രോതാവ് തന്നെയാണ് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ.
6: അദ്ദേഹവും ഇഷ്ടഗാനത്തെ പറ്റിയാണ് പറയുന്നത്. 7 രാവിലെ 8 ഇഷ്ടങ്ങൾ ഈണങ്ങൾ എന്ന പരിപാടിയിൽ യൂസഫ് അവതരിപ്പിച്ച ഗാനങ്ങൾ ഏറെ മനോഹരമായി. നാദാപുരം പള്ളിയിലെ എന്ന ഗാനത്തോടു കൂടി തുടങ്ങിയ ഓരോ ഗാനങ്ങളും ഉന്നത നിലവാരം പുലർത്തിയ ഇഷ്ടഗാനങ്ങളായിരുന്നു. ആശംസകൾ അറിയിക്കുന്നു.
5: ഒത്തിരി സന്തോഷം നഫീസ കുഞ്ഞിപ്പ.
6: അടുത്തതായി ഒരു ശബ്ദ സന്ദേശമാണ് അയച്ചത് തമ്പാനേട്ടനാണ്. അസുരഗോത്രം നാടകത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അദ്ദേഹത്തിന് നാടകം വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതില് കുന്തി, കർണൻ, ഗഡോൽക്കച്ചൻ ഈ 3 കഥാപാത്രങ്ങളും ജീവിതത്തിൽ വളരെയധികം പ്രയാസം അനുഭവിച്ചു. അതെല്ലാം ശബ്ദത്തിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോ അസുരഗോത്രത്തിലെ കഥാപാത്രങ്ങളൊന്നും തന്നെ മനസ്സിൽ നിന്ന് മായുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
5: അടുത്ത കത്ത് ശ്രീദേവി അമ്മ, കുളത്തൂർ, ബാംഗ്ലൂർ.
6: ഞായറാഴ്ച 7:35 പ്രക്ഷേപണം ചെയ്ത ടി പി വേണുഗോപാലിന്റെ കഥ തായ്പര ദേവത കോമളവല്ലി അവതരിപ്പിച്ചത് കേട്ടു. നല്ല കഥയായിരുന്നു. തെയ്യത്തിന്റെ വരവിളിയും മറ്റും അതിന്റെ ഭാവങ്ങൾ ഉൾക്കൊണ്ട് തന്നെ കോമളവല്ലി അവതരിപ്പിച്ചു. പക്ഷെ അവിടെ ഒരു സംശയം. കൊട്ടിയൂർ ഐതിഹ്യത്തിൽ പറയും പോലെ ദക്ഷന്റെ യാഗത്തിന് പോയ സതീദേവി അപമാനിതയായപ്പോൾ ദേഹത്യാഗം ചെയ്തതും പരമശിവൻ കോപത്താൽ ജട പറിച്ചടിച്ച് അതിൽ നിന്ന് വീരഭദ്രനാണ് ജനിച്ചതെന്നും വീരഭദ്രനാണ് ദക്ഷന്റെ തലയറുത്തതെന്നും പണ്ട് പണ്ടേ കഥ കേട്ടിരുന്നു. ഈ തായ്പര ദേവത കഥയിൽ പരദേവതയാണ് ദക്ഷന്റെ തലയറുത്തത് എന്ന് പറയുന്നുണ്ട്. കഥയിൽ ചോദ്യമില്ല എന്നാണെങ്കിലും യഥാർത്ഥത്തിൽ കഥയിൽ പറഞ്ഞത് തെറ്റല്ലേ? അല്ല, നമ്മൾ കേട്ട കഥയിൽ നിന്ന് അതിന് വല്ല മറുവശവും ഉണ്ടായിരിക്കുമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം എഴുത്തുകാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പല ദേശങ്ങൾക്കും കേട്ടറിഞ്ഞ കഥകൾക്കും ആളുകൾക്കും അനുസരിച്ച് പുരാണങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ആ വ്യത്യാസമാണ് ഇവിടെയും പ്രതിഫലിച്ചിട്ടുള്ളത്.
5: എഴുത്തുകാരൻ അതിന് വ്യക്തമായൊരു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടല്ല, അദ്ദേഹം മനസ്സിലാക്കിയ വിശദീകരണം അദ്ദേഹം നൽകിയിട്ടുണ്ട്. കത്ത് തുടരുകയാണ്. വെള്ളിയാഴ്ച പ്രക്ഷേപണം ചെയ്ത സർഗജാലകത്തിൽ രണ്ട് കവിതയും നന്നായിരുന്നു. നന്ദാത്മജൻ കൊതേരി എഴുതി അവതരിപ്പിച്ച ഒറ്റക്കൊരാൾ എന്ന കഥ കേട്ടപ്പോൾ ഹൃദയത്തിൽ ഒരു വിങ്ങൽ പോലെ തോന്നി. കാരണം അത്രയ്ക്കും നന്നായിരുന്നു. കഥകളെക്കൊണ്ടും കവിതകളെക്കൊണ്ടും മനോഹരമായ സർഗജാലകങ്ങൾ റേഡിയോ മലബാറിന്റെ മാറ്റുകൂട്ടുന്നു. ഒന്നുകൂടി പറയട്ടെ, അസുരഗോത്രം നാടകം ഗംഭീരം പോരാ അതിഗംഭീരമായിരുന്നു. അഭിനന്ദനങ്ങൾ.
6: ഒത്തിരി സന്തോഷം. അടുത്തതായി NPS കണയന്നൂർ.
5: NPS കണയന്നൂർ, നമ്മൾ ഇത് നേരത്തെ നമുക്ക് വേറൊരു NPS ഉണ്ടായിരുന്നു അല്ലേ?
6: അദ്ദേഹം തന്നെയാണ് ഈ NPS എന്ന് നമുക്ക് വിചാരിക്കാം. NPS കല്ലേരിക്കര.
5: കത്ത് ഇങ്ങനെയാണ്. കുറേ ദിവസമായി ഞങ്ങൾ റേഡിയോ കേൾക്കാത്തത് കാരണം ഞങ്ങൾ ചക്കരക്കല്ല് കണയന്നൂർ എന്ന സ്ഥലത്ത് June 1 ചെറിയൊരു കൂര കെട്ടി താമസം മാറി. ഇവിടെ ഇപ്പോൾ കറണ്ട് ആയിട്ടില്ല. 2 പോസ്റ്റ് വേണം. പോസ്റ്റ് സ്റ്റോക്ക് ഇല്ല. വന്ന ഉടനെ കറണ്ട് തരുമെന്ന് പറഞ്ഞു. പിന്നെ കല്ലേരിക്കര വീട്ടിൽ ചാർജ് ചെയ്യുന്ന കൊച്ചു റേഡിയോ ഉണ്ടായിരുന്നു. അതായത് June 12 അത് എടുത്തുകൊണ്ട് വന്ന് ഓൺ ചെയ്തപ്പോൾ സർഗജാലകം കേൾക്കാനിടയായി. നന്ദാത്മജൻ കൊതേരി എഴുതി അവതരിപ്പിച്ച ഒറ്റക്കൊരാൾ എന്ന കഥ കേട്ടിരുന്നു പോയി. നന്ദേട്ടന്റെ അയൽപക്കത്ത് നടന്ന സംഭവമാണെന്ന് തോന്നുന്നു. ഈ കഥയിൽ സ്വന്തം അനുജനായ അരവിന്ദാക്ഷൻ ചേട്ടന്റെ കടയുമെല്ലാം ഉൾപ്പെട്ടപ്പോൾ അങ്ങനെ തോന്നി. എങ്കിലും ഇതെല്ലാം ഓർത്തെടുത്ത് തൂലികത്തുമ്പാൽ എഴുതി അവതരിപ്പിച്ച പ്രിയ നന്ദേട്ടന് 1000 അഭിനന്ദനങ്ങൾ. ഇന്ന് NPS കണയന്നൂർ.
6: തീർച്ചയായിട്ടും നന്ദേട്ടന്റെ അനുഭവമായിരിക്കാം. എഴുത്തുകാരൻ തന്നെ അതിന് മറുപടി അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതായി രാധിക പ്രകാശാണ് പ്രതികരണം എഴുതിയിട്ടുള്ളത്.
5: ഞായറാഴ്ച രാത്രി 7:35 പ്രക്ഷേപണം ചെയ്ത TP വേണുഗോപാലിന്റെ കഥ തായ്പരദേവത കോമളവല്ലി അവതരിപ്പിച്ചത് കേട്ടപ്പോൾ ഒരു തെയ്യത്തിന്റെ മുൻപിൽ ഒരു ഭക്തന്റെ ദുഃഖങ്ങൾ പറയുന്ന ഭാഗം മുന്നിൽ തെളിഞ്ഞു വന്നു. നല്ല കഥയായിരുന്നു. അതിന്റെ ഭാവങ്ങൾ ഉൾക്കൊണ്ട് തന്നെ കോമളവല്ലി അവതരിപ്പിച്ചു.
6: വെള്ളിയാഴ്ച പ്രക്ഷേപണം ചെയ്ത സർഗജാലകത്തിൽ ദിനേശ് ചൊവ്വാണ് എഴുതി അവതരിപ്പിച്ച കവിതയും രമ്യശ്രീ പ്രജിത്തിന്റെ കവിതയും നന്നായിരുന്നു. ആ സർഗജാലകത്തിൽ നന്ദാത്മജൻ കൊതേരി എഴുതി അവതരിപ്പിച്ച ഒറ്റക്കൊരാൾ എന്ന കഥ കേട്ടപ്പോൾ വല്ലാത്തൊരനുഭവമായി തോന്നി. കാരണം നന്ദാത്മജന്റെ കഥകളെല്ലാം അദ്ദേഹത്തിന്റെ ജീവിതയാത്രയിൽ കാണുന്ന കാഴ്ചകളിലൂടെയുള്ള കാര്യങ്ങളാണ് കഥയായും കവിതയായും രൂപാന്തരം പ്രാപിക്കുന്നത് എന്ന് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കഥയിലെ ബാബു എവിടെയോ ജീവിച്ചിരുന്ന ഒരാളായിരിക്കില്ലേ എന്ന് ചിന്തിച്ചുപോയി.
5: കുറച്ചായി സർഗജാലകത്തിൽ മനോഹരമായ കവിതകളും കഥകളും കേൾക്കുവാൻ സാധിക്കുന്നുണ്ട്. റേഡിയോ മലബാറിനും ഇത്തരത്തിൽ കഥകളും കവിതകളും അവതരിപ്പിക്കുന്നവർക്കും നിറഞ്ഞ സ്നേഹത്തോടെ അഭിനന്ദനങ്ങൾ. പ്രകാശ്, രാധിക പ്രകാശ്, നെല്ലൂനി.
6: ഒത്തിരി സന്തോഷം. അടുത്തതായി അരവിന്ദാക്ഷൻ കൊതേരി ആണ് പ്രതികരണം അയച്ചത്.
5: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ എന്ന പരിപാടിയിലൂടെ അവിടുത്തെ വിശേഷങ്ങളും നെയ്യമൃതുകാരുടെയും ഇളനീർക്കാരുടെയും വ്രതങ്ങളും ചിട്ടകളും പഴയകാലത്ത് നടത്തിപ്പോന്നതുപോലെ ഇന്നും നിലനിൽക്കുന്നു എന്നത് അതിശയം തന്നെ. 12:06 വെള്ളിയാഴ്ചത്തെ ഇതേ പരിപാടിയിൽ കോളാരിയിലെ നെയ്യമൃത മഠത്തിലെ ഭാരവാഹി കൂടിയായ ശ്രീ രാജേഷ് പറഞ്ഞ നമ്മൾ വളരുമ്പോൾ നമ്മുടെ ചുറ്റുപാടും വളരണം എന്ന ഒരു വാക്കാണ് ഈ കത്തെഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഇതായിരിക്കണം സമൂഹത്തിന്റെ മുദ്രാവാക്യം. രാജേഷിന് എന്റെ അഭിനന്ദനങ്ങൾ. കൊട്ടിയൂർ സാധാരണ ജനങ്ങൾക്ക് ഉത്സവം മാത്രമല്ല അതിനപ്പുറമുള്ള വ്രതാനുഷ്ഠാനങ്ങളും ചിട്ടകളും ശ്രോതാക്കളിൽ എത്തിച്ചു തരുന്ന റേഡിയോ മലബാറിന് അഭിനന്ദനങ്ങൾ. അരവിന്ദാക്ഷൻ കൊതേരി.
6: ഒരുപാട് സന്തോഷം അരവിന്ദേട്ട. അതോടൊപ്പം എടുത്തു പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം കൂടെ, നമ്മൾ വളരുമ്പോൾ നമ്മുടെ ചുറ്റുപാടും വളരണം എന്നത് ഒരു മുദ്രാവാക്യമായിക്കൊണ്ട് തന്നെ എല്ലാവരും ജീവിതത്തിൽ കൂടെ ചേർത്ത് പിടിക്കട്ടെ. അടുത്ത കത്ത് പ്രസീത പ്രകാശൻ കാര അയച്ചതാണ്. June 5 വെള്ളിയാഴ്ച വൈകുന്നേരം പ്രക്ഷേപണം ചെയ്ത സർഗജാലകം കവിതകളെ കൊണ്ട് സമ്പുഷ്ടമായിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. നന്ദാത്മജൻ കൊതേരി എഴുതി അവതരിപ്പിച്ച നഷ്ടവസന്തം എന്ന കവിത കേട്ടപ്പോൾ പണ്ടെങ്ങോ നഷ്ടപ്പെട്ടു പോയ ഒരു അനുഭവത്തിൽ നിന്ന് ഉടലെടുത്ത വരികളാണോ എന്ന് തോന്നിപ്പോയി. അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും വിഷമവും അനുഭവവും കണ്ടറിഞ്ഞ് എഴുതിയതാകാം ഈ വരികളെന്നും ചിന്തിച്ചുപോയി. എന്തു തന്നെയായാലും വരികൾ കൊണ്ടും ആലാപനം കൊണ്ടും വളരെ മനോഹരമായിരുന്നു കവിത എന്ന് പറയാതെ വയ്യ. അതോടൊപ്പം കൊട്ടിയൂർ അമ്പലത്തിന്റെ ഗാനവും എല്ലാം ചേർത്ത് സർഗജാലകം വളരെ നന്നായിരുന്നു.
5: June 7 പ്രക്ഷേപണം ചെയ്ത സർഗജാലകത്തിൽ തായ്പരദേവത എന്ന കഥ നല്ല കഥയായിരുന്നു. കോമളവല്ലി മാങ്ങാട് വളരെ ഭംഗിയായി ആ കഥ അവതരിപ്പിച്ചു. ഇത്ര നല്ല കഥ, ഇത്രയും നല്ല കഥ അവതരിപ്പിച്ച കോമളവല്ലിക്കും പരിപാടി പ്രക്ഷേപണം ചെയ്ത റേഡിയോ മലബാറിനും ഒത്തിരി ഒത്തിരി അഭിനന്ദനങ്ങൾ.
6: അന്തരിച്ച സലിംകുമാറിനെ കുറിച്ച് അന്ന് തന്നെ 8 മണിക്ക് പ്രക്ഷേപണം ചെയ്ത പരിപാടിയും ഏറെ ഹൃദയസ്പർശിയായിരുന്നു. സ്വന്തം കഴിവുകൾ കൊണ്ട് ഉയർന്നു വന്ന ഒരു കലാകാരന്റെ ജീവിത മുഹൂർത്തങ്ങൾ വളരെ ഭംഗിയായി അവതാരക അവതരിപ്പിച്ചു.
5: വാനമ്പാടി എന്ന പദം വരുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ബൈജു സുന്ദരം അവതരിപ്പിച്ച മധുരഗീതങ്ങൾ വളരെ മധുരമുള്ളതായിരുന്നു. ഓരോ ഗാനങ്ങളും ഹൃദയസ്പർശിയായിരുന്നു. നെല്ലിക്കയുടെ 2 ഭാഗം വരുന്നുണ്ടെന്നറിഞ്ഞു. അതിന്റെ അറിയിപ്പിനായുള്ള പരസ്യം അതിഗംഭീരമായി. സൂര്യയെയും അശ്വിനിയെയും സമ്മതിച്ചേ മതിയാകൂ. നെല്ലിക്കായി കാത്തിരിക്കുന്നു. റേഡിയോ മലബാറിലെ എല്ലാവർക്കും സ്നേഹാശംസകൾ അറിയിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പ്രസീത പ്രകാശൻ കാര.
6: ഒത്തിരി സന്തോഷം പ്രസീതേച്ചി. ഓരോ പരിപാടികളെ കുറിച്ചും വ്യക്തമായി നിരീക്ഷിച്ചുകൊണ്ടാണ് പ്രസീതേച്ചി മറുപടി അയക്കുന്നത്. ഒപ്പം ഏറ്റവും ഒടുവിൽ പറഞ്ഞിട്ടുള്ളത് നെല്ലിക്ക നാടകത്തെ പറ്റിയാണ്. ഒരു വട്ടം കൂടി എല്ലാ ബുധനാഴ്ചകളിലും ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഒരു വട്ടം കൂടിയിൽ നെല്ലിക്ക നാടകത്തിന്റെ 1-ാം ഭാഗമാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ നെല്ലിക്ക നാടകത്തിന്റെ 2-ാം ഭാഗം ശ്രോതാക്കളിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരെ കാത്തിരിക്കുക.
5: അടുത്ത കത്ത് എങ്ങനെയാണ്? സുനിത അശോക് മരുതായി അയച്ചതാണ്. പ്രിയ, പ്രതികരണത്തിലേക്ക്. നാടകം അസുരഗോത്രം നന്നായി. ഇഷ്ടങ്ങൾ ഈണങ്ങൾ. എല്ലാ ഗാനങ്ങളും നല്ലതായിരുന്നു.
6: കാലത്ത് ഭക്തി നിർഭരമായ കൊട്ടിയൂർ വിശേഷം പറയേണ്ടതില്ലല്ലോ. കൊട്ടിയൂർ വിശേഷം കൂടുതൽ അറിവ് നൽകുന്നു. 10-ാം തീയതി മധുരഗീതങ്ങളിൽ വാനമ്പാടി എന്ന വാക്കിൽ വരുന്ന ഗാനങ്ങൾ, ബൈജുവിന്റെ അവതരണം സൂപ്പർ. ചാരുക്കസേരിയിൽ തെക്കൻ പാട്ടിന്റെ കഥ കൃഷ്ണകുമാർ സാറിന്റെ അവതരണത്തിൽ ആസ്വദിച്ചു. സാറിനും അശ്വിനിക്കും സൂര്യയ്ക്കും അഭിനന്ദനങ്ങൾ. പിന്നെ പയ്യാരം പപ്പിനെ 3 പേരും തകർത്തു. ഹിന്ദി പഠിക്കലും ഹിന്ദി പഠിപ്പിക്കലും സൂപ്പർ. പപ്പിനെ ടീമിന് അഭിനന്ദനങ്ങൾ. കൂടെ റേഡിയോ മലബാറിനും 100-100 അഭിനന്ദനം. ഒത്തിരി സന്തോഷം സുനിതേച്ചി. വീണ്ടും റേഡിയോ മലബാറിന്റെ പ്രോഗ്രാമുകൾ കേൾക്കുക, നിർദ്ദേശങ്ങൾ അറിയിക്കുക. അടുത്തതായി ദീർഘമായി കത്തെഴുതുന്ന ദിലീപ് വി മുഹമ്മദ്, അദ്ദേഹമാണ് എഴുതിയിട്ടുള്ളത്.
5: ആൺപെൺ വ്യത്യാസമില്ലാതെ കുട്ടികൾ രാത്രികാലങ്ങളിൽ പോലും നടത്തുന്ന സ്വൈരവിഹാരം, രാത്രി വൈകിയും ഭക്ഷണം കഴിക്കൽ, അതിലേറെ വൈകി വീട്ടിലെത്തൽ, ഇതെല്ലാം ഇന്ന് ചർച്ചാ വിഷയമാണ്. ഇത് വിഷയമാക്കിയ ചിരിയും ചിന്തയുടെയും ഉദ്ദേശശുദ്ധി മനസ്സിലായി. എന്നിരുന്നാലും നാട്ടുകാർ നന്നായാലല്ലേ നാട് നന്നാകൂ എന്ന സാമാന്യ തത്വം അവതരിപ്പിക്കാൻ ആമനത്താത്ത എടുത്തിട്ട ദോശക്കല്ലുണ്ടല്ലോ, അത് കരുണൻ പറഞ്ഞതുപോലെ ഒരു 1-1 ഉപമയും അതിനൊത്ത ദോശക്കല്ലുമായി പോയി. കരുണനും ഇത്തിരി വിവരമൊക്കെയുള്ള കൂട്ടത്തിലാണ് എന്ന് മനസ്സിലാക്കിയേ പറ്റൂ ആമനത്താത്ത ഇനിയുള്ള കാലം.
6: കിഴക്ക് എന്ന വാക്കിൽ തുടങ്ങുന്ന ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ മധുരഗീതങ്ങളും ഇല എന്ന വാക്ക് വരുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ മധുരഗീതങ്ങളും ആസ്വാദ്യകരമായി.
5: ചിത്രപരിചയത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞതുപോലെ ഇന്നത്തെ കാലത്തും പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ് വെള്ളാനകളുടെ നാട് എന്ന സിനിമയുടേത്. പുനഃപ്രക്ഷേപണമായിരുന്നുവെങ്കിലും ആ ചിത്രപരിചയം ഒട്ടും വിരസമായില്ല.
6: ചൊവ്വാഴ്ച രാത്രി 8 മണിക്കുള്ള ചിരിനേരം ഏതാനും ആഴ്ചകളിൽ കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം പ്രക്ഷേപണം ചെയ്ത മേരാനാം ഷാജിയിലെ ഏതാനും ചിരിരംഗങ്ങൾ കേട്ടു. അത്ര കണ്ട് ചിരിക്കാനുള്ള വകയില്ലായിരുന്നുവെങ്കിലും കുഴപ്പമില്ലായിരുന്നു.
5: പ്രായഭേദമില്ലാതെ എല്ലാവരും നെഞ്ചിലേറ്റിയ ഒരുപിടി ഗാനങ്ങളുമായിട്ടാണ് ഇഷ്ടങ്ങൾ ഈണങ്ങൾ പരിപാടിയിൽ യൂസഫൊക്കെ എത്തിയത്. മനോഹരമായ ഒരു കന്നഡ ഗാനം കേൾപ്പിച്ചതായിരുന്നു ആ പരിപാടിയുടെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത. വീണ്ടും വീണ്ടും കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു ഗാനമായിരുന്നു അത്.
6: കൊട്ടിയൂർ വൈശാഖോത്സവത്തിനെത്തിയവരെ ചാക്കിട്ട് പിടിച്ച് വളയത്തിലാക്കിയത് ശരിയായോ? അവിടുത്തെ വിശേഷങ്ങൾ ചോദിക്കുന്നതിനു പകരം നാട്ടുവിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും ചോദിച്ച് സിനിമാ കഥയും പറഞ്ഞ് പാട്ടും പാടിച്ച് വിടുന്നത് ശരിയാണോ?
5: ഇതൊന്നും വിമർശനമേ അല്ല, അഭിപ്രായം മാത്രമാണ്. നല്ല പാട്ടുകൾ കേൾക്കാനായതിലെ സന്തോഷവും ഇവിടെ മറച്ചുവെക്കുന്നില്ല.
6: അഭിപ്രായങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിർദ്ദേശങ്ങളോടൊപ്പം തന്നെ വിമർശനങ്ങളും ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് പോയപ്പോ അവിടെയുള്ള ഒരുപാട് ഡ്രൈവർമാരുടെ പ്രോഗ്രാമുകൾ എടുക്കാൻ പറ്റി. വളയം എന്ന പ്രോഗ്രാം ഡ്രൈവർ അവരുടെ ഡ്രൈവിംഗ് ജീവിത വഴികൾ, കുടുംബം, സിനിമ, പാട്ട് ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് എന്നതുകൊണ്ടാണ് ആ രീതിയിൽ വളയം പ്രോഗ്രാം അവതരിപ്പിച്ചത്. എവിടെ നിന്ന് എടുക്കുന്നു എന്നുള്ളതിലുപരി വളയം എന്ന പ്രോഗ്രാമിന്റെ ഉള്ളടക്കം നിലനിർത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹം കത്ത് തുടരുന്നുണ്ട്.
5: പല താരസ്വരത്തിന്റെയും അവസാന ഭാഗത്ത് പറയുന്നത് കേൾക്കാം. ഒരു ഭാഗം കൊണ്ടൊന്നും തീരില്ല, അടുത്ത ഭാഗവുമായി വീണ്ടും വരുമെന്ന്, പിന്നെ ആ ഭാഗത്തുകൂടി വരാറേയില്ല എന്ന് വേണം പറയാൻ. ജയഭാരതി അവതരിപ്പിച്ച താരസ്വരത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരിക്കുമോ ആവോ?
6: ഒരിക്കലുമല്ല, ജയഭാരതി അവതരിപ്പിച്ച താരസ്വരത്തിന്റെ 2-ാം ഭാഗം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും.
5: അദ്ദേഹം കത്ത് തുടരുകയാണ്. വെള്ളിയാഴ്ച രാത്രി 9 മണിക്ക് ചലച്ചിത്ര ഗാനത്തിന്റെ സമയമാണോ എന്നറിയില്ല. എന്തായാലും റേഡിയോ മലബാർ ട്യൂൺ ചെയ്തപ്പോൾ മനോഹരമായ ഒരുപിടി ഗാനങ്ങൾ, അതിൽ കൂടുതലും സിനിമയിലെ മാപ്പിളപ്പാട്ടുകൾ പോലെയുള്ള ഗാനങ്ങൾ. ഗാനങ്ങൾ കേട്ടുകഴിഞ്ഞ് ഉറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ അതാ വരുന്നു നമ്മുടെ സ്മൃതിഗീതങ്ങൾ. സ്മൃതിഗീതങ്ങൾ കേട്ട് ഉറങ്ങാൻ കിടക്കില്ല, കാരണം ഉറങ്ങിപ്പോയാൽ കേൾക്കാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞെങ്കിലും മിഴിയടക്കാമെന്ന് വിചാരിച്ചാൽ അതിനും റേഡിയോ മലബാർ സമ്മതിക്കില്ല. അപ്പോൾ വരവായി ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. എങ്കിലും ഉറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഉറങ്ങാൻ പോയി.
6: പിന്നീട് അദ്ദേഹം പറയുന്നത്, മിഴിയണ അടയ്ക്കുമ്പോഴും മിഴിയണ തുറക്കുമ്പോഴും കനവുകളിലും നിലവുകളിലും റേഡിയോ മലബാർ മാത്രം എന്ന് പറയേണ്ടി വരും. അല്ലാതെ പിന്നെ എന്താ പറയുക, റേഡിയോ മലബാറിന്റെ സേവനത്തെക്കുറിച്ച് തുടർന്നും എഴുതാമെന്ന് അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എഴുതണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒപ്പം ഇതുപോലെ തന്നെ വിമർശനങ്ങളും അറിയിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് കൂടുതൽ മനോഹരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ.
5: വളരെ നന്ദി ദിലീപ്. വി മുഹമ്മദ് വീണ്ടും എഴുതുക.
6: അടുത്ത കത്ത് പേപ്പറിൽ എഴുതി മനോഹരമായി അയച്ചു തന്നിട്ടുള്ളതാണ്. വട്ടിപ്പുറത്ത് നിന്നും ഗീതേച്ചിയും ചന്ദ്രയേച്ചിയുമാണ്. കത്ത് വായിക്കുന്നു.
5: നമ്മുടെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖോത്സവത്തിന്റെ ഐതിഹ്യങ്ങൾ, ദക്ഷൻ കാട്ടിൽ യാഗം നടത്തിയതും അവിടുത്തെ പ്രധാന ചടങ്ങുകളെ പറ്റിയും, ശിവന്റെ തിരുജടയിൽ നിന്ന് ഗംഗാനദി ഉത്ഭവിച്ച് ബാവലിപ്പുഴയായതും അതിന് കൂട്ടായിട്ട് കൂട്ടുപുഴ വന്നതും മറ്റ് വിശേഷങ്ങളും എല്ലാം നമ്മുടെ റേഡിയോ മലബാറിന്റെ ഉത്സവമേളത്തിലൂടെയും കൊട്ടിയൂർ അമ്പലത്തിലെ അവകാശികളായ നെയ്യമൃത് വ്രതക്കാരുടെ അറിവോടെയും കേട്ട് മനസ്സിലാക്കാൻ പറ്റി. ഇനിയും കൊട്ടിയൂർ വൈശാഖോത്സവത്തിന്റെ ഭക്തിസാന്ദ്രമായ പാട്ടുകളും വിശേഷങ്ങളും കേൾക്കാൻ ആഗ്രഹിക്കുന്നു.
6: ബുധനാഴ്ച ചാരുകസേരയിൽ വടക്കൻ പാട്ടിന്റെയും തെക്കൻ പാട്ടിന്റെയും വില്ലടിച്ചാൻ പാട്ടിന്റെയും പ്രത്യേകതകളെക്കുറിച്ചും പഞ്ചവൻ കാട്ടുനീലി, തെറ്റിക്കോട്ട് കാവഴിച്ച പാട്ട് തുടങ്ങിയ കഥകൾ കേട്ടുമതി വരാത്ത കഥകൾ തന്നെയായിരുന്നു. സൂര്യയുടെ ആറ്റും മണമേലെ ഉണ്ണിയാർച്ച എന്ന വടക്കൻ പാട്ട് പാടിയത് സൂപ്പറായിരുന്നു. മുഴുവനായും കേൾക്കണമെന്ന് ആഗ്രഹിച്ചു. അശ്വിനിക്കും പാടാൻ

0: ശ്രോത്രം ശ്രോതാക്കളെ ഉൾക്കൊള്ളിച്ച് അവതരിപ്പിച്ച നാടകം വളരെ മികച്ച നിലവാരം പുലർത്തി. നല്ല കഥ, പഴയ പുരാണ കഥകളെല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായി നല്ല രീതിയിൽ തന്നെ ഓരോരുത്തരും അവരവരുടെ ഭാഗം നന്നായി അവതരിപ്പിച്ചു. റേഡിയോ മലബാർ ശ്രോതാക്കൾക്ക് തരുന്ന ഓരോ നാടകവും കേൾക്കാൻ ആകാംക്ഷ കൂട്ടിക്കൊണ്ട് നെഞ്ചിൽ തറപ്പിക്കുന്ന ഓരോ കഥകളും രചിക്കുന്ന കൃഷ്ണകുമാർ സാറിനും സംവിധാനം ചെയ്യുന്ന രാമകൃഷ്ണൻ സാറിനും ശബ്ദമിശ്രണം ചെയ്യുന്ന അശ്വിനിക്കും നല്ല സൂപ്പറായി നാടകം അവതരിപ്പിച്ച നമ്മുടെ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ 1000 അഭിനന്ദനം അറിയിച്ചുകൊള്ളുന്നു.
1: തിങ്കളാഴ്ച ചാരുകസേര എന്ന പരിപാടിയിൽ സൂര്യ പാട്ടുപാടി മഴ പെയ്യിക്കാൻ ശ്രമിച്ചു, പക്ഷേ മഴ പെയ്തില്ല. എന്നാൽ അംഗരാജ്യത്തേക്ക് വന്ന ഋഷിശൃംഗൻ ദുന്ദും ദുന്ദും ദുന്ദുബിനാദത്തോടെ പാട്ടുപാടി മഴ പെയ്യിച്ചു. കഥ സൂപ്പറായിരുന്നു. ഇങ്ങനെ നല്ല കഥകൾ കേൾപ്പിച്ചു തരുന്ന മാഷിനും കുട്ടികൾക്കും അഭിനന്ദനം അറിയിക്കുന്നു.
0: തിങ്കളാഴ്ച മധുരഗീതത്തിൽ കവിത എന്ന് പദം വരുന്ന ഗാനങ്ങൾ ചന്ദ്രലേഖയുടെ നല്ല അവതരണത്തിലൂടെ കേട്ട പാട്ടുകളെല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവതരിപ്പിച്ച ചന്ദ്രലേഖയ്ക്ക് സ്നേഹാഭിനന്ദനം അറിയിച്ചുകൊള്ളുന്നു. അടുത്ത സന്ദേശം സുനിത അശോക് മരുതായി. ഇത് അസുരഗോത്രം നാടകത്തെ പറ്റിയാണ്. അസുരഗോത്രം നന്നായി. രചയിതാവ് കൃഷ്ണകുമാർ സാറിനും സംവിധായകൻ രാമകൃഷ്ണൻ പഴശ്ശിക്കും ശബ്ദമിശ്രണം അശ്വിനിക്കും ബിഗ് സല്യൂട്ട്. കൂടെ റേഡിയോ മലബാറിനും ബിഗ് സല്യൂട്ട്. പിന്നെ നാടകം അസുരഗോത്രം കഥ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഈ നാടകത്തിൽ അഭിനയിച്ചവർ പലരും ആദ്യമായാണ് നാടകത്തിൽ അഭിനയിക്കുന്നത്. എന്നാൽ ശ്രോതാക്കൾ എന്ന നിലയിൽ അവരുടെ അവതരണം ഗംഭീരം. ഓരോ പേര് എടുത്തു പറയുന്നില്ല. ഇതിൽ ചിന്നമ്മു ശിവദാസ് മുതൽ പാർവതിമോൾ വരെ എല്ലാവർക്കും അസുരഗോത്രം ടീം എന്ന നിലയിൽ 1000 അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇനിയും നാടകത്തിൽ ഇവർക്ക് അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.
1: തീർച്ചയായിട്ടും സുനിതേച്ചി, അസുരഗോത്രം നാടകത്തെ കുറിച്ചുള്ള ചർച്ച ഇന്ന് രാത്രി 9 മണിക്ക് ഉണ്ടാവും. നാളെ രാവിലെ 9:15 അതിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടാവും. അണിയറ പ്രവർത്തകരും നാടകത്തിൽ ശബ്ദം നൽകിയിട്ടുള്ള അഭിനേതാക്കളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചർച്ച തയ്യാറാക്കിയിട്ടുള്ളത്. ഒപ്പം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ചിന്നമ്മു മാം മുതൽ പാർവതി മോള് വരെ ഒരുപാട് പേര്, 20-ൽ അധികം ശ്രോതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അസുരഗോത്രം നാടകം തയ്യാറാക്കിയത്. തീർച്ചയായിട്ടും ഇന്ന് രാത്രിയിലുള്ള ചർച്ച കേൾക്കുക, അഭിപ്രായം അറിയിക്കുക.
0: അടുത്ത കത്ത് രക്ഷാർത്ഥൻ തെരൂർ. നന്ദാത്മജൻ കൊതേരിയുടെ ഒറ്റക്കൊരാൾ വളരെ നല്ല കഥ കേട്ടപ്പോൾ ഞാനും അതിൽ ലയിച്ചുപോയി. ആശംസകൾ.
1: അയൽക്കാരെ തമ്മിലറിയുന്ന വലിയ സന്തോഷാനുഭവങ്ങളുടെ ചെറിയ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന ഗ്രാമജീവിതം. അധികം ആരാലും അറിയപ്പെടാതെ, ബന്ധങ്ങൾ പോലും അവശേഷിപ്പിക്കാതെ കടന്നുപോകുന്ന ജീവിതങ്ങൾ. അവതരണത്തിലെ ലാളിത്യം തന്നെയാണ് ഈ കഥയുടെ മനോഹാരിത. ജോൺസൺ കൊറ്റനല്ലൂരാണ് ഈ അഭിപ്രായം പറഞ്ഞത്. ഇതും നന്ദാത്മജൻ കൊതേരിയുടെ ഒറ്റക്കൊരാൾ എന്ന കഥയെപ്പറ്റിയാണ്. പ്രിയ പ്രവീൺ കല്ലൂരും ഈ കഥയെപ്പറ്റി, നല്ല ഹൃദയസ്പർശിയായ കഥയാണ്, കേൾക്കാൻ ഇമ്പമുള്ള കഥ പറച്ചിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: അടുത്തതൊരു ശബ്ദ സന്ദേശമാണ് ഇടുക്കി ജില്ലയിൽ നിന്ന് ബിന്ദു പത്മകുമാർ.
1: നന്ദാത്മജൻ കൊതേരിയുടെ ഒറ്റക്കൊരാൾ എന്ന കഥയിലെ ബാബു എന്ന കഥാപാത്രം ഹൃദയസ്പർശിയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഒപ്പം ഹരികുമാർ നെല്ലൂന്നിയും ഒരു പ്രതികരണം അയച്ചിട്ടുണ്ട്.
0: കഥ മുഴുവനും സശ്രദ്ധയോടെ കേട്ടു. കൺമുന്നിൽ അവതരിപ്പിച്ച ദൃശ്യകാവ്യം പോലെ വ്യക്തം. എല്ലാ ഭാവുകങ്ങളും നേരുന്നു.
1: ഹൃദയസ്പർശിയായ കഥ കേൾക്കാൻ ഇമ്പമുള്ള അവലോകനം എന്ന ഈ കഥയെപ്പറ്റി രാമകൃഷ്ണൻ ചാവശ്ശേരി ഒരു അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. കൺമുന്നിൽ ദൃശ്യങ്ങൾ തെളിഞ്ഞു നിന്ന പോലെ അനുഭവപ്പെട്ടു. ഹൃദയസ്പർശിയായ കഥയായിരുന്നു ഒറ്റക്കൊരാൾ. നല്ല അവതരണം. റേഡിയോ മലബാറിനും നന്ദാത്മജൻ കൊതേരിക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് കത്തെഴുതിയത് പി കെ ഹരിദാസ്, എളമ്പാറ. അടുത്തത് ബാബുരാജ് ഏലംകുളമാണ് കഥ മനസ്സിൽ തറച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരണം എഴുതിയത്. സൂരജ് കടവിൽ അബുദാബിയിൽ നിന്നും. ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന മനുഷ്യനെ ഇത്രയേറെ നിരീക്ഷിച്ചുകൊണ്ട് എഴുതിയ അതിഗംഭീരമായ കഥ ഉള്ളം പൊള്ളിച്ചു.
0: ദിനേശ് ചൊവ്വാണ, സൗദി അറേബ്യ. എന്റെ കവിതയും നന്ദൻ മാഷിന്റെ കഥയും റേഡിയോ മലബാറിലൂടെ കേട്ടപ്പോൾ മനം കുളിർത്തു. ഉള്ളൊലിയുന്ന കഥ ശ്രദ്ധിക്കാനായി. സമ്മാനിച്ച മാഷിനും പ്രക്ഷേപണം ചെയ്ത റേഡിയോ മലബാറിനും അഭിനന്ദനങ്ങൾ.
1: ജെസി ജോർജ് വിവിയാണ് അടുത്ത കത്തെഴുതിയത്. മണത്തണയിൽ നിന്നും. അടുത്ത കാലത്താണ് റേഡിയോ മലബാറിനെ പരിചയപ്പെടാൻ സാധിച്ചത്. മികച്ച പരിപാടികൾ കേൾപ്പിച്ചുകൊണ്ട് റേഡിയോ മലബാർ ഹൃദയം കവർന്നു എന്ന് തന്നെ പറയട്ടെ. സർഗജാലകത്തിൽ കഴിഞ്ഞ ദിവസം പ്രക്ഷേപണം ചെയ്ത നന്ദാത്മജൻ കൊതേരിയുടെ ഒറ്റക്കൊരാൾ എന്ന കഥ കേട്ട് കഴിഞ്ഞിട്ടും കഥാപാത്രമായ ബാബുവിൽ നിന്ന് മോചനം നേടാൻ അല്പം പാടുപെട്ടു. ഇത്രയും നല്ല കഥ കേൾപ്പിച്ചു തന്ന റേഡിയോ മലബാറിന് അഭിനന്ദനങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നന്ദേട്ടന്റെ ഒറ്റക്കൊരാൾ എന്ന കഥയ്ക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അതിലെ ബാബു എന്ന കഥാപാത്രത്തെ പറ്റി ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട്. ഈ കഥാപാത്രം യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നതാണോ, അല്ലെ നന്ദാത്മജൻ കൊതേരിയുടെ സൃഷ്ടിയാണോ എന്നൊക്കെ അതിനുള്ള മറുപടി അദ്ദേഹം തന്നെ പറയുമെന്ന് നമുക്ക് വിചാരിക്കാം.
2: ോടനുബന്ധിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. കേരളത്തിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന അമേരിക്ക. കരാറിൽ ഉടൻ ഒപ്പുവെക്കില്ലെന്ന് ഇറാൻ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ് ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ബ്രസീൽ മൊറോക്കോ മത്സരം സമനിലയിൽ. ICC മഴ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസ്

0: ലെനീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നവേറ്റ്സ് പരിപാടിക്ക് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും സംയുക്തമായി ഇന്ന് തുടക്കം കുറിക്കും. തുടർന്ന് പ്രധാനമന്ത്രി സ്ലോവാക്കിയയിലേക്ക് തിരിക്കും. നീസിൽ തനിക്ക് ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികൾക്ക് നന്ദി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം സ്ലോവാക്കിയ ഇന്ത്യ സഹകരണത്തിൽ പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് സ്ലോവാക് പ്രസിഡന്റ് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവിയയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളിയുരുത്തി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിനുള്ള പുതിയ അവസരങ്ങൾ തുറക്കുമെന്നാണ് സ്ലോവാക് പ്രസിഡന്റ് പീറ്റർ പെലേഗ്രിനി സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. സ്ലോവാക് പ്രാദേശിക സമയം ഞായറാഴ്ച രാത്രി ബ്രാറ്റിസ്ലാവിയയിൽ എത്തുന്ന ശ്രീ നരേന്ദ്രമോദിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ അതിനിടെ അവസാന ഘട്ടത്തിലെത്തി. സ്ലോവാക് സ്വതന്ത്ര രാജ്യമായ ശേഷം ഇതാദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടം സന്ദർശിക്കുന്നത് ഇന്ത്യൻ സമൂഹത്തിനിടയിൽ വൻ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.
0: ഫ്രാൻസിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ബുധനാഴ്ച പ്രസിഡന്റ് ട്രംപ് പ്രധാനമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത ബുദ്ധി, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ആഗോള ഓൺലൈൻ യോഗ പരിപാടി പുരോഗമിക്കുന്നു. രാവിലെ 6:15 മുതൽ 7:35 വരെയുള്ള ഓൺലൈൻ യോഗ സെഷനിൽ 130-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവും സംരംഭത്തിന്റെ ഭാഗമായി. പരിപാടിയിൽ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും വാട്സ്ആപ്പ് നമ്പറിൽ ഡിജിറ്റൽ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ചന്ദ്രോപരിതലത്തിലെ അതിശൈത്യത്തിൽ നിന്നും ലാൻഡറുകളെ സംരക്ഷിക്കുന്നത് ലക്ഷ്യമിട്ട് കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കാൻ ആണവോർജ വകുപ്പുമായി സഹകരിക്കുന്നതായി ISRO ചെയർമാൻ V.നാരായണൻ. ഒരു റിപ്പോർട്ട്.
2: രാത്രി സമയങ്ങളിൽ ചന്ദ്രനിലെ താപനില -129 സെൽഷ്യസ് വരെ താഴാറുണ്ട്. ചന്ദ്ര ഉപരിതലത്തിലെ ഈ തണുപ്പിനെ അതിജീവിച്ച് 200 ദിവസത്തിലധികം പ്രവർത്തിക്കാൻ സാധിക്കുന്ന ലാൻഡർ വികസിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് നീക്കം. ബംഗളൂരുവിൽ നടന്ന CSIR റൈസ് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യവെയാണ് ISRO ചെയർമാൻ ഇക്കാര്യങ്ങൾ അറിയിച്ചത്. സൌരോർജ്ജത്തിൽ പ്രവർത്തിച്ച ചന്ദ്രയാൻ 3 ലൂണാർ ലാൻഡറിന് 14 ദിവസം മാത്രമാണ് ആയുസ്സുണ്ടായിരുന്നത്. എന്നാൽ കൃത്രിമ താപ സംവിധാനങ്ങൾ കൂടി ചേരുന്നതോടെ ഭാവി ദൌത്യങ്ങളിൽ കൂടുതൽ വിശദമായി ചന്ദ്രന് പഠിക്കാൻ കഴിയും. CSIRഉം ISROയും തമ്മിൽ 40 സാങ്കേതിക മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ധാരണയായതായി അറിയിച്ച ശ്രീ V.നാരായണൻ ഇതിൽ 17 ആദ്യഘട്ട നടപ്പാക്കലിന് അനുമതി ലഭിച്ചതായും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കഴിഞ്ഞ 12 വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. രാജ്യത്തെ പൌരന്മാരുടെ ജീവിതം സുഗമമാക്കുന്നതിന് ഈ കാലയളവിൽ നിരവധി പദ്ധതികൾ നടപ്പാക്കി. GST, ഡിജിറ്റൽ ഇന്ത്യ, ഭാരത് നെറ്റ് പദ്ധതി തുടങ്ങിയ സംരംഭങ്ങളിലൂടെ ജീവിത സൌകര്യം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം പൌരന്മാരെ രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാക്കുകയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നിപ സാഹചര്യം വിലയിരുത്തുന്നതിനായി കേന്ദ്രസംഘം കോഴിക്കോടെത്തി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി K.മുരളീധരൻ ഇന്ന് കോഴിക്കോടെത്തും. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്കപ്പട്ടികയിലുള്ള 3 പരിശോധനാ ഫലം നെഗറ്റീവായി. സമ്പർക്കപ്പട്ടികയിലുള്ള 4 കൂടി ഇന്നലെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവത്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിന്റെ ഭാഗമായി തന്ത്രപ്രധാനമായ ഹോർമോസ് കടലിടുക്ക് എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. എന്നാൽ കരാർ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം കരാറിൽ ഒപ്പുവയ്ക്കുന്നത് ഉടനടി നടക്കാൻ സാധ്യതയില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ് അറിയിച്ചു.

0: കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. ഫിഫ ലോകകപ്പിലെ തങ്ങളുടെ കന്നി മത്സരത്തിൽ ബ്രസീലിന് സമനില. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ മൊറോക്കോയാണ് മുൻ ചാമ്പ്യന്മാരെ 1-1 സമനിലയിൽ തളച്ചത്. ആകാശവാണിക്ക് വേണ്ടി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: അടിയേറ്റപ്പോൾ വീര്യം സടമുടഞ്ഞു, പിന്നെ തിരിച്ചടിച്ചു. പക്ഷേ ജയത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ മഞ്ഞപ്പടയെ ആഫ്രിക്കൻ കരുത്തർ ഒരു ഘട്ടത്തിലും അനുവദിച്ചില്ല. ആദ്യ പകുതിയിലെ ബലാബലം രണ്ടാം പകുതിയിൽ നഷ്ടപ്പെട്ടെങ്കിലും ബ്രസീലിനെ പിടിച്ചുകെട്ടി വിലപ്പെട്ട പോയിന്റ് പിടിച്ചു വാങ്ങിയിരിക്കുകയാണ് മൊറോക്കൻ സംഘം. 21-ാം മിനിറ്റിൽ ഇസ്മായിൽ സൈബാരിയിലൂടെ മൊറോക്കോ മുന്നിലെത്തിയപ്പോൾ 10 മിനിറ്റുകൾക്കകം 32-ാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയറാണ് ബ്രസീലിന്റെ രക്ഷകനായത്. ആദ്യ പകുതിയിലെ കിടിലൻ പ്രകടനത്തിന് ശേഷം രണ്ടാം പകുതിയിൽ മൊറോക്കോ കൂടുതലും പ്രതിരോധിക്കുന്നതാണ് കണ്ടത്. തക്കം പാർത്തു നിന്ന ബ്രസീലിയൻ മുന്നേറ്റക്കാർ നിരന്തരമായി മൊറോക്കൻ ഗോൾമുഖത്തേക്ക് ഇരമ്പിയെത്തി. പക്ഷേ പഴുതടച്ച പ്രതിരോധം കാനറുകളുടെ മോഹം നിഷ്ഫലമാക്കി. കളിയുടെ അവസാന നിമിഷം മൊറോക്കയുടെ മിന്നലാക്രമണം ബ്രസീലിന്റെ തോൽവിയുടെ വക്കത്തെത്തിച്ചു. മൊറോക്കൻ താരം എൽ ഐനാവിയുടെ തകർപ്പനടി തടയാൻ ബ്രസീലിയൻ ഗോൾ കീപ്പർ അലിസൺ ഏറെ പാടുപെട്ടു.
0: ഗ്രൂപ്പ് സിയിലെ തന്നെ ഹെയ്ത്തി സ്കോട്ട്ലൻഡ് മത്സരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഗ്രൂപ്പ് ഡിയിൽ രാവിലെ 9:30 നടക്കുന്ന മത്സരത്തിൽ ഓസ്ട്രേലിയ തുർക്കിയെ നേരിടും. ഐസിസി വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബെർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. യുഎഇയിലെ ഇന്ത്യൻ പാസ്പോർട്ട് വിസ കോൺസുലർ സേവനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏജൻസിയിൽ മാറ്റം വരുത്തിയതായി അറിയിപ്പ്. നിലവിലെ സേവനദാതാക്കളായ BLS ഇന്റർനാഷണൽ, SGIVS ഗ്ലോബൽ എന്നിവ June 30 വരെയാകും അപേക്ഷകൾ സ്വീകരിക്കുക. July 1 മുതൽ അൽഹിന്ദ് ടൂർസ് ആന്റ് ട്രാവൽസ് LLC ആയിരിക്കും പുതിയ സേവനദാതാവ്. July 1 മുമ്പ് നൽകിയ അപേക്ഷകൾ BLS SGIVS കേന്ദ്രങ്ങൾ കൈകാര്യം ചെയ്യും. RSS സർസംഘചാലക് മോഹൻ ഭാഗവത് ഇന്ന് തൃശൂരിൽ. RSS ശതാബ്ദിയുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിക്കുന്ന പ്രഭാഷണ സഭയിൽ അദ്ദേഹം പങ്കെടുക്കും. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് ഇന്യുമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. July 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1-ാം ഘട്ടം. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസാണ് ആരംഭിക്കുന്നത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഹിമാചൽ പ്രദേശിലെ തപാൽ വകുപ്പ് ഡ്രോൺ അധിഷ്ഠിത മെയിൽ ട്രാൻസ്മിഷൻ സേവനം ആരംഭിച്ചതായി കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. വിദൂരവും ദുർഘടവുമായ ഭൂപ്രദേശങ്ങളിൽ വേഗതയേറിയതും കാര്യക്ഷമവുമായ കണക്ടിവിറ്റി ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മണ്ഡി ഹെഡ് പോസ്റ്റ് ഓഫീസിനും റഹാർദർ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിനും ഇടയിലാണ് ഈ സേവനം ആരംഭിച്ചത്. വിദേശ പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് കൂടിക്കാഴ്ച. ഫ്രാൻസിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയോടനുബന്ധിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. കേരളത്തിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന് അമേരിക്ക. കരാറിൽ ഉടൻ ഒപ്പുവെക്കില്ലെന്ന് ഇറാൻ. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ് ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ബ്രസീൽ മൊറോക്കോ മത്സരം സമനിലയിൽ. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ചിന്തിച്ചോളൂ, പക്ഷേ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ. കരണാ, കരണോ,
1: എന്തേനു അമിൻത,
0: എന്തെല്ലാന്ന്?
1: എന്തെന്നാണപ്പാ, മഴയല്ലേ ഏടി ഇറങ്ങാൻ കഴിയുന്നില്ലാന്ന്. പണിയുമില്ല,
0: പണിയില്ലേ,
1: തീരെയില്ല. നിനക്ക് അറിയാലോ നമ്മളെ പണീനെ കുറിച്ചിട്ട്. മഴയുണ്ടെങ്കിൽ ഒരു പണി എടുക്കാൻ കയ്യിലാന്ന്.
0: ഇന്നേതാ കരണ, ചോപ്പാ മഞ്ഞ പച്ചയാ നീലിയ എന്നാ നിന്ന്?
1: നിങ്ങക്ക് കണ്ണും പിടിക്കുന്നില്ലേ? നോക്കിയാട്ടെ, നല്ല നീല കുപ്പായല്ലേ എന്റെ.
0: നിന്റെ കുപ്പായത്തിന്റെ നിറം അല്ല ചോദിച്ചു.

0: ഇന്നെ പിന്നെ ഇത് നീരിയാണോ പച്ചയാണോ മഞ്ഞയാണോന്ന്. എടോ മഴ പെയ്യുന്നതിനുള്ള ഒരു നിറം പറിച്ചില്ലേ, അതാ ഞാൻ ചോദിച്ചേ.
1: ഓറഞ്ച് അല്ലേട്ടാ?
0: ആ അതന്നെ അതന്നെ.
1: ഇന്ന് റെഡാ പോലും, അതല്ലേ സ്കൂളിലെ അവധി.
0: ഓ അതെയാ? ഓ ഇന്ന് പൊരക്കെ പിള്ളമാർക്കൊന്നും സ്കൂളില്ലേ?
1: നിങ്ങളെ വീട്ടിലെ പിള്ളേരെല്ലാം നിങ്ങൾ നോക്കലൊന്നും ഇല്ലേ?
0: ഇതാരാ നോക്കുന്ന? വീട്ടിലല്ലേ എടിയലോ ബാത്തല്ലേ നിക്കലേ, ഞാൻ നോക്കലും പിടിക്കലൊന്നുമില്ല.
1: ഇതന്നെയാണ് നമ്മളെ നാട്ടുകാരെല്ലാം പ്രശ്നം.
0: അല്ല കരണ, ചോപ്പായെല്ലാം ലീവ് കൊടുക്കൂ, എപ്പോ സ്കൂള്?
1: അല്ല അത് അങ്ങനെയല്ലേ നമ്മളിപ്പോ കണ്ടുവരുന്നത്. ഇനില്ലേ ഇനൊരു പ്രത്യേക ഒരു കാര്യങ്ങളിലുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം.
0: എന്നത്?
1: മൊത്തത്തിൽ എത്ര നിറമുണ്ട്?
0: മൊത്തത്തിൽ 7 നിറം
1: ഉണ്ടല്ലോ. അതേതെല്ലാന്ന്?
0: പച്ച, കടും പച്ച, ചോപ്പ്, കടും ചോപ്പ്, നീല, ഇളം നീല, അങ്ങനെ പറഞ്ഞിട്ട് കൊറേ എണ്ണം ഇല്ലേ?
1: എല്ലാം അതിന്റെ അകത്ത് ഇളയത് മൂറ്റൊന്നും ഇല്ല. അങ്ങനെ
0: എല്ലാം ഒന്നേ ഉള്ളൂ.
1: പിന്നെ അങ്ങനല്ലേ
0: കടും പച്ചയും കടും നീലയൊന്നും ഇല്ല.
1: അങ്ങനൊന്നും ഇല്ല. അതിങ്ങക്ക് അറിയാവോ
0: 7 കളർ? പിന്നെ നമ്മള് വണ്ടി പഠിക്കുമ്പോ ബാലമാഷ് എത്ര
1: പഠിപ്പിച്ചെന്നെയപ്പാ?
0: പച്ച, നീല, മഞ്ഞ, ചോപ്പ്, പിന്നെ വയലറ്റ്, വെള്ള, അങ്ങനെ കൊറേ ഉണ്ടപ്പാ, ഞാൻ മറന്നു. അല്ല അതടക്കട്ട്, 7 നിറം ഉണ്ടെന്ന് എല്ലാരും അറിയാം. നീ ഈ കാര്യം പറ.
1: അതായത് ആമിൻത, ഈ മഴക്ക് 7 നിറമൊന്നും ഇല്ല
0: ഇല്ലേ?
1: നീല, പച്ച, ഓറഞ്ച്, മഞ്ഞ.
0: അല്ല കരണ, ഈലോടത്തും ചോപ്പ്, ചോപ്പ് എന്നല്ല ഇന്ന് പറയുന്നു.
1: ഓ ഓ, അത് ഞാൻ അങ്ങ് പറയും, വിട്ടുപോയി. എന്നാ പിന്നെ ചോപ്പും കൂടി. അപ്പൊ എത്രയായി?
0: പച്ച, നീല, മഞ്ഞ, ഓറഞ്ച്, ചോപ്പ് എല്ലാം കൂടി ഒരു 5-6 ആയില്ലേ ഇപ്പം തന്നെ?
1: 4 നിറയുള്ളൂ എന്റെ അമിൻത.
0: എനിക്ക് എണ്ണ അറിയില്ലെങ്കിൽ ആദ്യം നീ എന്ത് ചെയ്യ, ഇഞ്ചുവടി പോയിട്ട് പഠിക്ക്. അതായത് പണ്ടത്തെ ഗുണദോഷ്ടകം.
1: അതെന്നാ അമിൻത ഗുണദോഷ്ടക?
0: ഞാനത് പറഞ്ഞു വേണം, എനിക്ക് ഇഞ്ചുവടിന്റെ കാര്യം പറഞ്ഞേരെ.
1: അല്ല ഗുണന പട്ടിക എന്നെല്ലാം നമ്മള് കേട്ടിട്ടുണ്ട്, ഇതാദ്യമായിട്ട് ഗുണദോഷ്ടകം. അതെന്നാ എന്റെ അമിൻത?
0: ഞാനൊരു ഓളത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാന്ന് കരുണ. നീ ഇപ്പം പറഞ്ഞ നിറോ 5-6 ഒന്നല്ല, അങ്ങനെ അങ്ങ് കടന്നു പോയി. ആകെ 4 നിറയേ ഉള്ളൂ എന്ന് നീ തന്നെ പറയുകയും ചെയ്യുന്നു.
1: പോട്ട് പോട്ട്, ഇനിയിപ്പൊ കണക്കെല്ലാം പറഞ്ഞിട്ട് ആകെ തെറ്റിപ്പോണ്ട.
0: ഓരോ നിറത്തിന്റെയും പറ, വേം പറ. പച്ചക്കന്ന, ചോപ്പിനെന്ന, ഓറഞ്ചിനെന്ന, മഞ്ഞക്കന്ന, നീലക്കന്ന.
1: എന്റെ ആമിൻത, ഏറ്റവും പേടിക്കാത്ത നിറം എന്ന് പറയുന്നത് പച്ചയാണ്.
0: പച്ചക്ക് പേടിക്കണ്ട,
1: പേടിക്കുകയേ വേണ്ട.
0: അല്ല അതെന്തിട്ടാന്ന്?
1: ഒരു തുള്ളി മഴ പെയ്യൂല.
0: കരണ, നീ എന്നോട് പറഞ്ഞിരിക്കട്ടെ, ഈ പച്ച ഇല്ലാണ്ടാടോ മഴ പെയ്യുന്നേ? ഈ പച്ചപ്പെല്ലം പിന്നെ എങ്ങനെ വന്നേ? ഓ തെറ്റിപ്പോയി, മഴയില്ലാണ്ടാന്നോ പച്ച ഉണ്ടാകുന്ന. അതായത് ഈ പച്ചപ്പ് ഇപ്പൊ ഏലേടും കാട് പോന്തിട്ടല്ലേ ഉള്ളത്. അതെന്തിട്ടാ മഴ പെയ്തിട്ടല്ലേ, അപ്പൊ ഈ പച്ച ഉണ്ടാവൂലേ? എന്നിട്ടാന്ന് നീ ഒരു തുള്ളി മഴ പെയ്യൂല എന്ന് പറയുന്നേ?
1: അല്ല അത് അങ്ങനെ തന്നെയാണല്ലോ എന്റെ അമിൻത, അങ്ങനെ തന്നെയാന്ന്, അങ്ങനെ തന്നെയാന്ന്.
0: എന്തിന്?
1: എന്നാ പിന്നെ അത് വിട്.
0: നീ എന്താ പറയുന്നത്? പച്ചക്ക് നല്ല മഴയായിരിക്കും.
1: ആയിക്കോട്ടെ, പച്ചക്ക് മഴ പെയ്തോട്ട്.
0: ഇനി അടുത്ത പറ.
1: ഓറഞ്ച് നല്ല മഴയാന്ന്. ഓറഞ്ച് ആയതുകൊണ്ടാന്ന്?
0: അല്ല ഈ നല്ല മഴക്കെങ്ങനെ ഓറഞ്ച് വന്നേ? അതല്ലേ എന്റെ ചോദ്യോ.
1: നല്ല മഴ പെയ്തോണ്ടാന്നല്ലോ ഇനി ഓറഞ്ച് എന്നുള്ള കളർ കൊടുത്തിന്.
0: അല്ല കരണ, ഈ മഴ പെയ്യുമ്പോ ഓറഞ്ച് നിറത്തിലല്ലല്ലോ പെയ്യുന്നു.
1: അതായത് മഞ്ഞ. അത്രയധികം മഴ ഉണ്ടാവില്ല.
0: കരണ, നീ ആദ്യം ഓറഞ്ചിന്റെ കാര്യത്തിലേക്ക് വാ, എന്നിട്ട് നമുക്ക് മഞ്ഞയിലേക്ക് പോകാം.
1: അല്ല നിങ്ങൾ തിരക്കാക്കല്ല, ഞാൻ അടുത്തേക്കാ വരുന്നു.
0: ആ പറഞ്ഞാല്.
1: ഈ മഞ്ഞ മൂത്തിട്ടാന്നല്ലോ ഓറഞ്ച് ഉണ്ടാകുന്നത്.
0: എന്റെ പടച്ചോനെ, നീ എന്ത് നീ പറയുന്നത്? ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന മഞ്ഞ മൂത്തിട്ടാന്നല്ലോ ഓറഞ്ച് ഉണ്ടാകുന്നു. ഇളനീര് മൂത്തിട്ടാന്ന് തേങ്ങ ഉണ്ടാകുന്നൊക്കെ കേട്ടിന്, പക്ഷെ മഞ്ഞ മൂത്തിട്ട ഓറഞ്ച് ഉണ്ടാകുന്ന ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന.
1: എന്നാ പിന്നെ അങ്ങനെയാന്ന്, ഇത് ആദ്യമായിട്ടാന്ന്. നിങ്ങൾ കേട്ടോ, ഈ മഞ്ഞ എന്ന് പറഞ്ഞാല് ഇളം മഴ.
0: ഇളന്നുള്ള വാക്ക് നീ പറയാൻ പാടില്ല കരണ, കേട്ടാ. കാരണം നേരത്തെ ഞാൻ ഇളം പച്ച, ഇളം മഞ്ഞ എന്ന് പറയുമ്പോ നീ എന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു വാക്കില്ലാന്നല്ലേ. ഇപ്പോഴും നിനക്ക് ഇളം വന്നേ?
1: എല്ലാം അത് കളറ് ഞാനില്ലാത്ത
0: മഴക്കണ്ട.
1: പിന്നെ നേരിയ മഴ
0: കേട്ടിട്ടില്ലേ?
1: നേരിയ മഴ, ചാറ്റൽ മഴ, ഇങ്ങനെല്ലാം
0: കേട്ടിട്ടില്ലേ? അതാണ് ഓറഞ്ച്.
1: അത് മഞ്ഞ.
0: അപ്പൊ അതിന് മൂത്തതാണോ ഈ ഓറഞ്ച്?
1: അത് മൂത്ത് മൂത്ത് വരുമ്പോ നല്ല നല്ല മഴ വരൂലേ, അപ്പൊ അതുകൊണ്ടാന്ന് ഓറഞ്ച്.
0: അപ്പൊ ഇനി ചോപ്പോ? ഈ മൂത്തതായിരിക്കും അല്ലേ.
1: എന്റെ ആമിൻത, ഈ ചോപ്പ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ മഴയോട് മഴയായിരിക്കും.
0: മുതുക്കനെ പോലത്തെ
1: മുറ്റത്തിറങ്ങാൻ കഴിയില്ല, അതുകൊണ്ടാന്ന് ചോന്ന കളർ കൊടുത്തിന്.
0: അത് നീ പറഞ്ഞ നേരിയ, എന്നാടും മിഞ്ഞാന്നുള്ള മഴ.
1: തുള്ളിക്കോണ്ടൊരു കുടം പോയമാരി എന്നെല്ലാം കേട്ടിട്ടില്ലേ
0: നിങ്ങള്? തുള്ളിക്കോണ്ടൊരു
1: തുള്ളിക്കോണ്ടൊരു കുടം പോയമാരി.
0: തുള്ളിക്കോണ്ടല്ല, തുള്ളിക്കുടം ഒരു പേമാരിന്നല്ലേ.
1: അല്ലല്ല അങ്ങനല്ല, അങ്ങനെ ഒരു പാട്ട് വരെ ഇറങ്ങിയിട്ടില്ലേ, തുള്ളിക്കോണ്ടൊരു കുടം പേമാരി. നിങ്ങള് പാട്ടൊന്നും കേട്ടിട്ടില്ല? എന്തിന്നാ ആമിൻത, കുറച്ച് വിവരം വിദ്യാഭ്യാസം എല്ലാം വേണ്ടേ?
0: അല്ല കരണ, ഞാൻ അങ്ങനെ അല്ല കേട്ടിനെ, എന്നാ ഇങ്ങനത്തെ നീനുവാ?
1: അതിപ്പോ അങ്ങനെയാന്ന്, ഇപ്പൊ എല്ലാരും അങ്ങനെയല്ലേ പാടുന്നു. എന്തായാലും പോട്ടെ, നിങ്ങൾ ഒരു തുള്ളി അങ്ങ് വിട്, നമുക്ക് കാര്യത്തിലേക്ക് വരാം. അല്ല ഞാൻ മാത്രല്ലേ ഇപ്പൊ
0: കേട്ടിട്ടുള്ളൂ.
1: അല്ല നിങ്ങൾ കുട്ടിരാമാട്ടന്റെ മൂന്ന് ഇങ്ങനെ ഒന്ന് പറഞ്ഞേക്കല്ലേ. നിങ്ങളെ കുറിച്ച് എന്താന്ന് ഓർ വിചാരിക്കുന്നോ?
0: എന്നെ കുറിച്ച് വിചാരിക്കണ്ടേ? അല്ലപ്പോ ഞാൻ ചോദിക്കുന്നതിന് ഓരോ മണിമണി ഒന്നും ഉത്തരം പറയലുണ്ടല്ലോ. അപ്പൊ നീ പറഞ്ഞാലും പൊട്ടത്തിട്ടാ.
1: നിങ്ങക്ക് തീരെ വിവരമില്ലാന്ന് തോന്നിപ്പോണ്ടാന്ന് വിചാരിച്ചിട്ടാന്ന്.
0: ഓ അങ്ങനെ. അത് നീ പറഞ്ഞ നേരാ. അന്ന് ഞാൻ ചോദിക്കുന്നേ അപ്പൊ തീരെ വിവരമില്ലാണ്ടായി പോണ്ടാന്ന് നിക്കണ്ട. അല്ലപ്പാ അമിത്തൊക്കെ ഇങ്ങനെയും വിവരമില്ലാണ്ടായി പോയി എന്ന് വിചാരിക്കൂലേ.
1: പിന്നെ
0: ഞാൻ ചോദിക്കുന്നില്ല.

0: എന്തിനാ ഇങ്ങളെ വില കളയുന്ന?
1: അല്ല മോനെ, ചോപ്പിന്റെ സുഖത്തിന്റെ പറ.
0: ഈ ചോപ്പ് ചോപ്പ് എന്ന് പറഞ്ഞാല് ചുവന്നിട്ടായിരിക്കും. നിനക്കറിയാലോ, ചോന കണ്ടാ നമുക്ക് എന്തായാലും ഒരു പേടി ഉണ്ടാവില്ലേ?
1: ആ രക്തം കണ്ടാലും നമുക്ക് പേടി ഉണ്ടാവില്ലേ?
0: ഇതത് തന്നെയാണ്. അതേപോലത്തെ ഒരു സംഭവം തന്നെയാ ഇതു. ആ നമുക്ക് വാണിംഗ് എന്നെല്ലാം പറയുന്ന കേൾക്കുന്നില്ലേ, അപകട സൂചന എന്നെല്ലാം. നമ്മളിപ്പോ റോഡിലോട്ടെല്ലാം പോകുമ്പോ ഒരു ചോന ബൾബിട്ട് കഴിഞ്ഞാ പിന്നെ ആളങ്ങോട്ട് പോകില്ലല്ലോ. ഇതതുപോലെ തന്നെ ഒരു സംഭവമാണ്.
1: ആള് പോകാണ്ടിരിക്കാൻ വേണ്ടിട്ടാണോ ഈ ചോന്ന ബൾബ്?
0: പിന്നല്ലാണ്ടെന്നാ, ഇത് നാട്ടുകാർക്കൊന്നും അറിഞ്ഞൂടാ.
1: അതുകൊണ്ടിരിക്കും നാട്ടുകാർക്ക് അറിയാത്തോണ്ടിരിക്കും കുറേയെണ്ണം നടന്നു പോകുന്നുണ്ടാവല്ലേ.
0: പിന്നെ ഇന്നാളത്തെ ഞാൻ ടൗണിൽ പോയിനേനു, അപ്പൊ കാണാ റോഡിന്റെ ഇലക്ട്രിക് പോസ്റ്റിന്റെ മേലെ നോക്കുമ്പോ ഒരു ചോന്ന ലൈറ്റ് ഇങ്ങനെ കത്തുന്നു. വണ്ടികളെല്ലാം ഇപ്പുറത്താടെ നിർത്തിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോ കാണാ കൊറേ പിള്ളമാര് ഒരൊറ്റ നടത്തം മുമ്പോട്ട്.
1: അതെയാ?
0: ആണ്. ഞാൻ അപ്പാട് മക്കളെ നിങ്ങള് കടക്കല്ല, ഇതാടെ ചോന്ന കത്തിച്ചിട്ടുണ്ട് പറഞ്ഞു.
1: നടന്ന്
0: പിന്നെ ആ ചിരിച്ചോണ്ട് അന്യം കളിയാക്കി കൊണ്ടല്ലേ അവര് നടന്നുപോയെ.
1: എനിക്കൊന്ന് കൊടുക്കറേനു അവർക്ക്.
0: ആമിൻത, എന്റെ ആരോഗ്യം നോക്കണ്ടേ എനക്ക്?
1: അത് ശരിയാ, ചോന്നയല്ലേ കത്തിനടക്കണ്ടേ, അവരെ ജീവൻ പോകുന്നുണ്ടോ പോട്ട് നല്ലണ്ടേ, അല്ലാണ്ട് പിന്നെ ഞാൻ എന്നാ പറയണ്ടേ?
0: പിന്നെ ഈ തലതിരിഞ്ഞ പിള്ളേരോട് പറഞ്ഞാ മനസ്സിലാവില്ലല്ലോ.
1: ഇപ്പഴത്തെ പിള്ളേരോട് ഞാൻ പറഞ്ഞാ തിരിയാ. എന്നിട്ട് അവരെന്നാ ചെയ്തേ?
0: അവരെപ്പാട് നടന്ന അപ്പുറത്തേക്ക് അങ്ങ് പോയി. കുറച്ച് കഴിയുമ്പോ അപ്പാട് പച്ച കത്തി, പിന്നെ ബസ്സെല്ലാം അങ്ങനെ പോവാൻ തുടങ്ങി.
1: അപ്പൊ ചുവപ്പ് കത്തിയാലും നമ്മളടക്കം അവിടെ നിക്കണോ? അല്ലേ കരണ?
0: പിന്നെ
1: ഓ
0: അങ്ങനെയാന്ന് നിയമോ?
1: ഓ അത് ശരി.
0: ആ എന്റെ ആമിൻത, ഈ നിയമമല്ലേ അറിയുന്ന, നമ്മളെ പോലത്തെ കുറച്ച് ആൾക്കാരല്ലേ അറിയൂ, അപ്പൊ നമ്മളത് പാലിക്കണ്ടേ?
1: അപ്പൊ ഈ നിയമം പാലിക്കാത്തവർക്ക് കേസൊന്നും ഇല്ലേ കരണ?
0: പിന്നെ ഇല്ലേ?
1: ഉണ്ട്. അപ്പൊ ഇവർക്ക് ഇവരെ പേരിൽ കേസെടുക്കണ്ടേ?
0: ഉറപ്പായിട്ടുണ്ടാവും, അവരെല്ലാം കുടുങ്ങിയിട്ടുണ്ടാവില്ലേ. പിന്നെ ആ മുക്കിന് മുക്കിന് ക്യാമറ വെച്ചിട്ടില്ലേ?
1: അതാ പറയുന്നു.
0: ഈ ചോന്ന ലൈറ്റ് കത്തിയ പിന്നെ അതിന്റെ ഉള്ളിൽ ക്യാമറ ഉണ്ട് പോലും.
1: ഓ, അപ്പൊ ഇവര് പോകുന്നത് മരുന്ന് എല്ലാം പിടിച്ചിട്ടുണ്ടാവും.
0: പിന്നെ
1: കിട്ടട്ടെ ഐറ്റക്ക്.
0: ആ അങ്ങനെ വേണം.
1: അതന്നെ. അല്ലെങ്കിൽ തന്നെ ഈ റോഡും മേലെ അവരുടെ അധികാരം പോലെ എല്ലാം നടത്തോ, ബസ്സുകാരും ലോറിക്കാരും
0: മാറിപ്പോയിക്കോളുവാട്ടെ.
1: നമ്മളെ വിട്ടിരാമട്ടെ.
0: അല്ല, ഓറ് ഈ സമയത്ത് അങ്ങനൊന്നും വരുന്നല്ലോ. അല്ല, എന്തിനാന്ന് ഈ സമയത്തിൽ ഇങ്ങനെ ഇറങ്ങി നടക്കേണ്ട ആവശ്യമുണ്ടോ അവർക്ക്?
1: എവിടെയെങ്കിലും ചോപ്പ് കത്തിച്ചിട്ടുണ്ടാകരണ?
0: പിന്നെ മൊത്തം ആകെ മൊത്തം ചോപ്പല്ലേ, കലക്ടറല്ലേ പറഞ്ഞാ ചോപ്പാന്ന്.
1: ഇപ്പോ വീട്ടിൽ നിന്നും ഇറങ്ങി നടക്കാൻ പാടില്ല. അല്ലേ കരണ, ഞാൻ ഇറങ്ങി നടക്കൂലേ ഇതിന് ഇന്റെ പേർക്ക് വരാൻ വേണ്ടിട്ട്.
0: അല്ല, നിങ്ങക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലപ്പ, നിങ്ങൾ പിന്നെ ഏജും പ്രായം കഴിഞ്ഞല്ലേ.
1: അപ്പൊ അതിന്റെ അർത്ഥം എന്നാ കരണ നീ പറഞ്ഞ? എനിക്കത് മനസ്സിലായിട്ടില്ല. ഞാൻ തെക്കോട്ട് എടുക്കാനായി പോയിന്നല്ലേ അതിന്റെ അർത്ഥം?
0: ഞാൻ അങ്ങനെ പറയൂ എന്റെ അമിൻത നിങ്ങളെ കൊണ്ട്.
1: പിന്നെ നീ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്നാ?
0: അങ്ങനെ ഉണ്ട് എന്റെ അമിൻത, നിങ്ങളെ പോലത്തെ ചെറിയ ചെറിയ ആൾക്കാരുടെ നിയമല്ലെങ്കിൽ ചില വലിയ കുഴപ്പമൊന്നും ഇല്ല.
1: ഓ അങ്ങനെ, നമുക്ക് പ്രായമായില്ലേ, കണ്ണും മൂക്കൊന്നും പിടിക്കൂലല്ലോ.
0: അതെ.
2: എന്താണ് രണ്ടുപേരും കൂടി രാവിലെ തന്നെ ഒരു ചർച്ച?
1: അയില്ല കുട്ടരാമാട്ടാ, അനക്കൊരുപാട് സംശയം ഉണ്ടേനു, എല്ലാം കരണം തീർത്തെന്ന്. എന്തൊരു ബുദ്ധിമാനാ, നമ്മള് വിചാരിച്ച പോലെ ഇവൻ കടിഞ്ഞു പൊട്ടനൊന്നും അല്ല കേട്ടാ. ഞാൻ പുറക്കു പോയിട്ട് പറയൂ, ഓനെയൊന്നും കണ്ട് പഠിച്ചുവിടല്ലേ വെറും കടിഞ്ഞു പൊട്ടനാന്ന്. ഇപ്പല്ലേ മനസ്സിലായി ഇവൻ നല്ല
0: ബുദ്ധിമാനാന്നിങ്ങനെ
2: ഇപ്പൊ
1: കൊറേ അലേർട്ടല്ലേ, പച്ച മഞ്ഞ നീല ചുവപ്പ് ഓറഞ്ച് എന്നെല്ലാം പറഞ്ഞിട്ട് അതിന്റെ എല്ലാം വിശദമായ വിവരങ്ങൾ അനക്കോൻ തന്നുകൊണ്ടിരിക്കുന്നേനു. അപ്പളൊക്കെയാണ് കുട്ടരാമട്ടം വന്നേ. ഇനി ഒറ്റ ഒന്നിന്റെ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം പറഞ്ഞ് വിശദീകരിച്ച് മനസ്സിലാക്കി തന്നു. ഇനി ഒന്നും കൂടി ഉണ്ട് നീല കരണ, അതും കൂടി നീ പറ കുട്ടരാമട്ടനും കൂടി കേക്കട്ടെ.
0: പറഞ്ഞാലുണ്ടല്ലോ, ഈ കടലിനെല്ലാം നല്ല നീല നിറയല്ലേ, അതുപോലെ തന്നെ ആകാശം നോക്കിയാലും നല്ല നീല നിറയല്ലേ.
1: എന്താ സൂപ്പർ വെയിറ്റിന് നമ്മളെ നീല നിറല്ലേ, നല്ല നീല.
0: അതാണ് നീല.
1: അതും ഇതും തമ്മിൽ എന്താ ബന്ധോ? അതായത് മഴ വരുമ്പോ നീലക്ക് എന്നാ പ്രത്യേകത?
0: അല്ല, ഈ മഞ്ഞ ഉണ്ടാവുമ്പോന്നല്ലേ ഈ ഇളം മഴ. ഈ പച്ച ഉണ്ടാവുമ്പോ തീരെ മഴ ഉണ്ടാവില്ലല്ലോ.
1: ഇല്ല,
0: ചോപ്പാന്നെങ്കിലോ തുള്ളിക്കൊണ്ടൊരുകൂടം പേമാരിയാണ്.
1: അപ്പൊ നീല ഉണ്ടാവുമ്പോ
0: അതിന്റെ എല്ലാം അടക്കാന്ന് ഈ ഒരു നീല.
1: അതായത് നല്ല മഴയും അല്ല, ചാറ്റൽ മഴയും അല്ല, ഒരുതരം ഒരു
0: അല്ല കുട്ടരാമട്ടാ, ഇന്ന് നമ്മുടെ നാട്ടിലെല്ലാം റെഡ് അലേർട്ടാന്ന് പറഞ്ഞിട്ട് കളക്ടർ വരെ പ്രഖ്യാപിച്ചല്ലേ. ആകാശത്ത് നോക്കിട്ടാ പോലും കളക്ടർ പ്രഖ്യാപിക്കുക.
1: അത്രക്ക് ഇതാ
0: ആവോലു ഈ നിറല്ല ആകാശത്ത് അമിനത്താ കാണുക.
1: ഓ, അപ്പൊ ചോപ്പ് കാണുമ്പോ അപ്പഴും കളക്ടർ പറയും ഇന്ന് ചോന വഴിയാ പെയ്യുന്ന പറയാ. എല്ലാ കരണ, നമ്മളിത് നോക്കിട്ട് ഈ നിറം കാണുന്നില്ലല്ലോ.
0: അല്ല, എന്ത് വർത്താന നിങ്ങൾ പറയുന്നുണ്ട് അമിന്ത, ഇതെല്ലാം കളക്ടർ നോക്കിയാലല്ലേ കാണൂ, നോക്കിയാലൊന്നും കാണൂല.
1: അതേ കൂട്ടരാമട്ടാ,
2: ഇതാണ് കരുണാകരന്റെ ബുദ്ധി അല്ലേ. അമിനത്ത, കരുണാകരൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം പരമവിഡ്ഢിത്തങ്ങളാണ്.
1: അതെയാ,
2: ഈ കാലാവസ്ഥക്ക് നീല ജാഗ്രത എന്നൊരു ജാഗ്രത ഇല്ല.
1: ഇല്ലേ?
2: ഇല്ല.
1: അപ്പൊ ഇവനെടുത്തിടുന്ന് നീല നീല എന്നിട്ട് പറയുന്നേ? അത് മാത്ര, ഞാനൊരു ഇളനീല എന്ന് പറഞ്ഞുമ്പോ ഓൻ എന്റെ തലയെ പഞ്ഞു കിരുളിയതിന്. എനക്കെല്ലാം അറിയാം, ഇങ്ങക്ക് ഒരു വസ്തു അറിയാത്തത് മറ്റു ഓനെന്തെല്ലാം പുകഴ്ത്തൽ അവനെ പറ്റി പുകഴ്ത്തൂട്ടെ.
2: അതായത് നമ്മളിപ്പം ചുവപ്പ് ജാഗ്രതയുള്ള ദിവസം വിദ്യാലയങ്ങൾക്ക് അവധി കൊടുത്തതാണല്ലോ പ്രശ്നം അല്ലേ.

0: കുട്ടിരാമട്ട, ഈ ചുവപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഇവനോട് ചോദിച്ചു എത്ര നിറങ്ങളാന്നുള്ളത്. പിന്നെ ഈ ചുവപ്പിന് എന്നാ പ്രത്യേകത, മഞ്ഞക്ക് എന്നാ പ്രത്യേകത, അതിന്റെ വിശദീകരണം ആണ് ഇത്രയും നേരം ഞാൻ കേട്ടോണ്ടിരുന്നത്.
1: നിറങ്ങളുണ്ട്, നീലയും ഇളനീലയും പല പല നിറങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് നിറങ്ങളുണ്ട്. നിറങ്ങൾ കൂടിച്ചേർന്ന മിശ്രിത നിറങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്ര നിറങ്ങളൊന്നും ഇല്ല. എന്തൊക്കെയുള്ളൂ? പച്ച അല്ലെ, അത് അപകടരഹിതം, അതാണ് പച്ചയുടെ സൂചന.
2: ഞാൻ പറഞ്ഞല്ലോ,
0: ഇവൻ പറഞ്ഞു കേക്കണ, ഒരു തുള്ളി മഴ പെയ്യൂല പോലും. ഈ മഴ പെയ്യാണ്ട് എങ്ങനെയാ ഒട്ടരാമട്ട പ്രകൃതിയിൽ പച്ചപ്പ് ഉണ്ടാവുക? ഇവൻ എന്ത് വിഡിത്താ പറഞ്ഞേ?
1: അവനത്താ അപ്പറഞ്ഞത് വിഡിത്തല്ല ഈ, അല്ല, പച്ച നിറം ഉള്ളത് കൊണ്ട് ഈ പ്രകൃതിയുടെ പച്ചപ്പ് അല്ല ആ പച്ച നിറം എന്ന് പറഞ്ഞാല്. ഈ നമ്മളിപ്പോ വണ്ടികളൊക്കെ പോകുമ്പോ റോഡിലാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ കാണുന്നില്ലേ, സിഗ്നൽ കാണുന്നില്ലേ, പച്ച നിറം വന്നാല് അനുകൂലമാണ് അല്ലേ, ചുവപ്പാണ് പ്രതികൂലം. രണ്ട് നിറങ്ങളാണല്ലോ ഉള്ളത്. അപ്പൊ ഇവിടെ ഈ അപകടരഹിതമായ കാലാവസ്ഥയെ സൂചിപ്പിക്കാൻ കൊടുക്കുന്ന നിറമാണെന്ത്?
0: പച്ച
1: നിറം. നമ്മൾ ചില മരുന്നുകളിലും ഈ ടിൻ ഫുഡുകളിലൊക്കെ പല നിറങ്ങളുണ്ടാവും, പച്ചയും മഞ്ഞയും ഓറഞ്ചൊക്കെ ഉണ്ടാവും, ചുവപ്പൊക്കെ ഉണ്ടാവും. ചുവപ്പ് കഠിനമായ വിഷം എന്നാണ് അതിനർത്ഥം, ആഹാരമായിട്ട് കഴിക്കാനേ പാടില്ലാത്തത്. അപ്പൊ പച്ചയാണെങ്കിൽ അത് അപകടമില്ലാത്ത ഫുഡെന്നാണ് അതിനർത്ഥം. അതുപോലെ കാലാവസ്ഥയിൽ അപകടമില്ലാത്ത എന്ന സൂചനക്കാണ് പച്ച നിറം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അല്ലാതെ മഴ പെയ്താൽ മാത്രമേ തൊടികളിൽ ഒരുപാട് ഇലകളൊക്കെ ഉണ്ടാവുള്ളൂ, അതിൻ്റെ നിറം പച്ചയാണ്, അതുകൊണ്ട് അതിൻ്റെ ജാഗ്രതയും പച്ചയാണെന്ന് കരുതണ്ട. ആ കരുണാകരൻ പറഞ്ഞത് ഈ കാര്യം ശരിയാണ്. അടുത്ത നിറം എന്താണ്?
2: ഓറഞ്ച്.
1: ഓറഞ്ച് അല്ല, രണ്ടാമത് മഞ്ഞയാണ് വരിക, പിന്നെയാണ് ഓറഞ്ച്, അവസാനമാണെന്ത്?
0: ചുവപ്പ്.
1: അപ്പോൾ നമുക്ക് പച്ച ജാഗ്രത സാധാരണ പറയാറില്ല, അത് ജാഗ്രതയല്ല. ജാഗ്രത എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതിയിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പല്ലേ, പച്ച ആയതുകൊണ്ട് പിന്നെ കരുതിയിരിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ പ്രത്യേകിച്ച് മുന്നറിയിപ്പ് അതിനുണ്ടാവില്ല. മഞ്ഞ മുതലാണ് മുന്നറിയിപ്പ്, മഞ്ഞ പിന്നീട് ഓറഞ്ച്. മഞ്ഞ കുറച്ചും കൂടി കടുത്ത നിറമാകുമ്പോഴാണ് ഓറഞ്ച് ആവുക, ഓറഞ്ച് കുറച്ചും കൂടി ഡാർക്ക് ആകുമ്പോഴാണ് എന്താവുന്നത്,
2: റെഡ് ആവുന്നത്
1: ചുവപ്പാവുന്നത്. അപ്പൊ മഞ്ഞ മുതലാണ് നന്നായിട്ട് മഴ പെയ്യുക. മഞ്ഞ ജാഗ്രത സാധാരണ മഴയാണെങ്കിൽ ഒരു മുന്നറിയിപ്പ് ഉണ്ടാവില്ല, സാധാരണയിൽ കവിഞ്ഞ മഴയാണെങ്കിൽ ആദ്യം മഞ്ഞ ജാഗ്രത പ്രഖ്യാപിക്കും. ജനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, വെള്ളക്കെട്ടുകളിൽ പോകാൻ പാടില്ല, യാത്രകൾ പരിമിതപ്പെടുത്തണം. അത് കുറച്ചും കൂടി തീവ്രമായ ഇടമുറിയാതെ മഴ പെയ്യുമ്പോൾ അതെന്തായി? ഓറഞ്ച് ജാഗ്രതയായി, ഓറഞ്ച് അലർട്ട്. അതും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്, മരങ്ങളൊക്കെ കടപുഴക്ക് വീഴാൻ സാധ്യതയുണ്ടെന്നൊക്കെ അതിനർത്ഥം. ഇനി അതിനേക്കാൾ രൂക്ഷമായ മഴയാണെങ്കിലോ ചുവപ്പ് ജാഗ്രതയായി, ഒരു കാരണവശാലും പുറത്തിറങ്ങരുത്, ഇടിമിന്നലുണ്ടാകും, കാറ്റടിക്കും, വലിയ പേമാരി ഉണ്ടാവും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കലക്ടർമാർ
0: അവധി പ്രഖ്യാപിക്കുന്നത്. എല്ലെ ഉട്ടരാമട്ട, കലക്ടർമാർക്ക് നോക്കിയാലേ ഇത് കാണൂ, ഇവൻ പറഞ്ഞ ശരിയാ.
1: അമിനത്ത, അതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പൊട്ടത്തെറ്റ്. ആകാശത്തിലെ നിറങ്ങളല്ല ഈ നിറങ്ങളൊന്നും. കാലാവസ്ഥാ വകുപ്പ്, കാലാവസ്ഥാ ശാസ്ത്രജ്ഞന്മാര് കൽപ്പിച്ചു കൊടുക്കുന്ന ചില നിറങ്ങളാണ്. നമ്മുടെ ശ്രദ്ധക്ക് വേണ്ടി ഇത് മഴക്ക് മാത്രല്ല, ചൂടിനുണ്ട്. ചൂടിനും മഞ്ഞ ജാഗ്രതയുണ്ട്, ചൂടിനും ചുവപ്പ് ജാഗ്രതയുണ്ട്, ഓറഞ്ച് ജാഗ്രതയുണ്ട്. ചൂടുകാലത്തും ഉണ്ടാകും, കഠിനമായ ചൂടാണെങ്കിൽ അത് ചുവപ്പ് ജാഗ്രതയാണ്, പുറത്തിറങ്ങാൻ പാടില്ല, സൂര്യാതപം ഉണ്ടാകും, പുള്ളി ആള് മരിച്ചു പോകും അല്ലേ. കഠിനമായ ചൂടാണെങ്കിൽ മഞ്ഞയും, അതികഠിനമാണെങ്കിൽ ഓറഞ്ചുമാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത അത്ര അപകടകരമായ ചൂടാണെങ്കിൽ അത് ചുവപ്പ് ജാഗ്രതയാണ്. കാലാവസ്ഥക്കാണ് അത്, മഴയാവാം വെയിലാവാം. അപ്പൊ ഇവിടെ ആകാശത്തിൽ ഇങ്ങനെ ഒരു നിറം വന്നിട്ടല്ല, ഇതിന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞന്മാര് നമ്മൾ എത്രമാത്രം കരുതിയിരിക്കണം, ശ്രദ്ധിക്കണം, അതിനുവേണ്ടി കൊടുക്കുന്ന നിറഭേദങ്ങളാണ്. അപ്പൊ അത് ഇതിന്റെ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഒരു ചാർട്ട്, ഒരു മാപ്പൊക്കെ പ്രസിദ്ധീകരിക്കും. ആ മാപ്പിൽ നോക്കിയാൽ മനസ്സിലാവും, ഇപ്പൊ കേരളത്തിന്റെ ഭാഗത്ത് മഞ്ഞയാണെങ്കിൽ ഓറഞ്ച് ആണെങ്കിൽ ഇത്ര സ്ഥലങ്ങളിൽ, ഇത്ര ജില്ലകളിൽ മഞ്ഞ ജാഗ്രത, ഇത്ര ജില്ലകളിൽ ഇത്ര മഴ പെയ്യെന്നൊക്കെ പറയും.
0: ഇത് പണ്ട് പറഞ്ഞ പോലെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ പോലെ അല്ലേ അവസ്ഥ? അതായിരിക്കും പറഞ്ഞൂടാത്തെ. ഇന്ന് ഞാൻ ആകാശം നോക്കിട്ട് പറയല്ലോ ഇന്ന് പെയ്യോ പെയ്യൂലോ എന്ന്. അത് മാത്രല്ല, ഈ കലക്ടർ എപ്പാന്നോ ചുവപ്പ് ജാഗ്രത പറഞ്ഞിന് അന്ന് നല്ല വെയിലും
2: ആയിരിക്കും.
0: സ്കൂളെ പിള്ളമാരെല്ലാം ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ടോ, മഴം കാത്ത് നിൽക്കുന്ന പിള്ളേർ നോക്കുമ്പോ നല്ല വെയിലായിരിക്കും. അയിറ്റൊക്കെ എന്തായി, കളിക്കാ സുഖമായി,
2: ഭയങ്കര കൊശിയല്ലേ.
0: പിന്നെന്താ
2: നേരെ തിരിച്ചു വന്ന്, നല്ല കാലാവസ്ഥ പറഞ്ഞാങ്കിലോ പേരും മഴയായിരിക്കും.
0: ആ തന്നെ.
1: പക്ഷെ ഇത് നമുക്ക് കാലാവസ്ഥാ വകുപ്പിനെയും കാലാവസ്ഥാ നിരീക്ഷകരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയിൽ ചുവപ്പ് ജാഗ്രത എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നന്നായിട്ട് മഴ പെയ്തിട്ടില്ലെങ്കിൽ പ്രഖ്യാപിച്ച് കലക്ടറെ കുറ്റം പറയാൻ പാടില്ല. കണ്ണൂർ ജില്ലയിൽ പല ഭാഗങ്ങളിലും കനത്ത മഴ പെയ്തിട്ടുണ്ടാകും, മാത്രമല്ല കലക്ടർ ഊഹിച്ച് പറയുന്നതല്ലോ, ചില നിഗമനങ്ങളിലൂടെയാണ്. കാലാവസ്ഥ നമുക്ക് ഒരുപാട് പുരോഗതി പ്രാപിച്ചൊരു ശാസ്ത്രശാഖയാണത്. ഒരുപാട് ഉപഗ്രഹങ്ങളിലൂടെയൊക്കെ നമുക്കതിൻ്റെ വിവരങ്ങൾ നേരത്തെ കിട്ടും. അപ്പോൾ നമ്മൾ കാലവർഷം വരുന്ന ദിവസം മുൻകൂട്ടി പ്രഖ്യാപിക്കുന്നില്ലേ, അല്ലേ? ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടുന്നു, കടൽ പ്രക്ഷുബ്ധമാകുമെന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ പ്രവചിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ

0: ശാസ്ത്രീയം തന്നെയാണ്. പക്ഷേ ചില പ്രവചനങ്ങളിൽ ഇപ്പം മഴ പെയ്യുമെന്ന് പറഞ്ഞിട്ട് പെയ്തിട്ടില്ലെങ്കിൽ ആ പ്രവചനത്തിന് തള്ളിപ്പറയുന്ന രീതി ശാസ്ത്രീയമല്ല, അത് ശരിയല്ല.
1: കണ്ണൂർ ജില്ല എന്ന് പറയുമ്പോൾ നമ്മളെ പുരയും ചുറ്റുപാടും മാത്രല്ലല്ലോ, വേറെ സ്ഥലങ്ങളുണ്ടല്ലോ.
2: പിന്നെ എവിടെയെങ്കിലും മഴ പെയ്താലും മതിയല്ലോ.
1: അതെ, അത് മതിയപ്പാ. എല്ലാ ഊട്ടിനാമട്ടാ, ഇവൻ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, ചുകപ്പാവുമ്പോ ആരും പുറത്തിറങ്ങാൻ പാടില്ല, പുറത്തിറങ്ങിയാൽ തന്നെ അത് വലിയ കേസ് ആയിരിക്കും പോലും. പിന്നാന്ന് വെച്ചാൽ ചുകപ്പാവുമ്പോ ഇങ്ങോട്ട് നിന്നോളുവാ, ആരും അങ്ങനെ യാത്ര ചെയ്യാനൊന്നും പാടില്ല പോലും. ഈ പിള്ളമാരല്ലോ സ്കൂള് ചുകപ്പാവുമ്പോ ഇങ്ങനെ ഇവൻ പറഞ്ഞേന്നേ, പാട് റോഡുമിനോട്ട് ഇങ്ങനെ പോവൂലേ, അങ്ങനെ പോയി ഇവൻ അങ്ങനെ നിന്നെടുത്ത്. എന്നിട്ട് ഇവൻ ചീത്ത പറഞ്ഞു പോലും പിള്ളമാറ, നിങ്ങൾ എന്ത് പോകാൻ
0: പോയില്ലേ.
2: അതായത് എന്റെ കുട്ടിരാമട്ടാ, ഞാൻ ഈയിടെ ടൗണിൽ പോയിന്. അപ്പൊ നമ്മൾ റോഡിന്റെ സൈഡിലും വലിയ പോസ്റ്റുമിൽ ഇങ്ങനെ ചുവന്ന ലൈറ്റ് മഞ്ഞ ലൈറ്റ് എല്ലാം വെച്ചിട്ടുണ്ടാവില്ലേ,
0: സിഗ്നൽ ഉണ്ടാവും.
2: ആ അവിടെ ചുവന്ന ലൈറ്റ് കത്തിച്ചുകഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക? സാധാരണ
0: വാഹനങ്ങളൊന്നും
2: പോകാൻ
0: നിർത്തിയിടണം.
2: ആ
0: പച്ച ലൈറ്റ് കത്തുന്നവരെ കാത്തിരിക്കണം.
2: അതെ, വാഹനങ്ങളെല്ലാം കൃത്യമായി നിർത്തിയിട്ടുണ്ട് കേട്ടാ. പക്ഷേലേ അഞ്ചാറ് ചെറുപ്പക്കാർ പിള്ളറുണ്ടല്ലോ, ഒരേറ്റ പോക്കല്ലേ റോഡ്
1: മുറിച്ചിട്ട്
0: നടന്നിട്ട് പോയി.
2: ആണ്, പക്ഷെ ഞാനുണ്ടല്ലോ നിയമം കൃത്യമായിട്ട് പാലിക്കുന്നോണ്ട് ഞാൻ ആടെ തന്നെ അനങ്ങാണ്ട് ഒരൊറ്റ നിർത്തി നിന്ന്.
0: കാരണം ഇതിനൊരു പ്രശ്നമുണ്ട്, നമ്മൾ ഈ റോഡ് സൈഡിലെ സിഗ്നലുകളൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? കാൽനടക്കാർക്ക് വേണ്ടിയിട്ടല്ല, വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്.
2: അല്ലപ്പോ അത് എല്ലാവർക്കും ബാധകല്ലേ,
0: വാഹനങ്ങളാണ് അവിടെ നിർത്തിയിടേണ്ടത്. നമ്മള് ആ സിഗ്നല് മാറി വരുന്നത് വരെ ഇപ്പുറത്ത് കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അപകടരഹിതമായ ഒരു സൈഡിലൂടെ അപ്പുറത്തേക്ക് പോകുന്നതിന് ഒരു നിയമവിരുദ്ധതയും അതിനില്ല. വാഹനങ്ങൾ റോഡ് ക്രോസ് ചെയ്യാതിരിക്കാനാണ് അവിടെ സിഗ്നൽ, റെഡ് സിഗ്നൽ കാണിക്കുന്നത്. പച്ച സിഗ്നൽ വന്നാൽ മാത്രമേ അവർക്ക് അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. പക്ഷേ നമ്മൾ അതുപോലെ ഇപ്പുറത്ത് കാത്തിരിക്കണമെന്നത് നിയമത്തിലുള്ള കാര്യമല്ല. കരണന് സുഖമായിട്ട് അപ്പുറത്ത് പോവായിരുന്നു.
1: ഇപ്പൊ ഏതാണ്ട് എനിക്ക് തിരിഞ്ഞു കരണ, എന്റെ കാര്യമെല്ലാം
2: ബോധ്യപ്പെട്ടാ.
1: ഇത്രയും നേരം ഞാൻ നിന്നെ കേട്ടിരുന്നല്ലോ, എന്റെ പടച്ചോനെ ഇത്രയും വിഡ്ഢിയായിട്ടുള്ള ഒരുത്തനാ. അത് മാത്ര, ഈ കുട്ടിരാമാട്ടം വന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ എന്റെ തള്ളല് ഞാൻ എല്ലാം വിശ്വസിക്കൂലേനു.
2: ആമിൻതാ എന്റെ നെഞ്ഞത്ത് കല്ലെടുത്ത് ഇടല്ലേ എന്റെ ആമിൻതാ.
1: എല്ലാം ഇന്നാ.

0: ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 0497276240.
3: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. 2-വീലർ, 3-വീലർ, 4-വീലർ തുടങ്ങി വാഹനങ്ങളേതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
2: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
4: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
2: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
4: യെസ്,
2: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
4: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
2: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
4: 9447371836,
2: 8078502836.
5: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്. ഡിഗ്രി, ഡിപ്ലോമ, ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
3: സാഹിത്യവും സംസ്കാരവും, കലയും കായികവും, അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
4: ഇഷ്ടങ്ങൾ, ഈണങ്ങൾ, അവതാരകരായി ശ്രോതാക്കൾ.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് മലബാറിന്റെ മധുരസ്വരം. ഇഷ്ടങ്ങൾ ഇണങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. എന്നതേ ഒരുപാട് പാട്ടുകളുമായിട്ട് പ്രമീള ടീച്ചർ നമ്മുടെ കൂടെ ഉണ്ട്. ടീച്ചറെ, ഇഷ്ടങ്ങൾ ഇണങ്ങളിലേക്ക് സ്വാഗതം.
1: താങ്ക് യു.
0: ടീച്ചർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളുമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അല്ലേ? അത് നമുക്ക് ശ്രോതാക്കളെ കേൾപ്പിക്കണ്ടേ?
1: തീർച്ചയായും.
0: അപ്പൊ ആദ്യം തന്നെ ഒരു പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് മറ്റുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം അല്ലേ?
1: ഞാൻ ആദ്യമായി ഒരു ചെറിയൊരു വേദിയില് പാടാൻ ശ്രമിച്ച ഒരു പാട്ടായിരുന്നു ഭാര്യമ സൂക്ഷിക്കുക എന്ന ഫിലിമിലുള്ള ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയ ആ ഒരു ഗാനമായിരുന്നു. അതൊരു ഡ്യുവറ്റ് സോങ് ആണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ചേർന്ന് ഒരു ശ്രമം നടത്തിയ ഒരു ഗാനമായിരുന്നു അത്.
0: ആദ്യമായിട്ട് പാടിയ പാട്ടതാണ്?
1: അതെ. കല്യാണത്തിന്റെ ഫംഗ്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ അവിടെ ഇപ്പൊ ഇതുപോലത്തെ പ്രോഗ്രാംസ് ഉണ്ടാവുമല്ലോ.
0: അതെ.
1: അപ്പൊ ആ വേദിയിൽ വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ആലപിച്ച ഒരു സോങ് ആയിരുന്നു അത്.
0: ഏത് സമയത്താണ് നോർക്കുണ്ട്? ഏത് കാലഘട്ടത്തിലാണ്?
1: അതൊരു കൊറോണ കാലത്തിന് ശേഷം. അതുവരെ വേദികളിൽ പാടിയിരുന്നില്ല.
0: പാട്ട് പാടുന്ന ആളാണ്?
1: പാട്ട് നാല് ചുമരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രം.
0: എന്ത് പറ്റി ഇത്ര വൈകിയത്? ഒരു കൊറോണ കാലം വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഒരു വേദിയിൽ പാടാൻ വേണ്ടിട്ട്?
1: അത് പണ്ട് തൊട്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു. കൊറോണ സമയത്താണ് നമ്മളിങ്ങനെ കൂടുതലായി ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ പാട്ടുകള് പാടി റെക്കോർഡ് ചെയ്തിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ മെല്ലെ മെല്ലെ ഇടാൻ തുടങ്ങി. അപ്പോൾ ഓരോരുത്തരായി ടീച്ചർ പാടുന്നുണ്ടല്ലോ എന്നുള്ള ഒരു
0: അഭിപ്രായങ്ങൾ
1: പറഞ്ഞു. അതിനുശേഷം എനിക്ക് മെല്ലെ മെല്ലെ ചെറുതായി ഒന്ന് ഒരു എക്സ്പോഷർ വേണം തോന്നി. അതുകൊണ്ട് അങ്ങനെ ചെറിയ വേദികളിൽ ഒന്ന് ശ്രമിച്ചു നോക്കിയ ഒരു ഗാനമായിരുന്നു.
0: അപ്പൊ ആ പാട്ടാണ് നമുക്കിന്ന് കേൾപ്പിക്കേണ്ടത്. പക്ഷേ ശ്രോതാക്കളെ കേൾപ്പിക്കുന്നതിന് മുന്നേ ടീച്ചർക്ക് ഒന്ന് പാടി തന്നൂടെ
1: രണ്ടുപേരി?
0: ആ

0: ഇത്രയും നന്നായിട്ട് പാടിയിട്ടാണോ പാടാൻ ആദ്യം മടി കാണിച്ചത്? ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ടീച്ചർ പാടാറുണ്ട്?
1: അത് അങ്ങനെ പൂർണ്ണമായും ഞാൻ പാടൽ തുടങ്ങിയില്ല. ഞാൻ കുറച്ചൊരു വലിയ വേദികളിൽ ആദ്യമായി പാടിയത് ഇപ്പൊ ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ റിട്ടയർമെന്റ് ഫംഗ്ഷന്,
0: മട്ടന്നൂർ
1: ഹയർ സെക്കൻഡറി സ്കൂളിൽ നമ്മളെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്ത നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിന്റെ അധ്യാപകൻ സണ്ണി സാർ റിട്ടയർ ചെയ്യുന്നതും അതേപോലെ ഹൈസ്കൂളിലെ മൂന്നാല് ടീച്ചേഴ്സ് റിട്ടയർ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ സാറിന് റിട്ടയർമെന്റ് എനിക്ക് എന്തായാലും ഒരു ഗാനം ആലപിക്കണം എന്ന് എനിക്ക് പണ്ടേ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ വേദിയിൽ വെച്ചിട്ട് കുറച്ച് പേരുടെ മുന്നിൽ വെച്ചിട്ട് ഞാനൊരു പാട്ട് ഈ കഴിഞ്ഞ മാർച്ചിലാണ് ഞാൻ ആദ്യമായി അങ്ങനെ ഒന്ന് ആലപിച്ചത്.
0: എന്തായാലും പ്രമീല ടീച്ചർ ആദ്യമായിട്ടൊരു വേദിയിൽ പാടിയ ആ ഗാനം തന്നെ നമ്മുടെ ഇഷ്ടങ്ങൾ ഇണങ്ങളിലൂടെയും ശ്രോതാക്കൾ ആദ്യമായിട്ട് കേൾക്കട്ടെ.
1: തീർച്ചയായും.

0: റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. ടീച്ചർ ആദ്യമായൊരു പാട്ട് വളരെ മനോഹരമായിട്ട് പാടിത്തന്നു. ഇനിയും പാട്ടുകളുടെ ലിസ്റ്റ് ഇതേ മുന്നിലുണ്ട്. അതിൽ അടുത്തത് ഏതാണ്?
1: അടുത്തത് ശാന്തം എന്ന ഫിലിമില് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് രജനീ സംവിധാനവും അദ്ദേഹം തന്നെ ആയിരുന്നു. അതില് ചിത്രാമ്മ ആലപിച്ച

0: ശരിക്കും അമ്മമാർ ഏത് ഫീലോട് കൂടിയാണോ പാടുന്നത് അതുപോലെ തന്നെയാണ് ടീച്ചർ. വീട്ടിൽ ഇതുപോലെ പാടിക്കൊടുക്കാറുണ്ടോ മക്കൾക്ക്?
1: ആദ്യം എന്റെ റൂമിനുള്ളിൽ വെച്ച് മാത്രം, ആരും ഇല്ലാത്ത സമയത്ത് ഞാൻ എന്റെ റൂമിനുള്ളിൽ വെച്ച് മാത്രമായിരുന്നു പാടിയിരുന്നത്. തൊട്ടടുത്ത് മറ്റു വീട്ടുകാരൊക്കെ ഉണ്ട്, അപ്പം അവരെന്നോട് പറയായിരുന്നു, ടീച്ചർ നല്ലോണം പാടുന്നുണ്ടല്ലോ, ടീച്ചർ പാട്ട് പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ഇത്രയും സൗണ്ടിലാണ് റൂമിനകത്ത് വെച്ച് പാടുന്നത് എന്നുള്ളത്.
0: ആദ്യം അത് അറിഞ്ഞിട്ടില്ല.
1: ഇല്ല,
0: മോള് പറയോ അമ്മ ഒരു പാട്ട് പാടിത്തരും ചോദിക്കാറുണ്ടോ?
1: അവര് പ്രോത്സാഹനം തരും. അവര് അങ്ങനെ ഇപ്പൊ അധികം വീട്ടിൽ ഉണ്ടാവാറില്ല. ഒരാള് ജോലി ചെയ്യുന്നു ബാംഗ്ലൂര്, മോള് പുറത്ത് പഠിക്കുവാണ്. അപ്പൊ പറയാറുണ്ടാവില്ല വീട്ടില്, ആ റൂമിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ പാടലാന്ന്. ഉള്ള സമയത്ത് അവര് പറയും, അമ്മ പാടിക്കോ നല്ല രസമുണ്ട്, ചില പാട്ടുകൾ പാടുമ്പോ അത് നന്നായിട്ടുണ്ട് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയും.
0: എന്തായാലും രണ്ട് മക്കളും, ഒരാള് വർക്ക് ചെയ്യാണ് ഒരാള് പഠിക്കുകയാണ്, ആ സ്ഥിതിക്ക് മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ?
1: ഓക്കെ, തീർച്ചയായും.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയല്ലൂർ മട്ടന്നൂർ. പ്രമീള ടീച്ചറാണ് കൂടെയുള്ളത്. പാട്ട് പാടി തന്നു ടീച്ചർ. പാട്ടുകളെ പറ്റിയുള്ള വിശേഷങ്ങൾ പറയുന്നുണ്ട്. അടുത്തത് ഏതാണ്?
1: അടുത്തത് 2001 പുറത്തിറങ്ങിയ കണ്ണകി എന്ന ഫിലിമിലുള്ള ജയരാജ് സംവിധാനം ചെയ്ത ഫിലിമാണത്. അതില് ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി തന്നെ, പാടിയത് ചിത്രാമ്മ. എനിക്ക് എപ്പോഴും ആവർത്തിച്ച് കേൾക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സോങ് ആണ് എന്ന് വരുന്നി എന്ന് തുടങ്ങുന്ന ആ ഒരു ഗാനം.
0: കുറച്ച് സങ്കടമുണ്ട് പാട്ടിനകത്ത്, ഒരു ഇത്തിരി പ്രണയമുണ്ട് പാട്ടിനകത്ത്.

0: പാട്ടിന്റെ വരികളാണോ ഈണമാണോ ടീച്ചർക്ക്?
1: രണ്ടും ഒപ്പത്തിനൊപ്പമാണ്. ആ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം
0: നന്ദിതാദാസും ലാലും പേരായിട്ട് അഭിനയിച്ച അടിപൊളി സിനിമ കൂടിയാണിത്.
1: ഫിലിം കണ്ടിരുന്നു, പക്ഷെ അത് ഇത്രത്തോളം ഓർമ്മയില്ല.
0: പാട്ടുകളാണ് മനസ്സിലുള്ളത്, അതിൽ തന്നെയാണ് കരിനീല കണ്ണഴകി. ഈ സിനിമയിലെ എല്ലാ പാട്ടുകളും നല്ല പാട്ടുകളാണ്. ടീച്ചർ സെലക്ട് ചെയ്തത് എന്ന് വരും,
1: അധികവും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗാനം കൂടിയാണിത്.

0: മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. പ്രമീല ടീച്ചർ അടുത്ത പാട്ട് കരുതി വെച്ചിട്ടുണ്ട്.
1: അതെ, മൊഴിയഴകും മിഴിയഴകും എന്ന് തുടങ്ങുന്ന ഒരു ഗാനം,
0: കളിപ്പാട്ടം
1: എന്ന സിനിമയില്.
0: ഈ സിനിമ എന്തായാലും കണ്ടിട്ടുണ്ട്. സിനിമയാണോ അല്ലേ ടീച്ചർ ഇപ്പൊ പറഞ്ഞ പാട്ടാണോ ഇഷ്ടം?
1: മോഹൻലാലും ഉർവശിയും ചേർന്ന് തകർത്ത് അഭിനയിച്ച ഒരു ചിത്രമാണത്. ഫിലിമും അതേപോലെ തന്നെ ഗാനവും ഒരേപോലെ ഇഷ്ടപ്പെടുന്നു.
0: ഏതാണ് ചോദിക്കുമ്പോ കൺഫ്യൂസ്ഡ് ആയി.
1: അതില് കോന്നിയൂർ ഭാസാണ് അതിന്റെ ഗാനരചന. സംഗീത സംവിധാനം രവീന്ദ്രൻ മാസ്റ്ററാണ്. ഈ സിനിമ സംവിധാനം ചെയ്തത് വേണു നാഗവള്ളി തോന്നുന്നു.

0: ടീച്ചർ എന്തായാലും പാടുന്നുണ്ട്, അപ്പൊ മക്കളിൽ ആരെങ്കിലും ഒരാള് ഇതുപോലെ പാടുന്നുണ്ടോ?
1: മക്കളെ രണ്ടുപേരും ഞാൻ പാട്ട് പഠിക്കാൻ വേണ്ടി വിട്ടിരുന്നു. അവർക്കും എന്നെ പോലെ തന്നെ വേദികളിൽ പാടാനുള്ളൊരു മടിയുണ്ടെന്ന് തോന്നുന്നു. രണ്ടുപേരും വീട്ടിലെ ചെറിയ മൂളി പാട്ടുകളൊക്കെ പാടാറുണ്ട്. പക്ഷെ ഒന്നും ഒരു പാട്ട് പാടുമെന്ന് പറഞ്ഞാൽ അവര് പാടാറില്ല. എന്നാലും ഞാൻ അവര് കാണാതെ ഞാൻ ഇടയ്ക്ക് അവര് മൂളുന്നത് പോയി റെക്കോർഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട്.
0: കേൾപ്പിച്ചിട്ടുണ്ട്.
1: അപ്പൊ അമ്മ ഇതെപ്പോഴാ ഇത് ചെയ്തു എന്നൊക്കെ ചോദിച്ചിട്ട് അവര് പറയും.
0: അപ്പൊ അവരും പൊതുവേദിയിൽ പാടിയിട്ടില്ല?
1: ഇല്ല, അവര് ഇൻസ്ട്രുമെന്റ്സ് പഠിച്ചിരുന്നു രണ്ടുപേരും. അപ്പൊ അത് വേദിയിൽ അവതരിപ്പിക്കാറുണ്ട്, അല്ലാതെ വേദിയിൽ ഇതുവരെ ഗാനം ആലപിച്ചിട്ടില്ല.
0: പാട്ട് പാടുമ്പോഴാണ് രണ്ടുപേരും.
1: അമ്മയുടെ അതേ പ്രശ്നം അവർക്കും ഉണ്ട്.
0: എന്തായാലും അമ്മ വേദികളിൽ പാടാൻ തുടങ്ങിയല്ലോ, ഇനി എന്തായാലും അവർക്കും
1: പാടാനായിരിക്കാമല്ലോ. അതെ,
0: അമ്മയുടെ ഈ പാട്ട് കേട്ടിട്ടും അമ്മ അവതരിപ്പിക്കുന്ന പാട്ട് കേട്ടിട്ടൊക്കെ അവർക്കൊരു പ്രചോദനമാവട്ടെ.
1: അതെ,
0: ഈ പാട്ട് കൂടെ നമുക്ക് ശ്രോതാക്കളെ കേൾപ്പിക്കാം.
1: തീർച്ചയായും.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുകയാണ്. ടീച്ചറെ, നമ്മൾ പാട്ട് വിശേഷങ്ങൾ പറഞ്ഞു. വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്?
1: വീട്ടിൽ ഞാനും എന്റെ ഹസ്ബൻഡും രണ്ടു മക്കളുമാണ്. ഹസ്ബൻഡ് KPC ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്നു. റിട്ടയർ ചെയ്തു, 3 വർഷമായി റിട്ടയർ ചെയ്തിട്ട്. ഞാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ രണ്ടു മക്കളാണുള്ളത്. രണ്ടുപേരും നമ്മുടെ ഹട്ടനൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചവർ തന്നെയാണ്. ഒരു മകനും ഒരു മകളുമാണുള്ളത്.
0: പേര്?
1: മൂത്ത മകൻ കിരൺ, മകളുടെ പേര് കൃഷ്ണ. മോൻ വിപ്രോയിൽ വർക്ക് ചെയ്യുന്നു ബാംഗ്ലൂര്. 2 വർഷമായി ജോലി പ്രവേശിച്ചിട്ട്. മകള് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പൊ ലക്നൌല് പൈലറ്റ് ലൈസൻസ് കോഴ്സിന് വേണ്ടി പഠിക്കുകയാണ്.
0: അച്ഛനും അമ്മയും ടീച്ചർ ആയതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ ടീച്ചിങ് ഫീൽഡിലേക്ക് കടക്കണമെന്ന്?
1: ഞങ്ങൾ അങ്ങനെയായിരുന്നു പ്രതീക്ഷിച്ചത്, നമ്മൾ അതേ റൂട്ടിലേക്ക് അവർ വരുമെന്ന്. പക്ഷെ രണ്ടുപേരും വ്യത്യസ്ത റൂട്ടുകളിലേക്കാണ് പോയത്. പ്ലസ് ടു കഴിഞ്ഞിട്ട് ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു കോഴ്സിനാണ് മോൻ പഠിച്ചത്. രണ്ടുപേർക്കും വെറൈറ്റി കോഴ്സുകൾ വേണമെന്നുള്ളതായിരുന്നു അവരുടെ താല്പര്യം. നമ്മുടെ അവരുടെ താല്പര്യത്തിന് വിട്ടു, പഠിച്ചേൽപ്പിച്ചില്ല. അത് കഴിഞ്ഞിട്ട് MBA ചെയ്തു മകൻ. അപ്പൊ അവിടുന്ന് പ്ലേസ്മെന്റ് ആയതാണ്. അങ്ങനെയാണ് വിപ്രോയില് ജോലി കിട്ടുന്നത്. അതേപോലെ മോളും പ്ലസ് ടു അല്ല, ചെറുപ്പം മുതലേ അവളൊരു ആഗ്രഹം ഇതായിരുന്നു പറയല്. ഞാൻ വിചാരിച്ചു പ്ലസ് ടു ആകുമ്പോഴത്തേക്കും ആഗ്രഹങ്ങൾ എന്തെങ്കിലും മാറ്റം വരുമായിരിക്കുന്നു. അതൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. അവൾ ഉദ്ദേശിച്ചത് ആ ഒരു കോഴ്സാണ്.
0: പാട്ടിന്റെ കാര്യം മക്കളുടെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞു. അതല്ലാതെ വേറെ എന്തെങ്കിലും കലാപരമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടോ? എഴുത്ത്, നൃത്തം, സ്പോർട്സ്?
1: മക്കളെ ചെറുപ്പം മുതലേ ഈ എല്ലാ ഐറ്റത്തിനും വിട്ടിരുന്നു. മട്ടന്നൂർ ഒരുപാട് കലാക്ഷേത്രങ്ങൾ ഉണ്ടല്ലോ, അപ്പൊ ഇതിനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കാനും സിനിമാറ്റിക് ഡാൻസിനും അല്ലാതെ ക്ലാസിക്കൽ ഡാൻസിന് മോളെയൊക്കെ വിട്ടിരുന്നു. അവള് അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞതാണ്. അതിനുശേഷം ആ ഡാൻസ് പ്രോഗ്രാമിങ് അവൾ മതിയാക്കി. പിന്നെ ഇൻസ്ട്രുമെന്റ്സിലായിരുന്നു കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. അതിന് മെയിനായിട്ട് ഗിത്താർ. നമ്മുടെ വേണുമാഷ നേതൃത്വത്തിലുള്ള അവിടെ ഒരു ശിവരഞ്ജനി കലാക്ഷേത്രമുണ്ട്. അവിടെയുള്ള കൃഷ്ണകുമാർ സാറുടെ കീഴിലാണ് ഗിത്താർ പഠിച്ചത്. അത് മത്സരങ്ങളൊക്കെ പങ്കെടുത്തു, സ്റ്റേറ്റിൽ പോകാൻ പറ്റിയിട്ടില്ല. വൃന്ദവാദ്യത്തിൽ അവൾ പങ്കെടുത്തിരുന്നു, അതിനും ഇതേപോലെ സെക്കൻഡ് എഗ്രേഡ് ആയിരുന്നു.
0: കലാപരമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഉള്ളത്.
1: എല്ലാ ഇൻസ്ട്രുമെന്റ്സും വീട്ടിലിങ്ങനെ അവിടെ വെച്ചിട്ടാണുള്ളത്. അതൊക്കെ ഇനി മെല്ലെ പൊടി തട്ടി എടുക്കണം.
0: ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത പാട്ടിലേക്ക് പോയല്ലോ.
1: ഓക്കെ, ഇതാണ് അടുത്ത മഞ്ജു വാര്യറും ദിലീപും കൂടെ അഭിനയിച്ച ഒരു ഫിലിമാണ് ഈ പുഴയും കടന്ന്. അതില് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോൺസൺ മാഷ് സംഗീതം നൽകി. യേശുദാസ് ആലപിച്ച

0: അടിപൊളി പാട്ടാണ്.
1: താങ്ക് യു.
0: ഈ സിനിമയില് ഒരുപാട് പാട്ടുകൾ ഉണ്ടല്ലോ.
1: അതെ,
0: എല്ലാത്തിനും ഗിരീഷ് പുത്തഞ്ചേരി തന്നെ വരികൾ എഴുതിയിട്ടുള്ളത്. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കതിലൊരു പ്രത്യേകത മനസ്സിലാവും. ഈ പാട്ട് പ്രഭാതത്തെ വർണ്ണിക്കുന്ന ഒരു ഗാനമാണ്. അതേപോലെ തന്നെ ശ്രീലലോലയാം, സന്ധ്യാദേവിക്ക് വന്ദനം, സന്ധ്യാനേരത്തെ വർണ്ണിക്കുന്ന നല്ല ഭംഗിയുള്ള പാട്ടാണ്, കേട്ടിരുന്നു നമ്മൾ. അതുപോലെ തന്നെ രാത്രിങ്കൽ പൂത്താലി. നമ്മൾ ഒരു ദിവസത്തെ വിഭജിച്ചു കഴിഞ്ഞാല് രാവിലെ, വൈകുന്നേരം, രാത്രി, ഇങ്ങനെ ഓരോന്നിനെയും സ്പെസിഫൈ ചെയ്ത് പറയുന്ന പാട്ടുകളാണ്.
1: എല്ലാ നേരത്തെയും വർണ്ണിച്ചുകൊണ്ടുള്ള പാട്ടുകളാണ്.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: ഇഷ്ടങ്ങൾ, ഈണങ്ങൾ, അവതാരകരായി ശ്രോതാക്കൾ.

0: റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങളിലെ ഇനങ്ങൾ തുടരുന്നു. പ്രമീള ടീച്ചറാണ് കൂടെയുള്ളത്. പാട്ട് പാടിത്തന്നു ടീച്ചർ, പാട്ടുകളെ പറ്റിയുള്ള വിശേഷങ്ങൾ പറയുന്നുണ്ട്. അടുത്തത് ഏതാണ്?
1: അടുത്തത് കളിയാട്ടം എന്ന ഫിലിമില് സുരേഷ് ഗോപി, മഞ്ജു വാര്യർ, ലാല് ഇവരൊക്കെ വളരെ ഭംഗിയായി അഭിനയിച്ച ഒരു ഫിലിമായിരുന്നു അത്. ശ്രീ ജയരാജ് തന്നെയാണ് അതിന്റെ സംവിധാനം.
0: കളിയാട്ടം എന്നുള്ള സിനിമയ്ക്ക് നമ്മുടെ മലബാറുമായിട്ട് ഒരുപാട്
1: തെയ്യത്തിന്റെ ഒരു കലാരൂപം,
0: തെയ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിനിമയാണ് കളിയാട്ടം. ഷേക്സ്പിയറിന്റെ ഒഥല്ലോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സിനിമയാണ് കളിയാട്ടം. അതുപോലെ ഈ ചിത്രത്തിന്റെ തിരക്കഥാ സംഭാഷണം എഴുതിയിട്ടുള്ളത് ബൽറാം മട്ടന്നൂർ, അദ്ദേഹമാണ്
1: നമ്മുടെ നാട്ടുകാരൻ.
0: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മളുമായിട്ടൊക്കെ ഒരുപാട് കണക്ട് ചെയ്യുന്ന സിനിമയാണ് കളിയാട്ടം. അതിലെ കൈതപ്രി എഴുതിയ ഒരു വരികളിൽ ഏഴ് മലയോളം, എന്തുകൊണ്ടും മലബാറിന്റെ സാംസ്കാരിക പൈതൃകം, തെയ്യം ഇതൊക്കെ ഉൾപ്പെട്ടുകൊണ്ട് കേൾക്കാൻ ഏറ്റവും സുഖകരമായിട്ടുള്ള പാട്ടുകളൊക്കെ ഉൾപ്പെടുത്തിയ ചിത്രമാണ്.
1: അത് ഗാനം ആലപിച്ചത് ഭാവന രാധാകൃഷ്ണൻ, അവർക്ക് 1997 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡൊക്കെ കരസ്ഥാക്കിയതാണ്. അതേപോലെ തന്നെ അതിലുള്ള അഭിനയത്തിന് സുരേഷ് ഗോപിക്ക് ബെസ്റ്റ് ആക്ടർ നാഷണൽ അവാർഡും കിട്ടിയ ഒരു ഫിലിമാണ്. അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ന് വരും നീ എന്ന് പറഞ്ഞ സോങ് പോലെ ഞാൻ വളരെയധികം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗാനാണ്.
0: ഈ പാട്ടിന്റെ വരികൾ എഴുതിയതും മ്യൂസിക് കൊടുത്തതും നമ്മൾ നേരത്തെ പാട്ടിൽ പറഞ്ഞതുപോലെ കൈതപ്രം തന്നെയാണ്.
1: അതെ അതെ, അപ്പൊ മിക്കവാറും ഞാൻ സെലക്ട് ചെയ്ത ഗാനങ്ങളൊക്കെ കൈതപ്രത്തിന്റെ സോങ്ങുകളാണ്.
0: വരികളാണ് കൂടുതലായിട്ട്
1: എനിക്ക് തോന്നുന്നത് ഒരുപാട് മെലഡി സോങ്സ് ആണ് തോന്നുന്നത് അവര്.
0: അതെ അതെ,
1: ഞാൻ മെലഡി സോങ്സ് ആണ് ഞാൻ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്.
0: നല്ല വരികളാണ്. നമ്മള് പാട്ട് കേൾക്കുമ്പോ ഈണം ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ പ്രകൃതിയായിട്ട് കണക്ട് ചെയ്തിട്ട് മനുഷ്യനായിട്ട് കണക്ട് ചെയ്തിട്ട് അത്തരത്തിലാണ് ഇവരുടെ രണ്ടുപേരുടെ എഴുത്ത്.
1: നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഗാനങ്ങളാണ്, കേട്ടാലും നമുക്ക് മതിവരാത്ത ഗാനങ്ങൾ
0: തീർച്ചയായിട്ടും.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. പാട്ടുവിശേഷങ്ങൾ നമ്മൾ ഒരുപാട് പങ്കുവെച്ചു ടീച്ചറെ. ഏതാണ് ടീച്ചറുടെ സബ്ജക്ട്?
1: ഞാൻ കെമിസ്ട്രിയാണ്.
0: പാട്ടും കെമിസ്ട്രിയും തമ്മിൽ കണക്ഷൻ ഉണ്ടോ? ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പം കെമിസ്ട്രിയിലെ ചില കോമ്പൗണ്ട്സ്, ചില ഫോർമുലകൾ ഇതൊക്കെ പാട്ടിന്റെ രൂപത്തിലാണ് പറഞ്ഞു കൊടുക്കുന്നത് കാണാറ്. അപ്പൊ ടീച്ചർ ആ തരത്തിൽ കണക്ട് ചെയ്യാറുണ്ടോ?
1: ആ ഒരു ഉദ്യമത്തിന് ഞാൻ ഇതുവരെ
0: ശ്രമിച്ചിട്ടില്ല. ക്ലാസ് എടുക്കുമ്പോഴേ അവർക്ക് വേണ്ടിയിട്ട് പാട്ട് പാടി കൊടുക്കാറുണ്ട്?
1: അതും ഇല്ല, കുട്ടികൾക്ക് അറിയില്ല ഞാൻ ഒരു ചെറിയതായി പാടുന്നുള്ളത്. കുട്ടികൾക്ക് അറിയില്ല. പക്ഷെ ഇപ്പൊ അടുത്ത കാലത്ത് ചിലപ്പോൾ അറിയുന്നുണ്ടാവാം. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞൊരു വേദിയിൽ ഞാനൊരു പാട്ട് പാടിന് ശേഷമായിരിക്കാം കുട്ടികളും അറിയുന്നുണ്ടാവുക.
0: എന്നാൽ ഇഷ്ടങ്ങൾ ഇണങ്ങൾ കഴിയുന്നതോടെ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെ തിരിച്ചറിയട്ടെ പ്രമീള ടീച്ചർക്കുള്ളിലുള്ള ഒരു ഗായികയെ പറ്റിയിട്ട്. ക്ലാസ്സിൽ കുട്ടികളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാറുണ്ട്?
1: കുട്ടികളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാറുണ്ട്. അത് വൈകുന്നേരം വരുന്ന പീരീഡുകളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ വർക്ക് ലോഡ് ഉണ്ട്. അവിടെ നമ്മളെ സിലബസ് തീർക്കേണ്ട പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് രാവിലത്തെ പീരീഡുകളൊന്നും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താനേ പറ്റില്ല. വൈകുന്നേരം വരുന്ന പീരീഡ് കുട്ടികളെ സമയം കുട്ടികളും ടയേർഡായിരിക്കും, നമ്മളും ടയേർഡായിരിക്കും. ആ സമയത്ത് കുട്ടികളെ കൊണ്ട് ചില ദിവസങ്ങളിൽ അങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ട്. എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ്, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ട്.
0: അപ്പൊ അങ്ങനെ ടീച്ചർ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന അടുത്ത പാട്ട്,
1: ഞാൻ സ്നേഹം എന്ന ഫിലിമിലുള്ള ഒരു സോങ്,

0: ജയറാമും ജോമോളും അഭിനയിച്ച ഒരു സിനിമയാണ്. കുറച്ചൊക്കെ കരച്ചിൽ വരും.
1: അതെ,
0: ഈ സിനിമ കണ്ടിട്ടുണ്ടാവില്ലേ?
1: കണ്ടിട്ടുണ്ട്.
0: സ്നേഹം എന്നുള്ള പേരിൽ തന്നെ ഇതിനു മുന്നേയും ഒരു ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. 1977 ഒരു സിനിമയുണ്ട്, ജഗതി ശ്രീകുമാറും അടൂർ ബാസി വിധുബാല ഇവരൊക്കെ അഭിനയിച്ച രണ്ട് സിനിമ. നമ്മൾ എന്തായാലും 1998 സ്നേഹത്തിലെ പാട്ട്.

0: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ അടുത്ത പാട്ടുമായിട്ട് പ്രമീള ടീച്ചർ വെയിറ്റ് ചെയ്യാണ്. ഏതാണ് ടീച്ചറെ ഗാനം?
2: സൂര്യഗായത്രി എന്ന ഫിലിമില് മോഹൻലാലും ഉർവശിയാണെന്ന് തോന്നുന്നു അതിലെ കഥാപാത്രങ്ങള്.
1: അതെ,
2: അതിൽ ഒ എൻ കുറുപ്പ് രചനയും രവീന്ദ്രമാഷ സംഗീതവും ചെയ്ത് യേശുദാസ് ചിത്ര ഇവരെ ആലപിച്ച ഒരു
3: തമ്പുരു കുളിർച്ചൂടിയോ കുളിരംഗുലി തൊടുമ്പോ

0: എന്ത് മനോഹരമായിട്ടാണ് ടീച്ചർ പാടിയത്. മോഹൻലാലിൻ്റെ തന്നെ സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്, എന്ത് ഭംഗിയായിട്ടാണ് നിങ്ങൾ ഒരാളെ പ്രണയിക്കുന്നതെന്ന് ചോദിക്കുന്നില്ലേ, കേട്ടിട്ടുണ്ടോ? അത്
1: ഏത് സിനിമയാണെന്ന് ഓർക്കുന്നില്ല,
0: ദേവദൂതനാന്ന് തോന്നുന്നു. അത് പറയുന്ന പോലെ എന്ത് മനോഹരമായിട്ടാണ് ടീച്ചർ പാടുന്നത്. പക്ഷെ എന്നിട്ടും വേദിയിലേക്ക് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്
1: അല്ലേ?
0: പക്ഷെ ഈ പ്രോഗ്രാം കഴിയുന്നതോടെ നമുക്ക് 100% ഉറപ്പിക്കാം ടീച്ചർക്ക് ധൈര്യമായിട്ട് വേദിയിൽ പാടാം. ഇതിലെ കഥാപാത്രങ്ങളും മോഹൻലാലും ഉരുക്കു എന്ന് വിളിക്കുന്ന ഉർവിശിയുടെ കഥാപാത്രം വളരെ ഭംഗിയായിട്ടുള്ള അഭിനയമാണ്, സംഗീതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സിനിമയാണ്. ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
2: എല്ലാവർക്കും വേണ്ടി തന്നെ.
0: പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും വേണ്ടി കേൾപ്പിച്ചു കൊടുക്കാം. ഓക്കേ.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയല്ലൂർ മട്ടന്നൂർ. ഇത് മലബാറിന്റെ മധുരസ്വരം. മധുരമായ സ്വരത്തിലാണ് പ്രമീള ടീച്ചർ നമുക്ക് പാട്ട് പാടി തരുന്നത്. ടീച്ചർ ആദ്യമായിട്ട് കണ്ട സിനിമ ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ?
1: അയ്യോ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല്
0: മറന്നു,
1: കൃത്യമായി ഓർമ്മ വരുന്നില്ല.
0: മനസ്സിലേക്ക് ഓടി എത്തുന്ന ചിത്രം ഏതായിരിക്കും?
1: മഞ്ജു വാര്യർ അഭിനയിച്ച എന്നും എപ്പോഴും എന്നുള്ളൊരു ഫിലിം.
0: മോഹൻലാലും പേരായിട്ട് വന്നിട്ടില്ല. ആ സിനിമയിൽ ഒരു പാട്ട് ഓർക്കുന്നുണ്ട്, മലർവാകക്കൊമ്പത്. നല്ല പാട്ടല്ലേ? ഏകദേശം ഇതൊക്കെ പോലെ തന്നെ കേട്ടിരിക്കാൻ സുഖമുള്ള ഒരു പാട്ടാണ്. അടുത്ത ഗാനം
1: എടുത്തതും കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ രചനയില് എൻ ജയചന്ദ്രൻ സംഗീത സംവിധാനം ചെയ്ത, മധു ബാലകൃഷ്ണൻ ചിത്രാമ്യം ചേർന്ന് ആലപിച്ച പെരുമഴക്കാലം എന്ന ഫിലിമിലുള്ള

0: ചൊല്ലി
1: എന്ന സ്വന്തം ജാനകിക്കുട്ടി എന്ന ഫിലിമില് നമ്മുടെ ജോമോൾ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഒരു ഫിലിമായിരുന്നു.
2: അതെ, വട്ടക്കണ്ണടയൊക്കെ വെച്ച് ജാനകിക്കുട്ടി എന്നുള്ള കഥാപാത്രം. മാത്രമല്ല മലയാള സിനിമയിൽ പൊതുവെ കാണുന്ന യക്ഷിയുടെ രൂപം ഭാവം ഒക്കെ മാറ്റിയ സിനിമയായിരുന്നു എന്ന് സ്വന്തം ജാനകിക്കുട്ടി. വെള്ളാരം കണ്ണുകളുള്ള, നീളത്തിലുള്ള മുടികളുള്ള, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന, സ്നേഹത്തോടെ പെരുമാറുന്ന കുഞ്ഞാത്തൂൽ എന്ന് പറയുന്ന യക്ഷിയുടെ കഥ പറഞ്ഞത് എം ടിയുടെ കഥയെ ആധാരമാക്കിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ടീച്ചർ കണ്ടിട്ടുണ്ടോ?
1: കണ്ടിട്ടുണ്ട്. ജോമോൾ അങ്ങനെ അധികം സിനിമ
2: കുറവാണ് തോന്നുന്നു, പക്ഷേ അഭിനയിച്ച സിനിമകളെല്ലാം ശ്രദ്ധിക്കപ്പെട്ടവയാണ്. മയിൽപ്പിലിക്കാവ്, നിറം, ഇപ്പോ ഇന്ന് സ്വന്തം ജാനകിക്കുട്ടി, ഇതിലൊക്കെ എടുത്തു പറയാൻ പറ്റുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഈ പാട്ടും നമുക്ക് ശ്രോതാക്കളെ കേൾപ്പിക്കാം.

0: പ്രമിള ടീച്ചറെ ഒരു മണിക്കൂർ നേരം ടീച്ചർക്ക് ഇഷ്ടപ്പെട്ട പാട്ട് നമ്മൾ ശ്രോതാക്കളെ കേൾപ്പിച്ചു. എന്താണ് ടീച്ചർക്ക് പറയാനുള്ളത്?
1: ഇവിടെ നമ്മുടെ ഈ റേഡിയോ സ്റ്റേഷൻ കാണണം എന്ന് ഒരുപാട് കാലമായി ആഗ്രഹിച്ചിരുന്നതാണ്. ശല്യത്തിനൊരു സമയമുണ്ടല്ലോ ദാസ എന്ന് പറയുന്നത് പോലെ ഇന്നെനിക്കിവിടെ വരാൻ പറ്റി എന്ന് മാത്രമല്ല, ഇങ്ങനെയൊരു പരിപാടി ഇവിടെ അവതരിപ്പിക്കാൻ കൂടി അവസരം കിട്ടി എന്ന് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. ഞാൻ ഈ റേഡിയോ മലബാറിൻ്റെ ഒരു സ്ഥിരം ശ്രോതാവ് കൂടിയാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാൻ ഫോണുമായി അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഇതവിടെ ഓണാക്കി വെക്കും. അപ്പോൾ പല പല വൈവിധ്യങ്ങളായ പ്രോഗ്രാംസ് ഇതിൽ കേൾക്കാറുണ്ട്. ഒരു 8:30 വരെ അടുക്കളയിൽ ഉണ്ടാവും. അപ്പോൾ അടുക്കള പണീൻ്റെ ഇടയിൽ എല്ലാ പരിപാടികളും അത്ര ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റാറില്ല. എന്നാലും എനിക്കതിൻ്റെ സൗണ്ടിങ്ങനെ കേൾക്കണം.
0: അതെ,
1: 6:00 to 8:30 വരെയുള്ള ടൈമിൽ ഞാനതവിടെ ഓണാക്കി വെക്കും. ഞങ്ങളുടെ പല പ്രോഗ്രാമുകളും ആസ്വദിക്കാറുണ്ട്. എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് കഴിവുള്ള

0: യുവകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ നിങ്ങൾ അന്വേഷിച്ച് അവരുടെ ഇന്റർവ്യൂ ഒക്കെ ഞാൻ കേൾക്കാറുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ നാട്ടിൽ ഇത്രയും പ്രതിഭകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നത് എനിക്ക് ഈ റേഡിയോ മലബാറിലൂടെയാണ്. അങ്ങനെയുള്ള പ്രതിഭകളുടെ നാട്ടില് താമസിക്കാൻ പറ്റി എന്നുള്ളതും കൂടെ വളരെ സന്തോഷം. എന്തായാലും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഇതേപോലെയുള്ള വൈവിധ്യങ്ങളായ പ്രോഗ്രാമുകൾ നടത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകൂടെ ചെയ്യുന്നു.
1: ഒത്തിരി സന്തോഷം ടീച്ചറെ. ടീച്ചറെ ഈ വാക്കുകൾക്ക്, നല്ല വാക്കുകൾക്ക്, അതോടൊപ്പം തന്നെ ടീച്ചർ അവതരിപ്പിച്ചിട്ടുള്ള പാട്ടുകളും ശ്രോതാക്കൾക്ക് ഏറെ ഇഷ്ടമാവുന്ന കുറച്ച് മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളാണ്.
0: പ്രതീക്ഷിക്കാം
1: അവർ തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായം അറിയിക്കട്ടെ. ഒത്തിരി സന്തോഷം ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തത്.
0: ഓക്കെ, താങ്ക്.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, 9:05 പത്രവിശേഷം, തുടർന്ന് ചിത്രപരിചയം. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:00 സ്ത്രീതരംഗം പുനഃപ്രക്ഷേപണം, തുടർന്ന് ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ, തുടർന്ന് നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 പ്രതികരണം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ചലച്ചിത്രഗാനങ്ങൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്രഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. ഇതിൽ സന്തോഷ് ചേച്ചിക്കാനത്തിന്റെ ബിരിയാണി എന്ന കഥയുടെ റേഡിയോ നാടകരൂപം കേൾക്കാം. അവതരിപ്പിക്കുന്നു റെഡ് സ്റ്റാർ ബാലവേദി കൂട്ടുകാർ ഉരുവച്ചാൽ. 9:00 നാടകനേരം. ഇതിൽ അസുരഗോത്രം നാടകത്തിൽ അഭിനയിച്ച ശ്രോതാക്കളുടെ അനുഭവങ്ങളുമായി നാടക ചർച്ച. 10:00 പുത്തൻ പാട്ടുകൾ. ഇപ്പോൾ കേട്ടത് റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

0: കേൾവിയുടെ കേളിക്കുട്ടിനെ ശബ്ദബീജകളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
2: നമസ്കാരം. ഇന്ന് ജൂൺ 14, എടവം 31, ഞായറാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി.
3: യൂറോപ്യൻ രാജ്യങ്ങളായ ഫ്രാൻസിലും സ്ലോവാക്കിയയിലും ഒരാഴ്ചത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച പുറപ്പെട്ടു. സന്ദർശനത്തിന്റെ ഭാഗമായി അദ്ദേഹം G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഇന്ത്യക്ക് ക്ഷണം ലഭിക്കുന്ന തുടർച്ചയായ 8-ാമത്തെ ഉച്ചകോടിയാണിത്. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ ബുധനാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. US പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് മോദിയും ട്രംപും ഇതിനു മുൻപ് കൂടിക്കാഴ്ച നടത്തിയത്. അസമിൽ വ്യോമസേനാ വിമാനം തകർന്നു വീണ് 5 ഇന്ത്യൻ സൈനികർ മരിച്ചു. സഹപൈലറ്റ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് ശുഭം കുമാർ, സർജൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീറുകളായ ഖേറാം കുമാർ, ഡാനിഷ് ആലം എന്നിവരാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 10 മണിയോടെ പതിവ് പരീക്ഷണ പറക്കലിന് ശേഷം ലാൻഡിങ്ങിനിടെ തെന്നിമാറി ടാക്സിവേയിൽ ഇടിച്ച് തീപിടിക്കുകയായിരുന്നു. മോശം കാലാവസ്ഥയും കനത്ത മഴയും അപകടത്തിന് കാരണമായെന്നാണ് വിലയിരുത്തൽ. ഉന്നതതല അന്വേഷണത്തിന് വ്യോമസേന ഉത്തരവിട്ടു. അടുത്ത കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ചു. ഈ മാസം 30-ന് ചുമതലയേൽക്കും. നിലവിലെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിക്ക് കരുത്തു പകർന്ന് ബഹുതല ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെയും മധ്യദൂര കപ്പൽവേദ മിസൈലിന്റെയും പരീക്ഷണം വിജയകരം. പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് പരീക്ഷണം. വിവിധ തലങ്ങളിലായി പ്രവർത്തിക്കുന്ന ഇന്റർസെപ്റ്റർ മിസൈലുകൾ ലക്ഷ്യങ്ങളെ കൃത്യമായി തകർത്തതായി DRDO അറിയിച്ചു. 3 മാസം പിന്നിട്ട യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന കരാറിന്റെ പ്രാഥമിക രൂപരേഖ വരും ദിവസങ്ങളിൽ US ഒപ്പിട്ടേക്കുമെന്ന് ഇറാൻ ശനിയാഴ്ച പറഞ്ഞു. എന്നാൽ ഞായറാഴ്ച ഒപ്പുവെക്കലുണ്ടാകുമെന്ന മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാന്റെ പ്രസ്താവന ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഖേയി തള്ളിക്കളഞ്ഞു. സമയം തീരുമാനിക്കുന്നത് കരുതലോടെയായിരിക്കുമെന്നും പറഞ്ഞു. എന്നാൽ ഇന്ന് തന്നെ കരാർ ഒപ്പിടുമെന്നും അതുകഴിഞ്ഞാലുടൻ ഹോർമോസ് കടലെടുക്ക് തുറക്കുമെന്നും ട്രംപ് ഇന്നലെ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. എല്ലാം ഉടൻ നടന്നില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്ന ഭീഷണിയും കുറിപ്പിലുണ്ടായിരുന്നു. ഒമാൻ തീരത്ത് ചരക്ക് കപ്പലിന് നേരെ US നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യക്കാരായ 3 നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയെ പ്രതിഷേധമറിയിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. യൂറോപ്പിൽ പര്യടനം നടത്തുന്ന അദ്ദേഹം റൂബിയോയെ ഫോണിൽ വിളിച്ചാണ് പ്രതിഷേധമറിയിച്ചത്. തൃണമൂലിലെ 1 MP കൂടി വിമതപക്ഷത്തേക്ക്. മമതയുടെ അടുത്ത അനിയായി സുദീപ് ബന്ദോപാധ്യായയാണ് ഏറ്റവും ഒടുവിൽ വിമത ക്യാമ്പിലെത്തിയത്. വിമതപക്ഷത്തെ ശതാബ്ദി റോയ് MPക്കൊപ്പം അദ്ദേഹം BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ ഭൂപേന്ദർ യാദവിനെ സന്ദർശിച്ചു. ഇതോടെ 20 പേരുടെ പിന്തുണയായെന്നാണ് വിമതപക്ഷത്തിന്റെ അവകാശവാദം. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ പ്രതിഭാഗം അഭിഭാഷകനെ ദേവസ്വം കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാക്കിയതിൽ തിരുത്തൽ വരുത്തി സർക്കാർ. സ്വർണക്കൊള്ളക്കേസിൽ പ്രതിയായ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിനായി ഹാജരായ അഭിഭാഷകനായിരുന്ന KB പ്രദീപിനെയാണ് നിയമിച്ചത്. സംഭവം വിവാദമായതോടെ മുഖ്യമന്ത്രി VD സതീശൻ ഇടപെട്ട് രാജിവെപ്പിച്ചു. UDF സർക്കാർ അധികാരമേറ്റ് 1 മാസം പൂർത്തിയാകും മുൻപ് 2 നിയമനങ്ങളിലാണ് വിവാദവും ഒടുക്കം രാജിയും ഉണ്ടായിരിക്കുന്നത്. കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് 10 കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കടലാക്രമണ സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. സ്കൂളുകളിൽ കൈത്തറി യൂണിഫോം തുണി കിട്ടുന്നില്ലെന്ന പരാതിക്ക് ഉടൻ പരിഹാരമാകും. 2026-27 സാമ്പത്തിക വർഷത്തെ സൗജന്യ കൈത്തറി യൂണിഫോം പദ്ധതിക്കായി 70 കോടി രൂപ അനുവദിച്ചു. കൈത്തറി വകുപ്പ് ഡയറക്ടർ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ നടത്തിയ പ്രതി ചിന്നയ്യയുടെ ഹർജിയിൽ ആരോപിക്കുന്ന ഗൂഢാലോചനയും SIT അന്വേഷിക്കുമെന്ന് കർണാടക സർക്കാർ. ഗൂഢാലോചനയ്ക്കായി കേരളത്തിൽ നിന്ന് 200 കോടി രൂപ എത്തിച്ചെന്നതടക്കം അന്വേഷണ വിധേയമാക്കുമെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി പ്രിയങ് ഖാർഗെ പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ പെരുന്ന തെക്കേടത്ത് മുരാരി ബാബു അന്തരിച്ചു. അമൃത ആശുപത്രിയിൽ വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു അന്ത്യം. 3 മാസമായി അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനും മുൻ അംഗം എ അജികുമാരനും പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് അയച്ചു. ഇരുവരും തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നോട്ടീസ്. എന്നാൽ തനിക്ക് ഇത് സംബന്ധിച്ച് നോട്ടീസോ അറിയിപ്പോ ലഭിച്ചിട്ടില്ലെന്ന് PS പ്രശാന്ത് പ്രതികരിച്ചു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ കെജറീനയെ മാറ്റിയതും വിവാദത്തിൽ. എറണാകുളം റീജിയണൽ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി ഡയറക്ടറായാണ് അവരെ മാറ്റിയത്. അതേസമയം ശബരിമല ഡ്യൂട്ടിക്ക് ആരോഗ്യവകുപ്പിൽ നിന്നുള്ള ഡോക്ടർമാരെ നിയോഗിക്കുന്നത് ഒഴിവാക്കണമെന്നും പകരം സംവിധാനം ആലോചിക്കണമെന്നും ആവശ്യപ്പെട്ട് അവർ ദേവസ്വം ബോർഡിന് നൽകിയ കത്താണ് സർക്കാരിനെ പ്രകോപിപ്പിച്ചത്. 2.5 ദിവസത്തെ അവധിക്കാണ് അപേക്ഷ നൽകിയിരുന്നതെന്നും ഡയറക്ടർ സ്ഥാനത്തു നിന്ന് മാറ്റിയത് നീതി നിഷേധമാണെന്നും ചൂണ്ടിക്കാട്ടി ഡോക്ടർ കെജറീന രംഗത്ത് വന്നു. ഉത്തരവ് ഞെട്ടിച്ചുവെന്നും തെറ്റായ കാര്യം ചിത്രീകരിച്ചാവരുത് പറഞ്ഞുവിടുന്നതെന്നും അവർ പറഞ്ഞു. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയയാൾ അറസ്റ്റിൽ. മുതാക്കൽ വളാക്കാട് കോടാലിക്കോണം ചെരുവിള വീട്ടിൽ സോണി തോമസിനെയാണ് കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നിപ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന 43-കാരന്റെ നിലയിൽ മാറ്റമില്ല. ഫാറൂഖ് കോളേജ് സ്വദേശിയായ ഇദ്ദേഹം ഇപ്പോഴും ICU വെന്റിലേറ്ററിൽ തുടരുകയാണ്. സമ്പർക്ക പട്ടികയിലുള്ള 4 പേരെ കൂടി ശനിയാഴ്ച നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രോഗലക്ഷണങ്ങളോടെ ഇപ്പോൾ 7 പേരാണ് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുള്ളത്. സമ്പർക്ക പട്ടികയിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം ശനിയാഴ്ച നെഗറ്റീവായി. മുൻ മേയർ ആര്യ രാജേന്ദ്രനുമായുള്ള തർക്കത്തെ തുടർന്ന് KSRTC പുറത്താക്കിയ ഡ്രൈവർ യദുവിന് നിയമസഭയിൽ ജോലി. നിയമസഭയിലെ ബസിന്റെ ഡ്രൈവറായാണ് താൽക്കാലിക നിയമനം. 5 ദിവസത്തെ മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി മഹേശ്വരൻ മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ രോഹിണി ആരാധന ഇന്ന് നടക്കും. രോഹിണി ആരാധനയോടെ വൈശാഖോത്സവത്തിലെ ആരാധനകൾ പൂർത്തിയാകും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലേക്കുള്ള നിർദ്ദിഷ്ട 4-വരിപാതയുടെ ഭൂമി ഏറ്റെടുക്കലിനായി ഗസറ്റ് വിജ്ഞാപനമായി. പെരിങ്ങത്തൂർ, മേക്കുന്ന്, പാനൂർ, കൂത്തുപറമ്പ്, മട്ടന്നൂർ വഴിയുള്ള റോഡാണ് 4-വരിപാതയാക്കുന്നത്. തലശ്ശേരി, ഇരിട്ടി താലൂക്കുകളിലായി 12 വില്ലേജുകളിലെ 39,863 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുക. കൊട്ടിയൂർ ഉത്സവത്തോടനുബന്ധിച്ച് മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിൽ വലഞ്ഞ് ജനങ്ങൾ. അവധി ദിനമായ ശനിയാഴ്ച പുലർച്ചെ മുതൽ കൊട്ടിയൂരിലേക്കുള്ള പ്രധാന റോഡുകളിൽ ഗതാഗത കുരുക്കും വാഹനങ്ങളുടെ നീണ്ട നിരയും രൂപപ്പെട്ടു. ഉത്തര കേരളത്തിലെ കളിയാട്ടങ്ങൾക്ക് സമാപനം കുറിക്കുന്ന വളപട്ടണം കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതിയുടെ കൂറ്റൻ തിരുമുടി ഇന്നുച്ചയ്ക്ക് 3:30 ഉയരും. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് നിർത്തിവച്ച കൂടുതൽ അന്താരാഷ്ട്ര സർവീസുകൾ പുനരാരംഭിക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിലാണ് ഗൾഫ് നാടുകളിലേക്കുള്ള സർവീസുകൾ നിർത്തിയത്. എയർ ഇന്ത്യ എക്സ്പ്രസ് അബുദാബിയിലേക്കുള്ള പ്രതിദിന സർവീസുകൾ 23 മുതൽ പുനരാരംഭിക്കും. ഇൻഡിഗോയുടെ അബുദാബിയിലേക്കുള്ള പ്രതിദിന സർവീസ് 25 തുടങ്ങും. ഫുജൈറയിലേക്കുള്ള ഇൻഡിഗോയുടെ പ്രതിദിന സർവീസും 25 മുതൽ തുടങ്ങും. ദോഹയിലേക്കുള്ള ഇൻഡിഗോ സർവീസ് July 8 മുതലും തുടങ്ങും. ആഭ്യന്തര സെക്ടറിൽ ബാംഗ്ലൂരുവിലേക്കുള്ള സർവീസ് എയർ ഇന്ത്യ എക്സ്പ്രസ് 23 മുതൽ പുനരാരംഭിക്കും. ആഴ്ചയിൽ 2 ദിവസമാണ് സർവീസ്. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രയുടെ ജില്ലാതല ഉദ്ഘാടനം 4:30 കണ്ണൂർ KSRTC ഡിപ്പോയിൽ നടക്കും. TO മോഹനൻ MLA ഉദ്ഘാടനം ചെയ്യും. ആലക്കോട് ടൗൺ കുരിശുപള്ളിക്ക് സമീപം ബസ്റ്റാൻഡ് ജംഗ്ഷനിൽ മദ്യപിച്ച യുവാവ് കാറോടിച്ച് നടത്തിയ അതിക്രമത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. കാറുകളും ഇരുചക്രവാഹനങ്ങളും ഉൾപ്പെടെ 10-ലധികം വാഹനങ്ങൾക്ക് കേടുപാടുണ്ടായി. കാപ്പിമല സ്വദേശിയും ഇപ്പോൾ ആലക്കോട് നെല്ലിക്കുന്നിൽ താമസക്കാരനുമായ ജൂബി ജോർജ് മൂലപ്പറമ്പിലാണ് മദ്യലഹരിയിൽ നാശങ്ങൾ വരുത്തിയത്. പയ്യന്നൂരിൽ പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ 41 ദിവസത്തെ തുരീയം സംഗീതോത്സവത്തിന് 16 തുടക്കമാകും. പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ July 26 സംഗീതോത്സവം. ലോകകപ്പിൽ സ്വിറ്റ്സർലൻഡിനെ തളച്ച് ഖത്തർ. മത്സരം 1-1 സമനിലയിലായി. മറ്റൊരു മത്സരത്തിൽ ആതിഥേയരായ അമേരിക്ക 4-1 പരാഗ്വേയെ തകർത്തു. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന മത്സര പരമ്പരയിൽ ഇന്ത്യക്ക് ജയത്തുടക്കം. 7 വിക്കറ്റിനായിരുന്നു ഇന്ത്യയുടെ വിജയം. വനിതാ 20 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ പാക് പോരാട്ടം. 1970 ഫുട്ബോൾ ലോകകപ്പിൽ ബ്രസീലിന്റെ കിരീട വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച പ്രതിരോധ താരം ബ്രിട്ടോ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ഇന്ത്യയുടെ പി വി സിന്ധു ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ സെമി ഫൈനലിൽ പുറത്തായി.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേ ഒരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
2: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടൂ വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999-447-6836, 9447-371-836, 8078-502-836.
4: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വിളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം.
1: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, ഇന്നത്തെ ചിത്രപരിചയത്തിലേക്ക് സ്വാഗതം. പേരുകൊണ്ട് തന്നെ വളരെയേറെ ശ്രദ്ധയാകർഷിച്ച ഒരു സിനിമയാണ് ഏഴാമത്തെ വരവ്. ഇന്ന് ചിത്രപരിചയത്തിൽ നമ്മൾ അന്വേഷിക്കുന്നതും ഏഴാമത്തെ വരവിനെ പറ്റിയാണ്. സത്യത്തിൽ ഈ ഒരു ചിത്രത്തിലൂടെ MT വാസുദേവൻ നായരും ഹരിഹരനും കാടുകളോളം പഴക്കമുള്ള കഥയാണ് നമ്മളോട് പറയുന്നത്. വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കഥ, ചിലപ്പോൾ വീണ്ടും വീണ്ടും.

0: വയനാടൻ കാടുകളുടെ പശ്ചാത്തലത്തിൽ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ ചിത്രീകരിക്കുന്ന കഥയാണ് ഏഴാമത്തെ വരവ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനും അപ്പുറം ചിത്രത്തിലേക്കും അതിലെ ഓരോരോ കഥാപാത്രങ്ങളിലേക്കും ആഴ്ന്നിറങ്ങുമ്പോൾ മാത്രമേ ഒരു സന്ദർഭത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ നിന്ന് പെട്ടെന്ന് മറ്റൊന്നിലേക്ക് ചാടുന്ന ഈ സിനിമയുടെ പ്രത്യേക തരം സ്വഭാവം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. സിനിമയെ മുന്നോട്ട് നയിക്കുന്ന ഒട്ടുമിക്ക കഥാപാത്രങ്ങളും ആദ്യ ഭാഗങ്ങളിൽ തന്നെ സ്ക്രീനിൽ പ്രത്യക്ഷമാവുന്നുണ്ട്. അതിനാൽ ആദ്യം മുതൽ അവസാനം വരെ അതിലെ ഒരു കഥാപാത്രവും നമുക്ക് അപരിചിതരായിട്ട് തോന്നുകയേയില്ല. കാരണം അവരാണല്ലോ ഈ ചിത്രത്തിലെ നമ്മുടെ വഴികാട്ടികൾ. വയനാട്ടിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരു പുരാതന നഗരത്തെക്കുറിച്ച് ഗവേഷണം നടത്താൻ അവിടെ എത്തിയ ഒരു പുരാവസ്തു ഗവേഷകൻ ഡോക്ടർ പ്രസാദ്. വിനീതാണ് ഈ കഥാപാത്രം കൈകാര്യം ചെയ്തത്.
1: ഹലോ സർ.
2: ഹലോ, ഹൗ ആർ യു?
1: ഫൈൻ.
2: ഞാൻ ഡോക്ടർ പ്രസാദ്, ഡൽഹിയിൽ നിന്നാണ്.
1: അറിയാം, കൺസർവേറ്റർ പ്രത്യേകം പറഞ്ഞിരുന്നു. ഇങ്ങോട്ട് അകത്തേക്ക് ഇരിക്കാം.
2: ഓക്കെ സാർ, ഞാനൊന്ന് ചായ കുടിച്ചു വന്നോട്ടെ?
1: വേഗം വരണം
2: പ്ലീസ്.
0: വലിയൊരു എസ്റ്റേറ്റ് മുതലാളിയായ ഗോപിനാഥ മേനോൻ ഇന്ദ്രജിത്ത് അവതരിപ്പിച്ച ഈയൊരു കഥാപാത്രം ഒരു പ്രഹേളികയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം വളരെ വിചിത്രമായൊരു സ്വഭാവമാണ് ഗോപിയുടേത്. ഇങ്ങനെയാണ് ഗോപിയെന്ന് കരുതുമ്പോഴാവും അയാൾ അയാളുടെ മറ്റൊരു മുഖം വ്യക്തമാക്കുന്നത്. അപ്പോഴായിരിക്കും നമ്മൾ വിചാരിക്കുക, നേരത്തെ കണ്ടതല്ല, ഇപ്പൊ കാണുന്നതാണ് ഗോപിനാഥ മേനോൻ. പക്ഷെ ഒരല്പനേരം കഴിയുമ്പോഴ് വീണ്ടും ആ ഭാവത്തില് മാറ്റം ഉണ്ടാകും.
3: ഞാൻ റേഞ്ച് ഓഫീസിൽ നിന്ന് കേറി.
1: ഓഹോ,
3: ഹലോ, വെൽക്കം. ഐ ആം ഗോപിനാഥ്. നൈസ് ടു മീറ്റ് യു.
1: ഗ്ലാഡ് ടു മീറ്റ് യു.
0: ചിരിക്കാൻ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന കഥാപാത്രമാണ് ഭാനുവിന്റേത്, ഗോപിനാഥ മേനോന്റെ പ്രിയതമയായ ഭാര്യ. പക്ഷേ അവൾ എപ്പോഴും പഴമയിലാണ് ജീവിച്ചിരുന്നത്. പഴയ കാലത്തിന്റെ സ്മൃതികളിൽ ഭാനുവിനെ അവതരിപ്പിച്ചത് ഭാവനയായിരുന്നു.
4: മനസ്സിലായില്ല. കാടുകൾ വിഴുങ്ങുക എന്ന് വെച്ച കാട് നഗരത്തെ ഇങ്ങനെ ഇങ്ങനെ മൂടുകയാണോ? നമ്മളറിയാതെ ചുറ്റുമുള്ള കാട് അരിച്ചരിച്ചടുത്ത് വരിക, പിന്നെ ഞെരിച്ചു കൊന്ന് പതുക്കെ വിഴുങ്ങി. നമ്മളറിയാതെ ചുറ്റുമുള്ള കാട് കൊള്ളാം.
0: നാട്ടിൽ നിന്നും കാടിന്റെ രഹസ്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാനെത്തിയ പ്രസാദിന് സഹായിയായി കൂടെയുണ്ടായിരുന്നത്

0: മാമുക്കോയെ അവതരിപ്പിച്ച ഈ കഥാപാത്രവും മാലയെപ്പോലെ കാടിന്റെ മിഥ്യാധാരണകളിൽ മാത്രം ഒതുങ്ങിക്കഴിയുന്ന ഒരു പാവം.
1: ഞാൻ
2: ലഗേജും എടുത്തോളൂ.
1: ഓ, രാവിലെ വരുന്ന മുതലാളി അയച്ച പണിക്കാരൻ പറഞ്ഞത്
2: കുറച്ചുകൂടി പണിക്കാരെ വേണ്ടി വരും.
1: കൃഷിപ്പണി ഇല്ലാത്ത കാലമായതുകൊണ്ട് എത്ര ആൾ വേണമെങ്കിലും കിട്ടും.
2: ഇവിടെ ആൾപ്പാർപ്പുണ്ടോ?
1: കുടിയേറ്റക്കാർ ഈ ഭാഗത്ത് കുറവാ, മലയാരാണ് അധികം.
2: നാഗു ഇവിടത്തുകാരനാണോ?
1: വന്നു കൂടിയതാണ് സാർ. കോവിലത്തേറെ വകയായിരുന്നു ആദ്യം ഇവിടെയൊക്കെ. പിന്നെ ഒരു കേസിൽ വിധിയായപ്പം കുറെ സ്ഥലങ്ങള് ഇവിടുത്തെ മുതലാളിയുടെ അച്ഛന്റെ കൈവശമായി. ഒരുപാട് തേക്കും വീട്ടിലുണ്ടായിരുന്നു. മരപ്പണിക്കാർക്ക് വെച്ചുണ്ടാക്കി കൊടുക്കാൻ വന്നതാ ഞാൻ. അതിപ്പം ഒരു 10-26 കൊല്ലായി. കാട് കൈയേറി സ്വന്താക്കിയത് കുറ്റായിരുന്നു. പിന്നെ നിയമം അവർക്ക് അനുകൂലായി.
2: നാഗവും കുറെ സ്ഥലം കൈവശാക്കിയോ?
1: അത് അങ്ങനെയൊന്നുമില്ല, ഇത്തിരി സ്ഥലത്ത് കൃഷിയുണ്ട്, അതിപ്പം സ്വന്താന്ന് പറയാം.
0: ഇത്രയും കഥാപാത്രങ്ങളാണ് കാടിനുള്ളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. കാടിന്റെ വന്യതയും ശാന്തതയും അലർച്ചയുമെല്ലാം നമുക്ക് കാട്ടിത്തരുന്നത്.

0: വയനാട്ടിൽ ഒളിച്ചിരിക്കുന്ന ചരിത്ര സത്യങ്ങളുടെ അവശേഷിപ്പുകൾ തേടി ഡോക്ടർ പ്രസാദ് വയനാടൻ കുന്നുകയറുകയാണ്. അയാൾക്കുള്ള താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് വയനാടൻ കുന്നുകളിലെ ഒരു വലിയ എസ്റ്റേറ്റ് മുതലാളിയുടെ എസ്റ്റേറ്റും. എസ്റ്റേറ്റിന്റെ ഉടമയെ പ്രസാദ് കാണുകയും സംസാരിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഗോപിയുടെ ഭാര്യയെ പ്രസാദ് കാണാനിടയാവുന്നത്. യദൃശ്ചയ അവര് പഴയകാല കോളേജ് സുഹൃത്തുക്കളായിരുന്നു.
1: ഗോപിനാഥ് മേനോന്റെ മിസ്സസ് ആണ്. ഇത് ഡൽഹിന്ന് വരുന്നു പറഞ്ഞ.
2: നമസ്തേ.
3: ഹലോ. ഞങ്ങള് മുമ്പേ അറിയും.
1: ഓ,
3: ഞങ്ങള് മുമ്പ് കണ്ടിട്ടുണ്ട് പഠിക്കുന്ന കാലത്ത്.
1: യു പി കാരനാവുമെന്ന ഗസ്റ്റ് വർക്ക് തെറ്റി പറഞ്ഞു വന്നപ്പോ സാറിന്റെ മിസ്സസിനെ അറിയാം.
4: ഭാനുവിനെ അറിയോ? അതെങ്ങനെ?
3: കോളേജ് മേറ്റ്സ് ആയിരുന്നു എന്ന് പറയാം. ഞാൻ മഹാരാജാസിലാണ് പഠിച്ചത്.
4: ഏത് ഇയർ?
3: 98-99. എന്റെ ജൂനിയർ ആയിരുന്നു.
4: ഓഹോ, ഞാൻ 96 വിട്ടു. ഞാനും ഒരു ഓൾഡ് മഹാരാജാസ് തന്നെ. സിറ്റ്
3: ഡൗൺ. താങ്ക് യു.
4: പക്ഷെ പിന്നീടും ആ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കാൻ വന്നിട്ടുണ്ട്.
3: ഓഹോ.
4: അന്നത്തെ കോളേജ് മാഗസീനിൽ എന്റെ ഒരു ഫുൾ പേജ് ഫോട്ടോ ഉണ്ട്, കണ്ടിട്ടുണ്ടോ? യൂണിവേഴ്സിറ്റി ടീമിൽ സെലക്ഷൻ കിട്ടിയത് എനിക്ക് മാത്രമായിരുന്നു.
3: അത്ര ശ്രദ്ധിച്ചിട്ടില്ല. സ്പോർട്സും ഗെയിംസുമായി എനിക്ക് അടുപ്പം കുറവായിരുന്നു.
4: ഫുട്ബോൾ ആയിരുന്നു എന്റെ ക്രേസ്. അച്ഛൻ ഈ എസ്റ്റേറ്റ് വാങ്ങി എന്നെ നാട് കടത്തിയപ്പോ അത് തീർന്നു.
1: അപ്പോ ഞാൻ മറക്കട്ടെ, കുറെ കടലാസ് പോവാനുണ്ട്. ഡിഫോന്
4: ഇരിക്കണോ? ഒരു സ്മോൾ അടിച്ചിട്ട്
1: പോയോ? വേണ്ട, ഇപ്പൊ വേണ്ട. ഇനി എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞാ മതി.
4: ഭൂഗർഭ ഗവേഷണത്തിന്റെ വാക്ക് ശരിയല്ലേ? ചാർജ് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞേക്ക് ഡിഎഫോനോട്.
1: ഓ ശരി.
4: ഭാനു കോളേജിലെ പെമ്പിള്ളാരുടെ ലീഡറും കലാകാരിയുമൊക്കെ ആയിരുന്നെന്നാണ് അവകാശപ്പെടാറ്. ശരിയാണോ?
3: ഞാനൊരു ആക്റ്റീവ് സ്റ്റുഡന്റ് ആയിരുന്നില്ല.
4: ഭാനു, നീ അവിടെ എന്ത് ചെയ്യാ? കോളേജ് വിട്ട ശേഷം നിങ്ങൾ ആദ്യം കാണുകയല്ലേ. ഇവൾക്ക് വലിയ ചേഞ്ച് ഒന്നുമില്ല അല്ലേ? ഫൈൻ, ദാറ്റ് വാസ് എ പ്ലസന്റ് സർപ്രൈസ്. നിനക്ക് കണ്ടപ്പോ ഇയാളെ മനസ്സിലായോ?
2: കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. ഞങ്ങള് പെൺകുട്ടികളും കുറെ വോട്ട് ഫോർ വിളിച്ചിട്ടുണ്ട്. അപ്പോ
4: ഇലക്ഷന് നീ സപ്പോർട്ടറോ അതോ റൈവലോ?
3: സപ്പോർട്ടർ. പെൺകുട്ടികൾ കുറെ പേര് ഒപ്പിട്ട് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു എനിക്ക് വേണ്ടി. അതിൽ ഒപ്പിട്ടിട്ടുണ്ട്.
4: സമാധാനം, പഴയ വൈരാഗ്യമൊന്നും ഇല്ലല്ലോ. അപ്പോ സോ ലെറ്റ് എസ് സെലിബ്രേറ്റ് മൂന്ന് മഹാരാജ സന്തതികളുടെ ഗെറ്റ് ടുഗെദർ.
2: ചായയോ കാപ്പിയോ എന്താ എടുക്കേണ്ടത്?
4: രണ്ടും വേണ്ട, നീ കുറയ്ക്കാൻ എന്തെങ്കിലും എടുക്കും. ഏതാ ബ്രാൻഡ്? വിസ്കി ഓ ബ്രാൻഡി? കുറച്ച് ജിന്നും കാണും. എടാ ഗോപാല,
3: ഇപ്പോഴൊന്നും വേണ്ട. സമയം
4: എനി ടൈം ഇസ് കോക്ടെയിൽ ടൈം. ക്ലോക്കും കലണ്ടറും നോക്കിയുള്ള മദ്യപാനം മഹാബോറാണെന്ന് ആരോ പറഞ്ഞിട്ടില്ലേ? ഏതോ മഹാൻ ചർച്ചിലാണോ?
3: അറിയില്ല.

0: നീ വിസ്കി എടുക്ക്, സ്കോച്ച്. ലോക്കൽ കഴിവേറുകൾക്ക് കളർ കൊടുത്ത ചാരായോ ആയാലും കുശാൽ. സ്കോച്ച് കൊടുക്കാൻ പറ്റിയ ഒരു ഗസ്റ്റ് ഇവിടെ വരുന്നത് റയറാണ്. ഡിഡ് യു ഹിയർ മീ? ഹണ്ടിങ് ആണ് ഇവിടെ ആകെ ഒരു ഹോബി ഉണ്ടായിരുന്നത്. ഇപ്പൊ സർക്കാർ നിയമം കൊണ്ട് അതിനും ചാൻസ് കുറവാ. ഐ ആം സപ്പോസ് ടു ബി എ ഗുഡ് ഷോട്ട്.
1: ഓ ഐ സീ.
0: ഇവിടെ ഭയങ്കര ബോറാ ലൈഫ്. വിസിറ്റേഴ്സ് വല്ലവരും ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് വലിയ റിലീഫാ. ആരെങ്കിലും ഒക്കെ ഇടയ്ക്ക് വരും. കഴിഞ്ഞ ആഴ്ച ഫോറസ്റ്റ് മിനിസ്റ്റർ വന്നപ്പോ ഇവിടെയായിരുന്നു ലഞ്ച്. മന്ത്രിമാർ നല്ല കമ്പനി ആവില്ലെങ്കിലും. വരൂ മുകളിലേക്ക് ഇരിക്കാം. ഞാൻ വാസ്തവത്തിൽ ഇപ്പൊ ഒരു ഫോറിൻ ടൂറിലാവേണ്ടതാണ്. സ്പൈസസ് ഡെലിഗേഷൻ ഇന്നലെ പുറപ്പെടേണ്ടതാണ്. യൂറോപ്പ്, ജപ്പാൻ ആൻഡ് അമേരിക്ക. പ്ലാന്റേഴ്സ് ക്ലബിന്റെ സെൻഡ് ഓഫ് കൂടി കഴിഞ്ഞപ്പോഴാ ഡെലിഗേഷൻ പ്രോഗ്രാം മാറ്റിവെച്ച മെസ്സേജ്. നാശിച്ച ഒരു സർക്കാർ ഇടപാട്. കം ഇരിക്കൂ. ബാത്റൂമിൽ പോവോ, വാഷ് ചെയ്യോ മറ്റോ?
1: ഒന്നും വേണ്ട, താങ്ക്സ്.
0: ഞാൻ പണിസ്ഥലത്ത് നിന്ന് വരുന്നവരോ. ജസ്റ്റ് എ മിനിറ്റ്.
1: ഓക്കെ. എനിക്ക് ചായ മതിയായിരുന്നു.
2: ഇവിടെ ആർക്കും ചായ കൊടുക്കാറില്ല.
1: വല്ലാത്തൊരു കോയിൻസിഡൻസ് അല്ലേ? ഇവിടെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു.
2: ഒരു നോട്ടീസിന്റെ കാര്യം ഓർമ്മ വന്നല്ലോ. ഉപകാരം. ഡോക്ടറേറ്റ് കിട്ടിയ ന്യൂസും പടവും വന്ന പത്രത്തിൽ നിന്ന് ഊഹിച്ചെടുത്ത വിലാസമായിരുന്നു. ഒരു കൺഗ്രാജുലേഷൻസ് അയച്ചിരുന്നു. അത് കിട്ടിയോ?
0: പഴയ കോളേജ് മേറ്റ്സിന്റെ കഥകളൊക്കെ കമ്പയർ ചെയ്ത് നോക്കിയോ. ഇരിക്ക്. ഇവൾക്ക് ഇവിടെ കമ്പനി ഇല്ലാത്തതാണ് വലിയ കഷ്ടം. എനിക്കും കമ്പനിയില്ല. ഞായറാഴ്ച കള്ളു കുടിക്കാനും സീട്ട് കളിക്കാനും സ്ഥിരം നാലഞ്ച് പേര് വരും. അതും ബോറായി തുടങ്ങിയിരിക്കുന്നു. കമോൺ മാം. നാടെവിടെയാണ്?
1: കാലടി.
0: ഓ, നിന്റെ നാടിനടുത്ത് തന്നെ. നിന്റെ ആൽബത്തിലൊന്നും പ്രസാദിനെ കണ്ടിട്ടില്ലല്ലോ. ഉണ്ടോ?
2: ഗ്രൂപ്പ് ഫോട്ടോയിലുണ്ടാവും. പിന്നെ നാടകത്തിന്റെ പടത്തിലുണ്ട്.
0: ഓ, നീ മുടി അഴിച്ചിട്ട് ഭ്രാന്തിയെ പോലെ നിൽക്കുന്നതല്ലോ. അതിലൊരു താടിക്കാരനല്ലേ? പഴയ സ്റ്റൈൽ വിഷാദാത്മക കാമുകൻ. വാക്ക് ശരിയല്ലേ?
1: അങ്ങനെ ചില വിഡ്ഢിവേഷങ്ങളും കേട്ടിട്ടുണ്ട് അക്കാലത്ത്.
0: ചിയേഴ്സ്.
2: വേണ്ട.
0: കമോൺ, യു കൻ ഹാവ് എ ഡ്രിങ്ക്.
2: നോ പ്ലീസ്.
0: ഡോണ്ട് ബി സില്ലി. നമ്മൾ മാത്രമാകുമ്പോ അഭിനയിക്കണ്ട. ആഫ്റ്റർ ഓൾ പ്രസാദ് ഒരു സ്ട്രേഞ്ചർ അല്ലല്ലോ. കമ്പനിയിൽ ഇടയ്ക്കൊക്കെ ആവാം. കമോൺ. Come on. Cheers. കുടിക്കാൻ ശുദ്ധജലം, പച്ചക്കറി ഷാപ്പാട്, അങ്ങനെ ചിലത് കൊടുക്കേണ്ട സദ്ഗുണ പരബ്രഹ്മങ്ങളും ഇവിടെ വരും. അപ്പൊ ഇവൾക്കും യൂണിഫോം ഉണ്ട്. ചന്ദനക്കുറി, കസവും മുണ്ടും വേഷ്ടിയും. ഞാനും വേഷം മാറും. അവര് പോയാൽ ഞങ്ങൾ പതുക്കെ കുപ്പി പൊട്ടിക്കും.
1: നോ താങ്ക്സ്.
0: പിന്നെ പറഞ്ഞില്ല, എന്താണ് ഈ പ്രോജക്ട്? താൻ ഇവിടെ കാട്ടിലെന്തോ കുഴിച്ചെടുക്കാൻ പോകുന്നു എന്നാണ് കൺസർവേറ്റർ പറഞ്ഞത്. സോറി, താനെന്ന് വിളിക്കുന്നതിൽ എനിക്ക് ഈ ഫോർമാലിറ്റീസ് ഒന്നും ഇഷ്ടമല്ല. നൗ യുവർ ഫ്രണ്ട്സ്. ഓക്കെ.
1: ഓക്കെ.
0: സ്ലോ ആണല്ലോ. പിന്നെ അവിടെ കുഴിച്ചാൽ എന്ത് കിട്ടും?
1: അവിടെ 7-ാം നൂറ്റാണ്ടിൽ അവിടെ ഒരു ജനപദമുണ്ടായിരുന്നു, ഒരു രാജധാനി ഉണ്ടായിരുന്നു എന്നതിന് ചില തെളിവുകൾ ചിലർ ക്ലെയിം ചെയ്യുന്നുണ്ട്. ഹിസ്റ്റോറിക്കൽ തിയറി. മേ ബി റൈറ്റ്, മേ ബി റോങ്.
0: ആ കാട്ടിലോ?
1: യെസ്, ഒരു തിയറിയാണ്.
0: ഹംബക്. ഞാൻ ആ ഭാഗത്തൊക്കെ പലപ്പോഴും ശിക്കാറ് നടന്നാണ്. ഒരു സാധനവും ഞാൻ കണ്ടിട്ടില്ല. ഒരു പൊട്ടക്കിണറുണ്ട്, ഒരു പൊളിഞ്ഞ അമ്പലോ.
1: കാട് മൂടി പിന്നെ മണ്ണിനടിയിലായതാവും. കാടുകൾ വലിയ നഗരങ്ങളെ വിഴുങ്ങിയ ചരിത്രങ്ങളുണ്ട്. അങ്ങനെ സംഭവിക്കാം.
2: കാട് വിഴുങ്ങുക.
1: യെസ്, രേഖകളും തെളിവുകളും ഉണ്ട്. വൃക്ഷങ്ങൾ പാതി വിഴുങ്ങിയ അങ്കോർ വാട്ടിലെ ക്ഷേത്രം. അങ്കോർ വാട്ട് കേട്ടിട്ടില്ലേ?
0: യായാ.
1: കംബോഡിയയിലെ ഒരു രാജവംശത്തിന്റെ തലസ്ഥാനം മുഴുവൻ കാടുകൾ തകർത്തു കളഞ്ഞു. ആ പുസ്തകം എന്റെ കയ്യിലുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നോക്കാം.
0: എന്നിട്ട് അവിടെ എന്ത് ചെയ്യാനാണ് ഭാവം?
1: വല്ല അവശിഷ്ടങ്ങളും കണ്ടാൽ കാലഗണന നടത്താം.
0: സപ്പോസ് വല്ലതും ഒക്കെ കണ്ടു എന്ന് വെക്കുക, എന്ത് പ്രയോജനം?
1: ചരിത്ര വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ഉണ്ടാവും.
0: പേഴ്സണലായി തനിക്കോ?
1: എനിക്ക് ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കാം.
0: അതുമാത്രം?
1: എനിക്കത് മതി, ധാരാളം.
3: എസ്റ്റേറ്റിൽ പ്രസാദിനെ സഹായിക്കാനുണ്ടായിരുന്നത് നാഗുവാണ്. നാഗുവിനൊപ്പം നാഗുവിന്റെ മകൾ മാലയും.
1: നാഗുവിന്റെ താമസം
4: ഇവിടെ ഇതിന് തൊട്ട് പിന്നില്ലാ സർ. പണിയില്ല, ഭക്ഷണിക്കാൻ ആ കാട്ടിലിപ്പോ ആളുകൾക്ക് ഇതൊരു സഹായമായി. പോതും പൊടിച്ചോടി.
5: ഞാൻ പൊടിച്ചോളാം.
4: രാവിലെ തൊട്ട് പറയാൻ തുടങ്ങിയതാ. പെണ്ണിന് കളിച്ചെടുക്കാനേ നേരമുള്ളൂ.
1: നാഗുവിന്റെ സ്ഥലം
4: പാലക്കാട്ടടുത്തായിരുന്നു വീട്. ഓടിപ്പോന്നതാ സർ. അന്ന് എല്ലാരും ഉണ്ട്, പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല.
1: മകൾക്ക് അച്ഛന്റെ നാട് കാണണമെന്നൊക്കെ മോഹുണ്ടാവില്ലേ? ആരെങ്കിലൊക്കെ ഇല്ലാതെ വരില്ലല്ലോ അവിടെ.
4: ഇവിടെയുള്ള ഒരുത്തിയായിരുന്നു എന്റെ കൂടെ, ഇവളുടെ അമ്മ. മലമ്പനി വന്ന് ഞാൻ ചാവാൻ കിടന്നപ്പം അവളാ ഒരു സഹായത്തിന് വന്നത്. കാട്ടിയാധികാരിയുടെ മോളാന്ന് അറിഞ്ഞ നാട്ടിൽ വല്ലവരുണ്ടെങ്കിൽ തന്നെ ഇവളെ കൂട്ടത്ത് കൂട്ടുവോ.
1: കുറച്ചു കഴിഞ്ഞ നല്ലൊരു പയ്യനെ തേടി പിടിച്ച് കെട്ടിച്ചു കൊടുക്കാം.
4: അതും എളുപ്പമല്ല സർ, പഠിപ്പിക്കാൻ പറ്റിയില്ല. കുറച്ചൊക്കെ പഠിപ്പിച്ചു, ഈ കാട്ടിലെന്ത് പഠിപ്പ്. കാട്ടുജാതി എന്നറിയുമ്പം നമ്മൾ ആളുകൾ വരില്ല. പഴച്ചൊരു പെണ്ണിന്റെ മോളായതുകൊണ്ട് അവരുടെ ഇടയിലും ആർക്കും വേണ്ട.
1: തിരക്ക് കൂട്ടാറായില്ലല്ലോ. അവരുടെ ഇടയിലും നല്ല ചെറുപ്പക്കാരുണ്ടല്ലോ, പരിഷ്കരിച്ചവർ. പലരും പഠിക്കുന്നില്ലേ ഉയർന്ന ക്ലാസുകളിൽ?
4: ഒക്കെ ഉണ്ട്. എന്നാലും ഞാനുള്ളിടത്തോളം കാലം സാരമില്ല. പിന്നെ വരുമ്പോലെ വരട്ടെ.
3: കാടിന്റെ എല്ലാ ഭംഗിയും ഉൾക്കൊണ്ട മാല ഏതൊരു പ്രേക്ഷകനെയും ആകർഷിക്കുന്ന ഒരു കഥാപാത്രമാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ പ്രസാദിന്റെ ഇഷ്ടം പിടിച്ചു വാങ്ങാൻ മാലയ്ക്ക് കഴിഞ്ഞു. പിന്നീട് തന്റെ സംശയങ്ങളെല്ലാം മാല പ്രസാദിനോടായിരുന്നു ചോദിച്ചിരുന്നത്. കാടിനെ പറ്റിയുള്ള അത്യാവശ്യ രഹസ്യങ്ങളൊക്കെ മാല പ്രസാദിനോട് പറഞ്ഞിരുന്നു. കാടിന്റെ രഹസ്യങ്ങളെപ്പറ്റി മാത്രമല്ല, കാടിന്റെ മക്കളെപ്പറ്റിയും പല വിവരങ്ങളും പ്രസാദിന് പകർന്നു കൊടുത്തത് മാലയാണ്. നാടിന്റെ കഥ പറയുന്ന ചിത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി കാടിന്റെ കഥ പറയാൻ ഈ ഒരു ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. കഥ പറയുന്നതിലൂടെ മാത്രമല്ല, ദൃശ്യാവിഷ്കാരത്തിലും കാടിന്റെ ഭംഗി കൊണ്ടുവരാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്.
1: എന്നിട്ട് ഈ കേളമുത്തൻ നിധി കൊണ്ട് എന്ത് ചെയ്തു?
5: ദേവിയുടെ നിധി എടുക്കാൻ പാടില്ല, ഒരു പൊൻപണ എടുത്തുള്ളൂ. ഭ്രാന്തായി, കാട്ടില് കുഴിച്ചിട്ട സ്ഥലം കൂടെ മറന്നുപോയി.
1: ആരാ ഈ കഥാപാത്രം? അല്ല, എവിടെ ഈ കേളമുത്തൻ?
5: ഭ്രാന്തായിട്ട് മരിച്ചു.
1: മാല കണ്ടിട്ടുണ്ടോ?
5: എല്ലാരും പറയണ കേട്ടു.
1: ഓഹോ, ചിലപ്പോ അത് നമ്മൾ വീണ്ടും കണ്ടാലോ?
5: അതാരും കാണില്ല. കണ്ടാ തന്നെ നിധി കിട്ടിയ സർക്കാരിന് കൊടുക്കണ്ടേ?
1: ഞാനാണ് സർക്കാർ. നീയും തിരഞ്ഞു നോക്കണം, കണ്ടു കിട്ടുന്നവർക്ക് സർക്കാർ ഒരു പങ്കു കൊടുക്കും, അതും നയമാണ്.
5: അയ്യോ, അത് കൊടുത്തൂവ്യാ, അതിൽ ചവിട്ടണ്ട.
1: അവിടെ ഒരു കൂട്ടർ പാർക്കുന്നുണ്ട്, ശല്യപ്പെടുത്തരുത്. അച്ഛൻ, അമ്മ, രണ്ട് മക്കള്. മരുമരുവാണെന്ന തോന്നുന്നേ.
5: മലയണ്ണാനാവും, മെരു കൂടെ കേട്ടില്ല.
1: ഓഹോ, നോക്കണോ? ഇതിലൂടെ നോക്ക്, രണ്ട് കണ്ണുകൊണ്ടും ഇങ്ങനെ കാണുന്നില്ലേ?
5: ആയ്, എത്ര അടുത്ത്! ദാ തള്ള കുട്ടിയെ കടിക്കണോ? തള്ളയാണോ തന്തയാണോ ആവോ?
1: നിന്നെ ആരാ തല്ലാറുള്ളത് കുട്ടിക്കാലത്ത്? അമ്മയോ അച്ഛനോ?
5: ആരുമില്ല.
1: അമ്മയുടെ വക കുറച്ചൊക്കെ കിട്ടിക്കാണും.
5: അമ്മ എനിക്ക് ഓർമ്മയില്ല, രണ്ടു വയസ്സായപ്പോ മരിച്ചു.
1: ഓ, അതെന്ത് പക്ഷിയാ?
5: അതെ, ആ നെഞ്ചന്റെ പെണ്ണ പാറു. എടി, ഇങ്ങോട്ട് വാ, പേടിക്കണ്ടടി, ഇത് നമ്മുടെ അവിടെ വന്ന സാറാ. ഇവൾക്കേ മുറിമരുന്നറിയാം.
6: അയ്യോ, എനിക്കറിയില്ല.
5: മരത്തിലൊരു കൂട്ടരെ കാണിച്ചവരും സാറ്.
6: എനിക്ക് പേടിയാ.
3: ഒരിക്കൽ മാല പ്രസാദിനെ ഒരു കല്യാണത്തിന് കൂട്ടിക്കൊണ്ടുപോവുകയുണ്ടായി. വയനാട്ടിലെ ആദിവാസികൾക്കിടയിൽ ഇന്നും നിലനിന്ന് വരുന്ന കല്യാണ രീതികളും ആചാരങ്ങളും വളരെ മനോഹരമായിട്ടാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അവരുടെ പരമ്പരാഗതമായിട്ടുള്ള വസ്ത്രധാരണവും പരമ്പരാഗതമായിട്ടുള്ള പാട്ടും ചിത്രത്തിന്റെ ആസ്വാദനം ഏറെ വർദ്ധിപ്പിക്കും വിധമുള്ളതാണ്.
1: എന്താ ഇവിടെ?
5: മാധുവിന്റെ കല്യാണം.
4: നാളെ പുലരുന്നത് വരെ കൊട്ടും പാട്ടും തന്നെയാ അവിടെ.
1: ഇവിടെ അടുത്താണോ?
5: ദാ വെളിച്ചം കാണുന്ന ദിക്കില.
3: ടി ഹരിഹരൻ രചിച്ച് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത് വിജിതയും സംഘവും ആലപിച്ച കുപ്പിവള എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഈയൊരു ദൃശ്യത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്.

0: കല്യാണാഘോഷത്തിന്റെ ആരവത്തിൽ നിന്ന് പെട്ടെന്നൊരു കൂട്ട നിലവിളിയിലേക്കാണ് ചിത്രത്തിന്റെ ഗതി മാറുന്നത്. ആ നിലവിളികളാണ് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മെ നയിക്കുന്നത്.
1: വേമ്പിയ നരി പിടിച്ചു ബൊമ്മന്റെ ഭാര്യ.
2: എപ്പോ എവിടെ വെച്ച?
1: ഇവിടെ അടുത്ത് കിഴക്കേ മലയിന്ന് കല്യാണത്തിന് വരുമായിരുന്നു.
3: കരയിലേക്ക്
4: ആൾപിടിയൻ ഇറങ്ങി തമ്പ്ര, ഒരുത്തിയെ കൊണ്ടുപോയി. ഒരാപത്തില്ലാത്ത കാടായിരുന്നു. കുഞ്ഞു കുട്ടികൾക്ക് കൂടി പേടിക്കാണ്ട് എപ്പോഴും നടക്കാം.
0: കൂട്ടത്തിലുള്ള ഒരു സ്ത്രീയെ നരി പിടിച്ചു. എല്ലാവരും പേടിച്ച് വിറച്ച് ഭയന്നോടുന്ന നിമിഷങ്ങളിൽ പ്രസാദും മാലയും തിരിച്ച് എസ്റ്റേറ്റിലേക്ക് മടങ്ങിപ്പോവാണ്. നാട്ടിലെ കാഴ്ചകളും നാട്ടിലെ അറിവുകളും നാട്ടിലെ വിശ്വാസങ്ങളും മാത്രം കൈമുതലായുള്ള പ്രസാദിന് ഇത് കാടും മനുഷ്യനും തമ്മിലുള്ള പോരാട്ടത്തിന്റെ കഥ മാത്രമാണ്. കാട് കയ്യേറുന്ന മനുഷ്യനെ പറ്റിയും കാടിറങ്ങുന്ന മൃഗങ്ങളെപ്പറ്റിയും ചിന്തിച്ചിരുന്ന പ്രസാദിന് ഇതൊരു സാധാരണ സംഭവം മാത്രമാണ്. എന്നാൽ മാലയെ സംബന്ധിച്ച് അതങ്ങനെ ആയിരുന്നില്ല. കാടിന്റെ ഉള്ളറകളിൽ നിശബ്ദം വിഹരിച്ചുകൊണ്ടിരിക്കുന്ന പഴം കഥകളുടെ വിശ്വാസമായിരുന്നു. കാട്ടുപെണ്ണിനെ പിടിച്ച നരി കാടിറങ്ങി വന്ന കേവലം ഒരു മൃഗമായിരുന്നില്ല മാലയ്ക്ക്, അത് തൊണ്ടച്ചനായിരുന്നത്രേ. പണ്ട് പുലിമറഞ്ഞ തൊണ്ടച്ചൻ.

0: ശരിക്കും പറഞ്ഞ പല കൈവഴികളായിട്ട് ഒഴുകി വരുന്ന പുഴ പോലെ എന്ന് നമുക്ക് ഈ ചിത്രത്തെ സാമ്യപ്പെടുത്താം. കാരണം ചരിത്രശേഷിപ്പിൽ തുടങ്ങിയതാണ്, പക്ഷെ ഇപ്പോൾ ഒരു പഴംകഥയിലാണ് ചെന്നെത്തി നിൽക്കുന്നത്. പണ്ടൊരിക്കൽ പുലിപ്പാലും നരിചടയും തേടി കാരികുരുക്കൾ പുലിപാതാളത്തിലേക്ക് പോയി. പുലിവേഷം മറിഞ്ഞാണ് പുലിപാതാളത്തിലേക്കുള്ള യാത്ര. പുലിപ്പാലും നരിചടയും കൊണ്ട് തിരിച്ചു വരുമ്പോൾ തനിക്ക് മനുഷ്യരൂപം തിരിച്ചു ലഭിക്കണമെങ്കിൽ അരി കഴുകിയ വെള്ളം മുഖത്തൊഴിക്കണമെന്നും പച്ച ചാണകം കലക്കിയ വെള്ളത്തിൽ ചൂൽ മുക്കി മുഖത്തടിക്കണമെന്നും അദ്ദേഹം ഭാര്യയോട് പറഞ്ഞിരുന്നു. കാട്ടിൽ ചെന്ന് പുലിവേഷം കെട്ടി പുലിപ്പാലും നരിചടയും കൊണ്ടുവന്നതിന് ശേഷം കാരികുരുക്കൾ രാത്രിയിൽ വീട്ടിലെത്തി. എന്നാൽ പുലിവേഷം കണ്ട് ഭാര്യ ഭയന്നു. അവൾ വാതില് തുറന്നില്ല. ചെയ്യാൻ പറഞ്ഞതത്രയും അവൾ മറന്നും പോയി. കലിയിളകി ഗുരുക്കൾ ഭാര്യയെ പിളർന്നു തിന്നു എന്നാണ് കേട്ടിട്ടുള്ള കഥ. ഇതേ കഥ തന്നെയാണ് മാല പ്രസാദിനോട് പറയുന്നതും.
1: നിനക്ക് പേടി തോന്നില്ലേ? പേടിക്കണ്ട, തെരയാൻ പോയവര് നരിയെ ചിലപ്പോ വിടുവിക്കും.
2: അതിനെ ആരും കാണില്ല.
1: അതെന്താ?
2: അത് തൊണ്ടച്ചനാ.
1: എന്ന് വെച്ചാ നരി പ്രേതാണോ?
2: ചിരിക്കണ്ട.
1: ആരാ തൊണ്ടച്ചൻ?
2: ഗുരുക്കളായിരുന്നു. നരിയായി ഒടിമറിഞ്ഞ് കളിച്ച് വീട്ടിൽ വന്നപ്പോ പെണ്ണുങ്ങൾ വാതിലടച്ചു. ഏത് വേഷത്തിൽ വന്നാലും വാതില് തുറന്നോളാന്ന് ഭാര്യ പറഞ്ഞിട്ടാ ഓടിമറിഞ്ഞത്.
1: ഓ,
2: ആയമ്മ ചതിച്ചു, വാതില് തുറന്നില്ല.
1: എന്നിട്ട്?
2: മനുഷ്യക്കോലം കിട്ടാൻ ചാണകവെള്ളത്തിൽ ചൂല് മുക്കി അടിക്കണം. അതാ അസത്ത് പെണ്ണുങ്ങൾ മറന്നു തോന്നണു.
1: ഭാര്യയോ?
2: അതിന്റെ ഉള്ള ആർക്കറിയാം.
1: എന്നിട്ട്?
2: നരി അലറി കാട്ടിലേക്ക് കയറി. പിന്നെ എന്നും നരിയായി നടക്കാനാ ഗുരുക്കളുടെ വിധി.
1: പണ്ടത്തെ കഥയല്ലേ, ആ നരിയൊക്കെ അന്നേ ചത്തുപോയിട്ടുണ്ടാവില്ലേ?
2: ചാവില്ല. ഏഴ് കൊല്ലത്തിലൊരിക്കൽ വേട്ടയ്ക്ക് വരും. ഏഴ് പെണ്ണുങ്ങളെ തിന്ന് പിന്നെയും കാട്ടിൽ മറയും. ആരും കാണില്ല, ആർക്കും പൊട്ടിക്കാനും കിട്ടില്ല.
1: ഓഹോ, അങ്ങനെ ഒരു കഥയുണ്ടല്ലേ.
2: പരിഹസിക്കണ്ട, പരിഹസിച്ച എവിടെ ഇരുന്നാലും തൊണ്ടച്ചൻ അറിയും.
1: ഓ, പക്ഷേ ഇത് മൈസൂർ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന നരിയാണ്. നാളെ ചിലപ്പോ നായാട്ടുകാർ അതിനെ കെട്ടിവലിച്ച് കൊണ്ടുവരുന്നത് നിനക്ക് കാണാം.
0: ഈ കഥയത്രയും പറഞ്ഞു കഴിയുമ്പോഴാണ് കാടിന്റെ ഇരുളിൽ നിന്നും പെട്ടെന്നൊരലർച്ച കേട്ടത്. അലർച്ചയല്ല, ഗർജനമായിരുന്നു. ഒരല്പം മുന്നേ മാല പറഞ്ഞു തീർത്തതേയുണ്ടായിരുന്നുള്ളൂ.
1: കുറച്ച് ദൂരല്ലേ ഉള്ളൂ, നമുക്ക് ഓടാം.
2: ഓടിയാൽ എളുപ്പത്തിൽ അറിയും, അനങ്ങരുത്.
0: പതിയെ പതിയെ ഓരോ കാലും മുന്നോട്ടേക്ക് എടുത്തു വയ്ക്കുകയാണ് ആ നരഭോജി.

0: മാലയുടെ മറ്റൊരു പകർപ്പാണ് നാഗുവും. മാലയ്ക്ക് തൊണ്ടച്ചനെങ്കിൽ നാഗുവിനത് വേട്ടയ്ക്കൊരു മകനായിരുന്നു. വില്ലേന്തി കാട്ടിലൂടെ ഇരുളിൽ ഓടി മറയുന്ന വേട്ടയ്ക്കൊരു മകൻ.
1: കാട് മുഴുവൻ അവർ തെരഞ്ഞു. പഴയ നരിമലയിൽ ഒന്നുമില്ല,
2: ഒരടയാളവും കണ്ടില്ല.
1: ഉണക്കല വീണ് അടിഞ്ഞ എടുക്കല്ലേ, അപ്പൊ കാലടി ഒന്നും കാണാനും പറ്റില്ല. അങ്ങേ കുന്നിന്റെ അപ്പുറത്ത് സാറ് പോയോ?
2: ഇല്ല, ഗോപിയുടെ സ്ഥലത്ത് പെട്ടതല്ലേ.
1: ആ അവിടെ ഒരു അമ്പലുണ്ട്, വേട്ടക്കൊരുവനാ പ്രതിഷ്ഠ. ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് നാശായി. തമ്പ്രാക്കന്മാരെ കാലത്ത് തന്നെ പൂജ മുട്ടി. സത്യമുള്ള മൂർത്തിയാണ്, അതിനെന്തെങ്കിലും ചെയ്യണമെന്ന് വലിയ മുതലാളി സമ്മതിച്ചതായിരുന്നു. ഇപ്പോഴത്തെ ആളോട് പറഞ്ഞിട്ട് കാര്യമല്ല.
2: ഈ കാട്ടിലൊരു പഴയ അമ്പലം നന്നാക്കിയിട്ട് വലിയ പ്രയോജനമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടാവില്ല അയാൾക്ക്?
1: അനർത്ഥങ്ങൾ ഉണ്ടാവും, ഇതുകൊണ്ടൊന്നും തീരില്ല. ഇനിയും അനർത്ഥങ്ങൾ ഉണ്ടാവും.
2: ഏതോ ഒടിമറിഞ്ഞ വീരന്റെ പ്രേതമാണെന്നാണ് നാഗുവിന്റെ മകളുടെ വ്യാഖ്യാനം. വേട്ടക്കൊരുവനായാലും വീരനായാലും നല്ലൊരു ശിക്കാരി പുറപ്പെട്ട ബാധയൊഴിയും.
1: ഈ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് സാർ. പനി പിടിച്ച് ചാവുകൊള്ളുന്ന് കരുതി കിടക്കുകയായിരുന്നു. മരപ്പണിക്കാർ അവരുടെ പാട്ടിന് പോയി. ഊട്ടുപോരയിൽ ഞാൻ മാത്രം. പാതിരക്ക് നായ്ക്കളുടെ കൊല. കണ്ണ് തുറന്നു നോക്കിയപ്പം ഭഗവാനെ, നിലം തൊടാതെ പറക്കുന്ന നായാട്ടു നായ്ക്കൾ. മുമ്പിൽ അമ്പും വില്ലുമായി കാടും മലയും എടുത്തു ചാടിക്കൊണ്ട് പോകുന്ന പോക്ക്. സ്വപ്നമല്ല, അപ്പൊ നല്ല ബോധം ഉണ്ടായിരുന്നു. ആകെ കോരി തരിച്ചുപോയി, പിന്നെ ബോധം കെട്ടത്.
0: നരി പിടിക്കുന്ന പെണ്ണുങ്ങളുടെ എണ്ണം കൂടി വന്നു.
2: എന്താ,
3: എന്തൊക്കെയോ ഒരു സുഖമില്ലാത്ത ശബ്ദങ്ങള്.
2: നിങ്ങളും കേട്ടോ,
3: സാർ ഉറങ്ങിയോന്നറിയാൻ വിളിച്ചതാ.
2: ഞാനും ഉണർന്നുപോയി. ഈ ഭാഗങ്ങളിൽ പതുങ്ങി നടക്കണുണ്ടോന്നൊരു സംശയം. ഞങ്ങൾ ഇവിടെ ഒരു അരിക്കില് കിടന്നോളാം.
3: ശരി, സാറ് പേടിക്കാണ്ട് വാലടച്ച് കിടന്നോളൂ, ഞങ്ങളുണ്ടല്ലോ അത് തന്നെ. സാറ് വല്ലതും കേട്ടോ? അപ്പൊ സ്വപ്നമല്ല.
0: കാട് കുഴിച്ച് നിധിയെടുക്കാനുള്ള ശ്രമമാണ് ഈ അപകടങ്ങൾക്കൊക്കെ കാരണമെന്ന് അവിടെയുള്ള ഒരു വിഭാഗം പേർ വിശ്വസിച്ചിരുന്നു. അതേസമയം നരി കൊണ്ടുപോകുന്ന പെണ്ണുങ്ങളുടെ എണ്ണം മാല പ്രസാദിനെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്.
1: നോക്കട്ടെ ഈ ചങ്ങാതി എങ്ങോട്ടാ പോയത്, കാണുന്നില്ലല്ലോ.
3: എന്നാ ഇതുവരെ വന്നിട്ട് നേരെ മടങ്ങിയതാണെന്ന് തോന്നുന്നു. ഭാഗ്യത്തിന് ബംഗ്ലാവിന്റെ വളപ്പിലേക്ക് കയറിയിട്ടില്ല.
1: ആലക്ക് അടിച്ചുറപ്പില്ല, പശുവിനെ കൊണ്ടുപോകാത്തത് ഭാഗ്യം. കുട്ടി കിടക്കുന്നവർ തന്നെ ആയിരുന്നു.
4: ഇന്ന് പൈ പാല് ചൊരുത്തിയില്ല.
3: പശു പേടിച്ച അങ്ങനെയാ മോളെ.
2: എന്താ, എന്തു പറ്റി?
5: ഇന്ന് പുലർച്ചയ്ക്ക് പാറുവിന്റെ അമ്മയും കൊണ്ടുപോയി.
3: അയ്യോ,
2: എപ്പോ, എവിടുന്ന്?
6: തോട്ടപ്പണിക്ക് പോവായിരുന്നു. മറ്റുള്ളവർ നിലവിളിക്കുമ്പോഴേക്ക് ചാടലെ എടുത്തോണ്ട് പോയത് കഴിഞ്ഞു.
3: ഈശ്വര,
6: നരിയെ ഇയാളുടെ പെണ്ണുങ്ങൾ ശരിക്കും കണ്ടു.
7: തെങ്ങോല വരിയൻ.
4: ആ പെണ്ണിന് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല.
2: ഞാനൊരു കാര്യം പറയാം, കാടൊക്കെ നിങ്ങൾ വെട്ടിത്തെളിയിച്ചു. ഇര തേടാൻ അവർക്ക് സ്ഥലവും ഇല്ല. അപ്പൊ മനുഷ്യവാസമുള്ളിടത്ത് അവരെത്തിപ്പെടും. അതാ സംഭവിച്ചത്.

0: ശോ, ഈ തോക്കുകാരി ഇനിയും വന്നില്ലല്ലോ.
1: വരും, വരാതിരിക്കില്ല.
2: നരി പെണ്ണുങ്ങളെ മാത്രമേ കൊണ്ടുപോകുന്നു പറയുന്നത് നേരാ?
1: പോയതൊക്കെ പെണ്ണുങ്ങളാ. വിറകോടിക്കാൻ നിങ്ങൾ ഇനി കാട്ടിലേക്കൊന്നും പോണ്ട.
0: എന്നാ ഞാൻ പറയട്ടെ, ഈ കാട്ടില് നിധി കിളയ്ക്കാൻ തുടങ്ങിയപ്പോഴാ നരി ഇറങ്ങിയത്, അറിയോ നിങ്ങക്ക്?
1: എന്നാര് പറഞ്ഞു?
0: ഈ നാട്ടുകാരൊക്കെ അങ്ങനെയാ പറയുന്നത്. അല്ല, ഞാൻ
3: രാത്രിയില് പിന്നെ അപകടം ഉണ്ടായല്ലേ?
0: ആ തള്ള ഒറ്റയ്ക്കായിരുന്നു. പീടി എന്ന അരിയും സാധനങ്ങളും വാങ്ങി മടങ്ങുമ്പോഴാ നരി ചാടി പിടിച്ചത്.
1: അഞ്ച്.
3: എന്താ
1: ഇപ്പോൾ അഞ്ചായി?
3: റേഞ്ചറും ഫോറസ്റ്റർമാരും വരും, ഉടനെ വരുംന്നാ പറഞ്ഞത്.
4: നരി വേട്ടയ്ക്കിറങ്ങിയെന്നറിഞ്ഞതിനു ശേഷം എസ്റ്റേറ്റ് മുതലാളിയായ ഗോപി നരിയെ വേട്ടയാടാനായി എസ്റ്റേറ്റിലേക്ക് എത്തുന്നു. ഗോപിയുടെ സ്വഭാവത്തിന്റെ ഒരു കീറ് ഈ ഒരു ഭാഗത്തു നിന്നും നമുക്ക് വായിച്ചെടുക്കാം. മനസ്സിൽ നന്മയുടെ ഒരു അവശേഷിപ്പ് പോലും ബാക്കിയില്ലാത്ത ഒരു മുതലാളി, വേട്ട ഹരമാക്കിയ ക്രൂരനായ ഒരു മനുഷ്യൻ. തന്റെ സ്വാർത്ഥലാഭത്തിനായി അയാൾ എന്തും ചെയ്തിരുന്നു, ഇനിയും എന്ത് ചെയ്യാനും തയ്യാറുമാണ്.
5: ഇന്നലെയാണ് ഞാൻ അറിയുന്നത് പ്രൈവറ്റ് ഫോറസ്റ്റ് ആണോ ഗവൺമെന്റ് ഫോറസ്റ്റ് ആണോ എന്ന് വാദം തീർന്നിട്ടില്ല. പിന്നെ മാനേറ്റർ ആണെന്നും ഡിക്ലെയർ ചെയ്യണം. സർക്കാരിന്റെ ഇടപാടല്ലേ, എനിക്കൊന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നു. ഫസ്റ്റ് കില്ലിംഗ് റിപ്പോർട്ട് ചെയ്ത ഉടനെ.
3: ഹണ്ടിംഗ് നിയമവിരുദ്ധമായതുകൊണ്ട് അറിയിക്കാതിരുന്നതാണ്.
5: എന്ത് നിയമം? മാൻ, ദിസ് ഇസ് മൈ ഗെയിം. എടാ, നീ പിന്നെയും എന്റെ സ്ഥലം കയറി കൃഷി ഇറക്കിയിട്ടുണ്ടോ?
6: മുതലാളിക്ക് ഒന്ന് നോക്കാലോ.
5: ലേറ്റസ്റ്റ് കില്ല് എപ്പോഴാണ്?
3: ഇന്നലെ സന്ധ്യയ്ക്ക്.
5: അപ്പൊ അടയാളം വല്ലതും കാണും? വരുന്നോ?
3: ഇല്ല,
5: രാത്രി കാട്ടിൽ കാവലിരിക്കുന്നതും രസമാണ്, ഒരു എക്സ്പീരിയൻസ്.
3: വെറുതെ കാടിന്റെ ശബ്ദങ്ങൾ കേട്ടിരിക്കാൻ രസമാണ്, ഒരുതരം സംഗീതം.
5: എന്ത് സംഗീതം? ഇവറ്റയുടെ തുടികുട്ടും ചെണ്ടമുട്ടും പെപ്പപ്പെവിളിയും തന്നെ അല്ലേ?
3: അതല്ല പറഞ്ഞത്, ചെറിയ ചെറിയ ശബ്ദങ്ങൾ, ചീവീടുകൾ, രാപ്പുള്ളുകൾ, കാറ്റിന്റെ പിറുപിറുപ്പ്, അതെല്ലാം ചേർന്നുണ്ടാകുന്ന ഒരു സിംഫണി.
5: നോൺസെൻസ്! ഒരുപാട് രാത്രികളിൽ ഞാൻ കാട്ടിൽ കഴിഞ്ഞിട്ടുണ്ട്, കാട് അനങ്ങും, അതിലൊരു സിംഫണി ഞാൻ കേട്ടിട്ടില്ല. പിന്നെ വേണമെങ്കിൽ ഓരോന്ന് സങ്കല്പിച്ചില്ലാത്തതുണ്ടാക്കണം, അത് പിന്നെ നെർവസ് ട്രബിൾ ആകും. ഭാനുവിന്റെ രോഗം വരുന്നില്ലേ?
3: ഇൻട്രസ്റ്റ് ഇല്ല.
5: കാട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് ഏതാണെന്ന് പറയട്ടെ, ഊഹിക്കാമോ? ഉന്നത്തിൽ കൊണ്ട വെടിയുണ്ടയുടെ മാച്ചൊലി. That's it.
3: Oh. നായാട്ടുകാരൻ അത് ശരിയാണ്. യു ആർ റൈറ്റ്.
5: സമയമുണ്ടല്ലോ, തനിക്ക് എന്റെ ഒരു ഫുൾ ക്വിസ് പ്രോഗ്രാം ഉണ്ട്, പറഞ്ഞുതരാം. പല പാർട്ടികളിലും ഞാൻ ആളുകളെ സ്റ്റണ്ട് ആക്കിയിട്ടുണ്ട്. ഇതിന് ഉത്തരം പറ. ബെഡ്റൂമിൽ കേൾക്കേണ്ട ഏറ്റവും നല്ല മ്യൂസിക് ഏതാണ്? ഗസ് ഏത് പറയണം? ഫ്ലൂട്ട്, വീണ, ഗസൽ, ഓർ നോർത്ത് ഇന്ത്യൻ? നോ, അതൊന്നുമല്ല. നൈറ്റിയുടെ സിബ് വലിച്ചൂരുന്ന ശബ്ദം. ശരിയല്ലേ? ഓ, താൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, എന്നാലും സത്യമല്ലേ? ബാക്കി പിന്നെ.
3: ഗുഡ് ലക്ക്.
5: താങ്ക് യു. കിഴക്കേ ചെരുവിൽ എവിടെങ്കിലും ആവണം എന്റെ ഫ്രണ്ടിന്റെ താവളം. എന്റെ മുമ്പിൽ വന്ന് പെടു അവൻ.
3: അത് നരിയല്ല, പ്രേതമാണെന്നാണ് മലയർക്ക് സംശയം.
5: നരി ആളെ പിടിച്ചാൽ കാട്ടിൽ പ്രേതകഥകൾ തുടങ്ങും. അതിപ്പോഴൊന്നും അല്ല, പണ്ടുമുണ്ട്. റെഫർ യു ജിം കോർബറ്റ് ഓർ ആൻഡേഴ്സൺ. മറ്റൊരു വർഷം താൻ ചരിത്രം കുഴിച്ച് ഭഗവതിയുടെയോ മറ്റേതോ ദൈവത്തിന്റെയോ ജടയിളക്കി. അപ്പൊ പുറത്തു ചാടിയതാണ് നരി. ആരും കാണില്ല. ഫാന്റം ടൈഗർ, ദേവിയുടെ വാഹനം.
3: ആര് പറഞ്ഞു?
5: ആരും പറഞ്ഞില്ല, പറയിപ്പിക്കാം. ഞാൻ ഒരുത്തനെ വിളിച്ച് സംശയം പറഞ്ഞാ മതി, ഉടനെ എല്ലാരും വിശ്വസിച്ചോളൂ. തന്നെ ഉടനെ കെട്ടുകെട്ടിക്കാം. കാണോ, തമാശ പറഞ്ഞാണ് ഇഷ്ട. അതാണ് ഇവറ്റിന്റെ സൈക്കോളജി. ഞാൻ നമ്മുടെ ഡ്യൂട്ടിക്ക് പോകാൻ നോക്കട്ടെ. വരുന്നില്ലല്ലോ.
3: ഇല്ല,
5: പേടിക്കാനൊന്നുമില്ല, ഞാനിതുവരെ മിസ് ചെയ്തിട്ടില്ല. യു കൻ ബി ഷോർ.
3: നരി വന്നിട്ട് വേണ്ടേ?
5: നോക്കാം, ഇന്ന് ഫെയിലായാൽ എനിക്ക് വേറൊരു സ്കീമുണ്ട്. നോക്കട്ടെ. 3 days, 3 ദിവസത്തിനകം അതിനെ കോലായിൽ കൊണ്ടുവന്നിട്ടാൽ ബെറ്റുണ്ടോ? എത്ര വേണമെങ്കിൽ ബെറ്റ് ചെയ്യാം. ചലഞ്ച് റെഡി? താൻ ക്ലവറാണ്, ബെറ്റ് വെച്ചാൽ തോൽക്കും. ഐ നോ ദ ഗെയിം. അത് തനിക്കറിയാം.
4: ഭർത്താവിന് പിന്നാലെ ഭാനുവും എസ്റ്റേറ്റിലേക്ക് എത്തുന്നുണ്ട്. അപ്രതീക്ഷിതമായ ഒരു വരവ്. ആദ്യ കാഴ്ചയിൽ നിന്നും വ്യത്യസ്തമായി ഭാനുവിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഒരിക്കലും പിടിതരാത രീതിയിലുള്ള ഒരു കഥാപാത്രം. അവളി ചിരിക്കുമ്പോഴും നോക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ അതിന് ഒരു പ്രത്യേകത തോന്നും. പരിചയക്കാരനായതുകൊണ്ട് തന്നെ പ്രസാദിനോടും അവൾ സംസാരിക്കുന്നു. പക്ഷെ അതിനുശേഷമാണ് ആ പരിചയം കേവലം സഹപാഠികൾ തമ്മിലുള്ള ഒന്ന് മാത്രമല്ല എന്ന് മനസ്സിലാവുന്നത്. പണ്ടൊരിക്കൽ സ്നേഹിച്ചിരുന്നവരായിരുന്നു ഭാനുവും പ്രസാദും. അപ്രതീക്ഷിതമായി വേർപിരിയേണ്ടി വന്നതുപോലെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുകയും ചെയ്തു. എസ്റ്റേറ്റിലേക്കുള്ള ഭാനുവിന്റെ വരവിന് പിന്നിൽ ഇതാണ് കാരണമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ പ്രസാദിനോട് കൂടുതൽ സംസാരിക്കാൻ ഭാനു ശ്രമിച്ചിരുന്നു. ഓരോ ചോദ്യത്തിലും ഓരോ മറുപടിയിലും ഓരോ വാക്കിലും പഴയ കാലത്തിന്റെ പരിഭവം ഭാനു കുത്തി നിറച്ചിരുന്നു. എഴുതുവിടുന്ന ശരം പോലെയായിരുന്നു അവളുടെ വാക്കുകളും നോട്ടവും.
1: ജോലിയിലാണോ?
3: അല്ല, വരേണ്ടിയിരുന്നില്ല.
1: ഈ മുറിയിലേക്കോ അതോ കാട്ടിലേക്കോ? ചരിത്രരേഖകൾ
3: എന്നും പറയാം. അതിലുണ്ട് അങ്കോർ വാട്ടിന്റെ കഥ. എടുക്കാം, വായിക്കണം തോന്നുമ്പോ.
1: വേണ്ട. കാട് ഒരു ജീവിതത്തെ വിഴുങ്ങിയ കഥയെങ്കിലും എനിക്കറിയാം. പുസ്തകത്തിന്റെ സഹായം ഇല്ലാതെ കേൾക്കാൻ സമയമുണ്ടോ? മണൽപ്പുറത്തെ ശിവക്ഷേത്രം, മഴക്കാലത്തെ രാത്രികളിൽ പുഴയുടെ സംഗീതം, അവിടെ നിന്നാണ് എന്നെ കാട്ടുവളപ്പിൽ പറിച്ചു നട്ടത്.
3: വെറും കാടല്ലല്ലോ, ഒരു സാമ്രാജ്യം, ധാരാളം പ്രജകൾ, ഭരിക്കുന്നത് സുഖമല്ലേ?
1: ബംഗ്ലാവിലെ ഡോബർമാൻ പട്ടിക്കും രാത്രി ഭരിക്കാനുണ്ട്. തേക്കും തടി കൊണ്ടുള്ള കൂട്, നല്ല ആഹാരം, മരുന്ന്, വേണ്ടത്ര വ്യായാമം, സുഖം, പരമസുഖം. എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു എന്നും.
3: വിവരങ്ങൾ ഞാനും കേൾക്കാൻ തുടങ്ങി. അപ്പോൾ അതാണ് ശരിയെന്ന് തോന്നി. തീരുമാനങ്ങൾക്ക് ഞാനൊരു തടസ്സമാവരുതല്ലോ.
1: സന്തോഷം. പുറത്ത് നല്ല നിലാവ്. നടക്കാം. എന്തേ വിവാഹം കഴിക്കാത്തത്?
3: ആലോചിച്ചിട്ടില്ല. പഠിപ്പ് കഴിഞ്ഞപ്പോ റിസർച്ച്, പിന്നൊരു ഫെലോഷിപ്പ് കിട്ടി, പിന്നെ ജോലിയായപ്പോ.
1: അതോ വിവാഹം മറ്റൊരു വിഡ്ഢിതമെന്ന് നിശ്ചയിച്ച് എന്നേക്കുമായി മാറ്റിവെച്ചോ?
3: ഭാനു,
1: ഓർമ്മയുണ്ടോ പ്രൊഫസർ മാലതിയുടെ വാക്കുകൾ? സീരിയസ് ആണോ നിങ്ങൾ? എന്നാ ഞാനൊന്നും പറയുന്നില്ല. അന്ന് സീരിയസ് ആണെന്ന് പറഞ്ഞ് പ്രൊഫസറോട് മാപ്പ് ചോദിച്ചു. അതും വിഡിത്തങ്ങളിൽ പെടും.
3: ഭാനു, ഒരപേക്ഷിട്ട് പഴയ കഥകൾ മതി, പ്ലീസ്.
1: വിദ്യാർത്ഥികളുടെ നേതൃത്വം, പ്രൊഫസർമാരുടെ പെറ്റാവാൻ വേണ്ട ബുദ്ധിജീവി അഭിനയം, കൂട്ടത്തിൽ കിടക്കട്ടെ ഒരു പെൺകുട്ടിയുടെ പ്രേമവും ഒരലങ്കാരത്തിന്. ചിത്രം ഭംഗിയായി. പിന്നെ ഒരു വാചകം കൊണ്ട് അടിവരയിട്ട് മൂടും തട്ടി ഒരു പോക്ക്.
3: പ്ലീസ് പോയി വല്ലതും കഴിക്ക്.
1: നടന്നോളൂ, ഞാനിത്ര തനിയെ ഇരിക്കട്ടെ. ഗോപിയേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് ഭ്രാന്തിന്റെ തുടക്കമാണ്.

0: ഏതോ ഒരു കാലഘട്ടത്തിൽ കൈവിട്ടുപോയ ആ പ്രണയത്തിന്റെ ഓർമ്മകളിലാണ് പിന്നീട് അവൾ ജീവിച്ചിരുന്നത് എന്ന് പ്രസാദും ഭാനുവും തമ്മിലുള്ള സംസാരത്തിലൂടെ മനസ്സിലാക്കാം. താങ്ങാൻ കഴിയാത്ത നഷ്ടബോധത്തിന്റെയും പ്രതീക്ഷകൾക്ക് വിപരീതമായ കുടുംബജീവിതത്തിന്റെയും ഇടയിൽപ്പെട്ട് തീർത്തും ഭാനു ഒരു മദ്യപാനിയായി മാറിയിരുന്നു. കാലങ്ങൾ എത്രയോ ആയി ഇതുവരെയായിട്ടും ആരോടും പറയാതെ മനസ്സിനുള്ളിൽ ഒളിപ്പിച്ചുകൊണ്ടുവച്ച ഭാരങ്ങളും ദുഃഖങ്ങളും ഇറക്കി വച്ചതിനു ശേഷം ഭാനു അവളുടെ പഴയ രൂപത്തിലേക്ക് തിരിച്ചുവന്നു. വെള്ളക്കസവും മുണ്ടുടുത്ത് ചിരിച്ചുകൊണ്ട് അവളിൽ പഴയ ഭാനുവിന്റെ എല്ലാ പ്രത്യേകതകളും നിറഞ്ഞു നിന്നു.
1: ഇത്ര നേരത്തെ
2: വെളുപ്പിന് ഗോപിയേട്ടൻ വന്നപ്പോ ഉണർന്നു, പിന്നെ രാത്രിയിലെ വീരസാഹസം തുടങ്ങിയപ്പോ ഞാൻ ഉറക്കം മതിയാക്കി. ഇത്ര നേരത്തെ ചരിത്രം തിരിയാൻ തുടങ്ങിയോ?
1: ഇല്ല, വെറുതെ നടക്കും. മണ്ണിൽ നനഞ്ഞ ഇലകളും പൂക്കളും കാടിന്റെ ഗന്ധമറിയാൻ രാവിലെ നടക്കണം.
2: എന്താ മടിക്കണ്ട, പറയാം.
1: ഇല്ല, രാവിലെ കണ്ടപ്പോ ഭാനു വീണ്ടും മാറി.
2: Age cannot wither her, nor custom steal her infinite variety. പ്രഭാകരൻ നമ്പ്യാർമാരുടെ ക്ലാസ്സിലിരുന്നിട്ടില്ലേ?
1: വെറൈറ്റി നന്ന്, ക്ലിയോപാട്ര ആവാൻ നോക്കണ്ട.
0: കാട്ടിലെ മൃഗങ്ങളെ വേട്ടയാടുന്ന ഗോപിനാഥ മേനോന് മനുഷ്യന്റെ ചിരിയിലെ അർത്ഥങ്ങളെയും കണ്ണിലെ വാക്കുകളെയും വായിച്ചെടുക്കാൻ കഴിഞ്ഞു. പലപ്പോഴും ഈ സിനിമയിൽ കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങൾക്കും മീതിയായിരുന്നു അവരുടെ മൗനം.

0: മൗനം കൊണ്ടുള്ള ആശയവിനിമയം. ചില സീനുകളെല്ലാം മൗനം കൊണ്ട് തുടങ്ങിയതും മൗനം കൊണ്ട് അവസാനിച്ചതുമാണ്. എന്നുവെച്ചാൽ ആ സീനുകൾ വെറുതെ ആയിരുന്നു എന്നല്ല, ആ മൗനത്തിലൂടെയാണ് ആ സന്ദർഭം മുന്നോട്ടേക്ക് പോയത്. പ്രസാദും ഭാനുവും പഴയ കാമുകീ കാമുകന്മാരാണെന്ന് ഗോപിനാഥ മേനോൻ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവിലുമുള്ളത് ഒരു സാധാരണ മനുഷ്യന്റെ എല്ലാ വികാര വൈകല്യങ്ങളുമാണ്. കാരണം മാല എന്ന കാട്ടുപെണ്ണിൽ ഗോപിനാഥ മേനോന് ഒരു കണ്ണുണ്ടായിരുന്നു. സ്ത്രീകളുടെ ഗന്ധത്തിൽ ആസക്തി കണ്ടെത്തിയിരുന്ന ഗോപിനാഥ മേനോൻ ഒരിക്കൽ മാലയെ ശാരീരികമായി ഉപദ്രവിക്കുക പോലുമുണ്ടായി. എന്നാൽ അയാളുടെ കണ്ണിലൂടെ അതാണ് അയാളുടെ ലഹരി. അതിനപ്പുറം മറ്റൊരു ലഹരിയും അയാൾ ജീവിതത്തിൽ ഇന്നേവരെ കണ്ടെത്തിയിട്ടില്ല. ജീവിതത്തെ ഇത്രയും നിസാരമായി കാണാൻ പഠിച്ചിട്ടുള്ള ഗോപിനാഥ മേനോൻ തന്നെയാണ് ഭാനുവിന്റെ പഴയ കാമുകനായിരുന്നു പ്രസാദ് എന്ന തിരിച്ചറിവിൽ അയാളെ വകവരുത്താൻ ഒരുങ്ങുന്നതും.
1: ഗുഡ് മോർണിംഗ് മാഡം. തല പോയി, പെണ്ണാണ്, ആണ് രക്ഷപ്പെട്ടു. ഇത് നാഗുവിന് കൊട്, നല്ല ഇറച്ചിയാ. മാഡം, ഇനിയും കാനന ഭംഗി കണ്ട് വാക്ക് ശരിയല്ലേ? ഡോക്ടറുടെ കവിതകൾ കേട്ട് നിൽക്കാനാണോ ഭാവം? ഞാൻ വെറുതെ ക്ഷണിച്ചു എന്ന് മാത്രം. ഇയാൾക്ക് പേടി.
2: ഞാൻ വരാം.
1: റിയലി? ദാറ്റ്സ് ഗ്രേറ്റ്.
2: ഞാനൊന്ന് തയ്യാറാവട്ടെ.
1: എല്ലാം എന്റെ കയ്യിലുണ്ട്. ഒരു തോക്ക് സ്പെയർ ഉണ്ട്. വെടിവെക്കാൻ അറിയുമെങ്കിൽ അതും പരീക്ഷിക്കാം. ഒരു സംഭവത്തിന് ഏതായാലും പുരാവസ്തു ഡോക്ടർക്ക് സാക്ഷിയാവാം. വല്ലതും എഴുതാം. എനിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട. ഓൾ യോഴ്സ്. അന്യന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ച് ശൃംഗരിക്കുന്നതിൽ തെറ്റില്ല. അല്ലടാ, അവളോട് കണക്ക് ചോദിക്കുന്നത് വീട്ടിലെത്തിയിട്ട്. നന്നായിരുന്നു, നല്ല അഭിനയം. ഓ, രണ്ടാളും ഒരുമിച്ച് കുറെ അഭിനയിച്ചവരാണല്ലോ. വലിയ പ്രേമത്തിലായിരുന്നു നിങ്ങൾ. ഞാൻ വിദേശത്താവുന്ന് കരുതിയ സമയത്ത് തന്നെ കൃത്യമായി എത്തി. വെൽ പ്ലാൻഡ്.
3: സ്ഥലം വിടാത്തതിന് ക്ഷമിക്കണം പ്രേമകുമാര.
1: ആക്സിഡന്റലായ വരവ്, ആക്സിഡന്റലായി പഴയ കോളേജ് മേറ്റിനെ കണ്ടെത്തി. ഇവിടെയും ഒരു ആക്സിഡന്റ് ഉണ്ടാവും ഇന്ന് രാത്രി.
4: കൊല്ല്, എന്നെ കൊല്ല്. ബ്ലഡി ഫൂൾ. അങ്ങനെ യാതൊന്നുമില്ല. അവൾ ഇന്നസെന്റ് ആണ്.
1: മുമ്പും അഗാധവും ദിവ്യവുമായ പ്രേമം, പ്ലാറ്റോണിക്കോ അതോ അല്പം തൊട്ടുകളിയുള്ള വകുപ്പിപ്പെട്ടതോ?
4: എന്റെ കൂടെ എവിടേക്ക് വേണമെങ്കിലും ഇറങ്ങിപ്പോരാൻ നിന്നവളാണ് അവൾ. മുതലാളിയുടെ സ്വത്തിന്റെ കണക്ക് മുഴുവൻ അറിഞ്ഞ ശേഷം കൂടി ചോദിക്ക. റാസ്കൽ, ഇത് കേൾക്ക്. എന്റെ കൈകൾക്കുള്ളിൽ അവൾ ഒതുങ്ങി നിന്നിട്ടുണ്ട് പലപ്പോഴും, പക്ഷെ അവൾ ഇന്നസെന്റ് ആണ്. നിന്നെ ബോധ്യപ്പെടുത്താനല്ല, കുറ്റബോധം അവൾക്കുണ്ടാവാതിരിക്കാൻ ഞാൻ എന്നും നിയന്ത്രിച്ചു.
1: അതിന് നന്ദി പറയണോ?
4: 1000 ഏക്കർ തോട്ടവും ബംഗ്ലാവും കളഞ്ഞ് അവൾ എന്റെ കൂടെ ഇനിയും ഇറങ്ങുന്നത് കാണണോ? ഇപ്പൊ വരുന്നത് കാണണോ?
0: ഒരിക്കലും ഭേദമാകാതെ തുറന്ന മുറിവുകൾ ഉണ്ടാക്കുന്ന കഠിനമായ മനുഷ്യ അഭിനിവേശത്തിന്റെ ഈ ഒരു കഥയിൽ മനുഷ്യൻ മൃഗത്തെ കണ്ടുമുട്ടിയ, മൃഗം മനുഷ്യനെ കണ്ടുമുട്ടിയ ആ രാത്രി വളരെയധികം നിർണായകമായിരുന്നു. കാടുകളിൽ വ്യാപിച്ച ഇരുട്ട് മനുഷ്യന്റെ ഉള്ളിലെ അന്ധകാരത്തെ ഒരു സൂര്യനെ എന്ന പോലെ തുറന്നുകാട്ടി. പുരാണകഥയിൽ പുലിമറഞ്ഞ തൊണ്ടച്ചൻ മനുഷ്യ പ്രതികാരത്തിന്റെ അവതാരമായി. 6 പെണ്ണുങ്ങളെയും നരി കൊന്നു തിന്നു. ഇനി ഒരു കൊല മാത്രം അവശേഷിക്കുന്ന ആ രാത്രി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന പ്രസാദിനെ ഭക്ഷിച്ചിരുന്നെങ്കിൽ മാലയുടെ വിശ്വാസം അതിനെപ്പറ്റി ഒന്നും പറയാനാവില്ല. എന്നാൽ മരത്തിന്റെ മുകളിൽ ഒരു മൃഗതുല്യനെന്നോണം തോക്കുപിടിച്ചു നിന്നിരുന്ന ഗോപിനാഥമേനോന്റെ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് മറ്റേതോ ഒരു നിർഭാഗ്യവാൻ അല്ലെങ്കിൽ നിർഭാഗ്യവതി അതിലൂടെ കടന്നുപോയി. പുലിയുടെ നോട്ടം അതിലേക്ക് മാറി. ഗോപിനാഥമേനോന് പിഴച്ചു. പക്ഷേ പുലിയുടെ ഉന്നം ഇര അത് മാത്രമായിരുന്നു. അത് പുലിക്ക് ലഭിച്ചുതാനും. ഭയാനകമായ ആ രാത്രിക്ക് ശേഷമാണ് ഗോപിനാഥമേനോൻ 7-ാമത്തെ ഇര ആരായിരുന്നു എന്നന്വേഷിച്ചത്. പുലിയുടെ കാൽപ്പാടിന് പിന്നാലെ പോയപ്പോ അയാൾ കണ്ടത് ഭാനുവിന്റെ ഒരു തുണ്ട് സാരി. മാലയുടെ ഊഹം തെറ്റിയിരുന്നില്ല. 7-ാമത്തെ പെണ്ണിനെയും നരി കൊണ്ടുപോയി. ഗോപിനാഥമേനോന് ഭാനു ഭാര്യ മാത്രമായിരുന്നു. എന്നാൽ ആ കാഴ്ച കണ്ടുനിന്ന പ്രസാദിന് അവൾ പണ്ടെങ്ങോ നഷ്ടപ്പെട്ടുപോയ ഒരു നിധിയായിരുന്നു. പിന്നീട് ബാക്കിയായത് കാടും മനുഷ്യനും തമ്മിലുള്ളതായിരുന്നില്ല, മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള കണക്ക്. ഇതുവരെയും മാല ഒരു കാട്ടുപെണ്ണായിരുന്നു. പ്രതികരിക്കാനും തിരിച്ചൊരു വാക്കുപോലും പറയാനും അറിയാത്ത പാവം പെൺകുട്ടി. പക്ഷേ എപ്പോഴാണോ ഒരു സ്ത്രീയുടെ അഭിമാനത്തിനുമേൽ

കൈവയ്ക്കപ്പെടുന്നത്. അന്നവൾ ഒരു കാട് പോലെ വന്യമായി പെരുമാറും. കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് വെടിയുതിർത്തപ്പോൾ പുലിമറഞ്ഞ കാടിന്റെ അഗാധങ്ങളിലേക്ക് ഗോപിനാഥ മേനോനും ചെന്നെത്തി. ഏറ്റവും ഒടുവിൽ അവശേഷിച്ചത് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള കണക്ക്. ജീവനു വേണ്ടി അലറുന്ന മനുഷ്യനും ഇരയോട് അതിന്റെ നീതി പുലർത്തിയ മൃഗവും. പശ്ചാത്തലത്തിൽ വേട്ടയാടൽ ഘടകം ഉണ്ട് എന്നതിനാൽ ഇതിനെ ഒരു ത്രില്ലർ എന്ന് വിളിക്കാൻ കഴിയില്ല. കാരണം സ്ക്രീനിൽ അത്രയും നമുക്ക് കാണാൻ കഴിയുന്നത് തീവ്രമായ കഥാപാത്രങ്ങളുടെ വൈകാരിക അവസ്ഥയാണ്. ആ വൈകാരിക അവസ്ഥയും കാടിന്റെ പശ്ചാത്തലവും ചേർന്നപ്പോൾ എം ടി വാസുദേവൻ നായർ എഴുതിയ തിരക്കഥ അതുപോലെ വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെട്ടു. കേരളത്തിലെ വയനാട്, കോഴിക്കോട് ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് സിനിമയുടെ ഭൂരിഭാഗവും ചിത്രീകരിച്ചത്. കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിക്കടുത്തുള്ള കിനാലൂരിലാണ് സിനിമയുടെ ഭൂരിഭാഗവും ചിത്രീകരിച്ചിട്ടുള്ള ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. കടുവ ഉൾപ്പെടെയുള്ള ചില വന്യമൃഗങ്ങളെ ചിത്രീകരിക്കുന്നതിന് നിരോധനമുള്ളതിനാൽ സിനിമയുടെ ചില ഭാഗങ്ങൾ ഇന്ത്യക്ക് പുറത്ത് ചിത്രീകരിച്ചവയാണ്. എങ്കിലും കേരള തനിമ ഒട്ടും ചോർന്നു പോകാത്ത വിധത്തിൽ അവയെ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. മനുഷ്യനും മൃഗവും തമ്മിലുള്ള ആസന്നമായ പോരാട്ടത്തിൽ നിന്ന് നെടുവീർപ്പുകളും കണ്ണീരും പ്രതീക്ഷകളും വിശ്വാസ്യതയും ഒക്കെ നിറഞ്ഞ മറ്റൊരു തലത്തിലേക്ക് പോകുന്ന ഈ ഒരു ചിത്രത്തിന് അതിലെ എല്ലാ ഗാനങ്ങളും ഒത്തിരി സഹായിച്ചു. ടി ഹരിഹരനാണ് എല്ലാ ഗാനങ്ങളും എഴുതിയിട്ടുള്ളത്. കൂടാതെ അദ്ദേഹം തന്നെയാണ് ഈണം നൽകിയതും.

സമകാലീന പ്രസക്തി ഏറെയുള്ള ഈ ഒരു ചിത്രത്തിന്റെ വ്യാഖ്യാനം ഒരു മണിക്കൂറിനുള്ളിൽ ചുരുക്കുക എന്നത് വളരെ ശ്രമകരമായൊരു ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ ഏഴാമത്തെ വരവിന്റെ ഉദ്ദേശവും ലക്ഷ്യവും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ചിത്രപരിചയം ഇവിടെ പൂർണ്ണമാകുന്നു.

0: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
5: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
5: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
6: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം. റേഡിയോ മലബാർ 89.6 FM.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: സ്ത്രീതരംഗം, പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ സ്ത്രീ തരംഗത്തിലേക്ക് സ്നേഹസ്വാഗതം. സ്ത്രീ തരംഗത്തിൽ ഇന്ന് ഇന്ത്യയിലെ പ്രശസ്തയായ സാമൂഹ്യ പ്രവർത്തകയായ മേധാ പട്കറിനെ കുറിച്ചറിയാം.

ഇന്ത്യയിലെ പ്രശസ്തയായ ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് മേധ പട്കർ. നർമ്മദാ നദിയെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കൂട്ടായ്മയായ നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുടെ സ്ഥാപക നേതാവും പുരോഗമനവാദികളുടെ ദേശീയ സംഘടനയായ നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾ മൂവ്മെന്റ് എന്ന സംഘടനയുടെ ദേശീയ കൺവീനറുമാണ് മേധ പട്കർ. ലോകത്തെ അണക്കെട്ടുകളുടെ പാരിസ്ഥിതിക, സാമൂഹ്യ, സാമ്പത്തിക ആഘാതങ്ങളെക്കുറിച്ച് പഠിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയായ വേൾഡ് കമ്മീഷൻ ഓഫ് ഡാംസ് എന്ന സംഘടനയിൽ പ്രതിനിധി കൂടിയാണ് മേധ. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി എന്ന പാർട്ടിയെ പ്രതിനിധീകരിച്ച് മേധ മുംബൈയിൽ നിന്നും മത്സരിച്ചെങ്കിലും 8.9% വോട്ടുകൾ മാത്രം നേടി പരാജയപ്പെടുകയായിരുന്നു. December 1 മുംബൈയിലായിരുന്നു ഇവരുടെ ജനനം. വസന്ത് കനോൽക്കറും ഇന്ദു കനോൽക്കറുമായിരുന്നു മാതാപിതാക്കൾ. സാമൂഹ്യ പ്രവർത്തകയാകുന്നതിനു മുൻപ് മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ നിന്ന് സാമൂഹ്യശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. അവിടുത്തെ ജോലിയും ഗവേഷണവും ഉപേക്ഷിച്ച് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ കർഷകരുടെയും ആദിവാസികളുടെയും ഉന്നമനത്തിനായുള്ള പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുകയും ഇത് ആത്യന്തികമായി നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുടെ രൂപവൽക്കരണത്തിന് കാരണമാകുകയും ചെയ്തു. നർമ്മദാ നദിക്കും അതിൻ്റെ പോഷക നദികൾക്കും കുറുകെ പല സ്ഥലങ്ങളിലായി നിർമ്മിച്ചുകൊണ്ടിരുന്ന അണക്കെട്ടുകളുടെ അഥവാ സർദാർ സരോവർ പദ്ധതി ബാധിത പ്രദേശങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ ഇടപെട്ടുകൊണ്ടായിരുന്നു അവർ ദേശീയമായി സജീവമാകുന്നത്. പദ്ധതി മൂലം കഷ്ടത നേരിടുന്ന 10 ലക്ഷത്തോളം വരുന്ന അവിടുത്തെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാരത്തിനും അവരുടെ പുനരധിവാസത്തിനും വേണ്ടിയും മേധ സംഘടിപ്പിച്ച സമരങ്ങൾ ദേശീയ ശ്രദ്ധ ആകർഷിച്ചു. അണക്കെട്ട് നിർമ്മിച്ചപ്പോൾ സ്വാഭാവികമായി ഉയർന്നു വന്ന ജലനിരപ്പിൽ അപ്രത്യക്ഷമായി കൊണ്ടിരുന്ന മധ്യപ്രദേശിലെ ജൽസിന്ധി ഗ്രാമത്തിലും മഹാരാഷ്ട്രയിലെ ധോംഖേദി ഗ്രാമത്തിലും ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി മേധ മരണം വരെ സമരം തുടങ്ങുകയും പിന്നീടവരെ ഈ സമരത്തിൽ നിന്ന് പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയുമുണ്ടായി. 1999 August 11 ഇത്. നർമ്മദാ പദ്ധതിയുടെ ഫലം ലഭിക്കുക ഗുജറാത്തിലെ ധനികരായ കർഷകർക്ക് മാത്രമായിരിക്കുമെന്നും പദ്ധതി ബാധിതരാവും ഫലമനുഭവിക്കുന്നവരിലും കൂടുതലെന്നുമുള്ള തുടർച്ചയായ പ്രസ്താവനകൾ അവരെ ഗുജറാത്ത് ജനതയ്ക്കും രാഷ്ട്രീയക്കാർക്കും അനഭിമതയാക്കി. 2006 March 28 അണക്കെട്ടുകളുടെ ഉയരം വർദ്ധിപ്പിക്കുന്നതിനെതിരെ നിരാഹാര സമരം തുടങ്ങി. സുപ്രീംകോടതി അവരുടെ അപ്പീൽ സ്വീകരിക്കാതിരുന്നതിനാൽ മേധ 17 ഉപവാസം അവസാനിപ്പിച്ചു. സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ തലങ്ങളിൽ സാധാരണക്കാർക്ക് നീതി ലഭ്യമാക്കുവാൻ വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾ മൂവ്മെന്റ്. അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് പിന്തുണയും അവരുടെ ജീവിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങൾക്ക് കരുത്തു പകരാനും വേണ്ടി മേധയുടെ നേതൃത്വത്തിൽ രൂപം കൊടുത്ത ഒരു സംഘടനയാണിത്. സംഘടനയുടെ ദേശീയ കൺവീനർ കൂടിയാണ് മേധ പട്കർ. ലോകത്തിലെ അണക്കെട്ടുകളെക്കുറിച്ചും അവയുണ്ടാക്കുന്ന സാമ്പത്തിക പാരിസ്ഥിതിക ആഘാതങ്ങളെക്കുറിച്ചും പഠിക്കുന്ന ആഗോള സ്വതന്ത്ര സംഘടനയായ വേൾഡ് കമ്മീഷൻ ഓഫ് ഡാംസിന്റെ കമ്മീഷണറായും മേധ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ലോകത്തിലെ വലിയ അണക്കെട്ടുകളെക്കുറിച്ച് മേധയുടെ നേതൃത്വത്തിൽ വളരെ ആഴത്തിൽ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ടാറ്റ മോട്ടോർ കമ്പനിക്കായി കൃഷിസ്ഥലം സർക്കാർ ഏറ്റെടുക്കുന്നതിനെതിരെ പശ്ചിമബംഗാളിൽ സിംഗൂർ എന്ന സ്ഥലത്ത് നടന്ന കർഷക പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാനെത്തിയ മേധയെ 2006 December 2 പോലീസ് അറസ്റ്റ് ചെയ്തു. സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാനെത്തിയ മേധയുൾപ്പെടെയുള്ളവരുടെ ജാഥയെ ബംഗാളിലെ ഭരണകക്ഷിയായ അനുകൂലികൾ വളഞ്ഞുവെച്ച് മർദ്ദിക്കുകയായിരുന്നു. ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനി നാഗ്പൂരിൽ ആരംഭിക്കുന്ന ലാവാസ പ്രൊജക്ടിനെതിരെ മേധ പട്കറുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം വളരെ ശ്രദ്ധേയമായിരുന്നു. പരിസ്ഥിതിക്ക് ആഘാതം സൃഷ്ടിക്കുന്ന തരത്തിൽ ഏക്കർ കണക്കിന് ഭൂമി കയ്യേറി സ്വകാര്യ കമ്പനി പടുത്തുയർത്തുന്ന കൃത്രിമ നഗര പദ്ധതിയായിരുന്നു ഇത്. ഇവിടുത്തെ ഗ്രാമീണരെ അണിനിരത്തി മേധ പദ്ധതി നിർത്തിവെപ്പിക്കാനുള്ള സമരം തുടങ്ങി. കൂടാതെ പദ്ധതി തുടങ്ങിയാൽ അവിടുത്തെ പരിസ്ഥിതിക്ക് സംഭവിച്ചേക്കാവുന്ന അപകടം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പൊതു താൽപര്യ ഹർജിയും അവർ സുപ്രീം കോടതിയിൽ നൽകിയിരുന്നു. മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ ആരംഭിക്കുവാൻ പോകുന്ന
ആണവ വൈദ്യുത നിലയത്തിനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ പങ്കുചേരാൻ മേധാ പട്കർ വിസമ്മതിച്ചത് പ്രാദേശികവാസികളിൽ അമർഷവും അമ്പരപ്പും ഉളവാക്കിയിരുന്നു. സ്ഥാപിത താൽപര്യങ്ങൾക്ക് വേണ്ടിയാണ് മേധ നിലകൊള്ളുന്നതെന്നുപോലും സമരാനുകൂലികൾ ആരോപിക്കുകയുണ്ടായി. ലാവാസ പദ്ധതിക്കെതിരായ സമരവും നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്നിവയുടെ പരിപാടികൾ മൂലവും താൻ തിരക്കിലായതിനാലാണ് ജയ്താപൂർ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നതെന്നായിരുന്നു മേധയുടെ വിശദീകരണം. അഴിമതി പൂർണ്ണമായും ഇല്ലാതാക്കാൻ അണ്ണാ ഹസാരെ നടത്തിയ പോരാട്ടത്തിൽ മേധയും പങ്കുചേർന്നിരുന്നു. ജൻ ലോക്പാൽ മാത്രമല്ല, ജൻ ആന്തോളൻ എന്ന ഒരു കൂട്ടായ്മയാണ് തന്റെ ലക്ഷ്യമെന്ന് മേധ പറയുകയുണ്ടായി. ജനങ്ങളുടെ ചെറിയ ചെറിയ കൂട്ടായ്മകളെ ഒരുമിച്ച് ചേർത്ത് ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റുക എന്നതായിരുന്നു ജൻ ആന്തോളൻ എന്നതിലൂടെ മേധ ഉദ്ദേശിച്ചിരുന്നത്. ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളത്ത് തുടങ്ങാനിരുന്ന ആണവ പദ്ധതി അവിടുത്തെ പരിസ്ഥിതിക്കും ജനങ്ങൾക്കും ഒരുപോലെ ദോഷകരമായിരിക്കുമെന്നതുകൊണ്ട് ഉടൻ തന്നെ നിർത്തലാക്കണമെന്ന് മേധ ആവശ്യപ്പെട്ടിരുന്നു. വൈദ്യുതി ഉൽപ്പാദനത്തിനായി ആണവോർജം എന്നത് ലോകമെമ്പാടും ഉപേക്ഷിച്ചു കഴിഞ്ഞ ഒരു മാർഗമാണെന്നായിരുന്നു മേധയുടെ പക്ഷം. 2014 ജനുവരിയിൽ മേധ അരവിന്ദ് കെജ്രിവാൾ രൂപം കൊടുത്ത ആം ആദ്മി പാർട്ടിയിൽ ചേർന്നു. മേധ പട്കർ രൂപവൽക്കരിച്ച നാഷണൽ അലയൻസ് ഫോർ പീപ്പിൾ മൂവ്മെന്റ് എന്ന സംഘടന 2014 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കുമെന്ന് മേധ പ്രഖ്യാപിച്ചു. 2014 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ നോർത്ത് ഈസ്റ്റ് മുംബൈ നിയോജക മണ്ഡലത്തിൽ നിന്നും അവർ ആം ആദ്മി സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. 8.09% വോട്ടുകളാണ് മേധയ്ക്ക് ഇവിടെ നേടാനായത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ കിരിത് സോമയ്യയോടാണ് മേധ പരാജയപ്പെട്ടത്. മേധ പട്കറുടെ കർമ്മ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ മാനിച്ച് 1991 റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ് ഫോർ ദ ഇയർ അവരെ തേടിയെത്തി. 1999 എം എ തോമസ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് അവാർഡും അവർക്ക് ലഭിക്കുകയുണ്ടായി. കൂടാതെ ദീനാനാഥ് മങ്കേഷ്കർ അവാർഡ്, മഹാത്മാ ഫൂലെ അവാർഡ്, ഗോൾഡ്മാൻ പരിസ്ഥിതി അവാർഡ്, BBC നൽകിയ ഏറ്റവും നല്ല രാഷ്ട്രീയ സാമൂഹിക പ്രചരണ പ്രവർത്തനത്തിനുള്ള ഗ്രീൻ റിബൺ അന്താരാഷ്ട്ര അവാർഡ്, ആംനെസ്റ്റി ഇന്റർനാഷണൽ നൽകിയ ഹ്യൂമൻ റൈറ്റ്സ് ഡിഫൻഡർ അവാർഡ് എന്നിവയും അവർക്ക് ലഭിക്കുകയുണ്ടായി. പ്രിയ ശ്രോതാക്കളെ, ഇന്ത്യയിലെ പ്രശസ്തയായ സാമൂഹ്യ പ്രവർത്തകയും നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുടെ സ്ഥാപക നേതാവുമായ മേധ പട്കറിനെ കുറിച്ചായിരുന്നു ശ്രോതാക്കൾ സ്ത്രീ തരംഗത്തിലൂടെ ഇതുവരെ കേട്ടത്.

0: ഇതോടുകൂടി ഇന്നത്തെ സ്ത്രീ തരംഗം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സ്ത്രീ തരംഗം, പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് നീസിൽ കൂടിക്കാഴ്ച നടത്തും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് അവലോകന യോഗം ചേരുന്നു. നിപ്പ രാഷ്ട്രീയ ആയുധമാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. KSRTC ബസ്സിലെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ. ഇന്ന് ലോക രക്തദാന ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രേലിയ തുർക്കിയെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന്റെ ആദ്യഘട്ടമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ഇരുവരും ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക ആഗോള വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ ഇരുവരും ചർച്ച ചെയ്യും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഫ്രാൻസിലെ നീസിൽ ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തിന് നന്ദി പറഞ്ഞു. അവിസ്മരണീയ മുഹൂർത്തമാണിതെന്ന് പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. നാട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയാണെങ്കിലും രാജ്യവുമായി ഇന്ത്യൻ പ്രവാസികളുടെ ബന്ധം എക്കാലത്തെയും പോലെ ശക്തമായി തുടരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഫ്രാൻസിൽ അടുത്തയാഴ്ച G7 ഉച്ചകോടിക്കിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും മറ്റ് ലോക നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത ബുദ്ധി, നിക്ഷേപ പങ്കാളിത്തം, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ആരോഗ്യ സംരക്ഷണ മേഖല കഴിഞ്ഞ ദശകത്തിൽ വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. എല്ലാ പൌരന്മാർക്കും പ്രാപ്യവും താങ്ങാനാവുന്നതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ ഗവൺമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഗവൺമെന്റിന്റെ ആരോഗ്യ സംരക്ഷണ സംരംഭങ്ങൾ രാജ്യത്തിന്റെ ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങളെ ശക്തിപ്പെടുത്തിയെന്നും ഗഡ്കരി പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുചിക്കിന് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. സെർബിയൻ പ്രസിഡന്റിന്റെ സമീപകാല ഇന്ത്യാ സന്ദർശനത്തെയും സന്ദർശനവേളയിൽ നടന്ന ഫലപ്രദമായ ചർച്ചകളെയും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ സ്മരിച്ചു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ചു. രാവിലെ 6:15 തുടങ്ങിയ പരിപാടി 7:35 വരെയായിരുന്നു. മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ, ഹാബിൽറ്റ് എന്നിവയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. തണുത്തുറഞ്ഞ കാലാവസ്ഥയിൽ ചാന്ദ്ര ലാൻഡറിനെ സംരക്ഷിക്കാൻ കഴിയുന്ന കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കാൻ ആണവോർജ വകുപ്പുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതായി ISRO ചെയർമാൻ V.നാരായണൻ അറിയിച്ചു. ബംഗളൂരുവിൽ CSIR റൈസ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കെ മുരളീധരന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് അവലോകന യോഗം നടക്കുന്നു. കലക്ട്രേറ്റിൽ നടക്കുന്ന യോഗത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സംബന്ധിക്കുന്നുണ്ട്. യോഗത്തിന് ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മന്ത്രി സന്ദർശനം നടത്തും. നിപ്പ രാഷ്ട്രീയ ആയുധമാക്കാൻ പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നില്ലെന്നും ഗവൺമെന്റിന് എല്ലാവിധ സഹകരണം നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നിപ്പ സ്ഥിരീകരിച്ച് 4 ദിവസം പിന്നിട്ടിട്ടും രോഗവ്യാപനം തടയാൻ ആരോഗ്യവകുപ്പിന്റെ ഏകോപനം ഉണ്ടായില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സാഹചര്യത്തെ ഒറ്റക്കെട്ടായി നേരിടണമെന്നും പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്തെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ബസ്സിലെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ മുഖ്യമന്ത്രി V.D. സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ ഡിപ്പോകളിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രാദേശികതല ഉദ്ഘാടനങ്ങളും സംഘടിപ്പിക്കും.

0: 1125 ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്രയ്ക്ക് അനുമതിയുള്ളത്. കെഎസ്ആർടിസിയുടെ പ്രദർശിനി സൗജന്യ യാത്ര ഉദ്ഘാടന ചടങ്ങിൽ CPIM എൽഎമാർ പങ്കെടുക്കില്ലെന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. എറണാകുളത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ മേഖലയിൽ ഓർഡിനറി ബസ്സുകൾ ഇല്ലെന്നും സൗജന്യ യാത്ര ആളുകളെ കബളിപ്പിക്കുന്ന പരിപാടിയാണെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. CPIM എംഎൽഎമാർ തങ്ങളുടെ തെറ്റ് പിന്നീട് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി CP ജോൺ പറഞ്ഞു. കെഎസ്ആർടിസി സൗജന്യ യാത്രാ പദ്ധതി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന CPIM എംഎൽഎമാരുടെ തീരുമാനത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. മുമ്പ് ചെയ്ത പല തെറ്റുകളും അവർ ഇപ്പോൾ തിരുത്തിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് നിങ്ങൾക്കുന്നത്. ഇന്ന് ലോക രക്തദാന ദിനം. സുരക്ഷിതമായ രക്തത്തിന്റെയും രക്തഘടകങ്ങളുടെയും ആവശ്യകതയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും സ്വമേധയാ രക്തം ദാനം ചെയ്യുന്ന ആദരിക്കുന്നതിനുമാണ് ദിനാചരണം. രക്തഗ്രൂപ്പുകൾ വേർതിരിച്ച കാൾ ലാൻസ്റ്റീനറുടെ ജന്മദിനമാണ് രക്തദാന ദിനമായി ആചരിക്കുന്നത്. ജീവിതത്തിലേക്ക് രണ്ടാമതൊരു അവസരം നൽകുന്നതിന് ഏറ്റവും ഫലപ്രദവുമായ മാർഗങ്ങളിൽ ഒന്നാണ് രക്തദാനം എന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. സന്നദ്ധ രക്തദാനത്തെ പിന്തുണയ്ക്കാൻ രാജ്യത്തെ ജനങ്ങളോട് കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ആഹ്വാനം ചെയ്തു. വിഷൻ ശബരിമല ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് പമ്പ ത്രിവേണി മണപ്പുറത്ത് തുടക്കമായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KJയകുമാർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പത്തനംതിട്ടയിൽ നിന്ന് SRIJI S. ശ്രീധർ.
1: ഗ്രീൻ ശബരിമല പദ്ധതിയുടെ ലോകാശനവും ചടങ്ങിൽ നടന്നു. വനം വകുപ്പുമായി ചേർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പ മുതൽ സന്നിധാനം വരെ ദേവസ്വം ഭൂമിയിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നത്. ഒരു അയ്യപ്പൻ ഒരു വൃക്ഷത്തൈ ആശയത്തിൽ ഊന്നിയാണ് പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. അരയാൽ, പേരാൽ, ഞാവൽ തുടങ്ങിയ വൃക്ഷത്തൈകളും ഔഷധ സസ്യങ്ങളും പദ്ധതിയിലൂടെ വെച്ചുപിടിപ്പിക്കും. മിഥുനമാസ പൂജയ്ക്കായി ഇന്ന് വൈകിട്ട് 5 ശബരിമല നട തുറക്കും. ഒന്നായ നാളെ മുതൽ നട അടയ്ക്കുന്ന 19 വരെ പൂജകൾ നടക്കും. അതേസമയം ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തുടർ നടപടികൾക്കായി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തും. ദേവസ്വം ബോർഡ് അംഗങ്ങളായ KRaju, PD സന്തോഷ്കുമാർ, പെരിയാർ ടൈഗർ റിസർവ് ഡയറക്ടർ PP പ്രമോദ്, പെരിയാർ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ സന്ദീപ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.
0: ജീർണാവസ്ഥയിലായ കോഴിക്കോട് ബീച്ച് അഗ്നിരക്ഷാ നിലയ കെട്ടിടം VK ഫൈസൽ ബാബു MLA സന്ദർശിച്ചു. സ്റ്റേഷന്റെ ശോചനീയാവസ്ഥ മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് MLA അറിയിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടെ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഓസ്ട്രേലിയ തുർക്കിയെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചു. ഇന്നത്തെ മറ്റൊരു മത്സരത്തിൽ ജർമ്മനി കുറസാവോയെ നേരിടും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളിലെ അനാസ്ഥയ്ക്കെതിരെ CPIM കോഴിക്കോട്ട് പ്രതിഷേധ പ്രകടനം നടത്തി. A. പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. CPIM കണ്ണൂർ മാടായി ഏരിയ സെക്രട്ടറി V. വിനോദ് അന്തരിച്ചു. 56 വയസ്സായിരുന്നു. ബാലസംഘം SFI ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. വിനോദിന്റെ നിര്യാണത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചിച്ചു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന നെടുമ്പാശ്ശേരി വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരിൽ 1416 പേർ തിരിച്ചെത്തി. 2 ദിവസങ്ങളിലായി 4 വിമാനങ്ങളിലാണ് തീർത്ഥാടകർ കൊച്ചിയിൽ തിരിച്ചെത്തിയത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന ഇന്ന്. പ്രസിദ്ധമായ ആലിംഗന പുഷ്പാഞ്ജലിയും ഇന്നാണ്. കേരളത്തിൽ യഥാർത്ഥ പ്രതിപക്ഷമായി BJP കരുത്താർജിച്ചു വരികയാണെന്ന് പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാഭിയാൻ ട്രെയിനേഴ്സ് ക്യാമ്പ് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി 90 വർഷങ്ങൾ എന്ന വിഷയത്തിൽ ഇന്ന് അരീക്കോട്ട് സെമിനാർ സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് നടക്കുന്ന പരിപാടിയിൽ ആകാശവാണിയിൽ നിന്ന് വിരമിച്ചവരെ ആദരിക്കും. PM ശ്രീ വിഷയത്തിൽ പഴയ നിലപാട് തന്നെയാണ് ഗവൺമെന്റിന് ഇപ്പോഴുമെന്ന് മന്ത്രി KM ഷാജി കോഴിക്കോട്ട് പറഞ്ഞു. LDF ഗവൺമെന്റ് ഒപ്പുവെച്ച കരാർ മരവിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കോഴിക്കോട് ജില്ലയിലെ ആയഞ്ചേരി, കുറ്റിയാടി പഞ്ചായത്തുകളിൽ വിവിധ കടകളിൽ പരിശോധന നടത്തി. 2 സ്ഥാപനങ്ങൾക്ക് പിഴയിട്ടു. ന്യൂനതകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. ഇന്ത്യ അഫ്ഗാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ധർമ്മശാലയിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 195 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 22.5 ഓവറിൽ മറികടന്നു. ഇന്ത്യൻ നായകൻ ശുഭ്മൻ ഗില്ലാണ് മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച്. 3 മത്സര പരമ്പരയിലെ 2 മത്സരം ബുധനാഴ്ച ലക്നൌവിലാണ്. ICC വനിതാ 2020

ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബെർമിംഗ്ഹാമിലെ എജ്ബൻസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 7-ന് മത്സരം. അടുത്ത മാസം 5-ന് ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് T20 മത്സരങ്ങളുടെ ഫൈനൽ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് നീസിൽ കൂടിക്കാഴ്ച നടത്തും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് അവലോകന യോഗം ചേരുന്നു. നിപ്പ രാഷ്ട്രീയ ആയുധമാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. KSRTC ബസ്സിലെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ. ഇന്ന് ലോക രക്തദാന ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രേലിയ തുർക്കിയെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലെ. ഉച്ചയ്ക്ക് 1 ഇഷ്ടഗാനങ്ങൾ. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പ്രതികരണം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7 ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 സർഗജാലകം. 8 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. ഇതിൽ സന്തോഷ് ചേച്ചിക്കാനത്തിന്റെ ബിരിയാണി എന്ന കഥയുടെ റേഡിയോ നാടകരൂപം കേൾക്കാം. അവതരിപ്പിക്കുന്നു റെഡ് സ്റ്റാർ ബാലവേദി കൂട്ടുകാർ ഒരുവച്ചാൽ. 9 നാടകനേരം. ഇതിൽ അസുരഗോത്രം നാടകത്തിൽ അഭിനയിച്ച ശ്രോതാക്കളുടെ അനുഭവങ്ങളുമായി നാടക ചർച്ച. 10 പുത്തൻ പാട്ടുകൾ. ഇപ്പോൾ കേട്ടത് റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: ഇനി നാട്ടുവിശേഷം കേൾക്കാം. കളപട്ടണം കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടം നാളെ നടക്കും. താളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മിഥുന സംക്രമ പൂജ നാളെ വൈകിട്ട് 5 നടക്കും. കടമ്പൂർ വലിയമുറ്റം ദേവീ ക്ഷേത്രത്തിൽ നാളെ സംക്രമ പൂജ നടക്കും. കുന്നുമ്മൽ മഹാവിഷ്ണു വേട്ടക്കൊരു മകൻ ക്ഷേത്രം പാനൂർ കൊടിമരത്തിന്റെ തൈലാദിവാസവും എണ്ണത്തോണിയിൽ എണ്ണ സമർപ്പണവും ഇന്ന് നടക്കും. തലശ്ശേരി മേലൂട്ട് മുത്തപ്പൻ മടപ്പുരിയിൽ നാളെ 4 മണിക്ക് മുത്തപ്പൻ ഭഗവതി വെള്ളാട്ടമുണ്ടായിരിക്കും. പത്തായക്കുന്ന് നെച്ചോളി മുത്തപ്പൻ മടപ്പുരിയിൽ സംക്രമ പൂജ നാളെ രാവിലെ 11 മണിക്ക് നടക്കും. പെരളശ്ശേരി കോട്ടം തുണ്ടിയിൽ മാണിയത്ത് ഭൈരവാദി പഞ്ചമൂർത്തി ക്ഷേത്രത്തിലെ മിഥുനമാസ സംക്രമ പൂജ നാളെ രാവിലെ 9 മണിക്ക് ആരംഭിക്കും. പരിമഠം ശ്രീ ദുർഗാ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനാഘോഷത്തിന്റെ ഭാഗമായി ഉദയാസ്തമയ പൂജ ഇന്ന് നടക്കും. മാങ്ങാട്ടുംകാവ് ഭഗവതി ക്ഷേത്രത്തിൽ വാർഷിക ജനറൽ ബോഡി യോഗം ഇന്ന് വൈകിട്ട് 3 മണിക്ക് നടക്കും. ഇരിക്കൂർ കൂട്ടാവ് പുതിയ ഭഗവതി ക്ഷേത്രത്തിൽ മിഥുന സംക്രമ പൂജയ്ക്കായി നാളെ രാവിലെ 5:30 നട തുറക്കും. ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിനായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ച് ആയുഷ് മന്ത്രാലയം. അതിരുകൾക്കപ്പുറം മനുഷ്യത്വത്തെ ഒന്നിപ്പിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ്. കരാർ ഒപ്പുവയ്ക്കൽ ഉറപ്പിക്കാതെ ഇറാൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രേലിയയ്ക്കും സ്കോട്ട്ലൻഡിനും ജയം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യ പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിൽ എത്തിച്ചേർന്നു. ഫ്രഞ്ച് നഗരമായ നീസിൽ എത്തിയ ശ്രീ മോദിക്ക് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നോവേറ്റ്സ് പരിപാടിക്ക് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും സംയുക്തമായി ഇന്ന് തുടക്കം കുറിക്കും. തുടർന്ന് പ്രധാനമന്ത്രി സ്ലോവാക്കിയയിലേക്ക് തിരിക്കും. നീസിൽ തനിക്ക് ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികൾക്ക് നന്ദി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ഫ്രാൻസിൽ നിന്നും ആകാശവാണി പ്രതിനിധി ശൈലേഷ് മേനോൻ.
1: Prime Minister Narendra Modi will today join French President Emmanuel Macron for the inauguration of Bharat Innovates at the Palace des Expositions in Nice. Following the event, Prime Minister Modi and President Macron will hold bilateral talks at Villa Kirlos. The two leaders are expected to discuss cooperation in defense technology, trade and innovation, besides exchanging views on key regional and global development. The Prime Minister will later depart for Slovakia for the second leg of his visit.
0: ഫ്രാൻസിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ബുധനാഴ്ച ട്രംപ് പ്രധാനമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത ബുദ്ധി, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചതിൽ ആശംസകൾ അറിയിച്ച സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ ബുസിക്കിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. സെർബിയയുമായുള്ള സൌഹൃദത്തെ ഇന്ത്യ വളരെയധികം വിലമതിക്കുന്നുവെന്നും വരും വർഷങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തമായി വളരുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിലൂടെ സാധാരണക്കാർക്ക് ഉയർന്ന നിലവാരമുള്ള ചികിത്സ നൽകുന്ന രാജ്യമായി അറിയപ്പെടുന്നതിൽ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആരോഗ്യകരമായ ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനായി സർക്കാർ ഇത്തരം പ്രവർത്തനങ്ങൾ തുടരുമെന്നും ശ്രീ മോദി പറഞ്ഞു. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിന്റെ ഭാഗമായി തന്ത്രപ്രധാനമായ ഹോർമോസ് കടലെടുക്ക് എല്ലാവർക്കുമായി തുറന്നുകൊടുക്കുമെന്നും ട്രംപ് സാമൂഹ്യമാധ്യമത്തിലൂടെ അറിയിച്ചു. എന്നാൽ കരാർ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ടു പോയില്ലെങ്കിൽ തിരിച്ചടിയുണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം കരാറിൽ ഒപ്പുവയ്ക്കുന്നത് ഉടനടി നടക്കാൻ സാധ്യതയില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി അറിയിച്ചു. ചന്ദ്ര ഉപരിതലത്തിലെ അതിശൈത്യത്തിൽ നിന്നും ലാൻഡറുകളെ സംരക്ഷിക്കുന്നതിന് കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കാൻ ആണവോർജ്ജ വകുപ്പുമായി സഹകരിക്കുമെന്ന് ISRO ചെയർമാൻ V. നാരായണൻ. ബംഗളൂരുവിൽ നടന്ന CSIR റൈസ് കോൺക്ലേവിനെ

0: അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചന്ദ്രന്റെ തണുത്തുറഞ്ഞ കാലാവസ്ഥയിൽ ചുരുങ്ങിയത് 200 ദിവസമെങ്കിലും നിലനിൽക്കാൻ സാധിക്കുന്ന പുതിയ ലാൻഡർ വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും ISRO മേധാവി പറഞ്ഞു. ഇന്ന് ലോക രക്തദാന ദിനം. രക്തദാനത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിനായി എല്ലാ വർഷവും June 14 ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത്. മനുഷ്യത്വത്തിന്റെ ഒരു തുള്ളി രക്തം നൽകൂ, ജീവൻ രക്ഷിക്കൂ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രക്തദാനം ജീവൻ രക്ഷിക്കാനുള്ള ലളിതമായ മാർഗമാണെന്നും മിഥ്യാധാരണകൾ മാറ്റി എല്ലാവരും രക്തദാനത്തിനായി മുന്നോട്ട് വരണമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda സമൂഹ മാധ്യമത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ചു. ഗിന്നസ് ലോക റെക്കോർഡ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്ന പരിപാടിയിൽ 130-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. ചടങ്ങിൽ ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ് പങ്കെടുത്തു. യോഗ ഒരു ജനകീയ പ്രസ്ഥാനമായി മാറിയെന്നും അതിരുകൾക്കപ്പുറം മനുഷ്യത്വത്തെ ഒന്നിപ്പിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: यह एक वैश्विक संदेश देने का भी मौका है कि योग की किस प्रकार सीमाओं, भाषाओं, संस्कृतियों और देशों से परे संपूर्ण मानवता को एक सूत्र में जोड़ने की क्षमता रखता है.
0: June 21 നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടികളിൽ എല്ലാവരും പങ്കെടുക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുന്ന കാലാതീതമായ മൂല്യങ്ങളെ യോഗ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി തജിക്കിസ്ഥാനിലെ ദുഷാൻബെയിൽ നടന്ന യോഗാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ ഓസ്ട്രേലിയയ്ക്കും സ്കോട്ട്ലൻഡിനും ജയം. തുർക്കിക്കെതിരെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഓസ്ട്രേലിയയുടെ ജയം. എതിരില്ലാത്ത 1 ഗോളിനാണ് സ്കോട്ട്ലൻഡ് ഹെയ്ത്തിയെ പരാജയപ്പെടുത്തിയത്. പുലർച്ചെ നടന്ന ഖത്തർ സ്വിറ്റ്സർലൻഡ് ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ക്യൂറസാവയെ നേരിടും. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബിർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി K. മുരളീധരൻ കോഴിക്കോടെത്തി. കളക്ട്രേറ്റിൽ അവലോകന യോഗത്തിൽ മന്ത്രി പങ്കെടുക്കുകയാണ്. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹം സന്ദർശനം നടത്തും. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. സമ്പർക്കപ്പട്ടികയിലുള്ള 4 പേരെ കൂടി ഇന്നലെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം നിപ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം കേരളത്തിൽ ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. July 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1ാം ഘട്ടം. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സെൻസസാണ് ആരംഭിക്കുന്നത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തിയെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരാതിയെ തുടർന്ന് US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിനെതിരെ ബംഗളൂരു പോലീസ് കേസെടുത്തു. സ്ഥാപനത്തിന്റെ വിദേശ ഫണ്ടുകൾ രാജ്യത്തെ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ അനധികൃതമായി വിനിയോഗിച്ചുവെന്നാണ് ED ആരോപണം. ഈ വർഷം April നടത്തിയ പരിശോധനയിലാണ് സ്ഥാപനം ഫെമാ നിയമം ലംഘിച്ചതായി കണ്ടെത്തിയതെന്ന് ED അറിയിച്ചു. തൊഴിൽ സ്ഥിതി വിവര കണക്കുകൾ സംബന്ധിച്ച ഉന്നതതല സാങ്കേതിക വിദഗ്ധ സമിതിയുടെ ചെയർമാനായി സാമ്പത്തിക വിദഗ്ധൻ പ്രൊഫസർ അലക് എൻ ശർമ്മയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ അദ്ദേഹം മാനവ വികസന കേന്ദ്രത്തിന്റെ ഡയറക്ടറാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിനായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും.

12 വർഷമായി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ച് ആയുഷ് മന്ത്രാലയം. അതിരുകൾക്കപ്പുറം മനുഷ്യത്വത്തെ ഒന്നിപ്പിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ്. കരാർ ഒപ്പുവയ്ക്കൽ ഉറപ്പിക്കാതെ ഇറാൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രേലിയയ്ക്കും സ്കോട്ട്ലൻഡിനും ജയം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് പാട്ടിനായി വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0490209708896. കോളർ ലൈനിലുണ്ട്, ആരാ നോക്കാം. ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? ഉഷേച്ചി, സുഖാണോ? ഏത് പാട്ടാ കേൾക്കണ്ടേ ഇന്ന്?
2: ബന്ധുക്കൾ പത്രിക എന്ന സിനിമയിലെ ബന്ധുവാരേ ശത്രുവാരേ ആ പാട്ടില്ലേ, ആ പാട്ടാണ് കേൾക്കേണ്ടത്. മധുരവാണിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും, എന്റെ പഠന ഗ്രൂപ്പിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും.
1: പഠന ഗ്രൂപ്പ്?
2: ഇല്ല, പഠന ഗ്രൂപ്പ്.
1: ഓക്കേ,
2: അതിൽ കൂടെ പഠിച്ചവര്. പിന്നെ റേഡിയോ മലബാറിന്റെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഡെഡിക്കേറ്റ്
1: ചെയ്തത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾപ്പിച്ചു കൊടുത്താലോ.
2: ഓക്കെ,
1: താങ്ക് യു.
2: ഓക്കെ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ പറയാണ്: 0909029786. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനും അത് ഡെഡിക്കേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. നിങ്ങളുടെ കോളും കാത്ത് ഞങ്ങൾ ഇവിടെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഒരു പാട്ട് കേട്ട ശേഷം തിരിച്ചു വരാം.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിന്റെ ഇഷ്ടഗാനങ്ങളിലേക്ക് അടുത്തതായി ആരാണ് വിളിച്ചിട്ടുള്ളത്? നോക്കാം. ഹലോ.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നേ?
2: ശശി, ചാവശ്ശേരി.
1: ചാവശ്ശേരി നിന്ന് ശശിയേട്ടൻ. കഴിഞ്ഞ വർഷത്തെ? ഓക്കെ. ഇന്ന് ഏത് പാട്ട് കേൾക്കാനാ വിളിച്ചത്?
2: സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാതെ പാട്ട് കേൾക്കണം.
1: ആ പാട്ടാ കേൾക്കണ്ടേ? ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
2: കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടി.
1: എല്ലാവർക്കും വേണ്ടിയിട്ട്. ആദ്യമായിട്ട് വിളിച്ചു, ആദ്യമായിട്ട് കിട്ടി. സന്തോഷായോ?
2: സന്തോഷായി, സന്തോഷായി.
1: ആർക്കു വേണ്ടി പാട്ട് എന്ന് പറഞ്ഞില്ലല്ലോ. ആർക്കു വേണ്ടി പാട്ട് ചോദിച്ചതെന്ന്?
2: കുടുംബങ്ങൾക്കും നാട്ടുകാർക്കും.
1: പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിട്ട് അല്ലേ?
2: എല്ലാവർക്കും.
1: മഴയുണ്ടോ ഇവിടെ ചാവശ്ശേരിയില്?
2: മഴ ഇന്ന് കുറവാ, ഇന്ന് കുറവാ.
1: പൊതുവെ എല്ലാ ദിവസത്തെ അപേക്ഷ ഇന്ന് കുറവാണ്. അതെ, മഴക്കാലം ആണ്. പ്രത്യേകിച്ച് ശുചിത്വം പാലിക്കേണ്ട സമയമാണ്. പകർച്ചവ്യാധികളൊക്കെ പടർന്നു പിടിക്കുന്ന സമയമാണ് അല്ലേ? എന്തുണ്ട് അവിടെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ?
2: നല്ല വൃത്തിയായിട്ട് മഴക്ക് മുന്നേ തന്നെ ശുചീകരണ പ്രവർത്തനം നടന്നു കഴിഞ്ഞു.
1: അതെ,
2: രോഗത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശുചീകരണ പ്രവർത്തനം ആദ്യം തന്നെ നടന്നു കഴിഞ്ഞു.
1: മുന്നേ ഭരണസമിതിയിൽ അതെ, അതാണ് ചോദിച്ചത്. മുന്നേ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഉത്തരവാദിത്വം കുറച്ചധികം കൂടുതലല്ലോ. അപ്പൊ അതിന്റെ ഒക്കെ കാര്യങ്ങളായിട്ട് ഇപ്പൊ പോവാണ്.
2: വേറെ
1: എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
2: കൃഷിയൊക്കെ
1: ചെയ്യുന്നുണ്ടോ?
2: കൃഷിയുണ്ട്.
1: അപ്പോ വെറുതെ ഇരിക്കാൻ സമയമില്ല. അതിനിടയിലാണ് റേഡിയോ
2: കേൾക്കുന്നത്. ഉച്ചക്ക്
1: അപ്പോഴാണ് വിളിച്ചത്. ഓക്കെ, എന്തായാലും നമുക്ക് ശശിയേട്ടൻ ചോദിച്ച പാട്ട് എല്ലാവർക്കും വേണ്ടിട്ട് കേൾപ്പിച്ചു കൊടുക്കാം.
2: ഓക്കെ, താങ്ക് യു. Thank you.

0: Spiritual Boutique and Beauty Parlor, Second Floor, Links Mall, Mattanur.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
2: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടൂ വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207-244-177.
3: ഇതാരാപ്പോ വിളിക്കുന്നേ ഇത്രയും സമയമായിട്ട്? വിളിച്ചോണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് തിരക്കുള്ള സമയത്ത് ഞാൻ ഒരിക്കൽ എടുത്തിട്ടില്ലാന്ന് വെച്ചിട്ട് അപ്പാടങ്ങ് വിളിക്കാണ്ടിരിക്കുമല്ലോ വേണ്ടേ.
4: ഹലോ, ഹലോ, ഇതാരാ?
5: ഹലോ, ഗീതയല്ലേ?
4: അതെ, എന്നേനു?
5: അല്ല, ഒരു കാര്യം അന്വേഷിക്കാനേനുവേ.
4: എന്നാ കാര്യം? നിങ്ങൾ വേഗം പറഞ്ഞാട്ടെ, കുറെ സമയമായി വിളിച്ചോണ്ടിരിക്കുന്നു.
5: നിങ്ങളൊരു സുഹൃത്തില്ലേനു? ആ ഒരു മല്ലിക.
4: ആ,
5: നമ്മളെ ജയദേവനെ കല്യാണം കഴിച്ച മല്ലിക, കുറേ പ്രായമായിട്ട് കഴിച്ചേ.
4: ആ, മനസ്സിലായി. അല്ല, അതിനിപ്പോ എന്നാ വേണ്ടേ?
5: ഒന്നും വേണ്ടപ്പാ, അവരെടി ഇപ്പൊ പോയിനെ.
4: അവരെടി പോയിന്ന് എന്നോട് ഏക്കണ്ടേ? അത് അവരോടല്ലോ വയ്ക്കണ്ടേ.
5: അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ അനിയത്തിന്റെ ഭർത്താവിനെ ട്രെയിന് കയറ്റാൻ വേണ്ടിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിന്.
4: റെയിൽവേ സ്റ്റേഷൻ അല്ലാണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നാണോ തീവണ്ടി കയറ്റാൻ പോവാ? നിങ്ങൾ എന്ത് വർത്താനം പറയുന്നു?
5: നിങ്ങളിങ്ങനെ ചൂടാലപ്പാ. അന്നേരം ഞാനവിടെ മല്ലികേനെയും ജയദേവനെയും കണ്ടിന്. അവരാണോന്നോ

0: അടുത്തയാഴ്ച മുതൽ നെല്ലിക്കൻ്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട്. 89 6 എന്ന നമ്പറിൽ നീ വെച്ചാൽ മതിന്ന് ഞാൻ വെക്കുന്നേ, എനക്ക് തിരക്കുണ്ട്.
1: ഓ, എന്തൊരു ഡിമാൻഡാപ്പ. ആ, ഞാനറിയൂ, ഞാൻ റേഡിയോ മലബാർ വെക്കൂ. ഏടിയാന്ന് അവർ പോയെന്നും അറിയൂ, അവരെന്തിനാ പോയെന്നും അറിയൂ. ആ

0: സ്വന്തം.
1: മതി മതി മതി മതി, ഇത് മാറിപ്പോയതാവാൻ വഴിയില്ല.
0: നിനക്കെങ്ങനെ അറിയാ?
1: സൈക്കോളജി.
0: ഏ,
1: ഒരു ഗന്ധം വരുന്നുണ്ട് സുരേഷേട്ടാ, ഒരു ഗന്ധം വരുന്നുണ്ടല്ലോ. മല്ലികപ്പൂവിൻ മധുരഗന്ധം.
0: ഏ,

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോളർ ആരാ നോക്കാം.
1: ഹലോ ഹലോ
2: ഹലോ, നമസ്കാരം മാഡം.
0: നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം.
2: ഇത് ഫോട്ടോറ്റിക്കാരൻ ജയങ്കർ ആണ്.
0: ജയങ്കർ, സലിത ശ്രീനന്ദ.
2: അതെ, ഞങ്ങളുടെ പേര് മറക്കൂലല്ലോ.
0: അയ്യോ, ഇല്ല ഇല്ല ഇല്ല. ഏത് പാട്ടിന് വേണ്ടിയാണ് വിളിച്ചത്?
2: എനിക്ക് ഒദയനന്റെ മകൻ എന്ന സിനിമയില് ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും എന്നുള്ളൊരു പാട്ടുണ്ട്. ഈ പാട്ട് ഞങ്ങളുടെ സാറ്, ഞാൻ ആദ്യം വർക്ക് ചെയ്ത കമ്പനിയില് മജിനു സാറിന്റെ ജന്മദിനായിരുന്നു ഇന്നലെ.
0: അധ്യാപക
2: സാറിന്, അതെ ഇന്നലെ ആയിരുന്നു.
0: ഓക്കെ, മജ്നു എന്നാണ് പേര്?
2: മജ്നു, മജ്നു.
0: ചോദിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ആരായി പേരിട്ടെന്ന്?
2: അത് ഞാൻ ചോദിച്ചിട്ടില്ല.
0: സാധാരണ ചോദിക്കേണ്ടതാണ് ഇങ്ങനെ ഒരു കഥാപാത്രത്തിന്റെ പേരൊക്കെ ഇടുമ്പോ.
2: അതെ,
0: ഓക്കെ. അപ്പൊ
2: എന്തായാലും സാറ് ഭയങ്കര സ്നേഹമാണ് എല്ലാവരോടും, ഞങ്ങളുടെ വർക്കേഴ്സിനോടും എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. അപ്പൊ സാറിന് വേണ്ടി ഞാനൊരു പാട്ട് ഇന്നലെ കുറച്ചു ദിവസം കഴിഞ്ഞാൽ ചോദിക്കാൻ വിചാരിക്കണം, പക്ഷെ കിട്ടുന്നില്ല, കോള് വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടി.
0: ഓക്കെ, അപ്പൊ അദ്ദേഹത്തോടും അറിയിക്കണം.
2: ഞാൻ തീർച്ചയായും പറഞ്ഞിരിക്കുന്നു, ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് മാഡം, അപ്പൊ അത് ഞാൻ അഴച്ചു കൊടുക്കും സാറിന്.
0: ഒത്തിരി സന്തോഷം.
2: അപ്പൊ സാറിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മയും എന്റെ പേരിലും റേഡിയോ മലബാറിന്റെ എല്ലാ ടീമുകളുടെ പേരിലും ഞങ്ങളുടെ സൗഹൃദവാണിയുടെ പേരിലും ഞാൻ നേരുന്നു.
0: ഒപ്പം ഞങ്ങളെ കൂടെ അറിയിച്ചു എന്ന് പറയണം.
2: തീർച്ചയായും,
0: അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മനോഹരമായി ഒരു പാട്ടുകൂടെ കേൾപ്പിച്ചു കൊടുക്കാം.
2: സാറിന് കൂടുതലും ഗുരുവായൂര് സാർ എല്ലാ മാസവും പോകാറുണ്ട്, അപ്പൊ കൃഷ്ണഭക്തനാണ്. അപ്പൊ സാറ് ഭയങ്കര എല്ലാ മാസവും മടങ്ങാതെ ഗുരുവായൂർ അമ്പലത്തിൽ പോകും.
0: അതുകൊണ്ട് കറക്റ്റ് പാട്ട് ചോദിച്ചത്?
2: അതെ, അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് ചോദിച്ചത്.
0: ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് അന്വേഷിച്ചു എന്ന് പറയണം, പാട്ട് കേൾക്കാം.
2: തീർച്ചയായും മാഡം, താങ്ക് യു, താങ്ക് യു.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേ ഒരു നാമം: കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തുവരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതും മായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ. മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ?
1: ഇത് വട്ടിപ്പുറത്ത് ശോഭേച്ചിയാണ്.
0: ശോഭേച്ചി, സുഖാണോ?
1: ആ, സുഖം തന്നെ.
0: ഏത് പാട്ടാ കേൾക്കണ്ടെന്ന്?
1: ഒരു വിവാഹ വാർഷികത്തിന് ചന്ദ്രമോന്റെ ഏഴാമത്തെ വിവാഹ വാർഷികത്തിന് വേണ്ടിട്ടുള്ള പാട്ടാണ്.
0: ചന്ദ്രേച്ചിന്റെ മോന്റെ ഏഴാമത്തെ വിവാഹ വാർഷികം. ഓക്കെ, ഏത് പാട്ടാ?
1: ഏത് പാട്ടാലും ഇതില്ല.
0: ആയിക്കോട്ടെ, അപ്പൊ രണ്ടുപേരുടെയും പേരെന്താ?
1: കുക്കു.
0: കുക്കു,
1: ആ, പ്രജലി എന്നാണ് പേര്. കുക്കു എന്നാ വിളിക്കുവാ.
0: വൈഫിന്റെ പേര്?
1: വൈഫിന്റെ പേര്? നീ

0: അക്ഷയ. അപ്പോ പ്രജലേട്ടനും അക്ഷയേച്ചിക്കും വേണ്ടിട്ട് ഞങ്ങളും വിഷസ് അറിയിച്ചു എന്ന് പറയണ കേട്ടാ. ഉണ്ട് അല്ലേ? അപ്പൊ ചന്ദ്രേച്ചിക്കും പറയാ, നമുക്ക് പാട്ട് കേൾക്കാം.
1: അശ്വിനിയാ?
0: അതെ അതെ.
1: ഓക്കേ. ഹലോ അശ്വിനി.

0: ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്. ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174. എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനിയും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 0402 9708 9 6. ഈ നമ്പറിലേക്ക് വിളിക്കുക, ഇഷ്ടപ്പെട്ട പാട്ട് പറയുക, അത് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഡെഡിക്കേറ്റ് ചെയ്യാം.

0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് 28 ഉത്സവ ദിനരാത്രങ്ങൾ അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: അമൃതാംശു കല ചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും വീണ്ടും സ്വാഗതം. അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? ശബ്ദാണ് അദ്രമാനിക്ക. ഓക്കെ, ഏത് പാട്ടിന് വേണ്ടി ഇന്ന് വിളിച്ചേ?
1: ഹിന്ദി പാട്ട്
0: ആരാധന. എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടല്ലേ?
1: അതെ അതെ.
0: ഹിന്ദി പാട്ടുകളാ കൂടുതൽ
1: കേൾക്കുന്നേ?
0: പൊതുവേ പഴയ പാട്ട് ഇഷ്ടാണ്. മഴയുണ്ടോ അവിടെ? അത് ശരിയാണ്.
1: 3 കിലോമീറ്റർ വിറ്റാത്തുള്ളൂ.
0: പക്ഷെ ഇപ്പൊ ഞാൻ പുറത്തെ അവസ്ഥ കാണുന്നില്ലല്ലോ. ഇല്ലല്ലേ. ഓക്കെ, ഭക്ഷണം കഴിച്ചോ? ഇനി പാട്ട് കേട്ടോ. ഓക്കെ, വിളിച്ചാൽ ഒത്തിരി സന്തോഷം.
1: ഓക്കെ.

0: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
1: ഇഷ്ടഗാനങ്ങളിലേക്ക് അടുത്തതായി ആരാണ് വിളിച്ചിട്ടുള്ളത് നോക്കാം. ഹലോ ഹലോ
2: ഹലോ,
1: നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ ദീപേഷ്, മരുതായിന്ന്.
1: മരുതായിന്ന്? ആരാണോ ദീപേഷേട്ടാ വിളിക്കുന്നേ?
2: ഇല്ല, ഞാൻ ഇത് മൂന്നാം തവണ.
1: ഓക്കെ, നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ മുന്നേ?
2: ആ, ഇത് പിന്നെ അമ്മ വിളിക്കാറുണ്ടായിരുന്നു. സുമതി എന്നാണ്, മരുതായില്ല.
1: സുമതി ചേച്ചി?
2: അതെ അതെ.
1: ഞാൻ
2: സാറോട്
1: ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ വരൂ.
2: ഇല്ല, ഇന്ന് സൺഡേ അല്ലേ?
1: സൺഡേ ലീവ് ആണ്.
2: ലീവ് ആണ്.
1: എന്താ ചെയ്യുന്നേ?
2: ഞാൻ ലൈറ്റ് വർക്ക്, വർക്ക്ഷോപ്പ് നടന്ന വർക്ക്ഷോപ്പ്.
1: ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: നമുക്ക് വാർത്തിങ്കൾ പാട്ട്.
1: ഡ്രീംസ് സിനിമയിലല്ലേ? പാട്ട് പാടുവോ?
2: പാടാറില്ല, ഇപ്പൊല്ല.
1: കേൾക്കാറേ ഉള്ളൂ?
2: കേൾക്കാറേ.
1: അപ്പൊ മുന്നേ പാടിയിട്ടുണ്ടല്ലോ?
2: പാടിയിട്ടില്ല, പക്ഷെ ഇപ്പൊ ഇല്ല.
1: ഒന്ന് പാടി നോക്കുന്ന വെറുതെ.
2: ഇല്ല, ഇപ്പൊല്ല. ഞാൻ ഒരു ദിവസം വന്ന് അവിടുന്ന് പാടും.
1: ആണോ? അങ്ങനെയെങ്കിൽ കുറച്ചധികം പാട്ടുകൾ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് പോര്.
2: ആയിക്കോട്ടെ, വരാം വരാം.
1: ഓക്കെ, ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
2: നല്ല ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി.
1: പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാരും കേൾക്കട്ടെ അല്ലേ?
2: എല്ലാരും കേൾക്കട്ടെ.
1: ഓക്കെ, അപ്പൊ പാട്ട് കേട്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചോ.
2: ആയിക്കോട്ടെ. ഓക്കെ.

റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അശ്വിനി. സാങ്കേതിക സഹായം നൽകിയത് ബൈജു സുന്ദരൻ മട്ടന്നൂർ.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.

കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: സ്വഭാവം
1: അല്ലല്ല ഇജ്ജ് നമ്മുടെ ബീരനാം കായംകുളം കൊച്ചുണ്ണിയ
0: വേലിപ്പൊത്തിനേ തവളയോ
1: ഇജ്ജ് ക്രൂരനാം കായൽക്കുളം ചീങ്കണ്ണിയാ ചീങ്കണ്ണി.

0: കർണന്റെ കാർമോരാ.
1: ബലെ ബലെ ബലെ.
2: പച്ചയെങ്കിൽ വർക്കത്ത് കെട്ടൊരു ഹലാ കാണിവൻ.
0: അയ്യോ അതുകൊണ്ടല്ലേ ദൈവം ഇങ്ങേരെ പനപോലെ വളർത്തിയത്.
2: ീരനം കുഞ്ഞാലി മരക്കാരോ എടമൂഢനം കന്നാലി നീയാരോ.
3: ഹീരനം കുഞ്ഞാലി മരക്കാരോ എടമൂഢനം കന്നാലി നീയാരോ.
2: പൊറോട്ട തിന്ന്

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇപ്പോൾ കേട്ടത്.
1: മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
1: റേഡിയോ മലബാറിന്റെ പ്രതികരണ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: സ്വാഗതം. നമുക്ക് കത്ത് വായിച്ചു തുടങ്ങാം.
1: ആദ്യത്തെ കത്ത് ഒരു ഇമെയിലാണ്. റേഡിയോ മലബാറിന്റെ മെയിലിലേക്ക് വന്നൊരു സുരേഷ് ബാബു എന്ന പേരിൽ വന്നൊരു സന്ദേശമാണ്.
2: അദ്ദേഹം പറയുന്നത്, കൂടുതൽ മ്യൂസിക്, കുറച്ച് സംസാരം എന്നതായിരിക്കണം നിങ്ങളുടെ മുദ്രാവാക്യം. ഇപ്പോൾ ചില ആർജയമാരും ശ്രോതാക്കളും തമ്മിലുള്ള സംസാരം വളരെ അരോചകമാണ്. ഞാൻ മുംബൈയിൽ ജോലി ചെയ്യുന്നു, കുറെ വർഷമായി നിങ്ങളുടെ ആരാധകനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഇദ്ദേഹം ഉദ്ദേശിച്ചത് ഏത് പരിപാടിയെ കുറിച്ചാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല, എങ്കിലും പാട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടിയായിരിക്കും ഉദ്ദേശിച്ചത്.
2: റേഡിയോ മലബാറിന്റെ ഭൂരിഭാഗം പരിപാടികളും ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അതില് നറേഷൻ കുറഞ്ഞ്

0: പാട്ട് കൂടുതലുള്ളതും അതോടൊപ്പം തന്നെ പാട്ട് കുറഞ്ഞ് നറേഷൻ കൂടുതലുള്ളതുമായിട്ടുള്ള പ്രോഗ്രാം ഉണ്ട്. രണ്ട് തരത്തിലാണ് പ്രക്ഷേപണം ചെയ്യുന്നത്. രണ്ടു തരത്തിലുള്ള പരിപാടികളും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അദ്ദേഹം ആഗ്രഹിക്കുന്ന പരിപാടി തീർച്ചയായിട്ടും റേഡിയോ മലബാറിലൂടെ അതേ രീതിയിൽ തന്നെ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്.
1: ഇനി അടുത്ത കത്ത് നമ്മുടെ സ്ഥിരം ശ്രോതാവ് തമ്പാൻ മട്ടന്നൂർ.
0: ഞങ്ങളുടെ വിവാഹവാർഷികത്തോടനുബന്ധിച്ച് സന്ദേശഗാനങ്ങൾ അയച്ചും നേരിട്ടും ആശംസകൾ അറിയിച്ചതുമായ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പിന്നെ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന കുട്ടിയൂർ വിശേഷങ്ങൾ ഏറെ ഭക്തിസാന്ദ്രവും പറഞ്ഞാൽ തീരാത്ത കുട്ടിയൂരപ്പന്റെ വിശേഷങ്ങൾ കൂടുതൽ അറിയാൻ ശ്രോതാക്കൾക്ക് കഴിയുന്നതിലുള്ള സന്തോഷവും അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം മരുതായിലുള്ള നെയ്യമൃത് മഠത്തിന്റെ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയതും ഏറെ ഭക്തിസാന്ദ്രം.
1: തമ്പാനേട്ടന്റെ അഭിപ്രായത്തിൽ വളരെ സന്തോഷം. അദ്ദേഹം തുടരുകയാണ്. June 5 രാത്രി 7:35 സർഗജാലകത്തിൽ നന്ദാത്മജൻ കോതേരി എഴുതി അവതരിപ്പിച്ച നഷ്ടവസന്തം എന്ന കഥ കേട്ടപ്പോൾ എവിടെയോ കളഞ്ഞുപോയ കൗമാരകാലത്തേക്ക് തിരിഞ്ഞു നോക്കും പോലെ തോന്നി. നല്ല അവതരണം. പിന്നെ ലീന നാൽപ്പാടി എഴുതി ശ്രീരേഖ സുഭാഷ് കോളയാട് ആലപിച്ച കവിതയും ലക്ഷ്മണൻ കുയിലൂർ എഴുതി അവതരിപ്പിച്ച കവിതയും കൊട്ടിയൂർ മഹാത്മ്യ ഗാനവും എല്ലാം വളരെ മികച്ചതായി. June 7 സർഗജാലകത്തിൽ TP വേണുഗോപാൽ എഴുതിയ തായ്പരദേവത എന്ന കഥ കോമളവല്ലി മാങ്ങാട് വളരെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചു. ഒരു കോലധാരിയുടെ മാനസിക സംഘർഷങ്ങളുടെ കഥയിൽ ഒരു സംശയം ബാക്കിയായി. വീരഭദ്ര പെരുമാളാണ് ദക്ഷന്റെ തലയറുത്തത് എന്നാണ് നമ്മൾ കേട്ടത്. എന്നാൽ ഈ കഥയിൽ ഭദ്രകാളി എന്നാണ് പറയുന്നത്. അതെന്താ എങ്ങനെ എന്നറിയാൻ താല്പര്യം.
0: അതിനുള്ള മറുപടി രചയിതാവ് തന്നെ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയാണ്. ശ്രീ മഹാദേവന്റെ ആജ്ഞ ധിക്കരിച്ച് തന്റെ പിതാവായ ദക്ഷന്റെ രാജധാനിയിൽ സതീദേവി യാഗത്തിന് ചെന്നു. ദക്ഷനാൽ അപമാനിതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്തു. ഇതറിഞ്ഞ ശിവൻ കോപം കൊണ്ട് വിറച്ച് താണ്ഡവമാടുകയും ഒടുവിൽ തന്റെ ജട പറിച്ച് നിലത്തടിക്കുകയും ചെയ്തു. അതിൽ നിന്നും ഭദ്രകാളിയും വീരഭദ്രനും ജന്മം പൂണ്ടു. ഇങ്ങനെ ജന്മമെടുത്ത ഭദ്രകാളി ശിവാജ്ഞ പ്രകാരം ഭൂതഗണങ്ങളെയും കൂട്ടി ദക്ഷന്റെ യാഗസ്ഥലത്ത് ചെല്ലുകയും അവിടം മുഴുവൻ നശിപ്പിക്കുകയും ദക്ഷന്റെ തലയറുത്ത് യാഗശാലയിലെ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. തിരിച്ചുവന്ന ഓമനമകൾക്ക് ശിവൻ കൈലാസ പർവ്വതത്തിന് വടക്ക് രാജതാജലത്തിനടുത്തായി വസിക്കാൻ ഇടം നൽകുകയും ചെയ്തുവത്രേ. ദേവി പിന്നീട് ദേവാസുര യുദ്ധസമയത്താണ് വീണ്ടും അവതരിക്കുന്നത്. അന്ന് ദേവി 7 ശക്തിയുള്ള ദാരികനെ 7 പിടിച്ച് തലയറുത്ത് ചോര കുടിച്ചുവത്രേ. 7 തുടർച്ചയായി ദാരികനുമായി യുദ്ധം നടത്തിയ കാളി 8 ദാരികനെ കൊന്ന് ചോര കുടിക്കുന്നത്. അങ്ങനെ തന്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയ ദേവിയെ ശിഷ്ടജന പരിപാലനാർത്ഥം ശിവൻ ഭൂമിയിലേക്ക് അയച്ചു. ഭൂമിയിലെത്തിയ ദേവി ഭദ്രകാളിക്ക് ശിവൻ വടക്ക് തിരുവർക്കാട് അതായത് മാടായിക്കാവ്, തെക്ക് കളരിവാതുക്കൽ, കിഴക്ക് മാമാനിക്കുന്ന്, പടിഞ്ഞാറ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം എന്നിങ്ങനെ കോലത്തുനാടിനെ 4 പകുത്തു നൽകിയെന്നും അങ്ങനെ കോലത്തുനാടിന്റെ ആരാധനാ ദേവതയായി ഭദ്രകാളി മാറിയെന്നുമാണ് ഐതിഹ്യം.
1: തമ്പാനേട്ടന്റെ സംശയം ഇപ്പൊ മാറിക്കാണല്ലേ അശ്വിനി?
0: തീർച്ചയായിട്ടും മാറിയിട്ടുണ്ടാവും നമുക്ക് വിചാരിക്കാം. ഒടുവിൽ അദ്ദേഹം പറയുന്നുണ്ട് പുരാണങ്ങളിൽ പാഠഭേദങ്ങൾ നിരവധി ഉണ്ടാകാം. അപ്പോ ഓരോരുത്തരും കേട്ടിട്ടുള്ള കഥകൾ വ്യത്യസ്തമായിരിക്കാം. അദ്ദേഹം കേട്ട പുരാണ കഥയെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഈ കഥ രചിച്ചിട്ടുള്ളത്.
1: അടുത്ത കഥ ഇങ്ങനെയാണ്. 10 സ്മൃതിഗീതങ്ങളിൽ കമുകറ ഉദയഭാനു, AM രാജ, ശാന്താ പി നായർ, കോമള എന്നീ പഴയകാല ഗായകരുടെ ഗാനങ്ങൾ കേൾക്കാനായി. അവയിൽ പലതും കേട്ടതും കേൾക്കാത്തതും കേട്ടു മറന്നതുമായ ഗാനങ്ങളായിരുന്നു. സംഗീത സംവിധായകൻ MS ബാബുരാജ് പാടിയ ഗാനങ്ങളിൽ മനസ്സിന്റെ മലർമിഴി കേൾക്കാൻ സുഖമുള്ള അനുഭവമായി. ഗാനഗന്ധർവന്റെ മാണിക്യ വീണയുമായി എന്ന ഗാനവും മാനസസാരസ മലർമഞ്ചരിയും കാക്കത്തമ്പുരാട്ടി മുതലായ ഒരു തലമുറ ഏറ്റുപാടിയ ഗാനങ്ങളായിരുന്നു. അതിൽ കേട്ടുമറന്നൊരു ഗാനമായിരുന്നു ദാസേട്ടനോടൊപ്പം CO ആൻഡോ പാടിയ കടുകോളം തീയുണ്ടെങ്കിൽ കുളിരും മഞ്ഞും എന്ന ഗാനം.
0: ശ്രീധരേട്ടൻ പൊതുവെ പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോ അദ്ദേഹത്തിന് കൂട്ടായി സ്മൃതിഗീതം എന്നും ഉണ്ടാവും. പാട്ടുകളെ പറ്റിയുള്ള അഭിപ്രായം വീണ്ടും അറിയിക്കുക.
1: അടുത്ത കത്ത് KP ജാനകി പരിപ്പായി എഴുതിയതാണ്. ഹായ് റേഡിയോ മലബാർ, June 7 യൂസഫ് ബാവോട്ടുപാറ അവതരിപ്പിച്ച ഇഷ്ടങ്ങൾ ഈണങ്ങൾ വളരെ ഇഷ്ടമായി. പഴയ ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്ന എനിക്ക് തിരഞ്ഞെടുത്ത ഗാനങ്ങളെല്ലാം വളരെ ഇഷ്ടമായി. ആ ഗാനങ്ങൾ തിരഞ്ഞെടുത്ത യൂസഫ്, അദ്ദേഹത്തിനും അവതാരക അശ്വിനിക്കും അഭിനന്ദനങ്ങൾ. അഭിനന്ദനങ്ങൾ അശ്വിനി നേരിട്ടറിയിക്കുന്നു. കത്ത് തുടരുകയാണ്. June 11 മധുരഗീതങ്ങളിൽ വാനമ്പാടി എന്ന വാക്ക് വരുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തി ബൈജു സുന്ദരം അവതരിപ്പിച്ച ഗാനങ്ങൾ എല്ലാം വളരെ ഹൃദ്യമായി. ആ ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അവതരിപ്പിച്ച ബൈജു സുന്ദരത്തിന് സ്നേഹാശംസകൾ.
0: ഒത്തിരി സന്തോഷം ജാനകിയമ്മ. യൂസഫക്ക യാദൃശ്ചികമായിട്ട് റേഡിയോ മലബാറിലേക്ക് എത്തിയ ആളായിരുന്നു. അപ്പോഴാണ് പാട്ടിനോടുള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടം അറിയുന്നത്. പെട്ടെന്ന് തയ്യാറാക്കിയ പ്രോഗ്രാം ആയിരുന്നു, അത് ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷം.
1: അടുത്ത കത്ത് നമ്മുടെ സ്ഥിരം ശ്രോതാവ് തന്നെയാണ് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ.
0: അദ്ദേഹവും ഇഷ്ടഗാനത്തെ പറ്റിയാണ് പറയുന്നത്. 7 രാവിലെ 8 ഇഷ്ടങ്ങൾ ഈണങ്ങൾ എന്ന പരിപാടിയിൽ യൂസഫ് അവതരിപ്പിച്ച ഗാനങ്ങൾ ഏറെ മനോഹരമായി. നാദാപുരം പള്ളിയിലെ എന്ന ഗാനത്തോടുകൂടി തുടങ്ങിയ ഓരോ ഗാനങ്ങളും ഉന്നത നിലവാരം പുലർത്തിയ ഇഷ്ടഗാനങ്ങളായിരുന്നു. ആശംസകൾ അറിയിക്കുന്നു.
1: ഒത്തിരി സന്തോഷം നഫീസ കുഞ്ഞിപ്പ.
0: അടുത്തതായി ഒരു ശബ്ദ സന്ദേശമാണ് അയച്ചത് തമ്പാനേട്ടനാണ്. അസുരഗോത്രം നാടകത്തെ പറ്റിയിട്ടാണ് പറയുന്നത്.

0: അദ്ദേഹത്തിന് നാടകം വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതില് കുന്തി, കർണൻ, ഗഡോൽക്കച്ചൻ ഈ മൂന്ന് കഥാപാത്രങ്ങളും ജീവിതത്തിൽ വളരെയധികം പ്രയാസം അനുഭവിച്ചു. അതെല്ലാം ശബ്ദത്തിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോ അസുരഗോത്രത്തിലെ കഥാപാത്രങ്ങളൊന്നും തന്നെ മനസ്സിൽ നിന്ന് മായുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
1: അടുത്ത കഥ ശ്രീദേവി അമ്മ, കൊളത്തൂർ, ബാംഗ്ലൂർ.
0: ഞായറാഴ്ച 7:35 പ്രക്ഷേപണം ചെയ്ത ടി പി വേണുഗോപാലിന്റെ കഥ തായ്പര ദേവത കോമളവല്ലി അവതരിപ്പിച്ചത് കേട്ടു. നല്ല കഥയായിരുന്നു. തെയ്യത്തിന്റെ വരവിളിയും മറ്റും അതിന്റെ ഭാവങ്ങൾ ഉൾക്കൊണ്ട് തന്നെ കോമളവല്ലി അവതരിപ്പിച്ചു. പക്ഷെ അവിടെ ഒരു സംശയം. കൊട്ടിയൂർ ഐതിഹ്യത്തിൽ പറയും പോലെ ദക്ഷന്റെ യാഗത്തിന് പോയ സതീദേവി അപമാനിതയായപ്പോൾ ദേഹത്യാഗം ചെയ്തതും പരമശിവൻ കോപത്താൽ ജട പറിച്ചടിച്ച് അതിൽ നിന്ന് വീരഭദ്രനാണ് ജനിച്ചതെന്നും വീരഭദ്രനാണ് ദക്ഷന്റെ തലയറുത്തതെന്നും പണ്ട് പണ്ടേ കഥ കേട്ടിരുന്നു. ഈ തായ്പര ദേവത കഥയിൽ പരദേവതയാണ് ദക്ഷന്റെ തലയറുത്തത് എന്ന് പറയുന്നുണ്ട്. കഥയിൽ ചോദ്യമില്ല എന്നാണെങ്കിലും യഥാർത്ഥത്തിൽ കഥയിൽ പറഞ്ഞത് തെറ്റല്ലേ? അല്ല, നമ്മൾ കേട്ട കഥയിൽ നിന്ന് അതിന് വല്ല മറുവശവും ഉണ്ടായിരിക്കുമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം എഴുത്തുകാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പല ദേശങ്ങൾക്കും കേട്ടറിഞ്ഞ കഥകൾക്കും ആളുകൾക്കും അനുസരിച്ച് പുരാണങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ആ വ്യത്യാസമാണ് ഇവിടെയും പ്രതിഫലിച്ചിട്ടുള്ളത്.
1: എഴുത്തുകാരൻ അതിന് വ്യക്തമായൊരു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടല്ല, അദ്ദേഹം മനസ്സിലാക്കിയ വിശദീകരണം അദ്ദേഹം നൽകിയിട്ടുണ്ട്. കത്ത് തുടരുകയാണ്. വെള്ളിയാഴ്ച പ്രക്ഷേപണം ചെയ്ത സർഗജാലകത്തിൽ രണ്ട് കവിതയും നന്നായിരുന്നു. നന്ദാത്മജൻ കൊതേരി എഴുതി അവതരിപ്പിച്ച ഒറ്റക്കൊരാൾ എന്ന കഥ കേട്ടപ്പോൾ ഹൃദയത്തിൽ ഒരു വിങ്ങൽ പോലെ തോന്നി. കാരണം അത്രയ്ക്കും നന്നായിരുന്നു. കഥകളെക്കൊണ്ടും കവിതകളെക്കൊണ്ടും മനോഹരമായ സർഗജാലകങ്ങൾ റേഡിയോ മലബാറിന്റെ മാറ്റുകൂട്ടുന്നു. ഒന്നുകൂടി പറയട്ടെ, അസുരഗോത്രം നാടകം ഗംഭീരം പോരാ അതിഗംഭീരമായിരുന്നു. അഭിനന്ദനങ്ങൾ.
0: ഒത്തിരി സന്തോഷം. അടുത്തതായി NPS കണയന്നൂർ.
1: NPS കണയന്നൂർ, നമ്മളിത് നേരത്തെ നമുക്ക് വേറൊരു NPS ഉണ്ടായിരുന്നു അല്ലേ?
0: അദ്ദേഹം തന്നെയാണ് ഈ NPS എന്ന് നമുക്ക് വിചാരിക്കാം. NPS കല്ലേരിക്കര.
1: കത്ത് ഇങ്ങനെയാണ്. കുറേ ദിവസമായി ഞങ്ങൾ റേഡിയോ കേൾക്കാത്തത് കാരണം ഞങ്ങൾ ചക്കരക്കല്ല് കണയന്നൂർ എന്ന സ്ഥലത്ത് June 1 ചെറിയൊരു കൂര കെട്ടി താമസം മാറി. ഇവിടെ ഇപ്പോൾ കറണ്ട് ആയിട്ടില്ല. 2 പോസ്റ്റ് വേണം. പോസ്റ്റ് സ്റ്റോക്ക് ഇല്ല. വന്നയുടനെ കറണ്ട് തരുമെന്ന് പറഞ്ഞു. പിന്നെ കല്ലേരിക്കര വീട്ടിൽ ചാർജ് ചെയ്യുന്ന കൊച്ചു റേഡിയോ ഉണ്ടായിരുന്നു. അതായത് June 12 അത് എടുത്തുകൊണ്ട് വന്ന് ഓൺ ചെയ്തപ്പോൾ സർഗജാലകം കേൾക്കാനിടയായി. നന്ദാത്മജൻ കൊതേരി എഴുതി അവതരിപ്പിച്ച ഒറ്റക്കൊരാൾ എന്ന കഥ കേട്ടിരുന്നു പോയി. നന്ദേട്ടന്റെ അയൽപക്കത്ത് നടന്ന സംഭവമാണെന്ന് തോന്നുന്നു. ഈ കഥയിൽ സ്വന്തം അനുജനായ അരവിന്ദാക്ഷൻ ചേട്ടന്റെ കടയുമെല്ലാം ഉൾപ്പെട്ടപ്പോൾ അങ്ങനെ തോന്നി. എങ്കിലും ഇതെല്ലാം ഓർത്തെടുത്ത് തൂലികത്തുമ്പാൽ എഴുതി അവതരിപ്പിച്ച പ്രിയ നന്ദേട്ടന് 1000 അഭിനന്ദനങ്ങൾ എന്ന് NPS കണയന്നൂർ.
0: തീർച്ചയായിട്ടും നന്ദേട്ടന്റെ അനുഭവമായിരിക്കാം. എഴുത്തുകാരൻ തന്നെ അതിന് മറുപടി അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതായി രാധിക പ്രകാശാണ് പ്രതികരണം എഴുതിയിട്ടുള്ളത്.
1: ഞായറാഴ്ച രാത്രി 7:35 പ്രക്ഷേപണം ചെയ്ത TP വേണുഗോപാലിന്റെ കഥ തായ്പരദേവത കോമളവല്ലി അവതരിപ്പിച്ചത് കേട്ടപ്പോൾ ഒരു തെയ്യത്തിന്റെ മുൻപിൽ ഒരു ഭക്തന്റെ ദുഃഖങ്ങൾ പറയുന്ന ഭാഗം മുന്നിൽ തെളിഞ്ഞു വന്നു. നല്ല കഥയായിരുന്നു. അതിന്റെ ഭാവങ്ങൾ ഉൾക്കൊണ്ട് തന്നെ കോമളവല്ലി അവതരിപ്പിച്ചു.
0: വെള്ളിയാഴ്ച പ്രക്ഷേപണം ചെയ്ത സർഗജാലകത്തിൽ ദിനേശ് ചൊവ്വാണ് എഴുതി അവതരിപ്പിച്ച കവിതയും രമ്യശ്രീ പ്രജിത്തിന്റെ കവിതയും നന്നായിരുന്നു. ആ സർഗജാലകത്തിൽ നന്ദാത്മജൻ കൊതേരി എഴുതി അവതരിപ്പിച്ച ഒറ്റക്കൊരാൾ എന്ന കഥ കേട്ടപ്പോൾ വല്ലാത്തൊരനുഭവമായി തോന്നി. കാരണം നന്ദാത്മജന്റെ കഥകളെല്ലാം അദ്ദേഹത്തിന്റെ ജീവിതയാത്രയിൽ കാണുന്ന കാഴ്ചകളിലൂടെയുള്ള കാര്യങ്ങളാണ് കഥയായും കവിതയായും രൂപാന്തരം പ്രാപിക്കുന്നത് എന്ന് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കഥയിലെ ബാബു എവിടെയോ ജീവിച്ചിരുന്ന ഒരാളായിരിക്കില്ലേ എന്ന് ചിന്തിച്ചുപോയി.
1: കുറച്ചായി സർഗജാലകത്തിൽ മനോഹരമായ കവിതകളും കഥകളും കേൾക്കുവാൻ സാധിക്കുന്നുണ്ട്. റേഡിയോ മലബാറിനും ഇത്തരത്തിൽ കഥകളും കവിതകളും അവതരിപ്പിക്കുന്നവർക്കും നിറഞ്ഞ സ്നേഹത്തോടെ അഭിനന്ദനങ്ങൾ. പ്രകാശ്, രാധിക പ്രകാശ്, നെല്ലൂനി.
0: ഒത്തിരി സന്തോഷം. അടുത്തതായി അരവിന്ദാക്ഷൻ കൊതേരി ആണ് പ്രതികരണം അയച്ചത്.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ എന്ന പരിപാടിയിലൂടെ അവിടുത്തെ വിശേഷങ്ങളും നെയ്യമൃതുകാരുടെയും ഇളനീർക്കാരുടെയും വ്രതങ്ങളും ചിട്ടകളും പഴയകാലത്ത് നടത്തിപ്പോന്നതുപോലെ ഇന്നും നിലനിൽക്കുന്നു എന്നത് അതിശയം തന്നെ. 12:06 വെള്ളിയാഴ്ചത്തെ ഇതേ പരിപാടിയിൽ കോളാരിയിലെ നെയ്യമൃത മഠത്തിലെ ഭാരവാഹി കൂടിയായ ശ്രീ രാജേഷ് പറഞ്ഞ നമ്മൾ വളരുമ്പോൾ നമ്മുടെ ചുറ്റുപാടും വളരണം എന്ന ഒരു വാക്കാണ് ഈ കത്തെഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഇതായിരിക്കണം സമൂഹത്തിന്റെ മുദ്രാവാക്യം. രാജേഷിന് എന്റെ അഭിനന്ദനങ്ങൾ. കൊട്ടിയൂർ സാധാരണ ജനങ്ങൾക്ക് ഉത്സവം മാത്രമല്ല അതിനപ്പുറമുള്ള വ്രതാനുഷ്ഠാനങ്ങളും ചിട്ടകളും ശ്രോതാക്കളിൽ എത്തിച്ചു തരുന്ന റേഡിയോ മലബാറിന് അഭിനന്ദനങ്ങൾ. അരവിന്ദാക്ഷൻ കൊതേരി.
0: ഒരുപാട് സന്തോഷം അരവിന്ദേട്ട. അതോടൊപ്പം എടുത്തു പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം കൂടെ, നമ്മൾ വളരുമ്പോൾ നമ്മുടെ ചുറ്റുപാടും വളരണം എന്നത് ഒരു മുദ്രാവാക്യമായിക്കൊണ്ട് തന്നെ എല്ലാവരും ജീവിതത്തിൽ കൂടെ ചേർത്ത് പിടിക്കട്ടെ. അടുത്ത കത്ത് പ്രസീത പ്രകാശൻ കാര അയച്ചതാണ്. June 5 വെള്ളിയാഴ്ച വൈകുന്നേരം പ്രക്ഷേപണം ചെയ്ത സർഗജാലകം കവിതകളെ കൊണ്ട് സമ്പുഷ്ടമായിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. നന്ദാത്മജൻ കൊതേരി എഴുതി അവതരിപ്പിച്ച നഷ്ടവസന്തം എന്ന കവിത കേട്ടപ്പോൾ പണ്ടെങ്ങോ നഷ്ടപ്പെട്ടു പോയ ഒരു അനുഭവത്തിൽ നിന്ന് ഉടലെടുത്ത വരികളാണോ എന്ന് തോന്നിപ്പോയി. അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും വിഷമവും അനുഭവവും കണ്ടറിഞ്ഞ് എഴുതിയതാകാം ഈ വരികളെന്നും ചിന്തിച്ചുപോയി. എന്തു തന്നെ ആയാലും വരികൾ കൊണ്ടും ആലാപനം കൊണ്ടും വളരെ മനോഹരമായിരുന്നു കവിത എന്ന് പറയാതെ വയ്യ. അതോടൊപ്പം കൊട്ടിയൂർ അമ്പലത്തിന്റെ ഗാനവും എല്ലാം ചേർത്ത് സർഗജാലകം

0: വളരെ നന്നായിരുന്നു.
1: ജൂൺ 7 പ്രക്ഷേപണം ചെയ്ത സർഗജാലകത്തിൽ തായ് പരദേവത എന്ന കഥ നല്ല കഥയായിരുന്നു. കോമളവല്ലി മാങ്ങാട് വളരെ ഭംഗിയായി ആ കഥ അവതരിപ്പിച്ചു. ഇത്രയും നല്ല കഥ അവതരിപ്പിച്ച കോമളവല്ലിക്കും പരിപാടി പ്രക്ഷേപണം ചെയ്ത റേഡിയോ മലബാറിനും ഒത്തിരി ഒത്തിരി അഭിനന്ദനങ്ങൾ.
0: അന്തരിച്ച സലിംകുമാറിനെ കുറിച്ച് അന്ന് തന്നെ 8 പ്രക്ഷേപണം ചെയ്ത പരിപാടിയും ഏറെ ഹൃദയസ്പർശിയായിരുന്നു. സ്വന്തം കഴിവുകൾ കൊണ്ട് ഉയർന്നു വന്ന ഒരു കലാകാരന്റെ ജീവിത മുഹൂർത്തങ്ങൾ വളരെ ഭംഗിയായി അവതാരക അവതരിപ്പിച്ചു.
1: വാനമ്പാടി എന്ന പദം വരുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ബൈജു സുന്ദരം അവതരിപ്പിച്ച മധുരഗീതങ്ങൾ വളരെ മധുരമുള്ളതായിരുന്നു. ഓരോ ഗാനങ്ങളും ഹൃദയസ്പർശിയായിരുന്നു. നെല്ലിക്കയുടെ 2 വരുന്നുണ്ടെന്ന് അറിഞ്ഞു. അതിന്റെ അറിയിപ്പിനായുള്ള പരസ്യം അതിഗംഭീരമായി. സൂര്യയെയും അശ്വിനിയെയും സമ്മതിച്ചേ മതിയാകൂ. നെല്ലിക്കായി കാത്തിരിക്കുന്നു. റേഡിയോ മലബാറിലെ എല്ലാവർക്കും സ്നേഹാശംസകൾ അറിയിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പ്രസീത പ്രകാശൻ കാര.
0: ഒത്തിരി സന്തോഷം പ്രസീതേച്ചി. ഓരോ പരിപാടികളെ കുറിച്ചും വ്യക്തമായി നിരീക്ഷിച്ചുകൊണ്ടാണ് പ്രസീതേച്ചി മറുപടി അയക്കുന്നത്. ഒപ്പം ഏറ്റവും ഒടുവിൽ പറഞ്ഞിട്ടുള്ളത് നെല്ലിക്ക നാടകത്തെ പറ്റിയാണ്. ഒരു വട്ടം കൂടി എല്ലാ ബുധനാഴ്ചകളിലും ഉച്ചയ്ക്ക് 2 പ്രക്ഷേപണം ചെയ്യുന്ന ഒരു വട്ടം കൂടിയിൽ നെല്ലിക്ക നാടകത്തിന്റെ 1 ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ നെല്ലിക്ക നാടകത്തിന്റെ 2 ശ്രോതാക്കളിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരെ കാത്തിരിക്കുക.
1: അടുത്ത കത്ത് എങ്ങനെയാണ്? സുനിത അശോക് മരുതായി അയച്ചതാണ്. പ്രിയ, പ്രതികരണത്തിലേക്ക്. നാടകം അസുരഗോത്രം നന്നായി. ഇഷ്ടങ്ങൾ ഈണങ്ങൾ. എല്ലാ ഗാനങ്ങളും നല്ലതായിരുന്നു.
0: കാലത്ത് ഭക്തി നിർഭരമായ കൊട്ടിയൂർ വിശേഷം പറയേണ്ടതില്ലല്ലോ. കൊട്ടിയൂർ വിശേഷം കൂടുതൽ അറിവ് നൽകുന്നു. 10 മധുരഗീതങ്ങളിൽ വാനമ്പാടി എന്ന വാക്കിൽ വരുന്ന ഗാനങ്ങൾ, ബൈജുവിന്റെ അവതരണം സൂപ്പർ. ചാരുക്കസേരിയിൽ തെക്കൻ പാട്ടിന്റെ കഥ കൃഷ്ണകുമാർ സാറിന്റെ അവതരണത്തിൽ ആസ്വദിച്ചു. സാറിനും അശ്വിനിക്കും സൂര്യയ്ക്കും അഭിനന്ദനങ്ങൾ. പിന്നെ പയ്യാരം പപ്പിനെ 3 തകർത്തു. ഹിന്ദി പഠിക്കലും ഹിന്ദി പഠിപ്പിക്കലും സൂപ്പർ. പപ്പിനെ ടീമിന് അഭിനന്ദനങ്ങൾ. കൂടെ റേഡിയോ മലബാറിനും 100 അഭിനന്ദനം. ഒത്തിരി സന്തോഷം സുനിതേച്ചി. വീണ്ടും റേഡിയോ മലബാറിന്റെ പ്രോഗ്രാമുകൾ കേൾക്കുക, നിർദ്ദേശങ്ങൾ അറിയിക്കുക. അടുത്തതായി ദീർഘമായി കത്തെഴുതുന്ന ദിലീപ് വി മുഹമ്മദ്, അദ്ദേഹമാണ് എഴുതിയിട്ടുള്ളത്.
1: ആൺ പെൺ വ്യത്യാസമില്ലാതെ കുട്ടികൾ രാത്രികാലങ്ങളിൽ പോലും നടത്തുന്ന സ്വൈരവിഹാരം, രാത്രി വൈകിയും ഭക്ഷണം കഴിക്കൽ, അതിലേറെ വൈകി വീട്ടിലെത്തൽ, ഇതെല്ലാം ഇന്ന് ചർച്ചാ വിഷയമാണ്. ഇത് വിഷയമാക്കിയ ചിരിയും ചിന്തയുടെയും ഉദ്ദേശശുദ്ധി മനസ്സിലായി. എന്നിരുന്നാലും നാട്ടുകാർ നന്നായാലല്ലേ നാട് നന്നാകൂ എന്ന സാമാന്യ തത്വം അവതരിപ്പിക്കാൻ ആമനത്താത്ത എടുത്തിട്ട ദോഷക്കല്ലുണ്ടല്ലോ, അത് കരുണൻ പറഞ്ഞതുപോലെ ഒരു 1/1 ഉപമയും അതിനൊത്ത ദോഷക്കല്ലുമായി പോയി. കരുണനും ഇത്തിരി വിവരമൊക്കെയുള്ള കൂട്ടത്തിലാണ് എന്ന് മനസ്സിലാക്കിയേ പറ്റൂ ആമനത്താത്ത ഇനിയുള്ള കാലം.
0: കിഴക്ക് എന്ന വാക്കിൽ തുടങ്ങുന്ന ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ മധുരഗീതങ്ങളും ഇല എന്ന വാക്ക് വരുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ മധുരഗീതങ്ങളും ആസ്വാദ്യകരമായി.
1: ചിത്രപരിചയത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞതുപോലെ ഇന്നത്തെ കാലത്തും പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ് വെള്ളാനകളുടെ നാട് എന്ന സിനിമയുടേത്. പുനഃപ്രക്ഷേപണമായിരുന്നുവെങ്കിലും ആ ചിത്രപരിചയം ഒട്ടും വിരസമായില്ല.
0: ചൊവ്വാഴ്ച രാത്രി 8 ചിരിനേരം ഏതാനും ആഴ്ചകളിൽ കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം പ്രക്ഷേപണം ചെയ്ത മേരാനാം ഷാജിയിലെ ഏതാനും ചിരിരംഗങ്ങൾ കേട്ടു. അത്ര കണ്ട് ചിരിക്കാനുള്ള വകയില്ലായിരുന്നുവെങ്കിലും കുഴപ്പമില്ലായിരുന്നു.
1: പ്രായഭേദമില്ലാതെ എല്ലാവരും നെഞ്ചിലേറ്റിയ ഒരുപിടി ഗാനങ്ങളുമായിട്ടാണ് ഇഷ്ടങ്ങൾ ഈണങ്ങൾ പരിപാടിയിൽ യൂസഫൊക്കെ എത്തിയത്. മനോഹരമായ ഒരു കന്നഡ ഗാനം കേൾപ്പിച്ചതായിരുന്നു ആ പരിപാടിയുടെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത. വീണ്ടും വീണ്ടും കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു ഗാനമായിരുന്നു അത്.
0: കൊട്ടിയൂർ വൈശാഖോത്സവത്തിനെത്തിയവരെ ചാക്കിട്ട് പിടിച്ച് വളയത്തിലാക്കിയത് ശരിയായോ? അവിടുത്തെ വിശേഷങ്ങൾ ചോദിക്കുന്നതിനു പകരം നാട്ടുവിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും ചോദിച്ച് സിനിമാ കഥയും പറഞ്ഞ് പാട്ടും പാടിച്ച് വിടുന്നത് ശരിയാണോ?
1: ഇതൊന്നും വിമർശനമേ അല്ല, അഭിപ്രായം മാത്രമാണ്. നല്ല പാട്ടുകൾ കേൾക്കാനായതിലെ സന്തോഷവും ഇവിടെ മറച്ചുവെക്കുന്നില്ല.
0: അഭിപ്രായങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിർദ്ദേശങ്ങളോടൊപ്പം തന്നെ വിമർശനങ്ങളും ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് പോയപ്പോ അവിടെയുള്ള ഒരുപാട് ഡ്രൈവർമാരുടെ പ്രോഗ്രാമുകൾ എടുക്കാൻ പറ്റി. വളയം എന്ന പ്രോഗ്രാം ഡ്രൈവർ അവരുടെ ഡ്രൈവിംഗ് ജീവിത വഴികൾ, കുടുംബം, സിനിമ, പാട്ട് ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് എന്നതുകൊണ്ടാണ് ആ രീതിയിൽ വളയം പ്രോഗ്രാം അവതരിപ്പിച്ചത്. എവിടെ നിന്ന് എടുക്കുന്നു എന്നുള്ളതിലുപരി വളയം എന്ന പ്രോഗ്രാമിന്റെ ഉള്ളടക്കം നിലനിർത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹം കത്ത് തുടരുന്നുണ്ട്.
1: പല താരസ്വരത്തിന്റെയും അവസാന ഭാഗത്ത് പറയുന്നത് കേൾക്കാം. ഒരു ഭാഗം കൊണ്ടൊന്നും തീരില്ല, അടുത്ത ഭാഗവുമായി വീണ്ടും വരുമെന്ന്, പിന്നെ ആ ഭാഗത്തുകൂടി വരാറേയില്ല എന്ന് വേണം പറയാൻ. ജയഭാരതി അവതരിപ്പിച്ച താരസ്വരത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരിക്കുമോ ആവോ?
0: ഒരിക്കലുമല്ല, ജയഭാരതി അവതരിപ്പിച്ച താരസ്വരത്തിന്റെ 2 തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും.
1: അദ്ദേഹം കത്ത് തുടരുകയാണ്. വെള്ളിയാഴ്ച രാത്രി 9 ചലച്ചിത്ര ഗാനത്തിന്റെ സമയമാണോ എന്നറിയില്ല. എന്തായാലും റേഡിയോ മലബാർ ട്യൂൺ ചെയ്തപ്പോൾ മനോഹരമായ ഒരുപിടി ഗാനങ്ങൾ, അതിൽ കൂടുതലും സിനിമയിലെ മാപ്പിളപ്പാട്ടുകൾ പോലെയുള്ള ഗാനങ്ങൾ. ഗാനങ്ങൾ കേട്ടുകഴിഞ്ഞ് ഉറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ അതാ വരുന്നു നമ്മുടെ സ്മൃതിഗീതങ്ങൾ. സ്മൃതിഗീതങ്ങൾ കേട്ട് ഉറങ്ങാൻ കിടക്കില്ല, കാരണം ഉറങ്ങിപ്പോയാൽ കേൾക്കാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞെങ്കിലും മിഴിയടക്കാമെന്ന് വിചാരിച്ചാൽ അതിനും റേഡിയോ മലബാർ സമ്മതിക്കില്ല. അപ്പോൾ വരവായി ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. എങ്കിലും ഉറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഉറങ്ങാൻ പോയി.
0: പിന്നീട് അദ്ദേഹം പറയുന്നത് മിഴിയണ അടയ്ക്കുമ്പോഴും മിഴിയണ തുറക്കുമ്പോഴും കനവുകളിലും നിലവുകളിലും റേഡിയോ മലബാർ മാത്രം എന്ന് പറയേണ്ടി വരും.

0: അല്ലാതെ പിന്നെ എന്താ പറയുക, റേഡിയോ മലബാറിന്റെ സേവനത്തെക്കുറിച്ച് തുടർന്നും എഴുതാമെന്ന് അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എഴുതണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒപ്പം ഇതുപോലെ തന്നെ വിമർശനങ്ങളും അറിയിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് കൂടുതൽ മനോഹരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ.
1: വളരെ നന്ദി ദിലീപ്. വി മുഹമ്മദ് വീണ്ടും എഴുതുക.
0: അടുത്ത കത്ത് പേപ്പറിൽ എഴുതി മനോഹരമായി അയച്ചു തന്നിട്ടുള്ളതാണ്. വട്ടിപ്പുറത്ത് നിന്നും ഗീതേച്ചിയും ചന്ദ്രയേച്ചിയുമാണ്. കത്ത് വായിക്കുന്നു.
1: നമ്മുടെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖോത്സവത്തിന്റെ ഐതിഹ്യങ്ങൾ, ദക്ഷൻ കാട്ടിൽ യാഗം നടത്തിയതും അവിടുത്തെ പ്രധാന ചടങ്ങുകളെ പറ്റിയും, ശിവന്റെ തിരുജടയിൽ നിന്ന് ഗംഗാനദി ഉത്ഭവിച്ച് ബാവലിപ്പുഴയായതും അതിന് കൂട്ടായിട്ട് കൂട്ടുപുഴ വന്നതും മറ്റു വിശേഷങ്ങളും എല്ലാം നമ്മുടെ റേഡിയോ മലബാറിന്റെ ഉത്സവമേളത്തിലൂടെയും കൊട്ടിയൂർ അമ്പലത്തിലെ അവകാശികളായ നെയ്യമൃത് വ്രതക്കാരുടെ അറിവോടെയും കേട്ട് മനസ്സിലാക്കാൻ പറ്റി. ഇനിയും കൊട്ടിയൂർ വൈശാഖോത്സവത്തിന്റെ ഭക്തിസാന്ദ്രമായ പാട്ടുകളും വിശേഷങ്ങളും കേൾക്കാൻ ആഗ്രഹിക്കുന്നു.
0: ബുധനാഴ്ച ചാരുകസേരിയിൽ വടക്കൻ പാട്ടിന്റെയും തെക്കൻ പാട്ടിന്റെയും വില്ലടിച്ചാൻ പാട്ടിന്റെയും പ്രത്യേകതകളെക്കുറിച്ചും പഞ്ചവൻ കാട്ടുനീലി, തെറ്റിക്കോട്ട് കാവഴിച്ച പാട്ട് തുടങ്ങിയ കഥകൾ കേട്ടുമതി വരാത്ത കഥകൾ തന്നെയായിരുന്നു. സൂര്യയുടെ ആറ്റും മണമേലെ ഉണ്ണിയാർച്ച എന്ന വടക്കൻ പാട്ട് പാടിയത് സൂപ്പറായിരുന്നു. മുഴുവനായും കേൾക്കണമെന്ന് ആഗ്രഹിച്ചു. അശ്വിനിക്കും പാടാനൊരവസരം കൊടുക്കാമായിരുന്നു.
1: അശ്വിനി
0: പാടിയാല് ചിലപ്പോ ഇരിക്കുന്നവർ റേഡിയോ പൂട്ടിന്ന് വരും. അതുകൊണ്ടാണ് ആ ഒരു ഉദ്യമത്തിന് ഇതുവരെ മുതിരാത്തത്.
1: സൂര്യ ആദ്യങ്ങനൊക്കെ തന്നെയല്ലേ പറഞ്ഞത്, ഇപ്പോഴല്ലേ സൂപ്പർ ആയത് സൂര്യ.
0: പക്ഷേ അത് കഴിവുള്ളതുകൊണ്ട്. എന്തായാലും നമുക്ക് കത്ത് തുടരാം. ഇതുപോലെ കഥകളും പാട്ടും പറഞ്ഞു തരുന്ന മാഷിനും കുട്ടികൾക്കും സ്നേഹാഭിനന്ദനം അറിയിച്ചുകൊള്ളുന്നു.
1: വെള്ളിയാഴ്ച മധുരഗീതങ്ങളിൽ സ്വരരാഗിണി എന്ന് പദം വരുന്ന കുറേ ഗാനങ്ങൾ ബൈജുവിന്റെ നല്ല അവതരണത്തിലൂടെ സൂപ്പറാക്കി. ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവതരിപ്പിച്ച ബൈജുവിനും ഒപ്പം റേഡിയോ മലബാറിനും സ്നേഹാശംസകൾ അറിയിച്ചുകൊള്ളുന്നു.
0: കത്ത് തുടരുന്നുണ്ട്.
1: അസുരഗോത്രം ശ്രോതാക്കളെ ഉൾക്കൊള്ളിച്ച് അവതരിപ്പിച്ച നാടകം വളരെ മികച്ച നിലവാരം പുലർത്തി. നല്ല കഥ, പഴയ പുരാണ കഥകൾ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായി നല്ല രീതിയിൽ തന്നെ ഓരോരുത്തരും അവരവരുടെ ഭാഗം നന്നായി അവതരിപ്പിച്ചു. റേഡിയോ മലബാർ ശ്രോതാക്കൾക്ക് തരുന്ന ഓരോ നാടകവും കേൾക്കാൻ ആകാംക്ഷ കൂട്ടിക്കൊണ്ട് നെഞ്ചിൽ തറപ്പിക്കുന്ന ഓരോ കഥകളും രചിക്കുന്ന കൃഷ്ണകുമാർ സാറിനും, സംവിധാനം ചെയ്യുന്ന രാമകൃഷ്ണൻ സാറിനും, ശബ്ദമിശ്രണം ചെയ്യുന്ന അശ്വിനിക്കും, നല്ല സൂപ്പറായി നാടകം അവതരിപ്പിച്ച നമ്മുടെ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ 1000 അഭിനന്ദനം അറിയിച്ചുകൊള്ളുന്നു.
0: തിങ്കളാഴ്ച ചാരുകസേര എന്ന പരിപാടിയിൽ സൂര്യ പാട്ടുപാടി മഴ പെയ്യിക്കാൻ ശ്രമിച്ചു. പക്ഷേ മഴ പെയ്തില്ല. എന്നാൽ അംഗരാജ്യത്തേക്ക് വന്ന ഋഷിശൃംഗൻ ദുന്തും ദുന്തും ദുന്തുബിനാദത്തോടെ പാട്ടുപാടി മഴ പെയ്യിച്ചു. കഥ സൂപ്പറായിരുന്നു. ഇങ്ങനെ നല്ല കഥകൾ കേൾപ്പിച്ചു തരുന്ന മാഷിനും കുട്ടികൾക്കും അഭിനന്ദനം അറിയിക്കുന്നു.
1: തിങ്കളാഴ്ച മധുരഗീതത്തിൽ കവിത എന്ന് പദം വരുന്ന ഗാനങ്ങൾ ചന്ദ്രലേഖയുടെ നല്ല അവതരണത്തിലൂടെ കേട്ട പാട്ടുകളെല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവതരിപ്പിച്ച ചന്ദ്രലേഖയ്ക്ക് സ്നേഹാഭിനന്ദനം അറിയിച്ചുകൊള്ളുന്നു. അടുത്ത സന്ദേശം സുനിത അശോക് മരുതായി. ഇത് അസുരഗോത്രം നാടകത്തെ പറ്റിയാണ്. അസുരഗോത്രം നന്നായി. രചയിതാവ് കൃഷ്ണകുമാർ സാറിനും സംവിധായകൻ രാമകൃഷ്ണൻ പഴശ്ശിക്കും, ശബ്ദമിശ്രണം അശ്വിനിക്കും ബിഗ് സല്യൂട്ട്. കൂടെ റേഡിയോ മലബാറിനും ബിഗ് സല്യൂട്ട്. പിന്നെ നാടകം അസുരഗോത്രം കഥ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഈ നാടകത്തിൽ അഭിനയിച്ചവർ പലരും ആദ്യമായാണ് നാടകത്തിൽ അഭിനയിക്കുന്നത്. എന്നാൽ ശ്രോതാക്കൾ എന്ന നിലയിൽ അവരുടെ അവതരണം ഗംഭീരം. ഓരോ പേര് എടുത്തു പറയുന്നില്ല. ഇതിൽ ചിന്നമ്മു ശിവദാസ് മുതൽ പാർവതിമോൾ വരെ എല്ലാവർക്കും അസുരഗോത്രം ടീം എന്ന നിലയിൽ 1000 അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇനിയും നാടകത്തിൽ ഇവർക്ക് അവസരമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.
0: തീർച്ചയായിട്ടും സുനിതേച്ചി, അസുരഗോത്രം നാടകത്തെ കുറിച്ചുള്ള ചർച്ച ഇന്ന് രാത്രി 9 മണിക്ക് ഉണ്ടാവും. നാളെ രാവിലെ 9:15 അതിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടാവും. മണിയറ പ്രവർത്തകരും നാടകത്തിൽ ശബ്ദം നൽകിയിട്ടുള്ള അഭിനേതാക്കളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചർച്ച തയ്യാറാക്കിയിട്ടുള്ളത്. ഒപ്പം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ചിന്നമ്മു മാം മുതൽ പാർവതി മോള് വരെ ഒരുപാട് പേര്, 20-ൽ അധികം ശ്രോതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അസുരഗോത്രം നാടകം തയ്യാറാക്കിയത്. തീർച്ചയായിട്ടും ഇന്ന് രാത്രിയിലുള്ള ചർച്ച കേൾക്കുക, അഭിപ്രായം അറിയിക്കുക.
1: അടുത്ത കത്ത് രക്ഷാർത്ഥൻ തെരൂർ. നന്ദാത്മജൻ കൊതേരിയുടെ ഒറ്റക്കൊരാൾ വളരെ നല്ല കഥ കേട്ടപ്പോൾ ഞാനും അതിൽ ലയിച്ചുപോയി. ആശംസകൾ.
0: അയൽക്കാരെ തമ്മിലറിയുന്ന വലിയ സന്തോഷാനുഭവങ്ങളുടെ ചെറിയ കാര്യങ്ങൾ പങ്കുവെക്കുന്ന ഗ്രാമജീവിതം. അധികം ആരാലും അറിയപ്പെടാതെ, ബന്ധങ്ങൾ പോലും അവശേഷിപ്പിക്കാതെ കടന്നുപോകുന്ന ജീവിതങ്ങൾ. അവതരണത്തിലെ ലാളിത്യം തന്നെയാണ് ഈ കഥയുടെ മനോഹാരിത. ജോൺസൺ കൊറ്റനല്ലൂരാണ് ഈ അഭിപ്രായം പറഞ്ഞത്. ഇതും നന്ദാത്മജൻ കൊതേരിയുടെ ഒറ്റക്കൊരാൾ എന്ന കഥയെപ്പറ്റിയാണ്. പ്രിയ പ്രവീൺ കല്ലൂരും ഈ കഥയെപ്പറ്റി, നല്ല ഹൃദയസ്പർശിയായ കഥയാണ്, കേൾക്കാൻ ഇമ്പമുള്ള കഥ പറച്ചിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അടുത്തതൊരു ശബ്ദ സന്ദേശമാണ്, ഇടുക്കി ജില്ലയിൽ നിന്ന് ബിന്ദു പത്മകുമാർ.
0: നന്ദാത്മജൻ കൊതേരിയുടെ ഒറ്റക്കൊരാൾ എന്ന കഥയിലെ ബാബു എന്ന കഥാപാത്രം ഹൃദയസ്പർശിയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഒപ്പം ഹരികുമാർ നെല്ലൂന്നിയും ഒരു പ്രതികരണം അയച്ചിട്ടുണ്ട്.
1: കഥ മുഴുവനും സശ്രദ്ധയോടെ കേട്ടു. കൺമുന്നിൽ അവതരിപ്പിച്ച ദൃശ്യകാവ്യം പോലെ വ്യക്തം. എല്ലാ ഭാവങ്ങളും നേരുന്നു.
0: ഹൃദയസ്പർശിയായ കഥ കേൾക്കാൻ ഇമ്പമുള്ള അവലോകനം എന്ന ഈ കഥയെപ്പറ്റി രാമകൃഷ്ണൻ ചാവശ്ശേരി ഒരു അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. കൺമുന്നിൽ ദൃശ്യങ്ങൾ തെളിഞ്ഞു നിന്ന പോലെ അനുഭവപ്പെട്ടു. ഹൃദയസ്പർശിയായ കഥയായിരുന്നു ഒറ്റയ്ക്കൊരാൾ. നല്ല അവതരണം. റേഡിയോ മലബാറിനും നന്ദാത്മജൻ കൊതേരിക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് കത്തെഴുതിയത് പി കെ ഹരിദാസ്, എളമ്പാറ. അടുത്തത് ബാബുരാജ് ഏലംകുളമാണ് കഥ മനസ്സിൽ തറച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരണം എഴുതിയത്. സൂരജ് കടവിൽ അബുദാബിയിൽ നിന്നും ആരും ശ്രദ്ധിക്ക

0: ടാതെ പോകുന്ന മനുഷ്യനെ ഇത്രയേറെ നിരീക്ഷിച്ചുകൊണ്ട് എഴുതിയ അതിഗംഭീരമായ കഥ ഉള്ളം പൊള്ളിച്ചു.
1: ദിനേശ് ചൊവ്വാണ, സൗദി അറേബ്യ. എന്റെ കവിതയും നന്ദൻ മാഷിന്റെ കഥയും റേഡിയോ മലബാറിലൂടെ കേട്ടപ്പോൾ മനം കുളിർത്തു. ഉള്ളൊലിയുന്ന കഥ ശ്രദ്ധിക്കാനായി. സമ്മാനിച്ച മാഷിനും പ്രക്ഷേപണം ചെയ്ത റേഡിയോ മലബാറിനും അഭിനന്ദനങ്ങൾ.
0: ജെസി ജോർജ് വിവിയാണ് അടുത്ത കത്തെഴുതിയത്. മണത്തണയിൽ നിന്നും അടുത്ത കാലത്താണ് റേഡിയോ മലബാറിനെ പരിചയപ്പെടാൻ സാധിച്ചത്. മികച്ച പരിപാടികൾ കേൾപ്പിച്ചുകൊണ്ട് റേഡിയോ മലബാർ ഹൃദയം കവർന്നു എന്ന് തന്നെ പറയട്ടെ. സർഗജാലകത്തിൽ കഴിഞ്ഞ ദിവസം പ്രക്ഷേപണം ചെയ്ത നന്ദാത്മജൻ കൊതേരിയുടെ ഒറ്റയ്ക്കൊരാൾ എന്ന കഥ കേട്ട് കഴിഞ്ഞിട്ടും കഥാപാത്രമായ ബാബുവിൽ നിന്നും മോചനം നേടാൻ അല്പം പാടുപെട്ടു. ഇത്രയും നല്ല കഥ കേൾപ്പിച്ചു തന്ന റേഡിയോ മലബാറിന് അഭിനന്ദനങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നന്ദേട്ടന്റെ ഒറ്റയ്ക്കൊരാൾ എന്ന കഥയ്ക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അതിലെ ബാബു എന്ന കഥാപാത്രത്തെ പറ്റി ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട്. ഈ കഥാപാത്രം യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നതാണോ അല്ലെ നന്ദാത്മജൻ കൊതേരിയുടെ സൃഷ്ടിയാണോ എന്നൊക്കെ അതിനുള്ള മറുപടി അദ്ദേഹം തന്നെ പറയുമെന്ന് നമുക്ക് വിചാരിക്കാം. ഒപ്പം അസുരഗോത്രം നാടകത്തെ പറ്റിയും ഇന്നത്തെ പ്രതികരണത്തിൽ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. ഇന്ന് രാത്രി അസുരഗോത്രം നാടകത്തിന്റെ ചർച്ചയുണ്ട്. എല്ലാവരും കേട്ട് അതിനുശേഷം വീണ്ടും പ്രതികരണം എഴുതുക.
1: ഇന്നത്തെ പ്രതികരണത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. പരിപാടികൾ കേൾക്കുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. വിലാസം പ്രതികരണം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, റേഡിയോ മലബാർ 89.6 FM, അയ്യല്ലൂർ, മട്ടന്നൂർ.
0: വാട്സ്ആപ്പ് നമ്പർ 9037008960.
1: കത്തുകൾ അയച്ച എല്ലാവർക്കും നന്ദി.
2: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.

റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സർഗജാലകം, 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 റേഡിയോ എയ്ഡ് സ്കൂൾ, 9:00 നാടകനേരത്തിൽ നാടകം യാത്രയ്ക്കൊടുവിൽ 4-ാം ഭാഗം, രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, 10:00 പുത്തൻ പാട്ടുകൾ, നാളെ രാവിലെ 5:00 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ദിവാകരൻ പൂവത്തുംകണ്ടി. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ONV കുറുപ്പിന്റെ എന്റെ മലയാളം എന്ന കവിത, ആലപിക്കുന്നു രേഖ. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം. 6:25 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷം. ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 7:00 കൊട്ടിയൂർ മെഡിക്കൽ ഒപിയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ അശ്വതി, സജീവൻ എന്നിവർ സംസാരിക്കുന്നു. 7:25

5:35 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എഡ് സ്കൂൾ. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 നാടകനേരം. ഇതിൽ അസുരഗോത്രം നാടകത്തെ തുടർന്നുള്ള ചർച്ച. അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും പങ്കെടുക്കുന്നു. 12:00 സർഗജാലകം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയരാഗം ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 ഒരു വട്ടം കൂടി ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ ശങ്കരാചാര്യരെ കുറിച്ച് കേൾക്കാം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 5:45 നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വായനശാല. 9:30 സംഗീതനിശ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
1: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, KK ഡെന്റൽ കെയർ. 11 പാരമ്പര്യമുള്ള KK ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതും മായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. KK ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. 2-വീലർ, 3-വീലർ, 4-വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
2: സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ കൃഷ്ണപ്രസാദോപാധ്യായഃ. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസ് ദേശസ്യ രാഷ്ട്രപതിനാ ഇമ്മാനുവൽ മാക്രോൺ ഇത്യനേന സഹ നീസ് നഗരെ പ്രതിനിധി മണ്ഡലസ്തരീയാം വാർത്താം കൃതവാൻ. അസ്യാം വാർത്തായാം ഭാരത ഫ്രാൻസയോഃ വിശേഷ വൈശ്വിക രണനീതിക സഹഭാഗിതായാഃ അധിക സുദൃഢീകരണേ ബലം ദത്തം. രക്ഷാപ്രവിധി വ്യാപാരാദിഷു ക്ഷേത്രേഷു സഹകാര്യ വിസ്താരസ്യ വിഷയെ ഉഭാഭ്യാം നേതൃഭ്യാം വിചാര വിമർശഃ കൃതഃ. ഫ്രാൻസദേശസ്യ രാഷ്ട്രപതിഃ മാക്രോൺ ഇത്യേഷഃ വൈശ്വിക നവോന്മേഷ ശക്തിരൂപേണ ഭാരതസ്യ ഉദയസ്യ പ്രശംസാം കൃതവാൻ. സഃ അവദത് യത് അദ്യ പ്രശ്നഃ നാസ്തി യത് ഭാരതം നവോന്മേഷം കരോതി നവ അപിതു പ്രശ്നഃ അയമസ്തി യത് ഭാരതേന സഹ നവോന്മേഷ കാര്യേ കഃ സഹഭാഗീ അസ്തീതി. ആയുഷ് മന്ത്രാലയ അദ്യ യൂട്യൂബ് ലൈവ് യോഗ സ്ട്രീം ഇത്യസ്മൈ സർവാധിക ദർശകാണാം കൃതെ നൂതനാം ഗിനീസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ഇതി വിശ്വ അഭിലേഖം നിർമ്മിതവാൻ. അപ്പി ച ICC മഹിളാനാം T20 വിശ്വകപ്പ് ഇതി ക്രീഡായാം ഭാരതം അദ്യ സായങ്കാലെ വർമിംഗം നഗരെ പാകിസ്ഥാനം വിരുദ്ധ്യ സ്വകീയാഭിയാനം ആരഭ്യത്തെ. അഥ വാർത്താ വിസ്തരേണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസ് ദേശസ്യ രാഷ്ട്രപതിഃ ഇമ്മാനുവൽ മാക്രോൺ ഇത്യേഷഃ ച അദ്യ നീസ് നഗരസ്യ പോലേസ് ദെ എക്സ്പോസിഷൻസ് ഇത്യത്ര ഭാരത ഇന്നോവേറ്റ്സ് ഇതി കാര്യക്രമസ്യ സംയുക്തരൂപേണ ഉദ്ഘാടനം അകുരുതാം. ഉഭൌ നേതാരൌ പ്രതിനിധിമണ്ഡലസ്തരീയ വാർത്താഞ്ച കൃതവന്തൌ. ഭാരത ഫ്രാൻസ് നവാന്വേഷണ വർഷ

0: प्रत्यक्षतया 35,18,00,00,000 रूप्यकाणि प्रेषितानि। केन्द्रीय स्वास्थ्य मंत्री जगत प्रकाश नड्डा विश्व रक्तदात्री दिवसस्य अवसरे जनानां स्वैच्छिक रक्तदानाय आह्वानं कृतवान्। सामाजिक अन्तर्जाल माध्यमेन प्रसारिते सन्देशे तेन उक्तं यत् रक्तदानं कस्यचित् व्यक्तेः जीवन रक्षणस्य तथा नूतन जीवन प्रदानस्य सर्वाधिकं प्रभावी पावनञ्च माध्यमम् अस्तीति। ओमानदेशे भारतीय दूतावासः अवदत् यत् प्रायः 14 भारतीयान् वहत् भारतीय ध्वजारोहितं यान्त्रिक नौकायानं विराट वन इत्यस्मै ओमानदेशस्य तटे यन्त्रस्य विफलतायाः अनुभवः अभवदिति। सामाजिक प्रसारमाध्यमे दूतावासः सूचितवान् यत् सम्प्रति ओमान अधिकारिणां समन्वये समीपस्थैः नौकायानैः उद्धारकार्यं प्रचलतीति। ऑस्ट्रेलिया देशः स्वस्य फीफा विश्वकप 2026 इत्यभियानस्य आरम्भं साफल्येन समारभत। स्वस्य ग्रुप डी इत्यस्य आरम्भे तुर्कीये इत्येनं देशं 2-0 पराजयत्। ह्यः स्कॉटलैंड देशः मैसाचुसेट्स नगरे ग्रुप सी इत्यस्य आरम्भे हैती देशस्य उपरि 0-1 उत्तरे एकांकेन कठिन संघर्षे विजयं प्राप्य ग्रुप सी मध्ये अग्रस्थानं प्राप्नोत्। तस्मिन्नेव समूहे अन्यत्र पञ्चवारक विजेता ब्राजील देशः न्यू जर्सी नगरे मोरक्को देशेन सह एकैकांकाभ्यां समांकीय स्थानं अवाप्नोत्। क्रिकेट क्रीडायां भारतम् अद्य वर्मिंगहम नगरस्य एजवास्टन नगरे ग्रुप ए क्रीडायां चिरप्रतिद्वन्दिना पाकिस्तानेन सह स्वस्य आईसीसी महिला टी20 विश्वकप इति अभियानस्य आरम्भं करिष्यति। क्रीडा सायं 7 आरप्स्यते। महिला टी20 अन्ताराष्ट्रिय क्रीडायां भारतस्य आधिपत्यम् आसीत्। उभयपक्षयोः मध्ये क्रीडितेषु 16 स्पर्धासु 13 स्पर्धाः भारतेन विजिताः सन्ति इति वार्ताः।
1: ആകാശവാണി സമയം 6 കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ചേച്ചി, ഇത് കണ്ടോ? കാണട്ടെ. വോ, എന്റെ ഫേവറിറ്റ് കളർ.
3: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
2: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ? റൈറ്റ്,
4: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
5: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
6: ഓ ഐ നോ.
5: RBI പറയുന്നു,
7: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
8: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
9: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പരസ്പര വിശ്വാസത്തിലും ഭാവിയെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാടിലും വേരൂന്നിയ ശാശ്വതമായ ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. KSRTCയെ പ്രൊഫഷണലാക്കി പൊതുഗതാഗത സംവിധാനം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി മന്ത്രി K. മുരളീധരൻ. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഇന്ന് ജർമ്മനി കുറസാവോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ഫ്രാൻസിലെ നീസിൽ നടന്ന ഭാരത് ഇന്നവേറ്റ്സ് പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. പരസ്പര വിശ്വാസം, ഭാവിയെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാട്, സമാനമായ മൂല്യങ്ങൾ എന്നിവയിൽ വേരൂന്നിയ ശാശ്വതമായ ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതെന്ന് ശ്രീ മോദി ചടങ്ങിൽ പറഞ്ഞു. നൂതനാശയങ്ങളുടെയും സാങ്കേതികവിദ്യയിലെ വിപ്ലവ

0: ശക്തികരമായ ശക്തിയുടെയും രാജ്യമായാണ് ഇന്ത്യയെ നോക്കിക്കാണുന്നതെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് രാത്രി ബ്രാറ്റിസ്ലാവയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യൻ പരമ്പരാഗത രീതിയിലെ വരവേൽപ്പ് നൽകും. കൂടുതൽ വിവരങ്ങളുമായി ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവിയയിൽ ഇന്ന് രാത്രി എത്തുന്ന പ്രധാനമന്ത്രിയെ പരമ്പരാഗത സ്ലോവാക്യൻ രീതിയിൽ ബ്രെഡും ഉപ്പും നൽകിയാവും സ്വീകരിക്കുക. വിശിഷ്ടാതിഥികൾ എത്തുമ്പോൾ ഇങ്ങനെ വരവേൽക്കുന്നതാണ് സ്ലോവാക്യൻ പാരമ്പര്യം. സ്ലോവാക്യയിലെ മേയാവ മേഖലയിൽ നിന്നുള്ള കുട്ടികളുടെ പ്രമുഖ സംഘം പരമ്പരാഗത രീതിയിൽ സ്ലോവാക്യൻ നൃത്തവുമായാവും പ്രധാനമന്ത്രിയെ വരവേൽക്കുക. ലുക്നിയ ഓംസാമ്പിൾ അവതരിപ്പിക്കുന്ന വന്ദേ മാതരമായിരിക്കും വരവേൽപ്പിനിടെ ശ്രദ്ധേയമാകുന്ന മറ്റൊന്ന്.
0: കഴിഞ്ഞ 12 വർഷങ്ങളായി വികസന നേട്ടങ്ങൾ രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളിലും എത്തുന്നുവെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ദർശനം ന്യൂനപക്ഷ സമുദായങ്ങളുടെ ജീവിതവും ഗുണനിലവാരവും ഏറെ മെച്ചപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാണ് ഇക്കാര്യം. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ദൂരപരിധിയില്ലാതെ ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യാനാകും. ഈ ബസ്സുകളിൽ പ്രിയദർശിനി എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കും. കെഎസ്ആർടിസിയെ കൂടുതൽ പ്രൊഫഷണലാക്കി പൊതുഗതാഗത സംവിധാനം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആലുവ പറവൂർ റൂട്ടിൽ പുതുതായി അനുവദിച്ച കെഎസ്ആർടിസി ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കെഎസ്ആർടിസിയെ പ്രൊഫഷണലാക്കാനായി പഠനങ്ങൾ നടത്തുമെന്നും പൊതുഗതാഗത സംവിധാനത്തെ ഏറ്റവും മികച്ച രീതിയിൽ നിലനിർത്താനാണ് സർക്കാർ ശ്രദ്ധിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല സ്വർണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. എസ് പി എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. അന്വേഷണത്തിന്റെ ഭാഗമായ പരിശോധന അല്പസമയത്തിനകം ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കോഴിക്കോട് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 30 പരിശോധനകളാണ് ഇതുവരെ നടത്തിയത്. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5-ാം ഡിവിഷനിൽ നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചതായും മരുന്നിന് ക്ഷാമമില്ലെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിനുശേഷം അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിച്ചു. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇതുവരെ 135 ഷിഗല്ല കേസുകളും 3 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നതായും മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തിയതായും അദ്ദേഹം പറഞ്ഞു. സ്കൂളുകളിലെ കിണറുകളിൽ പരിശോധന നടത്തുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പ്രത്യേക പരിശോധനയ്ക്കും മന്ത്രി നിർദ്ദേശം നൽകി.
3: സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ സംസ്ഥാനം മുഴുവൻ ജൂൺ ആദ്യ വാരം മുതൽ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ORS സിങ്ക് ഗുളികകളും മറ്റു മരുന്നുകളും എല്ലായിടത്തും ലഭ്യമാക്കിയിട്ടുണ്ട്. ജലസ്രോതസ്സുകളുടെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടി നടത്തുന്നു. അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങളിലും മറ്റും കിണറുകൾ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിനോട് ഹോട്ടൽ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്.
0: ഷിഗല്ല റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശങ്ങളിൽ MLA മാരുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനത്തിന് നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ക്യുറസാവോയെ നേരിടും. രാവിലെ നടന്ന മത്സരങ്ങളിൽ ഓസ്ട്രേലിയ തുർക്കിയെയും സ്കോട്ട്ലാന്റ് ഹെയ്ത്തിയെയും പരാജയപ്പെടുത്തി. ഖത്തർ സ്വിറ്റ്സർലാന്റ് ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. സംസ്ഥാനത്ത് സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം മറ്റന്നാൾ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. സെൻസസിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. ജില്ലയെ 5608 ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകളായി തിരിച്ചിട്ടുണ്ട്. RSS ശതാബ്ദിയുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുന്നതിനായി സർസംഘചാലക് ഡോ മോഹൻ ഭാഗവത് തൃശൂരിലെത്തി. മൂന്ന് ദിവസത്തെ കേരള സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം നാളെ രാവിലെ ബംഗളൂരുവിലേക്ക് പുറപ്പെടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. മിഥുനമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. മിഥുനം 1 നാളെ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും ആരംഭിക്കും. ഈ മാസം 19 നട അടയ്ക്കും. ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, ജീവനക്കാരുടെ അഭാവം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നിർമ്മാണ ഏജൻസിക്ക് യോഗം നിർദ്ദേശം നൽകി. ജീവനക്കാരുടെ കുറവ് സംബന്ധിച്ച് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ഗിന്നസ് ലോക റെക്കോർഡ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗാ പരിപാടി സംഘടിപ്പിച്ചു. 130 രാജ്യങ്ങളിൽ നിന്നുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. മുതിർന്ന പൌരരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വയോജനങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള ബോധവൽക്കരണ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് എല്ലാ വർഷവും ജൂൺ 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. എന്നാൽ നിർദ്ദിഷ്ട കരാറുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. അതേസമയം ഇറാൻ US സംഘർഷം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾക്കായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പരസ്പര വിശ്വാസത്തിലും ഭാവിയെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാടിലും വേരൂന്നിയ ശാശ്വതമായ ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. KSRTCയെ പ്രൊഫഷണലാക്കി പൊതുഗതാഗത സംവിധാനം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി മന്ത്രി കെ മുരളീധരൻ. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഇന്ന് ജർമ്മനി കുറസാവോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്. കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സ്വരാജ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് ഫ്രാൻസിൽ ഭാരത് ഇന്നോവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന് ഗിന്നസ് റെക്കോർഡ്. പ്രത്യേക തത്സമയ ഓൺലൈൻ യോഗ സെഷനിൽ പങ്കെടുത്തത് 435,831 പേർ. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. അമേരിക്കയും ഇസ്രയേലുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള ധാരണാപത്രത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ജർമ്മനി ക്യൂറസോവയെ നേരിടും. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിലെ നീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് ഭാരത് ഇന്നോവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാനവികതയ്ക്കായി സാങ്കേതിക വിദ്യ എന്ന തത്വം അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ 2 ലക്ഷത്തിലേറെ സ്റ്റാർട്ടപ്പുകളാണ് പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: ഭാരത് കാ നൌജവാൻ എക് നയ മൈൻഡ് സെറ്റ് കേ സാത്ത് മാനവതാക്കേ ഹിത്മേ സമസ്യാവോ കേ സമാധാൻ ഡൂൺഡ് രഹാ ഹൈ ഓർ ഹമാരേ നൌജവാനോ കേ വേൾഡ് ക്ലാസ് സൊല്യൂഷൻസ് കോ ഗ്ലോബൽ സ്റ്റേജ് പർ ലാനേ കാ മാധ്യമ ഹി ഹൈ ഭാരത് ഇന്നോവേറ്റ്സ്.
1: ഇന്ത്യയുടെ സാങ്കേതിക മികവിന്റെ തെളിവാണ് ചന്ദ്രയാൻ ദൌത്യമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ പറഞ്ഞു. ഇന്ത്യ ഫ്രാൻസ് സംരംഭങ്ങളുടെ വർഷത്തിന്റെ ഭാഗമാകാൻ അവസരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ന് രാത്രി ബ്രാറ്റിസ്ലാവിയയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യൻ പരമ്പരാഗത രീതിയിൽ വരവേൽപ്പ് നൽകും. മേയാവോ മേഖലയിൽ നിന്നുള്ള കുട്ടികളുടെ സംഘം പരമ്പരാഗത സ്ലോവാക്യൻ നൃത്തവുമായി പ്രധാനമന്ത്രിയെ വരവേൽക്കും. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന് മുന്നോടിയായി രാജ്യത്തിന് അഭിമാനകരമായ ചരിത്ര നേട്ടം. യൂട്യൂബ് ലൈവ് യോഗ സ്ട്രീമിംഗിൽ ഏറ്റവും കൂടുതൽ പേരെ പങ്കെടുപ്പിച്ചതിന്റെ ഗിന്നസ്

0: എണ്ണം വർദ്ധിപ്പിച്ചതും ഭാവിയിലെ ആരോഗ്യ പ്രവർത്തകർക്കുള്ള ശക്തമായ അടിത്തറയാകുമെന്നും ശ്രീ ജെ പി നദ്ദ പറഞ്ഞു. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ജീവിത നിലവാരം വലിയ തോതിൽ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു. വികസനത്തിന്റെ നേട്ടങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തിച്ചേരുന്നുവെന്ന് സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ശ്രീ റിജിജു ചൂണ്ടിക്കാട്ടി. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം കേരളത്തിൽ മറ്റന്നാൾ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. സെൻസസ് 2027 ആദ്യഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും പഞ്ചാബിൽ വിജയകരമായി പൂർത്തിയാക്കി. പഞ്ചാബിലെ 23 ജില്ലകളിലും 14 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലുമായാണ് ഒന്നാംഘട്ട പ്രവർത്തനം നടത്തിയതെന്ന് ചീഫ് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ നവജ്യോത് ഖോസ അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അമേരിക്കയും ഇസ്രയേലുമായുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർദ്ദിഷ്ട ധാരണാപത്രത്തിൽ ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ഇറാൻ. എന്നാൽ എത്രയും വേഗം അന്തിമ കരാറിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരളത്തിൽ പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ലോക ഫുട്ബോളിലെ പ്രതാപകാലത്തിന്റെ ഗതകാല സ്മരണകളുമായി മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി ഇന്ന് കളത്തിലിറങ്ങും. നവാഗതരായ ക്യൂറസോവയാണ് എതിരാളികൾ. വിശദാംശങ്ങളിലേക്ക്.
2: അമേരിക്കയിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി 10:30 ജർമ്മനി ക്യൂറസാവോ മത്സരം. ലോകകപ്പിന്റെ കഴിഞ്ഞ രണ്ട് പതിപ്പിലും പതറിപ്പോയ ജർമ്മനി ഇക്കുറി വമ്പൻ തിരിച്ചുവരവാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ പുലർച്ചെ 1:30 നെതർലാൻഡ്സ് ജപ്പാനെയും 4:30 ഐവറി കോസ്റ്റ് ഇക്വഡോറിനെയും നേരിടും. ഇന്ന് നടന്ന മത്സരങ്ങളിൽ ഓസ്ട്രേലിയ തുർക്കിയെ 2-0 സ്കോട്ട്ലന്റ് ഹെയ്ത്തിയെ ഏകപക്ഷീയമായ 1 ഗോളിനും പരാജയപ്പെടുത്തി. അതേസമയം ജയം പ്രതീക്ഷിച്ചെത്തിയ കരുത്തരായ ബ്രസീലിനെ മൊറോക്കോ സമനിലയിൽ തളച്ചു. ഖത്തർ സ്വിറ്റ്സർലാന്റ് മത്സരം 1-1 സമനിലയിൽ കലാശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ കിരീടം ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാമിലാണ് മത്സരം. തുർക്കിയയിൽ നടക്കുന്ന അമ്പെയ്ത്ത് ലോകകപ്പിൽ ഇന്ത്യയുടെ ധീരജ് ബൊമ്മദേവരയ്ക്കും കുംകും മൊഹോദിനും സ്വർണ മെഡൽ. റീകർവ് മിക്സഡ് ടീം ഇനത്തിലാണ് മെഡൽ നേട്ടം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നിവിടങ്ങളിൽ അടുത്ത 2-3 ദിവസങ്ങളിലായി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗത്തിനും തീരദേശ ആന്ധ്രാപ്രദേശ്, കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ നാളെ വരെ ചൂടുകൂടിയ കാലാവസ്ഥയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. മിഥുനമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. മിഥുനം 1 നാളെ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും ആരംഭിക്കും. ഈ മാസം 19 നടയടയ്ക്കും. ഝാർഖണ്ഡിൽ ഇടിമിന്നലേറ്റ് 7 മരണം. മരിച്ചവരിൽ 3 സ്ത്രീകളും 10 വയസ്സുള്ള കുട്ടിയും ഉൾപ്പെടുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2 വ്യത്യസ്ത ഇടങ്ങളിലാണ് അപകടമുണ്ടായത്. റാഞ്ചി, ഗഢ്വ, ചത്ര ജില്ലകളിൽ നിന്നുള്ളവരാണ് മരിച്ചത്. ഇന്ത്യൻ പതാകവാഹക കപ്പലായ വിരാട് 1 ഒമാൻ തീരത്ത് എഞ്ചിൻ തകരാർ സംഭവിച്ചതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. 14 ഇന്ത്യക്കാരാണ് കപ്പലിലുള്ളത്. 11 ജീവനക്കാരെ സുരക്ഷിതമായി മാറ്റിയതായി എംബസി അറിയിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നാഷണൽ സ്റ്റുഡന്റ് ലാപ്ടോപ്പ് പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ലാപ്ടോപ്പ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു.

ായി പ്രചരിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഇന്ത്യൻ നാവികസേനാ കപ്പലായ INS ശാരദയുടെ കൊളംബോ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള സമുദ്ര സഹകരണവും സൌഹൃദവും ഈ സന്ദർശനം കൂടുതൽ ശക്തിപ്പെടുത്തിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമിട്ട് ലെബനൻ തലസ്ഥാനത്ത് ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം ഇന്ന് പ്രഖ്യാപിച്ചു. വടക്കൻ ഇസ്രയേലിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് തിരിച്ചടിച്ചതെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. ഒമാൻ തീരത്തുള്ള MT സെലസ്റ്റിയൽ എന്ന കപ്പലിൽ അസുഖംമൂലം മരണമടഞ്ഞ ഇന്ത്യൻ പൌരൻ നിഷാന്ത് ഉയർത്തുനാഥിന്റെ ഭൌതികദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഒമാൻ അധികൃതരുമായും ഷിപ്പിംഗ് കമ്പനിയുമായും ചേർന്ന് നടത്തിവരികയാണെന്ന് ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. കപ്പൽ ഉടൻ തന്നെ ഒമാനിലെ ദുഃഖം തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എംബസി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് ഫ്രാൻസിൽ ഭാരത് ഇന്നൊവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന് ഗിന്നസ് റെക്കോർഡ്. പ്രത്യേക തത്സമയ ഓൺലൈൻ യോഗ സെഷനിൽ പങ്കെടുത്തത് 435,831 പേർ. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. അമേരിക്കയും ഇസ്രയേലുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള ധാരണാപത്രത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ജർമ്മനി ക്യൂറസോവയെ നേരിടും. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം ജയശ്രീ രാജേഷ് എഴുതിയ ഗാനം കേൾക്കാം. ആലപിക്കുന്നത് അഖിൽ ബാലകൃഷ്ണൻ, സംഗീതം നൽകിയിരിക്കുന്നത് രാഹുൽ ഗോവിന്ദ്.

0: ജയശ്രീ രാജേഷ് എഴുതിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് അഖിൽ ബാലകൃഷ്ണൻ, സംഗീതം നൽകിയത് രാഹുൽ ഗോവിന്ദ്. സർഗജാലകത്തിൽ ഇനി മോഹൻദാസ് വടക്കുംപുറം എഴുതിയ ദുർഗ്രാഹ്യം എന്ന കഥ കേൾക്കാം. അവതരിപ്പിക്കുന്നത് അശ്വിനി.
1: ഭൂമി കുലുങ്ങുന്നത് പോലെയുള്ള അതിശക്തമായ ശബ്ദം കേട്ടാണ് ഞെട്ടിയുണർന്നത്. കണ്ണു തുറന്ന് ചാടിയെഴുന്നേറ്റപ്പോൾ താഴ്ന്നു പറക്കുന്ന ഒരു ഹെലികോപ്റ്ററിനെയാണ് കണിക്കണ്ടത്. അയ്യോ, ഞാനിതെവിടെയാണ്? പാറക്കെട്ടുകളും മുൾച്ചെടികളും നിറഞ്ഞ ഈ സ്ഥലം ഏതാണ്? ഒരു ഏഴിലം പാലയെ കൂടാതെ വേറെ തണൽ മരങ്ങളൊന്നുമില്ല. അതിനു താഴെ ഈ പാറപ്പുറത്താണല്ലോ താൻ കിടന്നുറങ്ങിയത്. എന്തിനാണ് ഇവിടെ വന്നത്? ആരാണ് തന്നെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയത്? എത്ര ആലോചിച്ചിട്ടും ഒന്നും ഓർമ്മയിൽ വരുന്നില്ല. സമയം നോക്കിയപ്പോ 8 മണിയായിരിക്കുന്നു. പുലർച്ചെ 5 മണിക്ക് എഴുന്നേൽക്കാറുള്ള താൻ മുഖത്തേക്ക് വെയിലടിച്ചിട്ടും ഇത്രനേരം കിടന്നുറങ്ങി എന്നത് തന്നെ ഒരത്ഭുതമാണ്. മീനമാസക്കാലമായതിനാലാവാം 8 മണിയെ ആയിട്ടുള്ളൂ എങ്കിലും വെയിലിന്റെ തീക്ഷ്ണത സഹിക്കാൻ പറ്റുന്നില്ല. ദാഹിച്ച് തൊണ്ട വരളുന്നു. ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ. ദൂരേക്ക് നോക്കിയപ്പോ ഒരുപാട് താഴെ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന പാതയിലൂടെ വാഹനങ്ങൾ നീങ്ങുന്നത് കണ്ടു. പാത വരെ എത്താനുള്ള വഴി ചോദിക്കാൻ ആരെയും കാണുന്നില്ല. എന്തായാലും ഇവിടെ നിന്നിറങ്ങി വഴി തപ്പിപ്പിടിച്ച് പോയി നോക്കാമെന്ന് തീരുമാനിച്ചു. നടന്ന് കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയപ്പോ കാര്യങ്ങൾ ഓരോന്നായി ഓർമ്മയിൽ തെളിഞ്ഞു. ഗോവയിൽ നിന്ന് കാർ ഓടിച്ചു പോരുമ്പോ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണ്ട എന്ന് പലരും ഉപദേശിച്ചതാണ്. ഇന്നലെ രാത്രി ഏതാണ്ട് 3 മണിയോടുകൂടിയാണ് അധികം ജനവാസമില്ലാത്ത ഒരു സ്ഥലത്തെത്തിയപ്പോ വണ്ടി കേടായത്. ഒരുപക്ഷെ അർദ്ധരാത്രിയായത് കാരണമാവും കൈ കാട്ടിയിട്ടും ആ വഴി കടന്നുപോയവരാരും വണ്ടി നിർത്താനോ എന്തു പറ്റിയെന്ന് ചോദിക്കാനോ സൗമനസ്യം കാണിച്ചില്ല. എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുമ്പോഴാണ് ഒരാൾ സ്കൂട്ടറിൽ ആ വഴിക്ക് വന്നത്. നല്ലവനായ അയാൾ വണ്ടി നിർത്തി കാര്യങ്ങൾ തിരക്കി. കാറു കേടായ കാര്യം പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, ഇവിടെ അടുത്ത് ഗ്യാരേജൊന്നുമില്ല, അതിന് ചെർപ്പുളശ്ശേരി വരെ പോണം. അവിടെ പോയാലും ഈ നേരത്ത് ഒരാളും ഉണ്ടാവില്ല. ഇനി നാളെയൊരു 9-9.5 മണിയായിട്ട് നോക്കിയാൽ മതി. അയ്യോ, അതുവരേക്കും ഈ വണ്ടിയിൽ കഴിച്ചു കൂട്ടേണ്ടി വരുമോ? അതെ, ഈ സ്ഥലം അത്ര ശരിയല്ല. വിരോധമില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ വന്നോളൂ, വീട്ടിൽ കിടക്കാം. അയ്യോ, ബുദ്ധിമുട്ടാവില്ലേ? ഏ, ഞാൻ ഒറ്റക്ക. വണ്ടി തള്ളി ആ ഒഴിഞ്ഞ ഭാഗത്തിടാം. ഉറക്കം തൂങ്ങി ചരക്കുമായി വരുന്ന പാണ്ടികള് ചിലപ്പോൾ കാറ് കണ്ടു എന്ന് വരില്ല. ഈ വഴിക്ക് ഒറ്റക്ക് പോകാൻ പേടിയില്ലേ? നിങ്ങൾ അവിടുന്ന് ഈ നേരത്ത്? ഈ നേരത്തെന്താ ഈ വഴിക്ക് എന്ന് ചോദിച്ചാൽ കാരണമുണ്ട്. നാളെ ഞായറാഴ്ചയല്ലേ, പണിയൊന്നുമില്ല. ഇന്ന് ഞങ്ങള് കൂട്ടുകാരെല്ലാം കൂടി സെക്കൻഡ് ഷോ കണ്ടു കഴിഞ്ഞ് സൊസൈറ്റി പഠിക്കലുള്ള ഒരുത്തന്റെ വീട്ടിൽ ചെറുതായൊന്ന് കൂടി കുറച്ചു നേരം ചീട്ട് കളിച്ചിരുന്നു. അതും കഴിഞ്ഞ് ചാത്തൻകുന്ന് വഴി വരുന്ന വഴിയാ. പിന്നെ പേടിയുടെ കാര്യം, ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന മനുഷ്യനല്ലേ, എനിക്ക് ഏതു നേരത്തും ഈ വഴി പോകാൻ ഒരു പേടിയില്ല.
2: ഏതോ ഒരു പെണ്ണിന്റെ നിലവിളി കേൾക്കുന്നുണ്ടല്ലോ, എന്താണാവോ?
1: ആ, അത് കാര്യാക്കണ്ട. ആളുകൾ കള്ളും ചാരായും കുടിച്ച് പെണ്ണുങ്ങളെ തല്ലലും അവരുടെ കരച്ചിലും എല്ലാം ഈ ഭാഗത്ത് പുത്തിരിയല്ല.
2: നിങ്ങൾ വന്നതെന്തായാലും ഭാഗ്യായി. ഞാൻ ഇവിടെ പേടിച്ച് വറച്ച് നിൽക്കുകയായിരുന്നു.
1: കുടിക്കാനുള്ള വെള്ളവും കഴിഞ്ഞുപോയി. കൈ കാണിച്ചാൽ ആരും വണ്ടി നിർത്തുന്നുമില്ല. സാക്ഷാൽ ദൈവമാണ് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത്.
2: അല്ല, നിങ്ങൾ എവിടേക്കായിരുന്നു യാത്ര?
1: ഞാൻ ദൂരേന്ന് വരികയാണ്. എനിക്ക് മുട്ടിക്കുളങ്ങര പോലീസ് ക്യാമ്പ് വരെ പോകണം.
2: ഓഹോ, അങ്ങനെയാന്നോ? എന്നാൽ സമയം കളയാതെ വരൂ, വീട്ടിലേക്ക് പോവാം.
1: നാളെ എഴുന്നേറ്റ് വണ്ടി നേരെയാക്കി നിങ്ങൾക്ക് സാവകാശം പോവാം.
2: അങ്ങനെ അയാളുടെ സ്കൂട്ടറിന്റെ പിന്നിലിരുന്നു. റബ്ബർ തോട്ടത്തിനിടയിലൂടെയുള്ള വീതി കുറഞ്ഞ മൺപാതയിലൂടെ പോയി ഓടിട്ട ചെറിയ വീട്ടിലെത്തി. അടുത്തെങ്ങും വേറെ വീടുകളോ വെട്ടമോ കാണാനില്ല. എവിടെ നിന്നോ കാലൻ കോഴിയുടെ ശബ്ദം കേൾക്കുന്നു. ആകെ ഭയാനകമായ അന്തരീക്ഷം.
1: വീട്ടിൽ കയറിയപ്പോൾ അല്പം സമാധാനമായി. പിന്നെ വെള്ളം കുടിച്ച് കിടന്നതേ ഓർമ്മയുള്ളൂ. ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി.
2: കുറേ ദൂരം താഴോട്ട് നടന്നിട്ടും ആരെയും കാണുന്നില്ല. ചുറ്റും റബ്ബർ തോട്ടമാണ്. ഇടയ്ക്ക് റബ്ബർ വെട്ടുന്ന ഒരാളെ കണ്ടു. റോഡിലേക്കുള്ള വഴി ചോദിച്ചപ്പോൾ വീണ്ടും മുന്നോട്ട് പോകാൻ പറഞ്ഞു.
1: അതെ, ഈ ഭാഗത്ത് കാണാത്ത ആളായതുകൊണ്ട് പറയാണ്, ഇവിടെ അധികം ചുറ്റിപ്പറ്റി നിൽക്കാതെ വേഗം പോയിക്കോ.
2: എന്തിനാ ഇവിടെ ഹെലികോപ്റ്റർ വന്നത്? അതിന്റെ ശബ്ദം കേട്ടാണ് ഞാൻ എഴുന്നേറ്റത്. ഇപ്പോഴും ദൂരെ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ.
1: അത് റബ്ബറിന് മരുന്നടിക്കാൻ വന്നതാ. നിങ്ങൾ ഓരോന്നും പറഞ്ഞു നിൽക്കാതെ പോവാൻ നോക്ക്, അത്ര പന്തിയല്ലാത്ത സ്ഥലമാണ്.
2: എന്താവോ ഇവിടെ ഇത്ര പ്രശ്നം? എന്നാലും ഇത്ര മുകളിലേക്ക് എപ്പോഴാണ് വന്നതെന്ന് തീരെ ഓർമ്മ വരുന്നില്ല. അതാ കാടിനകത്ത് പൊട്ടിപ്പൊളിഞ്ഞൊരു അമ്പലം കാണുന്നു.
1: കമ്മ്യൂണിസ്റ്റ് അപ്പയും പുല്ലാനിയും വളർന്ന് അമ്പലത്തിനെ മൂടാറായിരിക്കുന്നു. തന്റെ കാലച്ച കേട്ടാവാം ഒരു കൂട്ടം കുറുക്കന്മാർ ആ വഴി ഓടിപ്പോയി. ലക്ഷണം കണ്ടിട്ട് വർഷങ്ങളായി ആരും ഈ ഭാഗത്തേക്ക് വരാറില്ലെന്ന് തോന്നുന്നു.
2: അമ്പലത്തിനടുത്തു തന്നെ അരികുകളിടിഞ്ഞ വെള്ളം വറ്റിയൊരു കുളവും കാണാനുണ്ട്. ഏതാണ്ട് ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞപ്പോൾ മുന്നിൽ ഒരാൾ നടക്കുന്നത് കണ്ടു. കൂക്കിയും കൈകൊട്ടിയും അയാളെ വിളിച്ചു. ആള് തിരിഞ്ഞു നോക്കി, പിന്നെ നിന്നു. അടുത്തെത്തിയപ്പോ അത്ഭുതം തോന്നി. ഇയാളല്ലേ ഇന്നലെ തന്നെ വീട്ടിൽ കൊണ്ടുപോയി വിശ്രമിക്കാൻ സൗകര്യം തന്നത്. എന്താ മാഷേ ഒരു പരിചയമില്ലാത്ത പോലെ നോക്കണത്? ഇന്നലെ നിങ്ങളുടെ സ്കൂട്ടറിൽ കയറി വീട്ടിൽ വന്ന് കടന്നതേ ഓർമ്മയുള്ളൂ. രാവിലെ എഴുന്നേറ്റപ്പോ ഞാൻ ആ കുന്നിന്റെ മുകളിലായിരുന്നു.
3: എന്റെ സ്കൂട്ടറോ? നല്ല കഥ. എനിക്ക് സ്കൂട്ടർ പോയിട്ട് സൈക്കിള് പോലും ഇല്ല.
2: അപ്പോ നിങ്ങളെ കണ്ടത് നിങ്ങളെപ്പോലെ മറ്റാരെയോ ആയിരുന്നു എന്ന് തോന്നുന്നു.
3: ആ ആയിരിക്കാം. ആട്ടെ, നിങ്ങളാരാ? എനിക്ക് മനസ്സിലായില്ല.
2: സത്യത്തിൽ എന്താ നിങ്ങൾക്ക് പറ്റിയത്? അയാൾ മടിക്കുത്തിൽ നിന്ന് ഒരു ബീഡിയെടുത്ത് കത്തിക്കുന്നതിനിടയിൽ ചോദിച്ചു. ഉണ്ടായ സംഭവങ്ങളെല്ലാം അയാളോട് വിശദമായി പറഞ്ഞു.
3: സാറേ, ഇത് നിലവിളിക്കുന്നാണ് സ്ഥലം. ഇവിടെ ഇങ്ങനെ പലതും നടന്നിട്ടുണ്ട്. സാറിന് ഒന്നും സംഭവിക്കാഞ്ഞത് ദേവിയുടെ കൃപ കൊണ്ടാണെന്ന് കരുതിക്കോ.
2: ഒന്നും മനസ്സിലായില്ല, വിശദീകരിച്ച് പറയോ.
3: സാറ് വരുന്ന വഴിക്ക് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ അമ്പലം കണ്ടില്ലേ? കുറേ കാലം മുമ്പ് ആ അമ്പലത്തിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം വീണ് ഒരു കഴകക്കാരി ശാരസ്യാരു കുട്ടി മരിച്ചിട്ടുണ്ട്. അതിനുശേഷം രാത്രി ഈ സമയത്ത് ഈ ഭാഗങ്ങളിൽ ഒരു പെണ്ണിന്റെ നിലവിളി ശബ്ദം പലരും കേട്ടിട്ടുണ്ട്. മാത്രമല്ല, അമ്പലത്തിന്റെ അടുത്തുകൂടി പോയ പലർക്കും പല ദുരനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതാണ് ആ അമ്പലം ആരും നോക്കാതെ ഇടിഞ്ഞു പൊളിഞ്ഞ് അങ്ങനെ കിടക്കണത്.
2: കേട്ടിട്ട് ആകെ പരവേശം തോന്നി. തല ചുറ്റുന്നുണ്ടോ എന്നൊരു സംശയം. വഴിവക്കിൽ കണ്ട കുടിവെള്ള പൈപ്പിന്റെ ടാപ്പ് തുറന്ന് വയറു നിറയെ വെള്ളം കുടിച്ചു. വിറയ്ക്കുന്ന ശബ്ദത്തോടെയാണ് പറഞ്ഞത്,
4: ശരിയാണ്, ഒരു പെണ്ണിന്റെ നിലവിളി ഞാനും കേട്ടിരുന്നു.
3: നിങ്ങൾ പേടിക്കണ്ട, റോഡ് വരെ ഞാനും കൂടെ തന്നെ ഉണ്ട്. എനിക്ക് ചെർപ്പളശ്ശേരി വരെ ഒന്ന് പോകണം. റോഡിലെത്തി ബസ് പിടിക്കണം.
2: ആ, അതെന്തായാലും നന്നായി, ഒരുമിച്ച് പോവാം. എനിക്കും ചെർപ്പളശ്ശേരി പോയി ഗ്യാരേജിൽ നിന്ന് ആരെയെങ്കിലും വിളിച്ചുകൊണ്ട് വന്നാലേ വണ്ടി നേരെയാക്കി പോകാൻ പറ്റൂ.
3: നമ്മൾ റോഡിലെത്തണ ഭാഗത്ത് നിന്ന് അല്പം മുന്നോട്ട് പോയാൽ ഒരിറക്കവും തിരിവും കൂടി ഒരുമിച്ചാണ്. അവിടെ ഒരുപാട് അപകടം നടന്നിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോൾ റോഡിന് നടുക്ക് ആ പെൺകുട്ടിയുടെ പ്രേതത്തിനെ കണ്ട് വണ്ടി നിയന്ത്രണം വിട്ടാണ് അപകടം ഉണ്ടാവണതെന്നാണ് എല്ലാവരും പറയുന്നത്.
2: അതുകൂടാതെ അവിടെ അപകടങ്ങളിൽ മരിച്ചവരുടെ പ്രേതങ്ങളും ഈ പ്രദേശങ്ങളിൽ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം. എന്തായാലും ഇപ്പോൾ ഇറക്കവും തിരിവും എല്ലാം കുറക്കാൻ വേണ്ടി റോഡ് പണി തകൃതിയായി നടക്കുന്നുണ്ട്.
3: പണികൾ നടക്കുന്നതിനിടയ്ക്ക് പലപ്പോഴും അപകടങ്ങളുണ്ടായി കരാറുകാർ വിട്ടുപോയിട്ടുണ്ട്.
2: ഓ, അപ്പം ഞാൻ രക്ഷപ്പെട്ടുല്ലേ
3: എന്ന് പ്രതീക്ഷിക്കാം. ദേവിയെ മനസ്സിൽ വിചാരിച്ച് നടന്നാൽ മതി, ഒന്നും സംഭവിക്കില്ല. ഇതുവരെ അപകടത്തിൽപ്പെട്ടവരൊക്കെ കള്ളും കഞ്ചാവും മയക്കുമരുന്നുമായി നടക്കണ അവിശ്വാസികളാവുന്നാണ് എനിക്ക് തോന്നണത്.
2: നടന്ന് നടന്ന് റോഡിലെത്തി. ഇന്നലെ താൻ വണ്ടി നിർത്തിയതിന് മുൻഭാഗത്ത് തന്നെ ഒരു ലോറി അപകടത്തിൽപ്പെട്ട് പാതവക്കിലെ ഒരു തേക്കുമരത്തെ ഇടിച്ചു വീഴ്ത്തി നിൽക്കുന്നു. ലോറിയുടെ മുൻഭാഗം കണ്ടാലറിയാം ഡ്രൈവർ രക്ഷപ്പെട്ടു കാണാൻ വഴിയില്ലെന്ന്. ഭാഗ്യം തന്റെ വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല.
3: ലോറി ഇടിച്ചു നിൽക്കണ നിൽപ്പ് കണ്ടോ? എന്റെ വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല.
2: ആട്ടെ, ഇവിടെ ബസ് സ്റ്റോപ്പ് എവിടെയാണ്?
3: പുറകിൽ നിന്ന് മറുപടിയൊന്നും കാണാഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കി.
2: അയ്യോ, ആരെയും കാണാനില്ലല്ലോ.
3: ഇനി അയാള് വഴിയില് മൂത്രശങ്ക തീർക്കാനോ മറ്റോ നിന്നോ?
2: കുറച്ചു നേരം നിന്നിട്ടും ആളെ കാണാനില്ല.
3: ഇനി എന്ത് വേണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ഒരു ബസ് വരുന്നത് കണ്ടു.
2: ബോർഡ് നോക്കി, ചെർപ്പുളശ്ശേരി വഴി പെരിന്തൽമണ്ണ. കൈ കാണിച്ചപ്പോ ഭാഗ്യത്തിന് ബസ് നിർത്തി.
3: കയറി സീറ്റിലിരുന്നു കണ്ണടച്ച് ദേവിയെ സ്തുതിച്ചു. പെട്ടെന്ന് ബ്രേക്കിട്ട് ബസ് നിർത്തിയപ്പോഴാണ് കണ്ണു തുറന്നത്.
2: അതാ ഡ്രൈവർ തിരിഞ്ഞ് തന്നെ നോക്കി ഒരു വല്ലാതെ ചിരിച്ചിരിക്കുന്നു.
3: റോഡ് വരെ തന്റെ കൂടെ വന്ന ആളല്ലേ അത്?
2: അയാളെങ്ങനെയാണ് ഡ്രൈവറായത്?
3: അയാളതാ പൊട്ടിച്ചിരിക്കുന്നു.
2: എന്തിനാണ് അയാളിങ്ങനെ ചിരിക്കുന്നത്?
3: തിരിഞ്ഞു നോക്കി.
2: അയ്യോ, ചതിച്ചോ? ബസ്സിൽ താൻ മാത്രമേ ഉള്ളൂ. കണ്ടക്ടർ അടക്കം വേറെ ആരെയും കാണാനില്ല.
3: ഡ്രൈവർ വീണ്ടും തിരിഞ്ഞ് തന്നെ തുറിച്ചു നോക്കി. അയാളുടെ കണ്ണുകൾ ചുവക്കുന്നു. മുടികൾ മുള്ളൻ പന്നിയുടെ മുള്ളുകൾ പോലെ എഴുന്നേറ്റു നിൽക്കുന്നു.
2: പല്ലുകൾ പുറത്തേക്ക് നീണ്ടുവരുന്നു.
3: അയാളതാ ദേഷ്യം തീർക്കാനെന്ന പോലെ ആക്സിലറേറ്ററിൽ ആഞ്ഞു ചവിട്ടുന്നു. ബസ് പറക്കുന്നു. തെറിച്ചു പോകാതിരിക്കാൻ മുന്നിലെ സീറ്റിൽ മുറുകെ പിടിച്ചു. കണ്ണുകൾ മുറുക്കി അടച്ചു. പേടിച്ചരണ്ട് ഉറക്കെ നിലവിളിച്ചു. ശബ്ദം പുറത്തേക്ക് വരുന്നില്ല.
2: പെട്ടെന്ന് കണ്ണു തുറന്നു. ഇപ്പോ ബസ്സിനെയും ഡ്രൈവറെയും ഒന്നും കാണാനില്ല.
4: ഹാവു സമാധാനമായി.
2: ചേട്ടാ, ചേട്ടാ എന്തുപറ്റി?
4: ആരോ തട്ടി വിളിക്കുന്നു.
2: മുന്നിലെ സന്ധ്യ. അവളെങ്ങനെ ഇവിടെ വന്നു?
4: എന്തുപറ്റി? ദുസ്വപ്നം കണ്ടോ?
2: ഇതാ ഇത്തിരി വെള്ളം കുടിക്കൂ, നിങ്ങൾ വല്ലാതെ വിയർത്തിരിക്കുന്നല്ലോ.
4: അവൾ കൈകൊണ്ട് നെറ്റിയിൽ തൊട്ടുനോക്കി.
2: അയ്യോ, നന്നായി പനിക്കുന്നുണ്ടല്ലോ. ഞാൻ ക്രോസിനെടുക്കാം.
0: ം മോഹൻദാസ് വടക്കുംപുറം എഴുതിയ ദുർഗ്രാഹ്യം എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് അശ്വിനി. ഷാജി കരീൽ എഴുതിയ പെയ്തൊഴിയാതൊരു മോഹം എന്ന കവിത കേൾക്കാം അടുത്തതായി. സംഗീതം നൽകിയിരിക്കുന്നത് ജോബി ജേക്കബ്. ആലപിക്കുന്നു ജോബി ജേക്കബ്, ശ്രുതി ശിവദാസ്.

0: ഷാജി കരിയിൽ എഴുതിയ പെയ്തൊഴിയാതൊരു മോഹം എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. സംഗീതം നൽകിയത് ജോബി ജേക്കബ്, ആലപിച്ചത് ജോബി ജേക്കബ്, ശ്രുതി ശിവദാസ്. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സർഗജാലകം.
2: ഇതാരാപ്പ വിളിക്കുന്നേ ഇത്രയും സമയമായിട്ട്? വിളിച്ചോണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് തിരക്കുള്ള സമയത്ത് ഞാൻ ഒരിക്കൽ എടുത്തിട്ടില്ലാന്ന് വെച്ചിട്ട് അപ്പാടങ്ങ് വിളിക്കാണ്ടിരിക്കുമല്ലോ വേണ്ടേ.
3: ഹലോ ഹലോ, ഇതാരാ?
4: ഹലോ, ഗീതയല്ലേ?
3: അതെ, എന്നേനു?
4: അല്ല, ഒരു കാര്യം അന്വേഷിക്കാനേനുവേ.
3: എന്നാ കാര്യം? നിങ്ങൾ വേഗം പറഞ്ഞാട്ടെ, കുറെ സമയമായി വിളിച്ചോണ്ടിരിക്കുന്നു.
4: നിങ്ങളൊരു സുഹൃത്തില്ലേനു? ആ ഒരു മല്ലിക.
3: ആ,
4: നമ്മളെ ജയദേവനെ കല്യാണം കഴിച്ച മല്ലിക, കുറേ പ്രായമായിട്ട് കഴിച്ചേ.
3: ആ, മനസ്സിലായി. അല്ല, അതിനിപ്പോ എന്നാ വേണ്ടേ?
4: ഒന്നും വേണ്ടപ്പാ, അവരെവിടെ ഇപ്പൊ പോയിനേ?
3: അവരെവിടെ പോയിന്ന് എന്നോട് ഇരിക്കണ്ടേ, അത് അവരോടല്ലോ ഇരിക്കണ്ടേ.
4: അതെന്നു വെച്ചുകഴിഞ്ഞാല്, എന്റെ അനിയത്തിന്റെ ഭർത്താവിനെ ട്രെയിന് കയറ്റാൻ വേണ്ടിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിന്.
3: റെയിൽവേ സ്റ്റേഷൻ അല്ലാണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നാണോ തീവണ്ടി കയറ്റാൻ പോവാ? നിങ്ങൾ എന്ത് വർത്താനം പറയുന്നു?
4: നിങ്ങളിങ്ങനെ ചൂടാലപ്പാ. അന്നേരം ഞാനവിടെ മല്ലികനെയും ജയദേവനെയും കണ്ടിന്. അവരാണോന്ന് ഉറപ്പിക്കാനാ വിളിച്ചേ.
3: ഇത് പറയാനാണോ നിങ്ങൾ ഇപ്പൊ എന്നെ വിളിച്ചേ? അവരെന്താ ഭാര്യയും ഭർത്താവും അല്ലേ, ഒളിച്ചോടുന്നേരിക്കൂലല്ലോ.
4: അല്ലപ്പോ നിങ്ങളെ ഭർത്താവ് ദിനേശന്റെ സുഹൃത്തല്ലേ, നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാന്ന്.
3: ദിനേശന്റെ സുഹൃത്ത് തന്നെ. അവരെടിങ്ങ് പോയതായിരിക്കും, അതെന്തിനാ എന്നോട് ചോദിക്കുന്നേ?
4: അതേ പൈശ്വര്യ തന്നെ, ശാന്ത ടീച്ചറാങ്ക് മരിച്ച്, മോളാങ്ക് കടലിൽ തുള്ളി മരിച്ച്, അവർക്ക് നിന്ന് അപ്പൊ എവിടെയും പോകുന്നേനല്ലേ.
3: അല്ല, എന്നാലും നിങ്ങൾക്ക് അറിയായിരിക്കൂലേ. നിനക്ക് അത്രക്ക് നിർബന്ധാങ്ക്, നീ ഒരു കാര്യം ചെയ്. 896 വിളിക്ക്.
4: ആരെ നമ്പറാ?
3: അത് ആരെ നമ്പറൊന്നും അല്ല, അത് റേഡിയോ മലബാറിന്റെ നമ്പറാണ്. 89.6.
4: അതിൽ വിളിച്ചാ കിട്ടുവാ?
3: നീ വിളിക്കൊന്നും വേണ്ട, നീ അത് വെച്ചാ മതി. അടുത്തയാഴ്ച മുതൽ നെല്ലിക്കന്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട്. 89.6 എന്ന നമ്പറിൽ നീ വെച്ചാ മതിന്ന് ഞാൻ വെക്കുന്നേ, എനക്ക് തിരക്കുണ്ട്.
4: ഓ, എന്തൊരു ഡിമാൻഡാപ്പാ. ആ, ഞാനറിയൂ, ഞാൻ റേഡിയോ മലബാർ വെക്കൂ. എവിടെയാന്ന് അവര് പോയെന്നു അറിയൂ, അവരെന്തിനാ പോയെന്നു അറിയൂ. ആ

0: മതി മതി മതി മതി, ഇത് മാറിപ്പോയതാവാൻ വഴിയില്ല.
1: നിനക്കെങ്ങനെ അറിയാം?
0: സൈക്കോളജി. ഒരു ഗന്ധം വരുന്നുണ്ട് സുരേഷ് ഏട്ടാ, ഒരു ഗന്ധം വരുന്നുണ്ടല്ലോ. മല്ലികപ്പൂവിൻ മധുരഗന്ധം.

കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446 9033 345. മറ്റൊരു നമ്പർ 9495 532 542.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം.

0: ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
3: സാഹിത്യവും സംസ്കാരവും, കലയും കായികവും, അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.

0: സന്തോഷ് ഇച്ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന കഥയുടെ നാടകരൂപം. അവതരിപ്പിക്കുന്നത് റെഡ് സ്റ്റാർ സെൻ്റർ ലൈബ്രറി, ലിറ്റിൽ സ്റ്റാർ ബാലവേദി കൂട്ടുകാർ. പങ്കെടുക്കുന്നത് ആര്യനന്ദ എസ് ആർ, ആരാധ്യ പ്രദീപ്, അമയ പി വി, ആദിശ്രീ എസ് ആർ, അഹന പി വി, ദേവ്ന എം, ദേവനന്ദ് എം, ആരാധ്യ അനീഷ്, കാർത്തിക് എം, ദക്ഷിത് ദേവ് പി. പരിശീലകർ രവീന്ദ്രൻ മാസ്റ്റർ, സന്ധ്യ ടീച്ചർ. ബായി, മണ്ണ് കോരിയിടല്ല, നമുക്കൊരു സെൽഫി എടുക്കാം. നിക്ക്.
1: ഹാജി.
0: ദാ ഇങ്ങ് നോക്ക്, ചേർന്ന് നിക്ക് ബായി, ഒന്ന് ചിരിച്ചേ. ബായി, ബായിക്ക് എത്ര മക്കളാ?
1: ഒരു മോള്.
0: എന്നാ പേര്?
1: ബസുമതി.
0: നിക്കാഹ് കഴിഞ്ഞാ?
1: ഇല്ല.
0: ഏ ഇല്ല. പഠിക്കാ?
1: അല്ല.
0: പിന്നെ
1: മരിച്ചു.

0: അല്ല, മരിച്ച? എങ്ങനാ?
1: വിശന്നിട്ട മരിച്ച.
2: പ്രിയപ്പെട്ടവരെ, റാഡ്ചാർ സെന്റർ ലൈബ്രറി ഉരുവച്ചാൽ ബാലവേദി കൂട്ടുകാർ അവതരിപ്പിക്കുന്ന ബിരിയാണി എന്ന കഥയുടെ ശബ്ദചിത്രം.

0: ഹലോ രാമേന്ദ്ര.
1: ആ സേനാർച്ച,
0: ശുക്രിയ ബസ് വന്ന.
1: ഇല്ല, വരുന്ന സമയായി, എന്നെ കാണുന്നില്ലല്ലോ.
0: വന്നാലേ കദിരേശനോട് പണിക്കാരനെ കിട്ടുമെന്ന് ചോദിക്കണേ.
1: ആ ചോദിക്ക.
0: രാമേന്ദ്ര, ഒരു ചായ.
1: ആ
2: എനിക്ക് മീട്ടാപ്പാൻ.
1: ആ
3: എനിക്കൊരു പഴംപൊരി.
1: ഓ, എല്ലാരും കൂടി ഇങ്ങനെ തിരക്ക് കൂട്ടല്ല. ഇതെല്ലാം നിങ്ങൾക്ക് എടുത്തരാ, ഞാൻ ഒരാളല്ലേ ഉള്ളൂ.
3: അനക്കൊരു വിത്തൗട്ടെ.
4: അനക്കൊരു കട്ടൻ.
5: ചേട്ടാ നമസ്കാർ. തുഫാൻ ചേർത്ത മാവ് ഒന്ന് താ.
1: ആ തര തര. അസേനാറ് വിളിച്ച് കട്ടാക്കുമ്പോഴത്തേക്കും ബസ് വന്നല്ലോ.
3: ഗോപാല ഇവിടെ നിക്ക്. രാമേന്ദ്രട്ടാ, ഇത് പുതിയ പാർട്ടിയാന്നേ. ഗോപാല യാദവ്, ഓനെന്തൊക്കെ പണി സംഘടിപ്പിച്ചു കൊടുക്കണേ.
1: ആ പുതിയ ആളാല്ലേ. അസേനാർസെ വിളിച്ചിട്ടുണ്ട്, പിന്നെ തളങ്കരയെന്ന് വിളി വന്നിട്ടുണ്ട്. ഞാൻ നോക്കാം. അല്ല കതിരേശ, ഇനിയും കാത്തിട്ടില്ല. പിക്കപ്പ് വേണം നിൽക്കുന്നേ. ഇന്ന് പേരിയ ഭാഗത്താ പണി.
3: ആ ഞാൻ പോന്നാ. പിന്നെ ഇവന്റെ കാര്യം മറക്കല്ലേ.
1: ആ ഞാൻ നോക്കാം.
5: അല്ല രാമേന്ദ്ര, ഇതാരാ പുതിയൊരാള്?
1: ഓ ദാമോട്ടരാ, ഇത് ഗോപാൽ യാദവ്, നമ്മളെ കതിരേശൻ ഉണ്ടാക്കിയതാ. ഇതർ നയാഹേ തും?
6: ഹാ ജി.
1: ആ കിതർ കാഹേ തും?
6: ബീഹാർ മേ.
1: ഓ അപ്നാ ലാലൂ ജി കാ ദേശ് ഹേ നാ. തും കിത്നാ സാൽ ഹോ ഗയാ ഇതർ?
6: സാത്.
1: അഭി തും മലയാളം സീക്കാ?
6: പഠിച്ചു.
1: അപ്പോ ഇത്രയും നാളെടിയനു?
6: രണ്ടു കൊല്ലമായി ഉള്ളിയ തടുക്ക. കതിരേശന്റെ അള്ളിയൻ അണ്ണമല്ലയോടൊപ്പം.
1: ആടെന്തേനു പണി?
6: വാർപ്പ്. ഇപ്പോ എല്ലാം കുറഞ്ഞു പോയി സാബ്.
1: ആ എന്നാലേ ഒരു പണി തരാ, ചെയ്യോ.
6: ഹാജി.
1: ഹലോ സേനാർച്ച.
0: ആ
1: ഇടാ, ഒരു പുതിയ പാർട്ടി വന്നിട്ടുണ്ട്, നിങ്ങൾ വേഗം ഇങ്ങോട്ട് പോരി.
0: ആ
3: രാമേന്ദ്ര, അനക്കൊരു സ്പെഷ്യൽ ചായ.
1: ആ നിക്ക് നിക്ക്, ഓൻ ആദ്യം കൊടുക്കട്ടെ.
0: ഓ രാമേന്ദ്ര, നീ വിളിക്കുമ്പേക്കു അസേനാച്ചന്റെ ഫോർച്യൂൺ റിംഗ് എത്തിയല്ലോ.
7: ഏതാ രാമേന്ദ്ര നമ്മളെ പാർട്ടി?
1: ആ ഇതാ അസേനാച്ച, ഞാൻ പറഞ്ഞ ആള്. ഞാനിപ്പോ ഏർപ്പാടാക്കിയതാ. ആള് ബീഹാറിയാ.
7: ഓ ഇവനാ. ഒരു 250 റുപ്യ തരൂ, റെഡിയാണോ?
6: 350 തരൂ അസാബ്.
7: എടോ മലയാളിക്ക് 600, തമിഴന് 500, ബംഗാളിക്ക് 350, ബീഹാരിക്ക് 250, അതാണ് ഇവിടുത്തെ റേറ്റ്. ഒരു 4-5 മണിക്കൂറത്തെ പണിയേ ഉള്ളൂ. മണിക്കൂറിന് 50 ജാസ്തി തരാൻ നമ്മളെ കൊണ്ട് പറ്റൂല. എനിക്ക് പറ്റുമോ ഇല്ലയോ? രാമേന്ദ്ര നീ ഒരു വിൽസിങ്ങടേ.
1: അല്ല സൈനാർച്ച, ഭയങ്കര പരിപാടിയാണെന്നല്ലോ കേട്ടെ. ബിരിയാണി ഉണ്ടാക്കായേ ഹൈദരാബാദിന്നു അബുദാബിന്നു ആളെ കൊണ്ടെന്നാന്നല്ലോ പറയുന്ന കേക്കുന്നേ.
7: വെറും ബിരിയാണി എന്നല്ലടോ, നല്ല കുഴിമന്തി വരെ ഉണ്ട്. ഇവിടുത്തെ ലോക്കൽ ഇച്ചാമാരെ മംഗലത്തിൽ കിട്ടുന്ന ആ ചല്ലുപുലി ബിരിയാണി ഒന്നല്ല, നല്ല ഒന്നാം തരം ഭസ്മതി അരി കൊണ്ടുള്ള ബിരിയാണിയാ. പഞ്ചാബിന്നെ ഒരു ലോഡ് അങ്ങനെ തന്നെ ഇങ്ങിറക്കി.
1: ഒരു ലോഡാ?
7: ഇന്നലെ മോന്തിക്കെ ലോറി വന്ന് പൊരേന്റെ മുമ്പിൽ നിർത്തിയപ്പോ എന്റെ രാമേന്ദ്ര നീ പറഞ്ഞ വിശ്വസിക്കൂലേ, മുല്ല പൂത്ത പോലെ നാട് മൊത്തം മണത്തില്ലേ. ദാ ആ വാസന ഇപ്പൊ എന്റെ മൂക്കിന്ന് പോയില്ലടോ. അതാണ് ബസ്മതി. എന്നാ പോവാടോ, ബാക്കേരി.
6: ഹാജി.
7: ആ ബാക്കിലെ ഡോറങ്ങടച്ചോ.

0: നീ ബീഹാർ ലേഡിയാ?
1: ലാൽ മാത്തിയ.
0: ആടെ എന്തിനും പണി?
1: കൽക്കരിന്റെ കമ്പനി കുഴിച്ച് ഒഴിവാക്കിയ കൽക്കരി പടങ്ങളില് രണ്ടാം തരം കൽക്കരി കൊറേ ഉണ്ടാകും. നാട്ടുകാരത് വാരാൻ തുടങ്ങും. അധികവും പെണ്ണുങ്ങളാണ് സാബ്. അവിടെ വെച്ചിട്ടാണ് ഞാൻ എന്റെ മാതങ്കിനെ കാണുന്നത്.
0: അല്ല, മാതങ്കി നിന്റെ ഓളാടാ?
1: ഹാജി,
0: കൽക്കരി വർക്കി വിറ്റാലി എനിക്ക് എന്നാടാ കിട്ടുക?

0: കിലോമീറ്ററോളം സൈക്കിളിൽ തള്ളി ഇങ്ങനെ ശേഖരിച്ച കൽക്കരിക്ക് നമുക്ക് ഡെയിലി 10 രൂപ കിട്ടും സാർ.
1: പടച്ചോനെ, 10 രൂപ
0: 150 കിട്ടും. അതിന്ന് പോലീസുകാരുടെ രംഗ്ദാരിയും ഗുണ്ടപ്പിരിവും പിന്നെ സൈക്കിളിന്റെ ട്യൂബ് മാറ്റൽ, ബോൾ ബെയറിംഗിന്റെ പണി അതൊക്കെ കഴിയുമ്പോഴേക്ക് കയ്യില് ബാക്കി 10 കാണൂ സാർ.
1: എന്നിട്ടാണോ സുബറേ നീ എന്നോട് 100 കൂട്ടി ചോദിച്ചേ? ആ നീ നാട് വിട്ടിട്ട് എത്ര കൊല്ലായി?
0: 12 സാൽ.
1: അല്ല 15 കൊല്ല. അന്ന് 10 ആണെങ്കിൽ ഇന്ന് 100 ആയിട്ടുണ്ടാവും. ഈടെ 250 പറഞ്ഞപ്പോ ഓനിത് പോരാന്ന്. എങ്ങനെയുണ്ട്?
0: ഗുഡ്ഡയിൽ നിന്ന് സൈക്കിളിൽ ചവിട്ടി വീട്ടിലെത്തുമ്പോ നെങ്കാത്ത് വിശന്ന് പൊരിഞ്ഞ് മണ്ണ് പരിത്തുന്നുറങ്ങുന്ന പയറുപള്ളിന്റെ അത്ര പോലും ഇല്ലാത്ത ഒന്തിയ പയറും മെലിഞ്ഞ കഴുത്തുള്ള ഒരു മോള് അസൈൻ അറിയില്ലല്ലോ.

0: സുബറെ ഇങ്ങനെ പൊലിഞ്ഞോണ്ടിരിക്കുന്നീ?
1: ഒന്നുമില്ല സാബ്, നമ്മള് നമ്മുടെ സങ്കടം മറ്റൊരാളോട് പറയുമ്പോ അവരിന്റെ അല്പ ഭാഗമെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാകണം. അല്ലാത്തവരോട് പറയരുത്, പറഞ്ഞ നമ്മളെ തന്നെ കുറ്റവാളിയോ കോമാളിയോ ആയി മാറും.
0: ഇതാ പിന്നെ സൂപ്പർ പോലിനോടുക്കുവാണല്ലോ. ഇതാ നമ്മളെ കലന്തരാജിക്കാന്റെ പോരെ എത്തി, ഇറങ്ങിക്കോ.
1: സാബ് ഇതെത്ര വലിയ പൊരയാ സാബ്?
0: ഇതാണ് കലന്തരാജിക്കാന്റെ പോര, അല്ലല്ല കൊട്ടാരം.
2: അല്ല സേനച്ച, നമ്മുടെ കലന്തനാജിയെ കുറിച്ച് ഇവൻ എന്തറിഞ്ഞേ? ദാ ഇങ്ങ് നോക്കേ, നമ്മുടെ കലന്തനാജി ഒറ്റക്ക് ഈ തളങ്കര മുതൽ അങ്ങ് ദുബായ് വരെ ഒരു ഓടിച്ചു പോയ പാർട്ടിയാ. കഴിഞ്ഞ ജനുവരിയിൽ 86 വയസ്സ് തികഞ്ഞു. അയാൾക്ക് 40 ഭാര്യമാരെ പോറ്റാനുള്ള കഴിവുണ്ട്.
3: അസീനച്ച, ഇവൻ എടുത്ത പരിപാടി ഒന്നും തിരിഞ്ഞിട്ടില്ല അല്ലേ? അല്ല, ഇവൻ മലയാളിയാ ബംഗാളിയാ?
0: ബംഗാളി എന്നല്ലടോ, ബീഹാറിയാ.
3: ആ മലയാളം തിരിയൂലേ? എന്നാ ഞാൻ പറയാം, നമ്മളെ കലന്തനാജിക്കാരന്റെ മോള് റുക്കിയന്റെ മോൻ റിസ്വാൻ, ഓനങ്ങ് അമേരിക്കയിലെ കാർഡിയാക്ക് സർജനാണ്. ഓന്റെ നിക്കാഹ് കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂരിൽ വെച്ച് കഴിഞ്ഞു. അതിന്റെ റിസപ്ഷനാണ് ഇവിടെ വെച്ച് നടക്കുന്നത്. ഓനങ്ങ് അമേരിക്കയിലാണെങ്കിലും നമുക്ക് നമ്മളെ നാട്ടുകാർ വർക്കാൻ പറ്റുക. നാട്ടുകാർക്ക് കുറച്ച് ബിരിയാണി കൊടുക്കണമെന്ന് ബെല്ലിപ്പാക്കൊരു പൂതി. അതിൻ്റെ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്.
1: സാബ് ബസ്മതി അരിന്റെ മണ്ണും. നട്ടില് ശുക്കൂർമിയായന്റെ കടയില് എന്റെ ഭാര്യ മാതങ്കിന്റെ ഒരു പൂതി തീർക്കാൻ വേണ്ടി 50 ഗ്രാം ബസ്മതി അരി വാങ്ങിന് സാർ. അന്നവൾക്ക് 6 മാസമായിരുന്നു.
4: ഹരേ ബായ്, തും നേരെ സാത്താവോ? ദാ ഈ പിക്കാസും കൈക്കോട്ട് പിടിക്ക്. വാ വാ, കുറച്ചും കൂടി ഇട കുയിക്കാം. ദാ ഈടമായി, ഈട കുയിച്ചോ ബായ്.
1: ആഴം?
4: ബായുടെ ആഴമായി.
1: വീതി?
4: വീതി അതും ബായുടമായി. ബായുടെ സ്ഥലം?
1: ബീഹാറിലെ ലാൽമാത്യ.
4: ബീഹാറിലെ ലാൽമാത്യ എന്നുള്ള സ്ഥലമൊന്നും ഇല്ലാലോ.
1: ലാൽമാത്യ ബീഹാറിലാണ് ബായ്. യമേറ ഗാവ് ഹേ.
4: തും ജോക് മത് ബോലോ, അത് ജാർഖണ്ഡിലാണ് ബായി. ദാ ഗൂഗിള് നോക്ക്. ദാ ഈട കുയിച്ചോ, ഞാൻ ഇപ്പൊ വരാം.
5: ക്ഷീണമാകുന്നു. കുറച്ച് വെള്ളം

0: അരേ ബായ്, ഇവിടെ കിടക്കുക ചെയ്യുന്നേ? മാണി 11 ആയി, എണീറ്റോട് ഹോഗയാ.
1: ഹാജി.
0: അമ്രു, ആ ദം പൊട്ടിക്കാത്ത ബിരിയാണിയും കൂടി ഇങ്ങ് എടുത്തോ, ഇവിടെ കൊച്ചും കൂടി സ്ഥലമുണ്ട്. ചവിട്ടി ലെവലാക്കിട്ട് മണ്ണിട്ടോ, ചവിട്ട് ബായി.

0: నేను ఇంకా చేయని చాపిట్టాం సా బస్ మంతింటే నేను చెత్తి తన్నే చాపిట్టాం సా కేకనిలే ఆ కరచిలి సా ఆ నరకం బస్ మంతింటే నరకం తీర్ను సా తీర్ను తీర్ను
1: ബിരിയാണി എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു.
2: സന്തോഷ് ഏച്ചി കാനത്തിൻ്റെ ബിരിയാണി എന്ന കഥയുടെ നാടകരൂപമാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് റെഡ് സ്റ്റാർ സെൻ്റർ ലൈബ്രറി, ലിറ്റിൽ സ്റ്റാർ ബാലവേദി കൂട്ടുകാർ, ഉരുവച്ചാൽ.
3: ഇനി കേൾക്കാം നാടോടി കഥകൾ.
4: വന്ന വഴി മറന്നവർ ഒരിക്കലും നന്മയും പുരോഗതിയും അർഹിക്കുന്നില്ല. ഈ പാഠം പകരുന്ന കഥയാണ് ഇത്, അമ്മൂമ്മയും കൊച്ചുമോളും. ഒരിടത്തൊരിടത്ത് ഒരു അമ്മൂമ്മയും ഒരു കൊച്ചുമോളും ഉണ്ടായിരുന്നു. കൊച്ചുമോളുടെ അച്ഛനും അമ്മയും വളരെ മുമ്പേ മരിച്ചുപോയി. പിന്നെ അവൾ വളർന്നത് അമ്മൂമ്മയുടെ കൂടെയാണ്. ജീവനേക്കാൾ സ്നേഹമായിരുന്നു അമ്മൂമ്മയ്ക്ക് അവളെ. അമ്മൂമ്മയുടെ കയ്യിൽ പക്ഷേ കാശൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും കൊച്ചുമോളെ പട്ടിണിക്കിടാൻ അവർ തയ്യാറായില്ല. ദിവസേന അവർ വീടുകൾ കയറി ഇറങ്ങി ഭിക്ഷയാചിച്ചാണ് അവളെ പോറ്റിയത്. കൊച്ചുമോൾ വളർന്നു വലുതാകുമ്പോൾ തൻ്റെ ദുരിതത്തിന് അറുതി വരുമെന്ന് അമ്മൂമ്മ പ്രതീക്ഷിച്ചു. എന്നാൽ അമ്മൂമ്മ ആഗ്രഹിച്ചതുപോലെയല്ല കാര്യങ്ങൾ നടന്നത്. കൗമാരപ്രായക്കാരിയായിട്ടും കൊച്ചുമോൾ യാതൊരു ജോലിയും ചെയ്തില്ല. അമ്മൂമ്മയെ ജോലിയിൽ സഹായിക്കാനും അവൾ തയ്യാറായില്ല. അമ്മൂമ്മ ഭിക്ഷ തെണ്ടിക്കൊണ്ടുവരുന്ന ധാന്യം ഉണക്കാനോ കുത്താനോ പാകം ചെയ്യാനോ അവൾ മുന്നോട്ട് വന്നില്ല. പാവം അമ്മൂമ്മ ഒറ്റയ്ക്ക് ആ പണികളെല്ലാം ചെയ്ത് അവളെ ഊട്ടി. അവർ പലതവണ കൊച്ചുമോളെ ഉപദേശിച്ചെങ്കിലും അതിനൊന്നും ഫലമുണ്ടായില്ല. അങ്ങനെയിരിക്കെ ഒരു നാൾ അമ്മൂമ്മ അസുഖം ബാധിച്ച് കിടപ്പായി. സംഗതിയുടെ ഗൗരവത്തെക്കുറിച്ച് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. അവൾ അമ്മൂമ്മയുടെ അടുത്ത് തന്നെ ഇരുന്ന് അവരെ പരിചരിച്ചു. എന്നാൽ രോഗം മൂർച്ഛിച്ച് രണ്ട് മൂന്ന് ദിവസത്തിനകം അമ്മൂമ്മ മരിച്ചുപോയി. അപ്രതീക്ഷിതമായ ഒരു ആഘാതമായി അവൾക്കത്. അക്ഷരാർത്ഥത്തിൽ അവൾ തനിച്ചായി. അയൽക്കാരുടെ സഹായത്തോടെ അമ്മൂമ്മയുടെ സംസ്കാര കർമ്മങ്ങൾ നടന്നു. അവിടെ തനിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ അവൾ ഒരു രാത്രി വീട് വിട്ടിറങ്ങി. അലക്ഷ്യമായി നടന്ന കൊച്ചുമോൾ വഴിയരികിലുള്ള ഒരു പുളിമരത്തിന് ചുവട്ടിൽ വിശ്രമിക്കാനായി കിടന്നു. ദീർഘയാത്രയും ക്ഷീണവും കഠിനമായ വിശപ്പും കൊണ്ട് അവൾ വേഗം ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ചുറ്റും കനത്ത കാറ്റടിച്ചു. ആ കാറ്റിൽ പുളിമരം ആടിയുലഞ്ഞു. അതിൽ നിന്ന് പാകമായ പുളികൾ നിലത്തു വീണു. അതിൽ ചിലത് അവളുടെ ദേഹത്തും വീണു. ഞെട്ടിയുണർന്ന് അവൾ പുളികൾ പെറുക്കി കൂട്ടി അതിൻ്റെ തോട് പൊട്ടിച്ച് പുളിങ്കുരു കളഞ്ഞ് ഉണ്ടയാക്കി. അപ്പോൾ അതിൽ വന്ന വഴിപോക്കരിൽ ചിലർ ആ പുളിയുണ്ടകൾ വില കൊടുത്തു വാങ്ങി. കൈനിറയെ പണം കിട്ടിയപ്പോൾ അവൾക്ക് സന്തോഷമായി. പിന്നീട് എല്ലാ ദിവസവും അവൾ പുളിയുണ്ടയുണ്ടാക്കി വിറ്റ് ജീവിച്ചു. പുളിവിറ്റ് കിട്ടുന്ന പണം കൊണ്ട് സാധനങ്ങൾ വാങ്ങി ഭക്ഷിച്ച് അവൾ ദിവസങ്ങൾ തള്ളി നീക്കി. ഇങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞതും പുളിമരത്തിലെ പുളികളെല്ലാം തീർന്നു. എങ്ങനെ ജീവിക്കുമെന്ന ആശങ്ക അവളെ അലട്ടി. കുറേ നാൾക്കു ശേഷം പട്ടിണി എന്തെന്ന് അവൾ അറിഞ്ഞു. ഇരുളടഞ്ഞ ഭാവിയെക്കുറിച്ചോർത്ത് അവൾ പൊട്ടിക്കരഞ്ഞു. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ഒരു പ്രഭുകുമാരൻ അതിലെ വന്നത്. അതിസുന്ദരിയായ ഒരു യുവതി പുളിമരച്ചോട്ടിലിരുന്ന് കരയുന്നത് കണ്ട് അദ്ദേഹം അടുത്തു ചെന്ന് കാര്യങ്ങൾ തിരക്കി. അവൾ തൻ്റെ ജീവിതകഥ ഒരക്ഷരം വിടാതെ വിശദീകരിച്ചു. അവളോട് സ്നേഹവും സഹതാപവും തോന്നിയ കുമാരൻ അവളെയും കൂട്ടി കൊട്ടാരത്തിലെത്തി. ബന്ധുക്കളുടെ ആശീർവാദത്തോടെ കുമാരൻ അവളെ വിവാഹം കഴിച്ചു. ദാരിദ്ര്യത്തിൽ നിന്ന് രാജകീയ സുഖങ്ങളിലെത്തിയതും അവളുടെ സ്വഭാവമാകെ മാറി. കൊട്ടാരത്തിലെ പരിചാരകരോടും മറ്റും വല്ലാതെ കയർത്താണ് തുടക്കം. പിന്നെ മാതാപിതാക്കളോടും പ്രഭുകുമാരനോടും വരെ അവൾ മോശമായി പെരുമാറി. പ്രഭുകുമാരൻ അവളെ പലതവണ ഉപദേശിക്കുകയും ശാസിക്കുകയും ചെയ്തിട്ടും ഫലമൊന്നും ഉണ്ടായില്ല. ഒരു ദിവസം രാവിലെ പ്രഭുകുമാരൻ അവളെയും കൂട്ടി ഒരു യാത്രയ്ക്ക് പുറപ്പെട്ടു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൾ ചോദിച്ചെങ്കിലും അദ്ദേഹം മറുപടി പറയാൻ കൂട്ടാക്കിയില്ല. കുമാരൻ അവളെ പഴയ പുളിമരച്ചോട്ടിലെത്തിച്ചു. എന്നിട്ട് അവളോടായി ചോദിച്ചു,

0: ഈ സ്ഥലവും പടർന്നു നിൽക്കുന്ന മരവുമൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? അവൾ ചുറ്റുനോക്കി അവജ്ഞയോട് പറഞ്ഞു, ഇതേത് മരം? ഇത്ര വൃത്തികെട്ട കായ്കൾ നിറഞ്ഞ മരം ഞാൻ ആദ്യമായാണ് കാണുന്നത്. മനുഷ്യർക്ക് ആർക്കെങ്കിലും ഇവിടെ നിൽക്കാൻ പറ്റുമോ? വാ, നമുക്ക് വേഗം ഈ മോശം സ്ഥലത്തു നിന്നും കൊട്ടാരത്തിലേക്ക് പോവാം. പ്രഭുകുമാരൻ പറഞ്ഞു, നിന്നെ നീയാക്കിയ ഈ പുളിമരത്തെ നിനക്ക് ഓർമ്മയില്ലല്ലേ? വന്ന വഴി മറക്കുന്നവർ ഒരിക്കലും നന്മ അർഹിക്കുന്നില്ല. ഇനിയുള്ള കാലം നീ ഇവിടെ തന്നെ കിടന്ന് നരകിക്കണം. ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവളെ അവിടെ ഉപേക്ഷിച്ച് പ്രഭുകുമാരൻ തനിയെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി.
1: ഇനി കേൾക്കാം നാടോടി കഥകൾ.
2: ഇതോടുകൂടി ഇന്നത്തെ റേഡിയോ അറ്റോ സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു.

അനശ്വര കാവ്യങ്ങളുടെ ആസ്വാദന മാധുര്യം നുകരാൻ കാവ്യശകലങ്ങളിലെ അക്ഷരസൗരഭം തേടി ഒരു യാത്ര. അനുയാത്രയ്ക്കായി ആദരപൂർവം ക്ഷണിക്കുന്നു കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. അക്ഷരമലരുകളുടെ പരിമളത്തിന്റെ പരിരംഭണത്തിനായി കാത്തിരിക്കുക. വെള്ളിയാഴ്ചകളിൽ രാവിലെ 7:35 തിങ്കളാഴ്ചകളിൽ ഉച്ചയ്ക്ക് 12:45.

0: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
1: നാടകനേരം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നേരത്തെ ഞങ്ങൾ അറിയിച്ചതുപോലെ അസുരഗോത്രത്തിന്റെ അഭിനേതാക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. 6 എപ്പിസോഡുകളായിട്ട് പ്രക്ഷേപണം ചെയ്ത അസുരഗോത്രത്തിന്റെ മുഴുവൻ ഭാഗവും പൂർണ്ണരൂപം 2 ആഴ്ചകളിലായി പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞു. ഒരുപാട് അഭിപ്രായങ്ങൾ ഓരോ ആഴ്ചത്തെ പ്രതികരണത്തിലും ഈ നാടകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റേഡിയോ മലബാറിന്റെ എല്ലാ നാടകങ്ങൾക്കും മികച്ച പ്രതികരണങ്ങൾ കിട്ടാറുണ്ട്. പക്ഷേ റേഡിയോ മലബാറിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സമ്പൂർണ്ണ അഭിനയം ശ്രോതാക്കൾക്കും വേണ്ടി മാത്രം മാറ്റിവെക്കപ്പെടുകയുണ്ടായത്. ഒരു വലിയ ചാലഞ്ച് ആയിരുന്നു, വെല്ലുവിളിയായിരുന്നു. ആ വെല്ലുവിളി വളരെ വിജയകരമായി എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് നമ്മുടെ ശ്രോതാക്കളെല്ലാം തകർത്ത് അഭിനയിച്ചത്. ആ അഭിനയ അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഇവിടെ അസുരഗോത്രം നാടകത്തിന്റെ അഭിനേതാക്കളുണ്ട്. 20-ൽ അധികം അഭിനേതാക്കളുണ്ട്, പക്ഷേ എല്ലാവരും ഇവിടെ ഇന്നത്തെ സാധിച്ചിട്ടില്ല. സംവിധായകൻ, അതുപോലെ ശബ്ദമിശ്രണം, രചന, അഭിനയം, ഇങ്ങനെ ഒരുപാട് മേഖലകളിലാണ് നമ്മുടെ ചർച്ച മുന്നോട്ട് പോവുക. സംവിധായകൻ തുടങ്ങാം അല്ലേ?
1: പ്രിയപ്പെട്ടവരെ, മാഷ സൂചിപ്പിച്ചതുപോലെ റേഡിയോ മലബാറിന്റെ ചരിത്രത്തിലെ ശ്രോതാക്കൾ മാത്രം ശബ്ദം നൽകിയ ആദ്യത്തെ ഒരു സമ്പൂർണ്ണ നാടകം. ഇതിനു മുമ്പേ നാടകങ്ങളിൽ ശ്രോതാക്കളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. കുറേ പേര് ആദ്യമായി നാടകത്തിന്റെ ഭാഗമായവരാണ്. എന്നാൽ അതിൽ കൂടുതൽ പേരും നാടകമേഖലയിൽ അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളാണ്. മറ്റു പല മേഖലകളിലും, കലാരംഗത്ത് ഒരുപാട് മേഖലകളിൽ അവരുടെ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ആളുകൾ കൂടിയാണ്. അവരോരോരുത്തരെയും പരിചയപ്പെടുത്തേണ്ടതുണ്ട്. സന്ദർഭോചിതമായി നമുക്ക് ഓരോരുത്തരെയും പരിചയപ്പെടുത്താം. ഇപ്പോൾ ഈ നാടകത്തിൻ്റെ അനുഭവങ്ങൾ നിങ്ങളിലൂടെ ശ്രോതാക്കൾ കേൾക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ നാടകത്തിൻ്റെ ഒരു പ്രധാന കഥാപാത്രത്തെ വിജയിപ്പിച്ച ദാസേട്ടനെ, ശകുനിയെ തന്നെ ക്ഷണിക്കുകയാണ്.
2: പ്രിയപ്പെട്ടവരെ, എനിക്ക് പല കഥാപാത്രം ഭീമൻ അർജുനെ ഒരുപാട് തരാമെന്ന് പറഞ്ഞു രാമന് ഒക്കെ. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ സ്വഭാവത്തിന് ശകുനിയാണ് നല്ലതെന്ന് തോന്നി. അപ്പോൾ അത് പൂർണ്ണമായി വിജയിച്ചു എന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല. എങ്കിലും പരമാവധി ഞാൻ ശ്രമിച്ചു. ശ്രോതാക്കളാണ് പറയേണ്ടത് വിജയിച്ചു എന്നുള്ളത്. പരമാവധി വിജയിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ. അഭിനയല്ലേ,
3: ഏത് മനസ്സ് നിനക്കറിയാം മരുമകനെ?
4: അമ്മാവാ,
3: ആരുടെയൊക്കെ മനസ്സിൽ എന്തൊക്കെയാണുള്ളത്? ഏ, എന്തൊക്കെയാ അറിയില്ല, ആർക്കും അറിയില്ല. പാണ്ഡുരാജൻ തീർത്ത ഗാന്ധാരത്തിന്റെ തടവറയിൽ പട്ടിണി കിടന്ന് ചാകാതിരിക്കാൻ ജീവന് വേണ്ടി പിടഞ്ഞ 7 സഹോദരങ്ങൾ, ഒരാളെങ്കിലും അവശേഷിക്കാൻ

0: പേർ ഭക്ഷണം പകുത്തു നൽകി.
1: ആ ആറുപേരും ഓരോരാളായി പിടഞ്ഞ് മരിക്കുന്നത് ഹൃദയം നുറുങ്ങുന്ന വേദനയോട് കണ്ടുനിന്നവൻ ഞാൻ.
2: ശകുനി,
0: സഹോദരങ്ങളുടെ അസ്ഥികൾ കൊണ്ട് പകയുടെ ഉളിയിലൂതിയെടുത്ത പകിടയുമായി ഞാൻ ഈ ഹസ്തിനപുരത്തിന്റെ വീതിയിൽ അലയുന്നത് വെറുതെയാണെന്ന് കരുതിയോ നിങ്ങൾ? മരുമകനെ കണ്ടുകൊള്ളുക. പാണ്ഡുപുത്രർക്ക് പട്ടടിയൊരുക്കാൻ ഈ ഗാന്ധാര നരേശന്റെ ദിവ്യായുധം പകിട പകിട പകിട വന്നണ്ടേ?
3: അപ്പൊ ഈ നാടകം പൂർണ്ണമായും വളരെ നന്നായിട്ടുണ്ട്. ഒന്നാമത് നമ്മുടെ ശ്രോതാക്കളിൽ നിന്നും തെരഞ്ഞെടുത്ത ആൾക്കാർ അഭിനയിച്ച നാടകം. ഇനിയും എനിക്ക് തോന്നുന്നു ഒരുപാട് മുത്തുകൾ പുറത്തുണ്ട്. നമ്മുടെ ശ്രോതാക്കളിൽ ഇനിയും അഭിനയിക്കാൻ കഴിവുള്ള, അഭിനയശേഷിയുള്ള, കഴിവുള്ള ഒരുപാട് ആൾക്കാർ പുറത്തുണ്ട്. അവരൊക്കെ കൂടി ഇനിയും നല്ല നല്ല നാടകങ്ങൾ മലബാർ റേഡിയോയിലൂടെ കേൾക്കാൻ സാധിക്കട്ടെ. അതിന് ഇനി അവസരം ഉണ്ടാകട്ടെ. അതിന് ഞാൻ രചയിതാവ് കൃഷ്ണകുമാർ സാറിനോടും നമ്മുടെ സംവിധായകൻ പഴശ്ശി രാമൻ സാറിനോടും അപേക്ഷിക്കുകയാണ്.
4: അച്ഛനും മകനും ഇതിനു മുമ്പും റേഡിയോ മലബാറിന്റെ നാടകത്തിൽ ശബ്ദം നൽകിയിട്ടുണ്ട്. അപ്പോ ഈ നാടകത്തിലും അങ്ങനെ തന്നെയാണ്. ശ്രീഹരിക്ക് പറയാനുള്ളത് കൂടി കേൾക്കാം.
5: ആദ്യമായി നന്ദി പറയുന്നു ഇങ്ങനെയൊരു അവസരം വീണ്ടും തന്നതിൽ. രാമേട്ടനോടും അതുപോലെ കൃഷ്ണകുമാർ സാറിനോടും നന്ദി പറയുന്നു. ഞാൻ ചെയ്ത വേഷം ഇരാവാനാണ്. ഇതൊരു അപ്രസക്തമായ ഒരു കഥാപാത്രമാണ്, പക്ഷെ ഈ കഥാപാത്രത്തെ അധികം പ്രസക്തമായി തീർക്കുക ചെയ്തത് അതുതന്നെയാണ് ഈ അസുരഗോത്രം എന്ന നാടകത്തിന്റെ മേന്മ എന്ന് പറയുന്നത്.
6: അതെ, ഇരാവാൻ. അങ്ങനെ പറയാമോ എന്ന് എനിക്കറിയില്ല. ഉലൂബിയുടെ മകന നാഗൻ നഗരവാസിയല്ല. പിതാവ് വന്നിരുന്നു, എന്റെ അമ്മയെ കാണാനല്ല, മറ്റൊരമ്മ ചിത്രാംഗതയെ കാണാൻ. പിതൃരോപദേശപ്രകാരം താവളം വിടുകയാണെന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ ഘടോൽക്കച്ചൻ. അസുരഗന്ധമേൽക്കാത്ത കാട് തേടി പോയി അവർ. ആശ്രമരക്ഷ നടത്തുന്നത് ഘടോൽക്കച്ചൻ, ആഹാരമെത്തിക്കുന്നത് ഘടോൽക്കച്ചൻ, ദുർഘടപാതകളിൽ കാട്ടുപല്ലക്കൊരുക്കുന്നു, രാപ്പകലില്ലാതെ കാവലിരിക്കുന്നു, എല്ലാം ഘടോൽക്കച്ചൻ. വനവാസത്തിലെ പന്തിരാണ്ടുകാലം തുണയേകിയ ഘടോൽക്കച്ചൻ, എവിടെയും ഒരു പേര് മാത്രം, ഘടോൽക്കച്ചൻ.
5: പലപ്പോഴും മഹാഭാരതം എന്ന കഥയിലെ അല്ലെങ്കിൽ ഒരു ഇതിഹാസത്തിൽ അപ്രസക്തമായ ചില ഭാഗങ്ങൾ സിനിമയാക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഭരതൻ എന്ന് പറയുന്ന സംവിധായക വൈശാലി എടുത്തതുപോലെ, അത് മൂന്നോ നാലോ വരികളേ ഉള്ളൂ. അപ്പോൾ ആ വരി മൂന്ന് നാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സിനിമയാക്കി തീർത്തു. അതുപോലെ തന്നെയാണ് നാടകവും. കാരണം ഒരുപാട് ശ്രോതാക്കളെയും ഒരുപാട് ആളുകളെയും എല്ലാം കോർത്ത് ഇണക്കിക്കൊണ്ട് വളരെ ലൈവായിട്ടാണ് ഈ ഒരു നാടകം പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ രണ്ടാളോടും, അതായത് രാമേട്ടനോടും അതെ, കൃഷ്ണകുമാർ സാറിനോടും അതെ, വളരെയധികം അഭിനന്ദനങ്ങളും പിന്നെ നന്ദിയും എല്ലാം അറിയിക്കുന്നു. അതുമാത്രമല്ല, എല്ലാവരും ഇവിടെ ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചു. ശ്രോതാക്കളും കഥാപാത്രങ്ങളും തമ്മിലൊരു ഇൻട്രാക്ഷൻ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അത് കുറച്ചുകൂടി എന്താ പറയുക, ലൈവായി തീരും. കേൾവിക്കാരും അനുഭവസ്ഥരും, അതായത് കഥാപാത്രം ചെയ്ത ഒരു അനുഭവസ്ഥരും തമ്മിലുള്ള ഒരു അനുഭവങ്ങൾ പങ്കിടൽ കൂടിയാണ് ഇവിടെ. ഒരു കൂട്ടായ്മ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നന്ദി ഒരിക്കൽ കൂടി രണ്ടാളോടും പറയുന്നത്.
4: ആദ്യം വിളിക്കേണ്ടിയിരുന്നത് ഭീഷ്മ പിതാമഹനെ ആയിരുന്നു, അല്പം വൈകിപ്പോയി. ക്ഷമ ചോദിച്ചുകൊണ്ട് നമുക്ക് ഭീഷ്മ പിതാമഹന് പറയാനുള്ളത് കേൾക്കാം.
7: അമ്മയോടല്ലാതെ ഇനി ആരോട് പറയാൻ?
4: ചന്ദ്രഭാനു തില്ലങ്കേരി.
7: ഈ റേഡിയോ മലബാറിന്റെ അസുരഗോത്രം നാടകത്തിൽ അഭിനയിക്കാനുള്ള അവസരം തന്നതിന് ആദ്യമായിട്ട് റേഡിയോ മലബാറിനോട് നന്ദി പറയുന്നു. ഈ നാടകത്തെ കുറിച്ച് നേരത്തെ തന്നെ കൃഷ്ണകുമാർ മാഷ് പറഞ്ഞിരുന്നു, ഇങ്ങനെയൊരു നാടകം അസുരഗോത്രം എന്ന നാടകം വരുന്നുണ്ട്. അതിൽ മുഴുവൻ ശ്രോതാക്കളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള, സംഭാഷണം ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടി ആയിരിക്കും ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ അത് പറഞ്ഞിട്ട് ഏതാണ്ട് ഇപ്പോൾ ഒരു കൊല്ലത്തിനടുത്തായെന്ന് തോന്നുന്നു. ഇതിനു മുമ്പ് എനിക്ക് നിശാഗന്ധി അച്ചാർ ഭരണി എന്ന് തോന്നുന്നു. നിശാഗന്ധിയിൽ കുറച്ച് റോൾ അധികം കിട്ടിയിട്ടുണ്ട്. അച്ചാർ ഭരണിൻ്റെ ചെറിയ നാടകമായിരുന്നു, അതിൽ ചെറിയ റോൾ കിട്ടിയിട്ടുണ്ട്. അതിലൊക്കെ മെയിൻ റോള് രാംദാസ് ഏട്ടനാണ്. വിഷുവിൻ്റെ പിറ്റേന്നാണ് ഞാനിവിടെ ഒരു രാമേട്ടനോട് ഒന്ന് പറയുന്നത്. രാമേട്ടൻ പറഞ്ഞു കർണനായിട്ട് അഭിനയിക്കണം. അപ്പോൾ രണ്ട് ലൈന് പറഞ്ഞ ശേഷം പറഞ്ഞത് ശരിയാവില്ല, നിങ്ങൾക്ക് ഭീഷ്മരെ റോള് തരുന്നു, ഭീഷ്മ പിതാമഹൻ്റെ, ഭീഷ്മാചാര്യൻ്റെ റോള് തരുന്നു. ഇപ്പോൾ പ്രൊമോഷൻ ആയിരിക്കാം, അത് നല്ലതായി. കാരണം അതിൻ്റെ ശബ്ദം അങ്ങ് ഏതാണ്ട് അത് സൂട്ട് ചെയ്യുന്നതായിരിക്കും, അതുകൊണ്ടായിരിക്കാമെന്ന് തോന്നുന്നു. ഭീഷ്മാചാര്യർ നല്ല റോളല്ലേ, മോശമല്ല. കാരണം മഹാഭാരതത്തിൽ ഭീഷ്മ ശബ്ദം ശരശയ്യയിലൊക്കെ കിടന്ന അങ്ങനെ മെയിനായിട്ടുള്ള ആളാണ്. കുരുവംശത്തിൽ ശന്തനു മഹാരാജാവിൻ്റെയും ഗംഗാദേവിയുടെയും പുത്രനായിട്ട് ജനിച്ചതാണ്. മഹാഭാരത യുദ്ധത്തിൽ ആദ്യത്തെ അഞ്ചെട്ട് പർവ്വം ഭീഷ്മർ ആണ് കൗരവപ്പടയെ നയിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു നല്ലൊരു കഥാപാത്രമാണ് എനിക്ക് കിട്ടിയത്, മോശമല്ലാത്ത കഥാപാത്രം. അങ്ങ് എന്തിനാണ് കാണണമെന്ന് പറഞ്ഞത്?
8: നാളെ കുരുക്ഷേത്രം ഉണരും.
2: സൈന്യാധിപനായി അങ്ങും യോദ്ധാവായി ഞാനും.
7: ഭീഷ്മരും ദ്രോണരുമൊക്കെ സ്ഥാന സൂചകങ്ങൾ മാത്രം. മനസ്സിനൊപ്പം നിലപാടെടുക്കാൻ സാധിക്കാത്ത അധികാരികൾ. ദ്രോണരെ, ഹസ്തിനപുരത്തിൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ. മനസ്സനുവദിച്ചാലും ഇല്ലെങ്കിലും പാണ്ഡവ പടക്കെതിരെ പട നയിച്ചേ പറ്റൂ. ഭീഷ്മർക്ക് ആരുടെ സൈഡിലും പറയാൻ പറ്റില്ല. രണ്ട് കുലത്തിൻ്റെയും പിതാമഹനാണ്, പാണ്ഡവരുടെയും കൗരവരുടെയും. ശരിക്കും ഘടോൽക്കജനാണ് ഇതിനകത്തുള്ള മെയിൻ കഥാപാത്രം. അപ്പം ഘടോൽക്കജൻ്റെ കഥയിൽ ഭീഷ്മരായിട്ട് ഒരു ചെറിയ റോൾ എനിക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷം. അതിന് രാമകൃഷ്ണൻ പാഷിയോടും കൃഷ്ണകുമാർ മാഷിനോടും ഞാൻ വളരെയധികം കടപ്പെട്ടിട്ടുണ്ട്.
8: അസുരഗോത്രം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ നാടകമാണ്, സാമൂഹിക നാടകമാണ്. ടൈറ്റിൽ ക്യാരക്ടർ ഘടോൽക്കജനാണ്. ഘടോൽക്കജൻ്റെ കുടുംബമായിട്ടാണ് പോകുന്നത്. അസുരഗോത്രത്തിൽ ജനിച്ചതിൻ്റെ പേരിൽ ഒരുപാട് തഴയപ്പെട്ടൊരു അനുഭവമാണ് നമുക്ക് ഈ കാലത്തും പുതിയ കാലത്തും കൂടിയുള്ള ചില സംഭവങ്ങളാണ് നമ്മൾ പുരാണത്തിൻ്റെ ഇതിവൃത്തമായിട്ട് കൊണ്ടുപോകുന്നത്. അതിൽ ഘടോൽക്കജനും അച്ഛനും അമ്മയും, അച്ഛൻ ഭീമസേനൻ ആര്യഗോത്രത്തിലാണ്, അമ്മ അസുരഗോത്രത്തിലാണ്. അമ്മക്ക് പറയാനുള്ള കാര്യം നമുക്ക് കേൾക്കാം അല്ലേ? ഹിഡുംബിയായിട്ട് വേഷമിട്ട അഭിനയിച്ച നിഷാന്ന് പേര് പറയട്ടെ.
9: എന്റെ രൂപം കണ്ടിട്ടാണോ എനിക്ക് ഹിഡുംബിന്റെ വേഷം തന്നത് എന്നൊരു സംശയം ഇപ്പൊ ഇല്ലാണ്ടില്ല.
4: അത് ശ്രോതാക്കൾ ഒരിക്കലും സമ്മതിക്കൂല, കാരണം ഈ പറഞ്ഞ കഥാപാത്രത്തെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നില്ലല്ലോ കേൾക്കുന്നവർക്ക്.
10: മക്കളെ, കാമാർത്തി തീർക്കൻ പൗരുഷം തേടി പുറപ്പെട്ടവളെന്ന് ആക്ഷേപിച്ച് ആത്മരോഷത്തിന്റെ മുൾമുനകൾ ഈ നെഞ്ചിലേക്ക് കുത്തിയിറക്കല്ലെ മക്കളെ.
9: എന്നെങ്ങനെ മുമ്പേ അറിയുന്നത് കൊണ്ട് തന്നെ നാടകത്തിനകത്ത് ഒരു ഇത് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് കുറേ ദിവസം ഇങ്ങനെ കുറേ പറഞ്ഞ് പറഞ്ഞ് എൻ്റെ സമയക്കേടും എല്ലാം കൊണ്ട് ഇങ്ങനെ ഒരു ദിവസം അങ്ങനെ സമയമുള്ളപ്പോൾ വന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് ഒന്നും മൊത്തമായിട്ട് എനിക്ക് വായിക്കാനോ ഒന്നും പറ്റിയിരുന്നില്ല.
4: ആരും വായിച്ചിട്ടില്ല.
9: ആ അതുകൊണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഇത് നമ്മൾ അങ്ങനെ ലൈവായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് പറയാൻ പറ്റുമായിരുന്നോ എന്ന് ഇപ്പം തോന്നുന്നുണ്ട്. കാരണം അന്നേരം നമ്മളിതിങ്ങനെ ആ മോനെ എന്ന് വിളിക്കുന്ന തന്നെ പല മീറ്ററുകളിലാണ്.
11: അച്ഛൻ്റെ സ്നേഹം അറിയാതെയാണ് ഞാൻ വളർന്നത്. എൻ്റെ മകന് ആഗതി വരാൻ പാടില്ല. എൻ്റെ രക്തസാക്ഷിത്വം കൊണ്ട് എൻ്റെ അമ്മയും അനാഥയാകരുത്. നീ വാ, നമുക്കൊന്ന് പുറത്തിറങ്ങാം.
9: മോനെ, ഇപ്പത് കേൾക്കും അയ്യേ എന്ന് തോന്നിപ്പോകുന്നത്. എനിക്ക് തോന്നുന്നത് അത് ഓപ്പോസിറ്റ് ക്യാരക്ടർ അവര് ഘടോൽക്കച്ചൻ ആ ഒരു സമയത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഭാവം ഉൾക്കൊണ്ട് അന്നേരം പറയായിരുന്നു എന്ന് ഇപ്പം തോന്നുന്നുണ്ട്.
10: ഉദരത്തിൽ ജീവന്റെ തുടിപ്പുണ്ടെന്ന് അറിഞ്ഞ നാൾ മുതൽ 10 മാസം തികഞ്ഞ് സകല നാടിഞരമ്പുകളും പൊട്ടിയടരുന്ന പേറ്റ് നോവ് സഹിച്ച് പുതിയ ജീവന് ജന്മം നൽകുന്ന അബലകളാണ് അമ്മമാർ. ഭൂവിതൾ പോലുള്ള ഇളം കാലടികൾ പിച്ചവെച്ച നെഞ്ചിലേക്ക് ആക്ഷേപങ്ങൾ കൊണ്ട് തൊഴിക്കല്ലേ മക്കളെ, താങ്ങാനാവില്ല ഒരമ്മയ്ക്ക്.
9: ഈ ഒരു അവസരം റേഡിയോ മലബാറിന്റെ ഇതിൽ അസുരഗോത്രം എന്ന് പറഞ്ഞൊരു നാടകം ചെയ്യുക, അത് ഇത്രയും നല്ല രീതിയിൽ അത് കംപ്ലീറ്റ് ആക്കുക, അതിനകത്ത് ഞാനൊരു ഭാഗവാക്കാവുക എന്ന് പറയുന്നതിൽ കൃഷ്ണകുമാർ സാറിനോടും എന്നെ വിളിച്ച രാമേട്ടനോടും അകം വഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.
4: നിഷാന്ത് നമ്പ്യാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തോന്നും, കാരണം ഇപ്പോൾ കേരളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശസ്തമായ നാടകത്തിൻ്റെ ഭാഗമാണ്. കണ്ടിട്ടുണ്ടാവും മാടൻ മോക്ഷം എന്ന് പറയുന്ന നാടകത്തിലെ ഒരു പ്രധാനപ്പെട്ട വേഷം സ്റ്റേജിൽ അഭിനയിക്കുകയാണ്. അതുപോലെ തന്നെ സിനിമയിൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു, കണ്ണൂർ കഫയിൽ അഭിനയിക്കുന്നു. അങ്ങനെ അഭിനയരംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരാൾ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് നാടകം ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്. ശബ്ദം നൽകാൻ ഇവിടെ എത്തിച്ചേരുന്ന ഓരോരുത്തരുടെയും സമയവും സന്ദർഭവും നോക്കിയാണ് നമ്മൾ നാടകം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പരസ്പരം ആരും ആരെയും കാണാറില്ല. ഓപ്പോസിറ്റ് കഥാപാത്രം വിശ സൂചിപ്പിച്ചതുപോലെ ആ മീറ്റർ പിടിച്ച് പറയുക എന്ന് പറഞ്ഞാൽ അത് പ്രയാസമാണ്. കാരണം ഓപ്പോസിറ്റ് ആകെ നിൽക്കുന്നത് നമ്മൾ ആരെങ്കിലും ആയിരിക്കും, ഞാനോ അശ്വിനിയോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും ഉണ്ടാവുക. ബാക്കിയുള്ള ഒരു കഥാപാത്രത്തെയും കാണാതെയാണ് എല്ലാവരും ശബ്ദം നൽകിയിട്ടുള്ളത്. പൂർണ്ണമായും കഥയെ അറിയുന്നില്ല, കഥാപാത്രത്തെ ഉൾക്കൊള്ളാതെ ചെയ്യുന്നു. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഒരു പരിധിവരെ നാടകത്തെ വിജയിപ്പിക്കാൻ കഴിയുന്നത് അത് നിങ്ങളുടെ മിടുക്കാണ്, മികവാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു.
3: മരുമകനെ, എപ്പോഴും ഞാൻ അടുത്ത് നിൽക്കുന്ന എന്റെ മരുമകനെ എന്താ വിളിക്കാത്തത്? അവനൊരു അവസരം കൊടുക്കൂ.
4: മരുമകൻ ഒരുപാട് തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് ഓടി നടക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയൊരു ഇടവേള കിട്ടിയപ്പോഴാണ് മരുമകനെ സ്റ്റുഡിയോയിലേക്ക് കിട്ടിയിട്ടുള്ളത്. മരുമകൻ ഇനി അങ്ങോട്ട് റേഡിയോ മലബാറിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരുപാട് കഥാപാത്രങ്ങളെ
3: ചെയ്യും അല്ലേ? അപ്പൊ അതിലിടക്ക് ഞാൻ നേരത്തെ പറഞ്ഞ് ഒന്ന് വിട്ടുപോയി. ഒരു നാടകം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പുരാണ നാടകത്തിൽ രചനയും സംവിധാനവും അതുപോലെ പ്രാധാന്യം ഉള്ളതാണ് ശബ്ദമിശ്രണം. അപ്പൊ അതും കൂടി ആകുമ്പോൾ നാടകത്തിന് ജീവൻ വരും. അപ്പൊ അത് നിർവഹിച്ച അശ്വിനി കവണിശ്ശേരിയെയും ഞാൻ ഈ ഇത്തരണത്തിൽ അഭിനന്ദിക്കുകയാണ്. മൊത്തത്തിൽ നമ്മളെ ഈ പുതിയ നമ്മൾ ശ്രോതാക്കളെ ഇങ്ങനെ പരുവത്തിലാക്കി എടുത്ത ഈ 3 പേർക്കും അഭിനന്ദനങ്ങളുണ്ട്. അവൻ നേരത്തെ രണ്ടുപേരെ മാത്രമേ പറഞ്ഞുള്ളൂ, അതുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞത്.
4: ഇനിയും അവസരം കിട്ടില്ലാന്ന് ചോദിച്ചിട്ടാണെങ്കിൽ പേടിക്കണ്ട,
3: പേടിക്കണ്ട, തരും
4: തരും. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, ദാസാട്ടൻ, ദാസാട്ടന്റെ മകനെ കൂട്ടി നിങ്ങൾ രണ്ടുപേരും കഥാപാത്രങ്ങളെ ജയിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ മറ്റ് രണ്ടുപേര് കൂടിയുണ്ട്, അവരെയാണ് പരിചയപ്പെടുത്തേണ്ടത്.
3: അച്ഛനും മകനും, നമ്മുടെ മരുമകനായിരിക്കും
4: തീർച്ചയായിട്ടും. അപ്പോ ഷാജി മാലൂർ എന്നറിയപ്പെടുന്ന ഷാജിയേട്ടൻ സിനിമാ മേഖലയിലൊക്കെ ഏറെ പ്രശസ്തനായിട്ടുള്ള ആള് കൂടിയാണ്,
3: മേക്കപ്പ് ആർട്ടിസ്റ്റ്
4: ആണ്. അങ്ങനെ സ്വന്തമായി മാലൂർ വലിയ സമിതിയൊക്കെ ഉള്ള ആളായിരുന്നു. നാടക രംഗത്ത് വളരെയേറെ സജീവമായി, ഇപ്പോഴും സജീവമായി രംഗത്തുള്ള ഒരാൾ കൂടിയാണ്,
3: കലാകാരനാണ്,
4: പുതുമുഖമല്ല.
3: അല്ല,
4: ഈ നാടകത്തിന്റെ പ്രധാന കഥാപാത്രത്തെ, നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഷാജിയേട്ടന്റെ മകനാണ്, മിലൻ. മിലൻ ഷാ ഇന്ന് എറണാകുളത്താണുള്ളത്. അവിശേഷങ്ങളൊക്കെ ഷാജിയേട്ടൻ തന്നെ പറയും.
12: അപരാധം തന്നെയാണ്, അന്ധനായ അച്ഛന്റെ കാഴ്ചയാകണമായിരുന്നു അമ്മ. മക്കളെ നേർവഴിക്ക് നയിക്കാൻ, അവർ തെറ്റിലേക്ക് പോകുമ്പോ തിരുത്താൻ, കാഴ്ചയുടെ വെളിച്ചത്തിൽ തന്നെ മക്കളെ വളർത്തണമായിരുന്നു.
13: സുയോധന നിർത്ത്.
14: ശിവര സ്കൂള് മാഡൻ മോഷൻ നാടകത്തിന്റെ മേക്കപ്പ് ചെയ്യാൻ വന്നപ്പോഴാണ് രാമകൃഷ്ണൻ കാണുന്നത്. ഞങ്ങൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് പറഞ്ഞ്, വണ്ടിയിൽ കയറ്, ചെറിയൊരു പണിയുണ്ടായിരുന്നു. എന്ത് പണിയൊന്നും കറിയൂടാ ഞാൻ പറഞ്ഞു, എനിക്കിവിടെ മേക്കപ്പ് ചെയ്യാനായി 4 മണിക്കും 4:30 മേക്കപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അത്രയ്ക്ക് എത്തും, അതൊക്കെ എത്താ പറഞ്ഞ് ഇവിടെ വന്ന് ഉള്ളിൽ കയറി, എന്നാൽ സ്റ്റുഡിയോ കയറാറുണ്ട്. ഞാൻ സ്റ്റുഡിയോ കയറിയപ്പോഴും എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് ഒരു പുസ്തകം എടുത്ത് വെച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു നാടകമുണ്ട് നമുക്ക് ചെയ്യാമല്ലോ. ഞാൻ ചെയ്യല്ല, വേറെയാരും ഇല്ലല്ലോ, നമുക്ക് അങ്ങനെ ചെയ്തിട്ടാണല്ലോ ശീലമുള്ളത്. നമ്മൾ ചെയ്യുന്നത് മിക്ക കഥാപാത്രങ്ങളും നമ്മുടെ അടുത്തുണ്ട്, അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ രീതിയിലാണ് നമ്മൾ ഇതുവരെ നാടകം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇതെങ്ങനെ ചെയ്യുമെന്നുള്ള അപ്പോഴാണ് ഡയറക്ടറായ രാമകൃഷ്ണൻ എന്നോട് പറയുന്നത്, അത് നിങ്ങൾ പേടിക്കണം, നിങ്ങൾ പറഞ്ഞാൽ മതിയെന്ന്. പിന്നെ സ്ക്രിപ്റ്റ് എടുത്തു വെച്ച്, എന്റെ ശരീരം കൊണ്ടോന്ന് അറിയില്ല, ദുര്യോധനൻ തന്നു, ഞാൻ കരുതി ഭീമനായിരിക്കുന്ന ശരീരത്തിന്റെ അവസ്ഥ വെച്ച് ഭീമനായിരിക്കുന്ന
3: കരുതി.
14: കേൾവിക്കാരാണ് പറയേണ്ടത്,
8: കേൾവിക്കാര് പറഞ്ഞിട്ടുണ്ട്.
15: ഈശ്വര, എന്റെ മക്കളും എന്നെ കുറ്റപ്പെടുത്തുകയാണോ?
12: ഈശ്വരനെ വിളിക്കുന്നത് എന്തിന്? ഈശ്വരൻ അനുഗ്രഹിച്ച കാഴ്ചയും കൊട്ടി അടച്ചതല്ലേ അങ്ങ്. സുയോധനന്റെ പുത്തൻ അലങ്കാരത്തിന് അമ്മയോടാണ് കടപ്പാട്. ഒരു നിഷേധിയായി സുയോധനനെ മുദ്ര കുത്തുമ്പോൾ ഈ ലോകം പഠിക്കുന്ന ഒരു പാഠമുണ്ട്. മക്കളുടെ ചെയ്തികൾക്ക് നേരെ അമ്മമാർ കണ്ണടച്ചാൽ നിഷേധികൾ ഉണ്ടാകും. ചരിത്രത്തിലേക്ക് നിഷേധികൾക്കായി പകരുന്ന പര്യായ പദമായിരിക്കും ദുര്യോധനൻ.
14: ഞാൻ വിജയിപ്പിക്കാൻ എന്നെ സഹായിച്ചത് രാമകൃഷ്ണൻ തന്നെയാണ്. എന്റെ വോയിസിന്റെ ഓരോ മോഡുലേഷൻ വരുമ്പോഴും അത് നോക്കി ഇങ്ങോട്ട് എനിക്കൊരു സാധനം തന്ന്, എന്നിട്ട് ഞാൻ അങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ അവസാന ഭാഗം റെക്കോർഡ് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ ഒരു ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ രാമനോട് പറഞ്ഞു, രാമൻ എന്തെങ്കിലും ബാക്കിയുണ്ട്, എന്നെ കൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിരുന്നു, ഞാൻ വരാന്ന് പറഞ്ഞു. ഞാനും എന്റെ മകനും കൂടി വേറൊരു പ്രോഗ്രാമിന് പോകാൻ ഇരിക്കുമ്പോഴാണ് ഞാനിവിടെ വരുന്നത്. അപ്പൊ നോക്കിയപ്പോ എന്റെ ഭാഗമൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് മിലനെ വിളിച്ചിട്ട് പറയുന്നത്, നീ ഒന്ന് ഈ ഡയലോഗ് പറഞ്ഞു വെക്ക്. അങ്ങനെയാണ് മിലന് ആ ഗഡോൽക്കജന്റെ കഥാപാത്രം കിട്ടുന്നത്. എന്തായാലും നന്നായി, അവന്റെ ആദ്യത്തെ സംരംഭമാണ്. അതിന് എല്ലാരോടും നന്ദി പറയുന്നു. ഇങ്ങനൊരു നല്ലൊരു കഥ രചിച്ച് നാടകം ഉണ്ടാക്കിയതിന് മാഷോട് അങ്ങേയറ്റം നന്ദി പറയുന്നു. ഇത് സംയോജിപ്പിച്ച് നല്ല രീതിയിൽ കേൾവിക്കാരിൽ എത്തിച്ചതിൽ അശ്വിനിയോടും നന്ദി പറയുന്നു.
4: അപ്പൊ ഇക്കാര്യത്തിൽ അശ്വിനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടി കേൾക്കണ്ടേ?
16: ശരിക്കും കുറച്ചധികം കാലമായിട്ട് പുസ്തകത്തിന്റെ ഉള്ളിൽ അടച്ചു വെച്ചതാണ് മാഷ് അസുരഗോത്രം എന്ന് പറയുന്ന നാടകം. ഇതുപോലെ മുന്നേ ഒരു നാടക ചർച്ച വന്ന സമയത്ത് രാമേട്ടനാണെന്ന് തോന്നുന്നു പറഞ്ഞത് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നാടകമാണെന്നുള്ളത്. അന്നു മുതൽ ആര് വന്നു കഴിഞ്ഞാലും ആദ്യത്തെ ചോദ്യം, ഇന്നേ കഥാപാത്രം ഒന്ന് വായിച്ചു നോക്ക്, നമുക്ക് അങ്ങനെയാണെങ്കിൽ എടുക്കാം. അങ്ങനെ ഒരുപാട് പേരുടെ ഡയലോഗ്സ് എടുത്തു, അത് ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി. അങ്ങനെയാണ് ഈ നാടകം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ പറ്റിയത്. അതിന്റെ ഒരു പ്രത്യേകത ഇപ്പൊ എല്ലാവരും പറഞ്ഞത്, ഓരോരുത്തർ പല സമയങ്ങളിൽ വന്നെടുത്തു പോയ ഡയലോഗ്സ് ആണ് ശ്രോതാക്കൾ എല്ലാവരെയും കൂടെ ഒരുമിച്ച് എന്നുള്ള അവസ്ഥയിൽ കേൾക്കുന്നത്. ഇപ്പോൾ ഒരാൾ ഡയലോഗ് പറയുമ്പോൾ അറിയില്ല ആരോടാ ഡയലോഗ് പറയുന്നതെന്നും അറിയില്ല. ചിലപ്പോൾ പേര് വിളിക്കുന്നുണ്ടെങ്കിൽ അറിയും, ദ്രൗപദി അല്ലെ കുന്തി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അറിയും ഓപ്പോസിറ്റ് ഇന്ന ആളാ ഉള്ളതെന്ന്. അല്ലാതെ എന്താണെന്ന് അറിയില്ല, ജസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ ഇന്നതാണ് സിറ്റുവേഷൻ, ഇന്നതാണ് ഇമോഷൻ. പക്ഷേ ആ സംഭവത്തിനൊക്കെ കൂടെ ഒരുമിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും ഡയലോഗ് ഒരുമിച്ച് എത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അതിനോട് 100% നീതി പുലർത്തി എന്ന് പറയാം. അത് നമ്മൾ എത്രത്തോളം കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ പല സന്ദർഭങ്ങളിൽ വന്നിട്ട് പറഞ്ഞതാണ് ഈ ഡയലോഗ് എന്നുള്ളത് മനസ്സിലാവുകയില്ല. പിന്നെ മ്യൂസിക്കിന്റെ കാര്യം പറയുമ്പം ആദ്യം ഒരിക്കലും മ്യൂസിക് എടുത്തു വെച്ചിട്ടല്ല ഞാൻ നിങ്ങളെ ശബ്ദം കേൾക്കുന്നത്. എല്ലാവരുടെ ശബ്ദം കേട്ട് ആ ശബ്ദമാണ് ഏത് മ്യൂസിക് ഇവിടെ വേണം എന്നുള്ളത് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനെന്തായാലും നിങ്ങളുടെ ശബ്ദം തന്നെയാണ്, നിങ്ങൾ അഭിനയിച്ച രീതി, നിങ്ങൾ കൊടുത്ത നിങ്ങളുടെ 100% ആണ് ഈ നാടകത്തിന്റെ വിജയം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ആദ്യത്തെ നന്ദി എന്റെ വക നിങ്ങൾക്ക് തന്നെയാണ്.
4: ഭീഷ്മപിതാമഹന് ശേഷം ദ്രോണാചാര്യരെ വിളിക്കണം എന്നായിരുന്നു കണക്കൂട്ടിയത്. പക്ഷേ അത് അതിന്റെ ക്രമത്തിൽ വന്നില്ല. വൈകിയാണെങ്കിൽ നമുക്ക് ദ്രോണാചാര്യർക്ക് പറയാനുള്ളത് കേൾക്കാം.
13: നമസ്കാരം, ഞാൻ കൃഷ്ണൻ കാഞ്ഞിലേരി. അസുരഗോത്രം നാടകത്തിൽ ദ്രോണാചാര്യരായിട്ടാണ് വേഷം. അത് എത്രമാത്രം നന്നായി എന്ന് ഞാൻ പറഞ്ഞ ശരിയാവില്ല, ശ്രോതാക്കളാണ് വിലയിരുത്തേണ്ടത്.
17: ശകുനി, ഒരു കുലത്തിന്റെ കരടായ നിന്റെ ജൽപ്പനങ്ങൾക്ക് മറുപടിയില്ല. കുലദോഷം പറഞ്ഞ ഒരു യോഗ്യനെ അധികാര ഭ്രഷ്ടു കൽപ്പിച്ച നിന്റെ ന്യായവാദവും മറന്നിട്ടില്ല. പാണ്ഡു മരിച്ചപ്പോ അനുജൻ വിതുരർ രാജാവാകണമെന്ന് രാജസഭ പറഞ്ഞപ്പോൾ ദാസീപുത്രൻ എന്ന വിശേഷണം കൊണ്ട് അയോഗ്യത കൽപ്പിച്ചവനല്ലേ നിങ്ങൾ? പകിടകളല്ല എന്റെ ആയുധം
18: സുയോധന.
17: ഈ അധമനായ അമ്മാവിന്റെ ധിക്കാരം അവസാനിപ്പിക്കാൻ ഒരു നിമിഷം മതി നമുക്ക്. പടമുഖത്ത് പൊരുതി മരിച്ച് വീരസ്വർഗം പോലും അനുവദിക്കില്ല. ഞാൻ
13: റേഡിയോ നാടകങ്ങൾ കേൾക്കുമ്പോഴൊക്കെ രാമകൃഷ്ണനോട് പറയാറുണ്ടായിരുന്നു എനിക്കെന്താ ഒരു വേഷം. അപ്പൊ പറഞ്ഞു നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു ദിവസം സ്റ്റുഡിയോയിലേക്ക് വരുന്നത്. ഈ നാടകം സംഭാഷണം ആരംഭിച്ചു തുടങ്ങുമ്പോ പാതി വെച്ച് പോയാലോ എന്ന് തോന്നി എനിക്ക്. എന്നെ കൊണ്ട് പറ്റില്ല എന്നൊരു തോന്നൽ ആ സമയം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം കടുകട്ടിയാണ് സ്വരം, കുറച്ച് കടുപ്പിച്ച് പറയേണ്ട ഡയലോഗാണ്. എനിക്കതൊന്നും ശീലമില്ല. ഞാൻ ആകെ ചെറുപ്പത്തിലൊരു ചെറിയൊരു നാടകത്തിൽ ഒന്ന് അഭിനയിച്ചിട്ടുണ്ടെന്നുള്ള അല്ലാതെ വേറെ പരിചയമൊന്നും ഈ രംഗത്ത് എനിക്കില്ല. ദ്രോണാചാര്യരുടെ ആ ഒരു വേഷം അല്ലെ അതിന് നൽകിയ ശബ്ദം മോശമല്ല എന്നൊക്കെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ അത് എത്രമാത്രം ശരിയായെന്ന് ചിലപ്പോൾ അടുത്ത പ്രതികരണത്തിലായിരിക്കും അറിയുക. എല്ലാവരും തുറന്നു പറയില്ല. ഇങ്ങനൊരു വേഷം തന്ന, അതിന് അവസരം ഉണ്ടാക്കി തന്ന രാമകൃഷ്ണൻ പഴശ്ശിയോടും അതുപോലെ കൃഷ്ണകുമാർ സാറിനോടും നമ്മുടെ ശബ്ദം കൂടുതൽ മധുരമാക്കിയ അശ്വിനി കവണശ്ശേരിയോടും നന്ദി പ്രകാശിപ്പിക്കുന്നു.
4: ഇനി നമുക്ക് ദ്രോണ ശിഷ്യന്മാരെ വിളിക്കാം അല്ലേ?
3: ആ, ശിഷ്യന്മാരെ വിളിച്ചില്ലേ പ്രശ്നമാകും.
4: അർജുനൻ അവിടെയുണ്ട്, യുധിഷ്ഠിരൻ അപ്പുറം
3: നോക്കുന്നുണ്ട്.
4: അല്ല, അതിനു മുമ്പേ കർണനെ വിളിക്കണം.
3: കർണനെ ആവട്ടെ, എനിക്ക് കർണനോട് ചെറിയൊരു ഇതുണ്ട്.
4: നീരസമുണ്ട്,
3: നീരസമുണ്ട്, എങ്കിലും വിളിച്ചോളൂ.
4: അപ്പോ ഇനി കർണന് പറയാനുള്ളത് കേൾക്കാം.
19: നമസ്കാരം, ഞാൻ സനൽകുമാർ. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ചാൻസ്, ഇങ്ങനെ ഒരു നാടകം, റേഡിയോ നാടകം അവതരിപ്പിക്കാൻ ചാൻസ് തന്ന നമ്മളെ കൃഷ്ണകുമാർ മാഷ്, നമ്മുടെ സ്നേഹത്തോടെ രാമ എന്ന് വിളിക്കുന്ന രാമകൃഷ്ണൻ പഴശ്ശി, പിന്നെ അശ്വിനി, ഇവരോടെ കാര്യം നന്ദി പറയുന്നു.
20: ദേവി, കർണന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഓർമ്മയില്ലേ ദ്രോണശിഷ്യരുടെ അഭ്യാസ കാഴ്ച? അർജുനനെ വെല്ലാൻ ആരുണ്ടെന്ന വെല്ലുവിളിക്ക് മറുപടിയായി ഞാൻ അസ്ത്രപ്രയോഗം നടത്തിയപ്പോൾ ജന്മദോഷം പറഞ്ഞ് അപമാനിച്ചത് ഓർമ്മയില്ലേ? അധിക്ഷേപങ്ങൾ കേട്ട് തളർന്നുപോയ എനിക്ക് അംഗരാജ്യം നൽകി ആശ്വസിപ്പിച്ചതും അഭിമാനം രക്ഷിച്ചതും സുയോധന. അന്ന് മനസ്സിൽ കുറിച്ചിട്ട സൗഹൃദമാണ്, അത് മാറ്റിയെഴുതാൻ ഒരു സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി പദവും മതിയാവില്ല, ഒരു ദിവ്യ മാതൃത്വവും തികയില്ല.
19: ഞാനിങ്ങനെ സ്കൂളിൽ നിന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുമ്പോഴാണ് രാമേഷ്ണൻ വിളിക്കുന്നത് എന്നെ. എവിടെയുള്ളൂ എന്ന് ചോദിച്ചു. ഞാൻ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു. നീ ഉടനെ വന്ന്, എനിക്കൊരു പണിയുണ്ട് ഇവിടെ എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 8:30 മണിയായിട്ടുണ്ടാവും. ഞാനിവിടെ വന്നു, എൻ്റെ അടുത്ത് ഇങ്ങനെ നാടകം സൗണ്ട് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ സൗണ്ട് തന്നെ എനിക്ക് വിശ്വാസമില്ല. ഞാൻ ചോദിച്ചു, രാമ ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്താ റോൾ എന്ന് പറഞ്ഞു. കർണൻ എന്ന് പറഞ്ഞ റോളാണ് ചെയ്യേണ്ടത്, ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു. രാമകൃഷ്ണൻ തന്നിരിക്കുന്ന ധൈര്യത്തിലാണ് ഞാൻ എൻ്റെ വോയിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന്, ഈ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് ആളില്ല, ആരാ എന്താണെന്നൊന്നും അറിയുന്നില്ല. അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, എക്സ്പ്രഷൻ കിട്ടുമോ. അതിനുള്ള ധൈര്യം തന്നത് രാമനാണ്. അപ്പം എല്ലാവരോടും നന്ദി പറയുന്നു ഒന്നും കൂടെ ഇങ്ങനെ ഒരു ചാൻസ് തന്നതിന്. ഇനിയും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അവസരം തരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അങ്ങനെയാണല്ലോ നമ്മൾ എത്തുന്നത്.
4: കർണന് പറയാനുള്ളത് കേട്ടല്ലോ. ഇതുപോലെ തന്നെ കർണൻ മറ്റൊരാളോട് സംസാരിക്കുന്നതിലായിരുന്നു ഏറ്റവും കൂടുതൽ അഭിപ്രായങ്ങൾ കത്തുകളായിട്ട് ഇവിടെ വന്നത്. അത് കുന്തിയോടാണ്.
21: സഹസ്രകോടി സിരാ ശൃംഖലകളുടെ ബന്ധമാണ് പ്രസവിക്കും മുമ്പേ 10 മാസം ഒരു ശരീരത്തിലെ 2 ജീവനുകൾ. ഒടുവിൽ അരികിൽ ചേർന്ന് കിടക്കുന്ന ചോരക്കുഞ്ഞിന്റെ ചുണ്ടിൽ നിന്ന് അമ്മയെന്ന വിളി കേൾക്കുമ്പോൾ പേറ്റുനോവിന്റെ വേദന മറക്കും. കർണ, ഈ അഭിശപ്ത ജന്മത്തെ ഒന്ന് വിളിക്കുവോ അമ്മയെന്ന്?
22: ഞാൻ ഉഷാപ്രദീപ് ഫ്രം ഇരിട്ടി. ഈ മലബാറിൻ്റെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. ഈ നാടകത്തിലേക്ക് എങ്ങനെ ഞാൻ വന്നു എന്നുള്ളത് ഇപ്പോഴും എനിക്ക് ശരിക്കും പിടികിട്ടിയിട്ടില്ല. എന്തായാലും ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നത് രാമകൃഷ്ണനോട് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും പ്രധാനപ്പെട്ട ഒരു വേഷം എനിക്ക് തരാൻ കാണിച്ച ആ ഒരു ധൈര്യത്തിനാണ് ഞാൻ നന്ദി പറയുന്നത്. പിന്നെ ഇതിൻ്റെ രചനയും അതുപോലെ സംവിധാനവും ചെയ്ത കൃഷ്ണകുമാർ സാറിനോടും രാമകൃഷ്ണനോടും അതുപോലെ ഇതിനു വേണ്ടിയിട്ട് ശബ്ദമിശ്രണം നൽകിയ അശ്വിനിയോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഞാൻ ഈ സമയത്ത് ഞാനൊന്ന് വല്ലാതെ അങ്ങോട്ട് ഇമോഷണൽ ആവുന്നത് എൻ്റെ അച്ഛനെ ഓർത്തിട്ടാണ്.
21: ആ വിളിക്ക് പോലും അർഹയല്ല ഞാനല്ലേ? എങ്കിൽ ജന്മം നൽകിയ നിമിഷം മുതൽ മാതൃവാത്സല്യം നിഷേധിച്ച നീചയായ ഈ അമ്മയോട് സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിർവീര്യനാക്കി പോർക്കളത്തിലേക്ക് തള്ളിവിടാൻ മാതൃത്വം വിളിച്ചു പറഞ്ഞ ഈ അപരാധിയോട് എന്റെ മകൻ ക്ഷമിക്കുകയെങ്കിലും ചെയ്യോ, ഞാൻ കാലു പിടിക്കാം.
8: ഒരു വലിയ നാടക പ്രവർത്തകനായിരുന്നു അദ്ദേഹം. അപ്പൊ അതിന്റെ ഒരു പാരമ്പര്യം തീർച്ചയായിട്ടും കിട്ടുമല്ലോ അല്ലേ? അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി തീർച്ചയായിട്ടും ആ കഥാപാത്രത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്.
4: ഇനിയും കൂടുതൽ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാവും. അടുത്ത ആള് തൊട്ടടുത്തിരിക്കുന്നുണ്ട്, അർജുനൻ.
0: അർജുനന് ശബ്ദം നൽകിയിരിക്കുന്നത് ഇ കെ അനിൽ ശിവപുരാണ്.
8: റേഡിയോ മലബാറിന്റെ അസുരഗോത്രം എന്ന നാടകം ഇത്തരത്തിലുള്ള ആദ്യത്തെ ഒരു അനുഭവവും ഒരു അവസരവുമായിരുന്നു. ആദ്യമേ തന്നെ അതിനൊരു അവസരം തന്ന ഈ റേഡിയോ മലബാറിന്റെ സാരഥികളെ, പ്രത്യേകിച്ച് രാമകൃഷ്ണൻ പഴശ്ശിയെ ഏറെ നന്ദിയോടെ ഓർക്കുന്നു. ഇത്തരത്തിൽ ആദ്യത്തെ ഒരു അനുഭവമായതുകൊണ്ട് തന്നെ തീർച്ചയായും അത് എങ്ങനെയാവും, അത് എങ്ങനെയാണ് സ്റ്റുഡിയോയിൽ വന്നതിന് ശേഷം അത് എയറിലൂടെ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നതിനെ പറ്റി ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു. അതൊക്കെ ദൂരീകരിക്കുന്നതിൽ, ശബ്ദം എങ്ങനെയൊക്കെ ചെയ്യണം എന്നതിൽ അതാത് സമയങ്ങളിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി രാമകൃഷ്ണൻ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്.
1: ദ്രൗപദി എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു.
18: മുഖം കാണിക്കാൻ മുൻകൂർ അനുവാദം വേണമല്ലോ. ഇനി
1: പാഞ്ചാലി,
18: ഞാൻ ആരാണ്? അങ്ങേക്ക് ഞാൻ ആരാണ്?
1: പാഞ്ചാലി, നീ എന്റെ സ്വപ്നമാണ്, സൗഭാഗ്യമാണ്. ഇനി ഞാൻ ആരാണെന്ന കാര്യത്തിലും സംശയമുണ്ടോ? എങ്കിൽ കേട്ടോ, അർജുനൻ. അതിരൂപവതിയായ ഈ ദ്രുപദ രാജകുമാരിയെ സ്വന്തമാക്കിയ പാണ്ഡവൻ പാർത്ഥൻ.
8: സാധാരണ റേഡിയോ പോലെ എന്ന നാട്ടിൽ ഒരു പ്രയോഗമുണ്ട്, ഒരു വശത്തേക്ക് മാത്രം. അതിന് വിരുദ്ധമായി ശ്രോതാക്കളെ കൂടെ കേൾക്കാനും ശ്രോതാക്കളിൽ നിന്ന് ഉള്ള ആളുകളെയും കൂടെ പരിപാടികളിൽ പങ്കെടുപ്പിക്കാനുമുള്ള റേഡിയോ മലബാറിന്റെ ഈ ഒരു മുൻകൈ തീർച്ചയായും വളരെ അഭിനന്ദനാർഹമാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, ശ്രോതാക്കൾക്കും, ഇതിന് അവസരം നൽകിയ റേഡിയോ മലബാറിനും നന്ദി രേഖപ്പെടുത്തും.
4: പാഞ്ചാലി വളരെ ക്ഷോഭത്തിലാണ്. എല്ലാവർക്കും പറയാനുള്ളത് കേട്ടപ്പോഴും പാഞ്ചാലിക്ക് പറയാനുള്ളത് നമ്മൾ ഇതുവരെ കേട്ടില്ല. പാഞ്ചാലിയെ അവസാനം പരിഗണിക്കുന്നു എന്നുള്ള ഒരു പ്രതിഷേധത്തിലാണ് ഇരിക്കുന്നത്. നാടകത്തിലും അങ്ങനെ തന്നെ വലിയ പ്രതിഷേധത്തിലായിരുന്നു. നമുക്ക് ഇപ്പൊ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം.
18: നമസ്കാരം, എന്റെ പേര് കാവ്യ. രാമട്ടം പറഞ്ഞ പോലെ ദ്രൗപദിയുടെ കഥാപാത്രം പാഞ്ചാലിയുടെ കഥാപാത്രമാണ് ഞാൻ ഈ നാടകത്തിൽ ചെയ്തത്.
23: പങ്കിട്ടെടുക്കാൻ പാത്രത്തിൽ വിളമ്പിയ പായസമാണോ സ്ത്രീ? താലി ചാർത്തി കൊണ്ടുവന്നവളെ ഭിക്ഷയെന്ന് പറഞ്ഞ നിങ്ങളുടെ ഏട്ടൻ, സ്വന്തം മക്കളിൽ വിശ്വാസം നഷ്ടമായ ഒരു അമ്മയുടെ ഉപായം.
18: ഒരുപാട് സന്തോഷം ഇതുപോലൊരു നാടകത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലെ. വളരെ യാദൃശ്ചികമായിട്ട് ഈ ഒരു നാടകത്തിൽ എത്തിയ ആളാണ് ഞാൻ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. എനിക്കൊരു കോള് വരുന്നു, അശ്വിനി വിളിക്കുന്നു, ഒരു റോളുണ്ട്, ചെയ്യണം, നീ വരണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചതാണ് പ്ലസ് ടു. അവള് വിളിച്ചു, ഞാനിവിടെ വന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഇത്രയും ദ്രൗപദിയെ പോലുള്ള ഒരു പവർഫുള്ളായ ഒരു കഥാപാത്രം എത്രത്തോളം എൻ്റെ ശബ്ദത്തിനിണങ്ങും എന്നത് വലിയ ഡൗട്ടുള്ള കാര്യമായിരുന്നു. ഇവിടെ റെക്കോർഡിങ്ങിന് വരുന്നതിന് മുന്നേ ഒരു മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ മുന്നേ ഞാൻ അവളെ പിന്നെയും വിളിച്ചു, എന്താവും, നടക്കുമോ, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും, ചെയ്താൽ ശരിയാവുമോ, എത്ര സമയം എടുക്കും എന്നൊക്കെ ഒരു ടെൻഷൻ കൊണ്ട് ഞാൻ വിളിച്ചു. നീ ഇങ്ങോട്ട് വാ, ഓക്കെ ആണ് എന്ന് പറഞ്ഞു. ആ ഒരു ധൈര്യത്തിൽ ഞാനിവിടെ വന്നു. ഇവിടെ വന്നു നോക്കുമ്പോൾ ഒന്നുമില്ല, ആരുമില്ല, അവളുണ്ട്, രാമേട്ടനുണ്ട്, പിന്നെ ഫുള്ള് രാമേട്ടൻ്റെ കയ്യിൽ. രാമേട്ടൻ പറഞ്ഞു വന്നു, ഞാൻ ചെയ്തു. അത് എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയില്ല, അത് ശ്രോതാക്കളാണ് പറയേണ്ടത്. എൻ്റെ കഴിവിൻ്റെ പരമാവധി എൻ്റെ ഒരു 100% കൊടുക്കാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു നാടകത്തിലേക്ക് വിളിച്ചതിലും ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിലും. അശ്വിനിക്കും രാമേട്ടനും റേഡിയോ മലബാറിനും എല്ലാവർക്കും നന്ദി പറയുന്നു.
8: പാഞ്ചാലിയോട്
18: പറയാനുള്ളത്,
23: ഇഷ്ടമല്ല, എനിക്കിഷ്ടമല്ല, നിങ്ങളുടെ ഏട്ടൻ എനിക്കിഷ്ടമല്ല. സ്വയംവര വേദിയിൽ പേരും ഊരും കുലവും ചൊല്ലി എന്റെ ഏട്ടൻ രാജകുമാരന്മാരെ പരിചയപ്പെടുത്തിയപ്പോ കേൾക്കാൻ കൊതിച്ചത് ഒരു പേര് മാത്രം. ചിത്രരഥനിൽ നിന്ന് ചക്ഷുകീ മന്ത്രം സ്വന്തമാക്കിയ ഒരു രാജകുമാരനേ ഉള്ളൂ എന്ന് സ്വയംവര തലേന്ന് അച്ഛൻ പറഞ്ഞ വാക്കുകളിലായിരുന്നു പ്രതീക്ഷ. പരാജിതരായി ക്ഷത്രിയന്മാരെല്ലാം പോയപ്പോഴും യന്ത്രപക്ഷിയുടെ കണ്ണുകളിലേക്ക് അമ്പെയ്ത് ജയിക്കാനെത്തിയ കർണനെ ഒരു നുണ പറഞ്ഞൊഴിവാക്കുമ്പോഴും കാത്തിരുന്നത് അങ്ങേ. പാഞ്ചാലി എന്നെ ഉൾക്കൊണ്ടോ എന്നുള്ളതാണ് സംശയം.
4: എന്നാലും പാഞ്ചാലി എന്തൊക്കെയോ തിരുത്താനുണ്ടല്ലേ? ശരിക്കും
18: പാഞ്ചാലിക്കല്ല തിരുത്താനുള്ളത്, കാവ്യക്ക് തന്നെ തിരുത്താനുണ്ട്. കാരണം എന്താന്ന് വെച്ചാ, ഇവിടെ റെക്കോർഡിങ്ങിന് വന്നപ്പോ രാമേട്ടൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവുക എന്റെ ഈ ശബ്ദത്തിന്റെ, എന്റെ സംസാരത്തിന്റെ വേഗതയാണ്.
23: അതൊക്കെ പറയൂ, സ്ലോവാക്കി പറയൂ എന്നാണ് രാമേട്ടൻ ഏറ്റവും കൂടുതൽ എന്നോട് പറഞ്ഞിട്ടുണ്ടാവുക.
4: അത് ഞാൻ പറയാൻ കാര്യമുണ്ട്. ആദർശാണ് എന്നോട് പറഞ്ഞത് എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് സാവധാനത്തിൽ പറയുന്ന വിധത്തിൽ

0: ഇന്ന് ഘോരവനത്തിന്റെ ദുരന്തത്തിലേക്ക് നിപതിക്കേണ്ടി വന്നതിന് ഈ ഗതികേടിന് ഹസ്തിനാപുരം യുവരാജൻ യുധിഷ്ഠിരൻ
1: ജ്യേഷ്ഠ
2: ഈ നാടകത്തില് ഒരു ഭാഗവാക്കാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നാടകത്തിന്റെ പറ്റി പറയാന്ന് വെച്ചാല് രാമകൃഷ്ണന വിളിക്കുന്ന ഫസ്റ്റില് ഇത് ചെയ്യേണ്ടിയിട്ടാണ്. എനിക്കൊന്ന് ഒരു മാസം രണ്ടു മാസം മുമ്പിലെങ്ങാട്ട് ഈ ഡയലോഗ് ചെയ്തു വെച്ചിട്ട് എന്റെ സംശയം പിന്നെ ഇത് അങ്ങനെ പോയോ എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. ഇത് എടുക്കുന്നില്ലേ എന്നുള്ള കുറേ കാലമായിട്ട്. അതിന് ശേഷമാണ് മാഷ വേറെ ഒരു നാടകം കൂടി വന്നത്. അത് എനിക്ക് സംശയം പിന്നെ ഇതിൽ ഇല്ലായി പോയോ, ആളില്ലായതുകൊണ്ട് അങ്ങനെ ഒഴിവായി പോയോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റി.
0: ഭീമ മതി, അപായപ്പെടുത്താൻ വന്നവനെ വെറുതെ വിട്ടതിലുള്ള വിഷമമാണ് അവൾക്ക്. അവൻ ഇനിയും വന്നേക്കുമെന്നുള്ള ആശങ്കയാണ്.
3: അനുജ,
0: ആര്യ സംസ്കൃതി മറന്നുകൂടാ. അസുരഗോത്രങ്ങൾ അധികാരസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തേണ്ടവർ തന്നെ. ഭരിക്കാനല്ല, ഭരിക്കപ്പെടാൻ മാത്രം അധികാരമുള്ള അധസ്ഥിതരാണവർ.
2: ഇങ്ങനെയൊരു നാടകം ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ നാടകം കൂട്ടിയോജിപ്പിച്ച് അതിൻ്റെ എല്ലാ ഭാവുകത്വവും നിറച്ചുകൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞ അശ്വിനി കവണിശ്ശേരി വളരെ അഭിനന്ദനം അർഹിക്കുന്നു. ഇതിന് സംവിധാനം ചെയ്ത രാമകൃഷ്ണനോടും കടപ്പെട്ടിരിക്കുന്നു. മാഷ് കാണിച്ച വൈഭവത്തെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല.
4: ഈ നാടകം ശ്രോതാക്കളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിച്ചതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ യഥാർത്ഥ വസ്തുത ഇതൊന്നും അല്ല. ഒരുവച്ചാൽ കാളിദാസ കലാകേന്ദ്രം, ആ കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ നാടകങ്ങൾ എഴുതുന്നത് മാഷായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റേജിലേക്ക് വേണ്ടി ഒരുക്കിയൊരു നാടകമാണിത്. ഒരു സ്റ്റേജ് നാടകമായി നല്ല രീതിയിൽ അവതരിപ്പിക്കണം എന്നുള്ള ധാരണയോടുകൂടി എഴുതി തയ്യാറാക്കി വെച്ചൊരു നാടകം. എന്നാൽ നമുക്ക് വേണ്ടത്ര തൃപ്തികരമായ രീതിയിൽ അത് സാധിച്ചില്ല. അതുകൊണ്ട് മാറ്റി വെച്ചൊരു നാടകമായിരുന്നു. പിന്നെ റേഡിയോയിൽ, നമ്മുടെ റേഡിയോ മലബാറിൽ ഈ നാടകം നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ളൊരു ആലോചനയിൽ വന്നപ്പോഴാണ് നമുക്കിങ്ങനെ നമ്മുടെ ശ്രോതാക്കളിൽ ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ ശബ്ദം നൽകാൻ കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു. എന്നാലും കൂടുതൽ ആളുകൾക്ക് അവസരം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഭാഗമായി നമ്മൾ ഗ്രൂപ്പിലൊക്കെ അനൗൺസ് ചെയ്തു നാടകത്തിൽ ശബ്ദം നൽകാൻ താല്പര്യമുള്ളവർ അറിയിക്കാൻ വേണ്ടി. അങ്ങനെ ഏതാണ്ട് 50 പേര് ഇപ്പോൾ നമ്മുടെ ലിസ്റ്റിലുണ്ട്. അവരെ ഓരോരുത്തരെയായി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 20 പേരാണ് ഈ നാടകത്തിൽ ശബ്ദം നൽകിയിട്ടുള്ളത്. കുറേ പേര് ഇതിനു മുമ്പേ തന്നെ ശബ്ദം നൽകിയവരാണ്. ഇനി ബാക്കിയുള്ളവരെ കൂടി അടുത്ത നാടകങ്ങളിലൊക്കെ പരിഗണിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. താല്പര്യം അറിയിച്ചു വരുന്ന ഏതൊരാളെയും റേഡിയോ മലബാറിൻ്റെ ഭാഗമാക്കും എന്നുള്ളതാണ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതിൽ സാധാരണഗതിയിൽ ആകാശവാണിയിലൊക്കെ നാടകം ചെയ്യുന്ന സമയത്ത് കൃത്യമായ ശബ്ദ പരിശോധനയുണ്ട്, കുറേ കടമ്പകളൊക്കെ കടക്കേണ്ടതുണ്ട്. പക്ഷേ റേഡിയോ മലബാറിൻ്റെ മുന്നിലുള്ളത് താല്പര്യം മാത്രമാണ്. ആ താല്പര്യത്തോടുകൂടി വരുന്ന ആളുകൾ അവർക്ക് പറ്റുന്ന കഥാപാത്രങ്ങളെ വിജയിപ്പിക്കുന്നു. ചില സന്ദർഭങ്ങൾ, നേരത്തെ കർണൻ ഭീഷ്മരായ കഥയൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ ചില കഥാപാത്രങ്ങൾ കുറച്ചുകൂടി മാറ്റം വരുത്തിയാൽ നന്നാവുന്നുള്ളൊരു തോന്നലിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചിലരെ മാറ്റുന്നത്. ഇതിൽ തന്നെ 2-3 പേര് ശബ്ദം നൽകി ആ അവരുടെ ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. അവർക്ക് മറ്റൊരവസരം കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരെ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്കൊരു ധാരണ ഉണ്ടാവും. കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ അവരെ നമുക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും, അവർക്ക് മറ്റ് ചില കഥാപാത്രങ്ങൾ ചെയ്യിക്കാം. ആ ധാരണയോടുകൂടി അവരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ചിലരങ്ങനെ ഉണ്ട്, ഈ നാടകത്തിൽ ശബ്ദം നൽകി എല്ലാ ശബ്ദവും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഏറ്റവും അധികം മുൻഗണന കൊടുക്കുന്നത് അടുത്ത നാടകത്തിൽ, ഇപ്പം നമ്മൾ ആരെയാണോ മാറ്റി നിർത്തിയത് അവരെയായിരിക്കും അടുത്ത നാടകത്തിൽ പരിഗണിക്കുക. അങ്ങനെ റേഡിയോ മലബാർ ഒരിക്കലും ആരെയും തഴയുന്നില്ല. അവർക്ക് മുന്നിലേക്ക് കൂടുതൽ കൂടുതൽ അവസരങ്ങൾ, നമ്മുടെ ശ്രോതാക്കളെ കൂടുതൽ ശ്രോതാക്കളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നാടകങ്ങളിൽ മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും. അതിലൊരു പരിധിവരെ നമ്മൾ വിജയിച്ചു കഴിഞ്ഞു. ആ വിജയം അതിൻ്റെ ഭാഗമായി ഇനിയും തുടരും എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. ഇനിയും ഒട്ടേറെ പേര് നമ്മുടെ കൂടെ ഇന്ന് വരേണ്ടതായിട്ടുണ്ടായിരുന്നു. നേരത്തെ മാഷ് സൂചിപ്പിച്ചു അക്കാര്യം. പല തിരക്കുകൾ കാരണം അവർക്ക് വരാൻ പറ്റിയിട്ടില്ല. നകുലനായി ശബ്ദം നൽകിയത് രതീഷ് പി തില്ലങ്കേരിയാണ്. സഹദേവനായി വിനോദ് മാഷ് ശിവൂരമാണ്.
5: അമ്മ പറയുന്നത് അനുസരിക്കുക. കാട്ടുമൃഗങ്ങൾ പെറ്റുകൂട്ടുന്നത് ആരും തുണച്ചിട്ടല്ല, പെറ്റിട്ട കുഞ്ഞ് പിടഞ്ഞെഴുന്നേൽക്കും. അതാ കാട്ടുനീതി.
6: നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഇന്ന് കുറച്ചു ദൂരമേ സഞ്ചരിച്ചുള്ളൂ. അപ്പോഴേക്കും എല്ലാവരും തളർന്നു. ഇനിയും ഏറെ ദൂരം താണ്ടാനുണ്ട്. ഇങ്ങനെയായാൽ എന്തു ചെയ്യും
7: അറിയില്ല.
6: വെള്ളം അന്വേഷിച്ചു പോയ ഏട്ടനെയും കാണുന്നില്ലല്ലോ. ഇരുട്ട് പരക്കാൻ തുടങ്ങിയാൽ യാത്രയും പറ്റില്ല. വല്ലാത്ത പ്രതിസന്ധി തന്നെ.
7: ഏത് മുജ്ജന്മ പാപം തീർക്കാനാ ഈ പദയാത്രയെന്ന് അറിയില്ല.
8: ഈ നാടകത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ തുടക്കത്തിൽ ആമുഖത്തിൽ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞിരുന്നു.
1: യഥാർത്ഥത്തിൽ ഷാജിയൊക്കെ അണിയറയിലും അരങ്ങ

0: എങ്കിലും ഇപ്പോഴും കലാരംഗത്ത് സജീവമാണ്. ദാസേട്ടനൊക്കെ, നിഷാ നമ്പ്യാറൊക്കെ, ഇങ്ങനെ എല്ലാത്തവരും ഇതിൽ ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. നമ്മളൊരു റേഡിയോ നാടകത്തിലെ ശബ്ദം തന്നെയാണ്, ശബ്ദത്തിൻ്റെ ഒരു മാധ്യമമാണല്ലോ റേഡിയോ. മാധവ് മുരളി, അദ്ദേഹം കലാരംഗത്ത് സജീവമാണ്. അതിൽ ഭീമസേനൻ, ഗഡുള്ളിക്കജൻ കഴിഞ്ഞാലും ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ വരുന്ന ഭീമസേനനാണ്.
1: ഏട്ടാ, അങ്ങയുടെ അനുജനല്ലേ ഞാൻ? എന്റെ മകനാണ് ആ പോയത്. കാട്ടുവാസികളോടെന്നും കരുണ കാട്ടുന്ന ഭീമനെയും വെറുക്കുന്നു പാഞ്ചാലി നീ? ഇടുമ്പനെയും ബകനെയും കിർമീരനെയും ഒക്കെ വധിച്ചപ്പോൾ അവരുടെ ഗന്ധവും എന്നിലുണ്ടാവില്ലേ പാഞ്ചാലി? ഭീമസേന,
2: അതുകൊണ്ടാവും സ്വന്തം ഭാര്യയെ ആക്രമിക്കാൻ വന്നവനെ വെറുതെ വിട്ടത് അല്ലേ?
1: പാഞ്ചാലി, നാ അവിടക്ക് നീ. അന്ന് യാത്ര ചോദിക്കുമ്പോൾ വേദന കടിച്ചമർത്തി അമ്മ ചിരിച്ചിരുന്നു. പേറ്റുനോവ് തുടങ്ങിയ ഭാര്യയെ പെരുവഴിയിൽ ഉപേക്ഷിച്ച അച്ഛൻ, പെറ്റിട്ട കുഞ്ഞും അമ്മയും കരിമ്പുലികൾ കടിച്ചു കീറാതെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ഒരിക്കൽ പോലും അന്വേഷിക്കാത്ത നീചൻ. പിന്നെ ആണൊരുത്തനായ മകന്റെ സഹായം ആവോളം സ്വീകരിച്ച് ഒടുവിൽ പിറവി ദോഷം പറഞ്ഞ് ആട്ടിയകറ്റിയ ക്രൂരൻ. നൽകിയ ഒരേ ഒരു ബന്ധം പറഞ്ഞ് അടർക്കളത്തിൽ സഹായം തേടാൻ ലജ്ജയില്ലാത്ത ഭീരു. മക്കളെ, ആയിരം ആനകളുടെ മസ്തിഷ്കം തകർക്കാൻ കരുത്തുള്ള ഈ കരങ്ങൾ കുപ്പി യാചിക്കുകയാണ് ഈ ഭീമസേനൻ.
3: അങ്ങനെ പറയരുത്.
0: ഭീമസേനുണ്ട്, ദുര്യോധനനുണ്ട്, കർണനും എല്ലാവർക്കും ശ്രീഹരി പറഞ്ഞതുപോലെ ഇരാവനും ഒരു വലിയ പ്രാധാന്യ നാടകത്തിലുണ്ട്. നമ്മൾ കേവലം പുരാണത്തിന്റെ കഥ നാട്ടുകാരോട് പറഞ്ഞു കൊടുക്കുകയല്ല. പുരാണത്തിൽ മഹാഭാരതത്തിൽ നടന്നൊരു വലിയ തെറ്റ് അല്ലെങ്കിൽ ചതി അല്ലെങ്കിൽ ഒരു നീതികേട് അത് ഉയർത്തിക്കാട്ടുകയായിരുന്നു. അതിൽ ചില ചോദ്യങ്ങളൊക്കെ അതിൻ്റെ ഡയലോഗുകളൊക്കെ നമ്മൾ പറയുമ്പം, ഒരു ഉദാഹരണത്തിന് അർജുനൻ അഭിമന്യു മരിച്ച് വല്ലാതെ വിലപിക്കുമ്പം ഗഡുള്ളിക്കജൻ ചോദിക്കുന്നുണ്ട്, ഇരാവനും മരിച്ചിരുന്നു, അന്ന് കണ്ടില്ല ഈ വിലാപം?
4: കൊല്ലേണ്ടതെങ്ങനെയെന്ന് ചോദിച്ചില്ലേ കർണനോട്?
5: കുമാര, നിശാചരന്മാർ, നിന്റെയും ഭീമന്റെയും ശത്രുക്കൾ കൗരവപ്പടയുടെ ശക്തിയായി മാറിയിരിക്കുന്നു.
4: ക്ഷത്രിയപ്പടയുടെ കരുത്താവാൻ നിശാചരർക്കാവും അല്ലേ യുവരാജ?
1: മോനെ,
4: പഴയത് ചിലത് ഓർത്തുപോയതാ.
1: പഴയതോ?
4: സുഖത്തിലും ദുഃഖത്തിലും വിവേചനമല്ലേ അളയച്ച? ഇരാവാനെ കൊന്ന അലംഭൂഷണെതിരെ വധശപഥമെടുത്തില്ല. ഇരാവാൻ നാഗനായതുകൊണ്ടോ?
5: മോനെ,
4: ഘടോൽക്കജൻ കൊല്ലും, ഇരാവാനെ കൊന്ന അലംഭൂഷണെ നാളെ ഞാൻ കൊല്ലും. അഭിമന്യുവിനെ കൊന്ന ഭരതനും നാളെ സൂര്യോദയം കാണില്ല.
0: രണ്ട് മക്കളോട് രണ്ട് നീതി പുലർത്തുകയാണ്. ഇത് തന്നെയാണ് നമ്മൾ പുതിയ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ദ്രൗപദിയുടെ പൊട്ടിത്തെറിക്കലുകൾ, അതുപോലെ കുന്തിയും കർണനും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച, മഹാഭാരതത്തിന്റെ കാലം ഒരു 5000 or 10000 പിറകിലാണെങ്കിൽ കൂടി ഈ 21-ാം നൂറ്റാണ്ടിലെ ചില സംഭവങ്ങളായിട്ട് നമുക്കത് കൂട്ടി വായിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ദ്വയാർത്ഥമൊക്കെ വരാൻ സാധ്യതയുള്ള ഡയലോഗുകളൊക്കെ പ്രസന്റ് ചെയ്യാൻ ഈ അഭിനയരംഗത്ത് നാടകരംഗത്ത് പരിചയമില്ലാത്തവരുടെ കൈകളിലേക്ക് എങ്ങനെ കൊടുക്കും എന്നൊരു ആശങ്ക തീർച്ചയായിട്ടും നമ്മളിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരം ആശങ്കകളെല്ലാം ദൂരീകരിച്ചുകൊണ്ടായിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പെർഫോമൻസ്. ഒരുപാട് അഭിനയത്തിൽ നല്ല തഴക്കവും പഴക്കം ഉള്ളവരാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു. നിങ്ങൾക്കും ചില വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഷാജിയൊക്കെ പറഞ്ഞ പോലെ, ബാനോട്ടനൊക്കെ പറഞ്ഞാൽ ഓപ്പോസിറ്റ് അറിയില്ല. നിഷ പറഞ്ഞു മോനെ എന്ന് വിളിക്കുന്നത് ആരെയാണെന്ന് അറിയില്ല, വെറുതെ അങ്ങനെ ശൂന്യതയിലാണ് വിളിക്കുന്നത്. മുന്നിൽ മോനുണ്ടെങ്കിൽ കുറച്ചും കൂടി അത് ലൈവ് ആകുമായിരുന്നു, ഇമോഷൻ ആകുമായിരുന്നു. ഇത് നമ്മുടെ റേഡിയോ മലബാർ നൽകുന്നൊരു സൗകര്യമാണ്. കാരണം നമ്മളെല്ലാവരും പല മേഖലകളിലുള്ളവരാണ്. നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. സമയം ഉണ്ടാകുമ്പോൾ സ്റ്റുഡിയോയിൽ വന്നിട്ട് അവരവരുടെ പാട്ടെടുക്കുന്നു. അത് രാമൻ നമ്മൾ നേരത്തെ പറഞ്ഞു, പിന്നെ യുധിഷ്ഠിരൻ നേരത്തെ പറയേണ്ടായിരുന്നു. ഈ 2019 എഴുതിയ നാടകമാണത്, സ്റ്റേജ് നാടകത്തിന് വേണ്ടി. ആ സ്റ്റേജ് നാടകം റേഡിയോ നാടകമാക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ അതിനുണ്ട് തീർച്ചയായിട്ടും. അത് വിഷ്വലൈസ് ചെയ്യേണ്ട ഒരുപാട് രംഗങ്ങൾ അതിനകത്തുണ്ട്.
6: നമ്മൾ ജടാസുരനായി കാഞ്ഞിലേരിയിലുള്ള ഒരുപാട് നാടകങ്ങളിലൊക്കെ അഭിനയിച്ച് പരിചയസമ്പന്നനായ ഗോപിയേട്ടനുണ്ട്, ഗോപി ചാലിൽ. ഗോപിയേട്ടൻ ഇന്ന് വരാൻ പറ്റാത്തതിൽ പ്രയാസം അറിയിച്ചിട്ടുണ്ട്.
7: സഹായത്തിന് ആളെ തേടി വിഷമിക്കേണ്ട, ഞാനുണ്ട്.
8: ആരാണ് നീ? നിനക്കിവിടെ എന്ത് കാര്യം? ജീവൻ വേണമെങ്കിൽ പോയിക്കോ.
7: ഒന്നായി പറയാം. ചോദ്യം ആരാണ് നീ? ജഡനാണ് ഞാൻ, ജഡൻ. അടുത്ത ചോദ്യം, നിനക്കിവിടെ എന്ത് കാര്യം? ഉത്തരം, ഈ കാടിന്റെ അധിപനാണ് ഞാൻ. ജീവനിൽ കൊതിയുണ്ട്? എന്റെ ജീവനിലല്ല, ദാ ഈ ജീവനിൽ.
0: റെക്കോർഡിങ്ങിന്റെ ശബ്ദലേഖനത്തിന്റെ സാവകാശത്തിനു വേണ്ടിയാണ് ഒരുപാട് വൈകിപ്പോയത്. ആളുകളെ കണ്ടെത്തണം, റെക്കോർഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ രണ്ട് കഥാപാത്രങ്ങൾ ഒരേ സമയത്ത് കിട്ടുന്നില്ല. ഓരോരുത്തരും അവരവരുടെ സമയം നമ്മൾ അനുവദിക്കും. മറ്റ് റേഡിയോ നാടകങ്ങളുടെ രീതി ഷാജിക്കൊക്കെ അറിയായിരിക്കും, ക്യാരക്ടേഴ്സിന് എല്ലാ ദിവസം എല്ലാവരും വിളിക്കും, ഒരു ദിവസം വിളിക്കും. രാമകൃഷ്ണൊക്കെ ആകാശവാണിയുടെ ഡ്രാമ ആർട്ടിസ്റ്റാണ്. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ റിഹേഴ്സലാണ്. 10 ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ 10 അവർ വരും. ഒരാൾ വരുന്നില്ലെങ്കിൽ അടുത്തയാൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. തൊട്ടടുത്ത ദിവസം റെക്കോർഡിംഗ് ആണ്, എല്ലാവരും കൂടിയുണ്ട്. പക്ഷെ നമ്മളങ്ങനെ ഈ 20-ൽ പേര് ഒരിക്കലും സ്റ്റുഡിയോയിൽ, 10 പേര് പോലും സ്റ്റുഡിയോയിൽ ഉണ്ടായിട്ടില്ല. അത് ഈ ശബ്ദമിശ്രണം എന്ന ഒരു വലിയ കലയാണ്. അതിന് എല്ലാവരും കൊടുത്ത പോലെ ഒരു ബിഗ് സാല്യൂട്ട് നമുക്ക് അശ്വിനി കവണശ്ശേരിക്ക് കൊടുത്തേ പറ്റുള്ളൂ. കവണശ്ശേരി ആ വിദ്യയിലെ ചില തന്ത്രങ്ങൾ ഇവിടെ അനാവരണം ചെയ്യുന്ന പ്രതീക്ഷിക്കാം.
8: ഈ ശബ്ദമിശ്രണം ഞാൻ പറയാൻ വിട്ടുപോയി നേരത്തെ, അശ്വിനിയുടെ സൂപ്പർ ആയിരുന്നു. കാരണം ആ ലാസ്റ്റ് ടൈമിൽ ആ യുദ്ധം മുഖത്തുള്ള ആ ഒരു സംഘടന രീതിയൊക്കെ വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. വൈജയന്തി അസ്ത്രം തട്ടി വീഴുന്ന ഘടോത്കജന്റെ ഒക്കെ ആ രോദനം, അതൊക്കെ വളരെ ആരോധനത്തിന്റെ കൂടെയുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പരസ്പരം വാള് തമ്മിൽ തട്ടുന്നോ മുട്ടുന്നോ, അതൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്.
9: വിജയം വാക്കുകളിലൂടെയല്ല, വാളുകളിലൂടെയാണ് നേടേണ്ടത്. അതിനെന്നെ യുദ്ധം ചെയ്യാൻ അനുവദിക്ക്. മുഖസ്തുതികൾ അത് കഴിഞ്ഞാവാം, അങ്ങ് പോകൂ. ഒന്ന് തള്ളടാ മറ്റകളെ.
10: നിൽക്ക്, നിന്നെ ഒരു കാര്യം അറിയിക്കാനാ വന്നത്.
9: അങ്ങ് എന്താ പറയുന്നത്? വേഗം പറഞ്ഞോളൂ.
10: കൃഷ്ണന്റെ നിർദ്ദേശമാണ്.
9: ഓഹോ, അപ്പൊ കാര്യം നിസാരമാകാൻ വഴിയില്ല. പറഞ്ഞോളൂ വേഗം.
10: നീ ഇങ്ങ് അടുത്തു വരൂ.
8: ശബ്ദമിശ്രണം വളരെ നിർണായകമായ ഒരു പങ്ക് ഇതിനകത്ത് വഹിച്ചിട്ടുണ്ട്. ഇല്ലേ, ഇതിന് ഇത്ര ഇത് കിട്ടില്ല, മിങ്കിളാവില്ല ഒരിക്കലും സംഭാഷണങ്ങൾ തമ്മിൽ.
11: അതായത് ഇപ്പോ ഫസ്റ്റ് ടൈം റേഡിയോ മലബാറിൽ ഞാനും നാടകം ചെയ്യുന്നത് നിങ്ങളെല്ലാവരും പറഞ്ഞ അതേ അവസ്ഥയില്ല. ഞാനും വേറൊരാളും കൂടെ അന്ന് ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് മാഷ് ഇതൊന്ന് വായിച്ചു നോക്കുകയും ചോദിച്ചിട്ട് ആദ്യം കാളിദാസന്റെയും മാളവികയുടെയും കഥ പറയുന്ന ഉജ്ജയിനിയിലെ ഒരു പോർഷൻ എടുത്തു. ആ പോർഷൻ എടുക്കുമ്പോൾ ഞാനും ഇതേ അവസ്ഥയാണ്. ഓപ്പോസിറ്റ് ആരാ നിൽക്കുന്നതെന്ന് അറിയില്ല, ആരാ എന്നോട് സംസാരിക്കുന്നതെന്ന് അറിയില്ല, ഏതവസ്ഥയിലാ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ആ രീതിയിൽ എടുത്തു വന്നുകൊണ്ട് എന്തായാലും റേഡിയോ മലബാറിലെ നാടകം ഓപ്പോസിറ്റ് ആളില്ലാതെ എടുക്കാൻ പറ്റുള്ളൂ. ഇനി എങ്ങോട്ടായാലും നമുക്ക് അതാണ് കുറച്ചുകൂടെ സൗകര്യം. ഇത്രയും എടുത്തിട്ട് നിങ്ങളെ ശബ്ദം കേൾക്കുന്ന സമയത്ത് അതിന് ശരിക്കും ഒരു ഫീല് കിട്ടും. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട കാര്യം മിലൻഷ ചെയ്ത ഗഡോൽഗജന്റെ കഥാപാത്രം. അത് എൻ്റെ പോർഷനൊക്കെ കേൾക്കുന്ന സമയത്ത് വല്ലാതെ ഇമോഷണലായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട്. അത് കേൾക്കുമ്പം നമ്മളെ മുന്നിലുള്ള മ്യൂസിക് ഇന്ന് ഓട്ടോമാറ്റിക്കലി മൈൻഡിലേക്ക് വരും. സത്യം പറഞ്ഞാൽ അതെല്ലാം കേൾക്കുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മിലൻഷയുടെ ചില ഡയലോഗ്സ് കേൾക്കുമ്പം എൻ്റെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്.
12: അമ്മേ, അമ്മയുടെ മകൻ അച്ഛനു വേണ്ടി പൊരുതി, അച്ഛനെ അനായാസ വിജയം ഉറപ്പിച്ച ഈ മകൻ വീണുപോയത് ആ ദിവ്യാസ്ത്രം ചെറുക്കാനായില്ല. അമ്മയ്ക്ക് കണ്ണീര് ബാക്കി, ഭാര്യ വിധവ, മകൻ അനാഥൻ. വീരസ്വർഗത്തിന്റെ വീരസ്യം കേട്ട് വീണ്ടും പോരിനിറങ്ങണം വിവരദോഷികൾ.
13: മോനെ,
12: അധികാരിവർഗം പുകഴ്ത്തിപ്പാടുന്ന ആ രക്തസാക്ഷി കുടുംബങ്ങളുടെ അനാഥ ജീവിതം കഥയാവില്ല, നിങ്ങൾക്ക് പാഠമാവില്ല. നിങ്ങൾക്ക് പിതാവേ, പിതാവേ, യാത്ര നിറ മനസ്സോടെ യാത്ര.
13: മോനെ, എന്റെ മോനെ, മോനെ, എന്റെ മോനെ.
11: ആ കഥാപാത്രത്തിനെയും ആ കഥാസന്ദർഭത്തിനെയും കണക്ട് ചെയ്യണം. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് മ്യൂസിക് വരുന്നത്. അല്ലാണ്ട് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ഇതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതുപോലെ ഗഡോൽഗജന്റെ ഏറ്റവും ചെറിയ പോർഷൻ ചെയ്ത ആള് പാർവതി പ്രജീഷ്, നമ്മുടെ സൂര്യേച്ചിന്റെ മോളാണ്.
14: ഞാനാ ഗഡോൽഗജൻ. ഇതെന്റെ അമ്മ. എന്റെ അമ്മയുടെ നേരെ കയ്യോ കാലോ നീണ്ടാൽ വേണ്ട വേണ്ട വേണ്ട അലായുധനായാലും ശിലായുധനായാലും വന്ന പോലെ പിന്നെ പോവില്ല. ഇത് ഞാനാ പറയുന്നത്. എന്താ അമ്മ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? ഏ അമ്മേ,
15: മോനെ,
14: കാട്ടുപൊന്തകളിൽ കരടിക്കൂട്ടങ്ങൾക്കൊപ്പം അടിപിടി കൂടിയിട്ട് കിട്ടിയതല്ല, മലന്തേനിൽ മുക്കിയ കാട്ടുകിഴങ്ങ് കഴിച്ചത് കൊണ്ടാ. അമ്മയുടെ ഈ കൈകൾ കൊണ്ട് വയറു നിറയെ വായൽ വച്ചു തന്നത് കൊണ്ടാ ഈ ശക്തി. കരുത്ത് അച്ഛനോ അതോ എനിക്കോ? ഏ
15: ബാലഘടോൽ കിച്ചനിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ പാറൂട്ടിന്റെ ഒക്കെ എക്സ്പ്രഷൻ കേൾക്കുമ്പം നമുക്ക് മനസ്സിലാവും, നമ്മുടെ മൈൻഡിൽ തോന്നും, ആ ഇന്നേ സാധനം ഇവിടെ കിട്ടിയിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരിക്കും തോന്നും. അങ്ങനെയാണ് ഈ മ്യൂസിക്കും ശബ്ദവും കൂടെ രണ്ടും കൂടെ ചേർന്നിട്ട് ഒരു ടോട്ടൽ സാധനം പുറത്തു വരുന്നത്.
16: ഈ നാടകം ശ്രോതാക്കൾക്ക് വിട്ടുകൊടുത്തതില് നിങ്ങൾക്ക് എങ്ങനെ പരാജയോ വിജയോ നിങ്ങളെ അഭിപ്രായം എന്താ? അത് വിജയിച്ചോ എന്നുള്ള ഒരു ആത്മസംതൃപ്തി.
0: നമ്മളത് പറഞ്ഞു കഴിഞ്ഞു, ആശങ്കകൾ ഉണ്ടായിരുന്നു, പക്ഷെ ആശങ്കകളെല്ലാം അസ്ഥാനത്താണെന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും അവതരണം അഭിനയം.
6: നമ്മൾ നേരത്തെ ചെയ്ത നാടകങ്ങളിൽ നമ്മൾ സ്റ്റുഡിയോയിലുള്ള മൂന്നാലാളുകൾ മാത്രം തിരിച്ചു മറിച്ച് ഇങ്ങനെ ഓരോരോ കഥാപാത്രങ്ങൾ ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് മാറി നമ്മളെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഓരോ മാസത്തിലും പുതിയ പുതിയ ആളുകൾ നമ്മളെ ലിസ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന ദാസാട്ടനൊക്കെ ഇനിയിപ്പോൾ കഥാപാത്രങ്ങൾ കുറയും. അതാണ് ദാസാട്ടൻ ചോദിച്ചു വരുന്നത്. അത് പേടിക്കണ്ട, കൂടുതൽ അവസരങ്ങൾ ഇനിയും നമ്മളെ മുമ്പിലുണ്ട്, പുതിയ പുതിയ കഥാപാത്രങ്ങൾ ഇനിയും വരാനുണ്ട്. മാഷ് ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. അലായുധനായി ശബ്ദം നൽകിയത് പള്ളിക്കുന്നിലുള്ള സുനിൽ, കണ്ണൂർ കഫേയിലെ അഭിനേതാവാണ്. കഫേയുടെ ഷൂട്ടിന് വന്ന സമയത്താണ് ഞാനിങ്ങനൊരു ചെറിയൊരു കഥാപാത്രത്തെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി പെട്ടെന്ന് തന്നെ ആ കഥാപാത്രത്തെ ഏറ്റെടുക്കുകയായിരുന്നു. വളരെ നന്നായി തന്നെ ചെയ്തു. ചെറിയ സമയം, വളരെ ചെറിയ സമയം, ഷൂട്ടിനിടയിൽ വളരെ ചെറിയൊരു സമയത്ത് ചെയ്തു തീർത്തു.
17: അലായുധൻ പിടികൊടുക്കാത്ത മുയലിനെ പോലെ ഇടുമ്പേ പ്രണയമോഹവുമായി ഈ കാട്ടുമുയലിൻ്റെ പിന്നാലെ പായുന്നത് എത്ര നാളായി? ഇനിയെങ്കിലും ഒന്ന് പതുങ്ങിയിരിക്കൂ, ഞാനൊന്ന് പിടിച്ചോട്ടെ. വാ.
18: ഞാൻ പലതവണ പറഞ്ഞതാണ്, ഞാനൊരു ഭാര്യയാണ്, അമ്മയാണ്.
17: ഭാര്യ ആരുടെ? ഒരു മനുഷ്യ കീടത്തിന്റെ. മറന്നേക്ക്, മറന്നേക്കതെല്ലാം. ഈ കാട്ടിൽ കാലുകുത്തില്ല അവൻ, ഇനി അനുവദിക്കില്ല ഞാൻ.
6: മറ്റ് റേഡിയോ സ്റ്റേഷനിൽ നിന്ന് റേഡിയോ മലബാറിനുള്ള ഒരു വ്യത്യാസം സ്ഥിരമായി നാടകം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു നാടകം ചെയ്യുമ്പോൾ, മറ്റൊരു സ്റ്റുഡിയോയിൽ പോയി ചെയ്യുമ്പോൾ ഈ രീതിയല്ല നമുക്ക്. അവിടെ വ്യത്യസ്തമായ രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം പ്രാക്ടീസ് ചെയ്യണം, എല്ലാ കഥാപാത്രങ്ങളും പരസ്പരം ഇരുന്ന് ഡയലോഗുകളൊക്കെ പറഞ്ഞ് പഠിച്ച് അങ്ങനെയാണ് മറ്റുള്ളവർ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അശ്വിനി സൂചിപ്പിച്ച പോലെ നമ്മളെ സൗകര്യമാണ്, അതിന് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ല. ഈ നാടകങ്ങൾ ചെയ്ത പലരും നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, രാത്രി 9 മണിക്ക് ശേഷം വന്ന് ചെയ്തവരുണ്ട്, രാവിലെ വന്ന് ചെയ്തവരുണ്ട്. ഇതിന് ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഒരാൾ നമ്മളെ ചിന്നമ്മൂ ശിവദാസ്, റേഡിയോ മലബാറിന്റെ
0: മാനേജിംഗ് ട്രസ്റ്റി ആണ്.
6: മാനേജിംഗ് ട്രസ്റ്റി ആണ്.
0: ഒരുപാട് പ്രത്യേകതകൾ നാടകത്തിൽ, 9 വയസ്സും 90 വയസ്സുള്ളവർ അഭിനയിച്ചു എന്നുള്ളതാണ്. ബാലഘടോൽക്കജനായിട്ട് നമ്മുടെ പാർവതി പ്രജേഷ് അഭിനയിച്ചു. ഒരുപക്ഷെ ചിന്നമ്മൂ ശിവദാസ് ഒരുപാട് ലോകമെമ്പാടുള്ള പല മേഖലകളിൽ പ്രവർത്തിച്ച ഒരു വനിതയാണ്.
16: അനുഭവ സമ്പത്ത്,
0: ഒരുപാട് അനുഭവ സമ്പത്തുണ്ട്. പക്ഷെ റേഡിയോ നാടകത്തിൽ അവരുടെ ഈ കാലഘട്ടത്തിനുള്ളിൽ ആദ്യമായിട്ട് ഒരു അവസരമായിരുന്നു. നമ്മൾ പോലും സംശയിച്ചിരുന്നു, പക്ഷെ അവർ നല്ല താല്പര്യം കാണിച്ചു. ഗാന്ധാരി വളരെ നന്നായിട്ട് തന്നെ അവർ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.
6: മാഷ് പറഞ്ഞ പോലെ ഇതിൽ ഓരോരുത്തരെയും വിളിച്ച് നമ്മളിങ്ങനെ ഡയലോഗ് എടുപ്പിക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, നമ്മളെങ്ങനെ പറഞ്ഞു കൊടുക്കും, എങ്ങനെ പറഞ്ഞത് എങ്ങനെ ഉൾക്കൊള്ളും, അതെങ്ങനെ തിരിച്ചു കിട്ടും. ഇപ്പോൾ ഇത്രയും പ്രഗത്ഭയായ പല മേഖലകളിലും അത്ര വലിയ പൊസിഷനിലൊക്കെ ഇരുന്ന ഒരാൾ വന്ന് നമ്മൾ സ്റ്റുഡിയോയിൽ നമ്മളെ മുമ്പിൽ വന്നിരുന്നിട്ട് ആ ഡയലോഗ് അങ്ങനെയല്ല, അത് ഇങ്ങനെ പറയൂ എന്ന് പറയുമ്പോൾ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ആദ്യം ഒരു മടിയുണ്ടായിരുന്നു. എന്നാൽ നമ്മളെ ഗാന്ധാരി ഈ പറഞ്ഞതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരുന്നു. അങ്ങനെ പോരെ, ഇനി മാറ്റണോ എന്ന് ചോദിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് എന്നാൽ പിന്നെ അതൊന്നും കൂടി ചെയ്തു നോക്കാം. അങ്ങനെ പറഞ്ഞ് ചെയ്ത ഒരു കഥാപാത്രത്തെ വിജയിപ്പിച്ച ഒരാളാണ്.
19: പിതാവോട് ചോദിക്കാമായിരുന്നില്ലേ? ആരും സ്വസ്ഥത നൽകുന്നില്ലല്ലോ അദ്ദേഹത്തിന്. വിദുരരെ തിരിച്ചു വിളിക്കാനാണ് സഞ്ജയൻ പോയത്.
20: എന്തിനെ?
19: സുയോധന, പണയവസ്തുക്കളായി നീ സ്വന്തമാക്കിയ രാജ്യവും സമ്പത്തും പാണ്ഡവരെയും പാഞ്ചാലിയെയും തിരിച്ചേൽപ്പിച്ചപ്പോൾ ശാപമേ വേണ്ടെന്ന് വെച്ചുള്ളൂ. ശപഥങ്ങൾ അങ്ങനെ തന്നെയുണ്ട്.
20: മക്കൾക്കൊപ്പം പോകാമായിരുന്നില്ലേ കുന്തിദേവിക്കും?
19: സുയോധന വേണ്ട, അങ്ങനെയൊന്നും പറയരുത്. ഒരു ശാപത്തിനും വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞ് ഇവനെ മാറോട് ചേർത്ത് പിടിച്ച ഈ അമ്മയുടെ സ്നേഹത്തിന്റെ ആഴമാണ് നീ അളക്കുന്നത്. കൗരവസഭയിൽ തലകുനിച്ചിരുന്ന പാണ്ഡവരുടെ അഭിമാനത്തിൽ നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഉണ്ടാക്കിയ മുറിവുകളും ഉണങ്ങിയിട്ടില്ല. ശംഭോ മഹാദേവ.
0: ഷാജി ചിലപ്പോൾ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടാവില്ല, താൻ ചീത്ത പറയുന്നത് ശകാരിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയിൽ പ്രവർത്തിച്ച ഒരു വലിയ
16: ഉദ്യോഗസ്ഥനെ
0: വല്ലാതെ
16: മാമന്റെ ഒരു ചെറിയൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവൂലേ.
6: ചീത്ത പറയിക്കാം
16: പറയിക്കേ.
20: അത് ശരിയാ, നമ്മള് എന്തായാലും ചേരാ അതിന്റെ അവരെ കുറച്ച് വോയിസ് കേട്ടില്ല, അപ്പൊ തന്നെ എനിക്ക് തോന്നി ഞാൻ പറഞ്ഞത് മോശമായി പോയോന്ന്. അതെ, ഞാൻ പറയുന്നത് വേറെ ഒന്നല്ല, നമ്മള് മറ്റ് റേഡിയോ സ്റ്റേഷനുകളെ അപേക്ഷിച്ച് പറഞ്ഞാല് ഒരുപാട് വോയിസ് ടെസ്റ്റ് എടുത്തിട്ട് എ ഗ്രേഡ് ബി ഗ്രേഡ് ഒക്കെ എടുത്തിട്ട് ഇരിക്കുന്ന അവസരം കിട്ടാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ നിന്നും എത്രയോ വ്യത്യസ്തമായിട്ടാണ് റേഡിയോ മലബാറ് ആൾക്കാരെ വിളിച്ച് ഇങ്ങനൊരു സദ്യ കൊടുക്കുന്നത്.
16: ശരിയാ, ഞാൻ കോഴിക്കോട് പോയിട്ട് കിട്ടാണ്ട് തിരിച്ചു പോകുന്നതാ. കണ്ണൂർ പിന്നെ
20: ഞാനും രാമനൊക്കെ ഒന്നിച്ച് പല നാടകങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ എത്രയോ നമുക്കിത് ഇപ്പൊ പറഞ്ഞു കേൾക്കുമ്പോ ഈ സദ്യ ഒരു ഗംഭീര സദ്യയായി മാറി എന്നുള്ളതിന് സംശയമില്ല.
0: നമ്മൾ ഒരാളുടെ ഏകപാത്ര നാടകം മുതൽ ഇപ്പം ഏറ്റവും അധികം ആൾക്കാർ അഭിനയിച്ച നാടകമാണ് അസുരഗോത്രം. ഏകപാത്ര നാടകം ഓർമ്മയായിട്ട് അശ്വിനിയായിരുന്നു.
16: അശ്വിനിയാ,
0: അത് ഏറ്റവും മിനിമം മാക്സിമത്തില് 22 പേര് അഭിനയിച്ച നാടകമാണ് അസുരഗോത്രം.
16: ഈ അസുരഗോത്രം നമ്മളെന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഈ സ്ക്രിപ്റ്റും കാണുന്നില്ല, അടുത്ത ഡയലോഗ് എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല, ഒരിക്കൽ വായിച്ചു നോക്കുക പോലും ചെയ്യാറില്ലാന്ന് നമ്മൾ അഭിനയിക്കുന്നു. അപ്പോൾ പറയുന്ന ഡയലോഗ് എടുക്കുക. അപ്പോൾ വികാരം നമ്മളെ ഉള്ളിൽ ആ കഥാപാത്രമായിട്ട് മാറാൻ ഭയങ്കര
0: നിങ്ങൾ പെട്ടെന്ന് മാറുന്നോണ്ടാണല്ലോ അങ്ങനെ
16: ആയിക്കോട്ടെ. അതുകൊണ്ട്
0: സംവിധായകൻ ഇതേ ക്യാരക്ടർ ഇങ്ങനെയാണ് സിറ്റുവേഷൻ പറയുമ്പോഴേക്കും നിങ്ങൾ ആ കഥാപാത്രമായിട്ട് മാറുകയാണ്.
6: അതെ, തീർച്ചയായും. ഇതിലിപ്പോ നമ്മൾ ഇന്ന് വരാത്ത ചിലര് കൂടിയുണ്ട്. അതിൽ ഒന്ന് നാദം മുരളി. മുരളിയേട്ടൻ ഇതിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ ഭീമനായി മുരളിയേട്ടൻ ശബ്ദം നൽകി. അന്നും ഇതിൽ ആരെല്ലാണുള്ളതെന്ന് മുരളിയേട്ടൻ അറിഞ്ഞിട്ടില്ല, ഇന്ന് ഇവിടെ വന്നിട്ടുമില്ല. അപ്പോൾ ആരെയും പരസ്പരം കാണാതെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. പിന്നെ വിനുമാഷ് ഒരു കഥാപാത്രത്തെ ആദ്യം ഒരു കഥാപാത്രത്തെ ചെയ്തു, പക്ഷേ നമ്മൾ അതിൽ നിന്ന് ചെറിയ വ്യത്യാസപ്പെടുത്തിയാണ്. രതീഷ് പി പി, തില്ലങ്കേരി നകുലൻ, കൃഷ്ണൻ നമ്പ്യാർ കൊതേരി ഇടുമ്പൻ.
21: രക്ഷപ്പെടാമെന്ന് കരുതിയോ നീ? ഇതെന്റെ കാട്, ഇടുമ്പവനം. ഇവിടെ കടന്നു വന്നവരാരും എന്റെ സമ്മതമില്ലാതെ പുറത്തു പോയിട്ടില്ല. സമ്മതിച്ചിട്ടില്ല ഞാൻ. തടയണം, ഇല്ലെങ്കിൽ ഈ കാട് മുടിക്കും, കാട്ടരുവികൾ പറ്റി വരളും, മലിനജല പ്രളയമാകും, ഗതിമാറി ഒഴുകി സർവനാശം വിതക്കും, മണ്ണിടിച്ച് മലനിരത്തും, കാട്ടുജീവികൾക്ക് അഭയം നഷ്ടമാകും. കൊല്ലണം. കാടിന്റെ കാറ്റ് പോലും മനുഷ്യഗന്ധം കൊണ്ട് അശുദ്ധമാകരുത്. ഇടുമ്പേ, പോയി കണ്ടുപിടിക്കേ. കണ്ടുകിട്ടിയാൽ ഉടനെ കൊന്നേക്ക്, എല്ലാറ്റിനെയും കൊന്നേക്ക്. ചെല്ലേ, വേഗം ചെല്ലേ.
6: ഇന്ന് വരാത്ത ചിലരൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. നകുലൻ, സഹദേവൻ, അങ്ങനെ ഓരോരുത്തരും അങ്ങനെ മാറി മാറി ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ് പൂർത്തീകരിക്കാത്ത ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അവർക്ക് പറയാനുള്ളത് ഒന്നുകൂടി കേൾക്കാം നമുക്ക്.
22: എന്ത് ധൈര്യത്തോടാണെന്ന് അറിയാതെ രാമകൃഷ്ണൻ വൈശ്യ വിളിച്ചപ്പോൾ ഇങ്ങനെ ഇവിടെ വരണം, 2 ഇവിടെ എത്തണം എന്ന് പറഞ്ഞു. എത്തി കഴിഞ്ഞതിന് ശേഷം ബുക്ക് കാണിക്കുന്നു, അതിനകത്തുള്ള കുറച്ച് ഡയലോഗ്സ് എന്നെ കൊണ്ടങ്ങ് പറയിപ്പിക്കുകയാണ്. അപ്പോൾ എനിക്ക് ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നല്ല പേടിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് റേഡിയോ സ്റ്റേഷൻ. അപ്പോൾ എൻ്റെ ഒരു ശരിയായ രീതിയിൽ എനിക്ക് അഭിനയിക്കാനോ അല്ലെങ്കിൽ അത്രയും ഡയലോഗ്സ് ശരിക്കും പറയാനോ ഒന്നും അന്ന് പറ്റിയിട്ടില്ല. പിന്നെ കുറച്ചൊക്കെ കേട്ടപ്പോൾ, ജനങ്ങളുടെ ഒരു അഭിപ്രായം കേട്ടപ്പോൾ നന്നായി ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അത് ഇനിയും ബാക്കിയുള്ളത് ജനങ്ങൾ തന്നെയാണ് പറയേണ്ടത്. പെട്ടെന്നൊന്ന് നേരെ സംസാരിച്ചപ്പോൾ ഒന്ന് ഇമോഷനായി പോയി. അച്ഛനെ ഓർത്തിട്ടാണ്, വലിയൊരു നാടക കലാകാരൻ്റെ മകളായി ജനിച്ചത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്കിങ്ങനെയൊരു കഥാപാത്രത്തെ കിട്ടിയതും എനിക്കിതിനൊരു അവസരം കിട്ടിയതും അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരോടും ഒരിക്കലും കൂടി, റേഡിയോ മലബാറിനോടും ഇതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകളോടും ഒരിക്കലും കൂടി നന്ദി പറയുകയാണ്.
15: ഇതിലിപ്പോൾ ഉഷയിച്ച് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ലിസണേഴ്സ് ഓരോ ആഴ്ചത്തെ പ്രോഗ്രാം കഴിയുമ്പോഴും അവർക്ക് ഇഷ്ടപ്പെട്ടതും അല്ലെ അവരുടെ തോന്നലുകളെല്ലാം ഓരോ പ്രോഗ്രാമിനെ പറ്റിയുള്ളത് നമുക്ക് എഴുതിയിട്ട് അയക്കാറുണ്ട് അല്ലെ കാർഡുകളായിട്ട് അയക്കാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എല്ലാ തവണയും നാടകത്തിനെ പറ്റിയിട്ടാണ് അവർ പരാമർശിക്കുന്നത്. ഈ അസുരഗോത്രം നാടകം പ്രക്ഷേപണം ചെയ്തത് മുതൽ ഇന്ന് വരെയും നെഗറ്റീവായിട്ട് അതൃപ്തമായിട്ടുള്ള ഒരു മെസ്സേജും നമുക്ക് വന്നിട്ടില്ല. ഇന്നേത് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടില്ല. എല്ലാം മികച്ചതായിരുന്നു. പിന്നെ അവർ സസൂക്ഷ്മം ഈ നാടകം കേട്ടു എന്നതിൻ്റെ തെളിവാണ് ഓരോരുത്തരും പറഞ്ഞ ഡയലോഗ് ഉൾപ്പെടെ കോട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നത്. പിന്നെ ചില കോംബോസ്, ഇപ്പോൾ ഭീമസേനനും ഹിഡുംബിയും തമ്മിലുള്ള കോംബോ, ഹിഡുംബിയും ഗഡോൽഗജനും തമ്മിലുള്ള കോംബോ, ഗഡോൽഗജനും ഭീമനും തമ്മിൽ സംസാരിക്കുന്നത്, കർണൻ, കുന്തി, ഇത്തരത്തിലുള്ള ചില കോംബോസ് ഒക്കെ പറയുമ്പം അപ്പോഴാണ് നമ്മളറിയുന്നത് ഇത്രത്തോളം നിങ്ങൾ ചെയ്ത നാടകത്തെ അവർ നെഞ്ചേറ്റി എന്നുള്ള കാര്യം. അപ്പം അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട, ശ്രോതാക്കൾക്ക് 100% ഇഷ്ടപ്പെട്ട നാടകമാണ് അസുരഗോത്രം.
0: നമുക്ക് ഈ ചർച്ച ഇവിടെ ഏതാണ്ട് ഉപസംഹരിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ പലരും സൂചിപ്പിച്ചതുപോലെ റേഡിയോ മലബാറിന് ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ചുമതലയാണത്, കാരണം ഒരു കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനാണ്, സമൂഹത്തിലെ ആളുകളെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ഈ നാടകത്തിലൂടെ കൂടി അത് നിറവേറ്റപ്പെട്ടു എന്നുള്ളൊരു പൂർണ്ണ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും രാമന്റെ വിളി ഇനിയും നിങ്ങളുടെ കാതോരം എത്തും. മഹാഭാരതത്തിൽ തന്നെ ദുര്യോധനെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ടുള്ള നാടകം തയ്യാറായി കഴിഞ്ഞു. പുരാണത്തിൽ നിന്ന് അടുത്ത പുരാണത്തിലേക്ക് ഒരു ഇടവേള വേണ്ടതുകൊണ്ട് ഒരു സാമൂഹ്യ നാടകത്തിലേക്ക് പോവുകയാണ്. സാമൂഹ്യ നാടകം എന്താണ് എന്നുള്ള കാര്യം സംവിധായകൻ പറയും. രചയിതാവ് എന്നുള്ള രീതിയിൽ നിങ്ങൾ തന്നെ ഈ നല്ല വാക്കുകൾക്ക് ഹൃദയം നിറഞ്ഞു നന്ദി. റേഡിയോ മലബാറിന് വേണ്ടി കൂടി അറിയിക്കട്ടെ.
6: അപ്പോൾ നമ്മൾ ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു ഗംഭീര നാടകം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, മാഷക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനു മുമ്പേ നമ്മൾ നേരത്തെ ചെയ്ത ഒരു നാടകമാണ് നെല്ലിക്ക. അപ്പോൾ നെല്ലിക്കയുടെ രണ്ടാം ഭാഗമാണ് ഇനി വരാൻ പോകുന്നത്. അതിനുശേഷമായിരിക്കും മാഷ സൂചിപ്പിച്ച ദുര്യോധനൻ വീണ്ടും മഹാഭാരതത്തിലൂടെ നമ്മൾ ഒരു യാത്ര നടത്തുകയാണ്. അപ്പോൾ അതിലും നല്ല കഥാപാത്രങ്ങളെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തായാലും റേഡിയോ മലബാർ തുടർന്നും കുറേ നാടകങ്ങൾ ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒരുപാട് കഥാപാത്രങ്ങളെ വിജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവരാണ് നിങ്ങൾ. അതുകൊണ്ട് മാഷ് പറഞ്ഞ പോലെ ഇനിയും വിളി പ്രതീക്ഷിക്കാം. നിങ്ങൾ വിളിപ്പുറത്ത് തന്നെ ഉണ്ടാവണം.
16: എല്ലാം നാടകീയമായി നടക്കട്ടെ.
1: നാടകനേരം.

പാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ, റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. നമ്മുടെ പുത്തൻ പാട്ടുകളുടെ നേരമാണ്. പുത്തൻ പാട്ടുകളിലൂടെ പുതിയ പുതിയ സിനിമകളിലെ പാട്ടുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കാറുണ്ട്. ഇന്നും അതുപോലെ ഒത്തിരി പാട്ടുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. പ്രണയവും വിരഹവും പിന്നെ കൊച്ചു കൊച്ചു പിണക്കങ്ങളും ഇതൊക്കെയാണല്ലോ നമ്മുടെ ലൈഫല്ലേ. മിക്ക സിനിമകളിലും ഈ പറഞ്ഞത് തന്നെയാണ് പ്രമേയമായിട്ട് വരാറുള്ളതും. ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് 2024 ഏവരെയും ഒരുപാട് ഇമോഷണൽ ആക്കിയിട്ടുള്ള ഒരു സിനിമയാണ് കഥ ഇന്ന് വരെ. ബിജു മേനോനും മേതിൽ ദേവികയൊക്കെ തകർത്തഭിനയിച്ച ഒരു സിനിമയായിരുന്നു കഥ ഇന്ന് വരെ. അതിൽ ഏവരുടെയും പേഴ്സണൽ ഫേവറേറ്റ് ട്രാക്ക് ആവാൻ സാധ്യതയുള്ള ഒരു പാട്ടുണ്ട്. നിത്യമാമനും അശ്വനാര്യനും കപിൽ കപിലിനും ഒക്കെ ചേർന്നിട്ടാണ് ആ പാട്ട് പാടിയിട്ടുള്ളത്. അജീഷ് ദാസിന്റെ വരികൾക്ക് അശ്വനാര്യൻ തന്നെയാണ് ഈണം കൊടുത്തത്. മാനം എഴുതുന്നൊരഴകുള്ള എന്ന് തുടങ്ങുന്ന പാട്ട്. സത്യം പറഞ്ഞ നിലാവുള്ളൊരു രാത്രിയില് ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി പ്രിയപ്പെട്ട ഒരാളെ ഓർക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ല്ലേ, അതാണ് ഈ പാട്ട് നമുക്ക് സമ്മാനിക്കുന്നത്. അശ്വനാരിന്റെയും നിത്യയുടെയും അതുപോലെ തന്നെ കപിൽ കപിലിന്റെ ഒക്കെ വോയിസിന്റെ കോമ്പിനേഷൻ സത്യം പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷനാണ്. അപ്പോ അധികം വെയിറ്റ് ചെയ്യിക്കുന്നില്ല, ഇതാ നിങ്ങൾക്കായി ഒരു മാജിക്കൽ മെലഡി. കഥ ഇന്ന് വരെ എന്ന ചിത്രത്തിൽ നിന്നു.

അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ട് കേട്ട് നമ്മൾ തിരിച്ചു വന്നു. 2024 പുറത്തിറങ്ങിയ കഥ ഇന്ന് പറയുന്ന സിനിമയിലേതായിരുന്നു ആ ഗാനം. വീണ്ടും നമ്മൾ 2024 തന്നെയാണ് പോകുന്നത്. ആ ഒരു വർഷം ഏവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു സിനിമയായിരുന്നു ടോവിനോ തോമസിന്റെ അജയന്റെ രണ്ടാം മോഷണം, അഥവാ AR. അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്നതിൽ കൂടുതൽ AR എന്ന് പറയുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ പരിചിതം. മണിയൻ, കുഞ്ഞിക്കേളു, അജയൻ എന്നിങ്ങനെ മൂന്ന് കാലഘട്ടത്തിലെ മൂന്ന് കഥാപാത്രങ്ങളെയാണ് ടോവിനോ തോമസ് ഈ ഒരു സിനിമയിൽ അവതരിപ്പിച്ചത്. ചിയോദിക്കാവിലെ ആ മാന്ത്രിക വിളക്കും അവിടുത്തെ വിശ്വാസങ്ങളും ഒക്കെ ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. സിനിമയുടെ കഥ പോലെ തന്നെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ഗാനമുണ്ട് അതിൽ. മാണിക്യം എന്ന മണിയന്റെ പ്രണയിനിയുടെ വിരഹവും കാത്തിരിപ്പും ഒക്കെ തോന്നിപ്പിക്കുന്ന ഒരു പാട്ടാണ് അത്. അങ്ങ് വാനക്കോണിലെ എന്ന് തുടങ്ങും. ഈ പാട്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ വൈക്കം വിജയലക്ഷ്മി എന്ന മാന്ത്രിക ശബ്ദത്തിനുടമയാണ് ഈ പാട്ടിന് ജീവൻ കൊടുത്തിട്ടുള്ളത്. ഒപ്പം ദിപു നയനാൻ തോമസിന്റെ അതിമനോഹരമായിട്ടുള്ള സംഗീതവും മണിയന്റെ പ്രണയവും ആ നാട്ടിലെ ഐതിഹ്യവും ഇഴചേർന്ന് നിൽക്കുന്ന വരികൾ എഴുതിയിട്ടുള്ളത് മനു മഞ്ജിത്താണ്. ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മുന്നിൽ തെളിയുന്നത് ചിയോദിക്കാവും അവിടുത്തെ നിഗൂഢമായിട്ടുള്ള രാത്രി ൊക്കെയാണ്. വൈക്കം വിജയലക്ഷ്മിയുടെ മാസ്മരിക ശബ്ദം കൂടിയാകുമ്പോൾ പിന്നൊന്നും പറയാനില്ല. അപ്പൊ ശരി, അധികം ലാഗ് അടിപ്പിക്കുന്നില്ല. നമ്മുടെ സ്വന്തം വൈക്കം വിജയലക്ഷ്മി പാടിയിട്ടുള്ള ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് പടികയറി വരുന്ന ആ ഗാനത്തിലേക്ക് നമുക്ക് പോകാം. ഇതാ അടുത്ത ഗാനം AR എന്ന സിനിമയിൽ നിന്നും.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ. മലബാറിന്റെ മധുരസ്വരം, പുത്തൻ പാട്ടുകളുടെ നേരമാണ്. പാട്ടുകൾ ഇനിയും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഒരു കൊച്ചു വലിയ സിനിമയെ പറ്റി പറയാം. 2024 പുറത്തിറങ്ങിയ പ്രതിഭ ട്യൂട്ടോറിയൽസ്. ട്യൂട്ടോറിയൽ എന്ന് പറയുമ്പോൾ തന്നെ പഠനവും പരീക്ഷയും റിസൾട്ടും ഒക്കെ ആയിട്ട് നമ്മളൊക്കെ കടന്നുപോയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ കാലഘട്ടം ഓർമ്മയുണ്ടോ? ആ ഓർമ്മകളെ തൊട്ടുണർത്തുന്ന ഒരു സിനിമയാണിത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. സിനിമയിലെ കഥ പോലെ തന്നെ ലളിതവും എന്നാൽ ഹൃദ്യവുമാണ് അതിലെ എല്ലാ ഗാനങ്ങളും. സിനിമയിലെ പ്രണയത്തിന്റെ നാരുമല്യം മുഴുവൻ ഒപ്പിയെടുത്ത ഒരു പാട്ടുണ്ട്, നീയേ നീയേ നിറനീലരാവിൽ. പ്രജിത് പ്രസന്നനും ശ്രുതി ശിവദാസും ചേർന്ന് പാടിയ ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു കുളിർമഴ പെയ്യും, ഉറപ്പാണ്. കൈലാസ് മേനോനാണ് സംഗീതം കൊടുത്തിട്ടുള്ളത്. അതുപോലെ നീലരാവിന്റെ ഭംഗിയും പ്രണയത്തിന്റെ ആഴവും ഒക്കെ പറയുന്ന ഈ വരികൾ എഴുതിയിട്ടുള്ളത് ഹരിത ഹരിബാബുവാണ്. സിനിമയിലെ പ്രണയ നിമിഷങ്ങൾക്ക് ഈ പാട്ട് നൽകുന്ന ഒരു മൂഡ് അത് വേറെ തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. എന്തായാലും പാട്ട് കേൾക്കുന്ന നമ്മുടെ ഉള്ളിൽ പ്രണയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും ഈ ഗാനം നമ്മളെയെല്ലാം ഒരു സ്വപ്നലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുള്ള കാര്യത്തിലും സംശയമില്ല. അപ്പോൾ അധികം വൈകിക്കാതെ കേൾക്കാം പ്രതിഭ ട്യൂട്ടോറിയൽസ് എന്ന സിനിമയിലെ പാട്ട് നീയേ നീയേ നിറനീലരാവിൽ.

0: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറയുമായി റേഡിയോ മലബാർ 89.6 FM.
1: രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ സിനിമകളിലെ പാട്ടുകളായിരുന്നു നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പുത്തൻ പാട്ടുകളിലൂടെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് 2025 ചിത്രീകരിച്ച ഒരു സിനിമയെ പറ്റിയിട്ടാണ്. സിനിമ പുറത്തിറങ്ങിയിട്ടില്ല, പക്ഷേ മനോഹരമായിട്ടുള്ള ഒരു പിടി ഗാനങ്ങൾ ഈ ചിത്രത്തിലൂടെ മലയാളികൾക്ക് ലഭിച്ചിട്ടുണ്ട്. മനോരാജ്യം, ഈ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലെ വിചാരങ്ങളും ആഗ്രഹങ്ങളും ഒരു സാധാരണക്കാരന്റെ ജീവിതവും ഒക്കെ ആയിരുന്നു ഈ സിനിമയിലൂടെ റഷീദ് പറമ്പിൽ എന്ന സംവിധായകൻ മലയാളികൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിച്ചിരുന്നത്. ഈ കൺസെപ്റ്റ് വ്യക്തമായിട്ട് പറയുന്ന ഒരു പാട്ടുണ്ട് ഈ സിനിമയിൽ, അതായത് ജീവിതത്തിലെ ഇരുൾ നിമിഷങ്ങളിൽ നിന്ന് പുതിയ പ്രഭാതത്തിലേക്ക് നോക്കുന്ന മനുഷ്യരുടെ കഥ. വരികളും ഇതുതന്നെയാണ്, ഇരുൾ നീങ്ങിയോ പ്രഭാതമായോ. ഹരിചരന്റെ മാസ്മരികമായ ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ടെൻഷനൊക്കെ ഒന്ന് മാറി നിൽക്കും. പാട്ടിന്റെ വരികൾ എഴുതിയിട്ടുള്ളത് റഷീദ് പറക്കൽ തന്നെയാണ്, സംഗീതം കൊടുത്തത് യൂനുസോ. ഒരു പുതിയ തുടക്കത്തിന്റെ പ്രത്യാശയുടെ പാട്ടാണിത് എന്നുള്ളതിൽ സംശയമില്ല. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ഒരു പുതിയ പ്രഭാതം നമ്മളെ തേടി വരുന്ന ഈ പാട്ട്, ഈ വരികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മനോഹരമായിട്ടുള്ള ഗാനം കേൾക്കാം.

റേഡിയോ മലബാറിൽ ഇപ്പോൾ പുത്തൻ പാട്ടുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചില സിനിമയുടെ പേരുകളെല്ലാം നമ്മളെ അത്രയധികം ആകർഷിക്കാറുണ്ട്. അങ്ങനെ ഒരു പേര് ഇപ്പൊ ഞാൻ പറയാം, കുട്ടന്റെ ഷിനിഗാമി. ഇന്ദ്രൻസ്, ജാഫർ ഇടുക്കി, ശ്രീജിത് രവി, ഗീതാ വിജയൻ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളിൽ എത്തിയ സിനിമയായിരുന്നു കുട്ടന്റെ ഷിനിഗാമി. പേരുകൊണ്ട് ഏറെ ശ്രദ്ധയാകർഷിച്ച ഒരു സിനിമ കൂടിയായിരുന്നു ഇത്. തീർത്തും ഗ്രാമീണ പശ്ചാത്തലത്തിൽ നൊസ്റ്റാൾജിയ ഒട്ടും ചോർന്നു പോകാതെ തയ്യാറാക്കിയിട്ടുള്ള ഈ സിനിമ അതിന്റെ പാട്ടുകളുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ഇടയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. ഈ സിനിമയിലെ ഏറ്റവും മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. മാനത്തോടും തിങ്കൾ കലമാൻ എന്ന് തുടങ്ങുന്ന ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പഴയ നാടൻ പാട്ടുകളുടെ ഒരു ഫീല് തരുന്ന, എന്നാൽ വളരെ പുതുമയുള്ളതായിട്ടുള്ള ഒരു മെലഡി. ഈ പാട്ടിനെ ശബ്ദം കൊണ്ട് ജീവൻ നൽകിയിട്ടുള്ളത് മറ്റാരുമല്ല അഭിജിത് കൊല്ലോ ആണ്. അദ്ദേഹത്തിന്റെ തനിമയാർന്ന ശബ്ദം ഈ പാട്ടിന് നൽകുന്ന ഒരു ഇമ്പം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ആസ്വദിച്ച് തന്നെ അറിയണം. നാട്ടിൻപുറത്തെ നിഷ്കളങ്കമായ കാഴ്ചകളൊക്കെ ഈ വരികളിൽ കൃത്യമായി ഇഴച്ചേർത്ത് വെച്ചിട്ടുണ്ട്. ഒപ്പം സിനിമയിലെ കഥാപാത്രങ്ങളുടെ സ്വപ്നങ്ങളും മാനസികാവസ്ഥയെല്ലാം ഈ പാട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റഷീദ് പാറക്കിലാണ് പാട്ടിന് വരികൾ എഴുതിയത്. വരികളോട് ചേർന്ന് നിൽക്കുന്ന സംഗീതം പകർന്നത് അർജുൻ വി അക്ഷയാണ്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM മലബാറിന്റെ മധുരസ്വരം. നിങ്ങൾ അടുത്ത പാട്ടിനായി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം. അതുപോലെ തന്നെ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു 13-ാം രാത്രി. 2025 ചിത്രീകരിച്ചത്, പക്ഷേ പുറത്തിറങ്ങിയിട്ടില്ല. ഈ സിനിമയിൽ മധു നിറയുന്ന പൂവിന്റെ എന്ന് തുടങ്ങുന്ന ഒരു അടിപൊളി ഗാനമുണ്ട്. ആ പാട്ടാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സിനിമ തിയേറ്ററിൽ എത്തിയിട്ടില്ലെങ്കിലും ഈ പാട്ട് ഇതിനോടകം തന്നെ എല്ലാവരുടെയും പ്ലേലിസ്റ്റുകളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു, ഉറപ്പാണ്. സിയാ ഉൽ ഹക്കാണ് പാടിയിട്ടുള്ളത്. കെ സന്തോഷാണ് വരികൾ എഴുതിയത്, സംഗീതം കൊടുത്തത് അനുജ് ബാബു. അപ്പോ ഇച്ചിരി വോളിയം കൂട്ടി വെച്ചോളൂ, കേൾക്കാം. 13-ാം രാത്രി എന്ന സിനിമയിൽ നിന്നും മനോഹരമായ ഗാനം മധു നിറയുന്ന പൂവിന്റെ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

പുത്തൻ പാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ, റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ കേട്ടുകൊണ്ടിരിക്കുന്നത് പുത്തൻ പാട്ടുകളാണ്. ഒരുപാട് ഒരുപാട് പാട്ടുകൾ കേട്ടു. അടുത്തതായി ഇച്ചിരി വിരഹം തങ്ങി നിൽക്കുന്ന ഒരു പാട്ട് കേൾക്കാം. പ്രണയത്തെക്കുറിച്ച് എത്ര പാടിയാലും പറഞ്ഞാലും മതി വരില്ലല്ലോ അല്ലേ? പ്രത്യേകിച്ച് ആ പ്രണയം ഒരു കടല് പോലെ ആഴുള്ളതാണെങ്കിൽ. 2025 പുറത്തിറങ്ങിയ ഒരു കൊച്ചു സിനിമ കടലോളം സ്നേഹം. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലെ ഒരു ഗാനമാണ്, മിഴികൊണ്ട് മാത്രം പ്രണയം പറഞ്ഞാൽ. ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് കേട്ടാലേ മനസ്സിലാകുള്ളൂ. പാടിയിട്ടുള്ളത് രാജയും ബീഗവും ചേർന്നാണ്. വാക്കുകൾക്ക് അതീതമായിട്ടുള്ള പ്രണയം കണ്ണുകൾ കൊണ്ട് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അത്തരത്തിൽ പ്രണയവും വിരഹവും ഒരുപോലെ ഇഴചേർന്ന വരികൾ. സിനിമയിലെ നായകന്റെയും നായികയുടെയും ആഴമേറിയ ബന്ധത്തെ ഈ പാട്ട് അത്രമേൽ മനോഹരമായിട്ടാണ് വരച്ചു കാട്ടുന്നത്. വരികൾ എഴുതിയിട്ടുള്ളത് റഷീദ് പാറക്കലാണ്, സംഗീതം കൊടുത്തത് റസാ റസാഖ്. അപ്പോ അധികം ലാഗടിപ്പിക്കാതെ നമുക്ക് ആ പാട്ട് കേൾക്കാം. നമ്മുടെ ഉള്ളിലെ പ്രണയത്തെ ഒന്ന് തൊട്ടുണർത്താൻ കടലോളം സ്നേഹം അനുഭവിക്കാനായി ഇതാ റസാ ബീഗം ടീമിന്റെ മനോഹരമായിട്ട്

0: ഇതേതായി പാട്ട്? കൊള്ളാലോ.
1: പാട്ടല്ല, കവിതയാ. രതിന്റെ അമ്മയുടെയാ.
2: ഓ, അമ്മയുടെ കുറെ കവിതയുടെ ഇരിപ്പുണ്ട്.
1: അതിലെനിക്കിഷ്ടപ്പെട്ട ഒരെണ്ണെടുത്ത് ഞാൻ എന്റെ ഫ്രണ്ടിനെ കൊണ്ട് മ്യൂസിക് അയച്ചു. രസാഭീകം അവരത് ആൽബായിട്ട് ഇറക്കാൻ പോവാ. രതിന്റെ അമ്മയുടെ പേരില് ജയന്തി.
3: ഞാനൊന്ന് കേട്ടു നോക്കട്ടെ.

കാത്തിനിമ്പം പകരുന്ന പാട്ടുകൾ പുത്തൻ പാട്ടുകളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇനിയും പാട്ടുകൾ കേൾക്കാനുണ്ട്. പാട്ട് പറയുന്ന മുന്നേ വെറൈറ്റി ആയിട്ടുള്ള സിനിമയുടെ ആ പേര് പറയാം, ചിത്തിനി. 2024 ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ സംവിധാനത്തിലാണ് ഈ സിനിമ പുറത്തിറങ്ങിയിട്ടുള്ളത്. മോക്ഷ, വിനയ് ഫോർട്ട് എന്നിവരെല്ലാം ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ ഒരു പ്രത്യേക തരം മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന പാട്ടാണ് ആരുനി എന്ന് തുടങ്ങുന്നത്. ഹരിശങ്കറാണ് പാടിയിട്ടുള്ളത്. ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ചെറിയൊരു ആകാംക്ഷയൊക്കെ തോന്നും. ചിത്രത്തിന്റെ സംവിധായകനായിട്ടുള്ള ഈസ്റ്റ് കോസ്റ്റ് വിജയൻ തന്നെയാണ് പാട്ടിന്റെ വരികൾ എഴുതിയിട്ടുള്ളത്. ഒപ്പം സംഗീതം കൊടുത്തത് രഞ്ജിൻ രാജ് വർമ്മ. അപ്പോ പ്രണയത്തിന്റെ വളരെ നേർത്ത ആർദ്രത ഉള്ളിലൊതുക്കിയിട്ടുള്ള പാട്ട്, മനോഹരമായിട്ടുള്ള പാട്ട് ചിത്തിനി എന്ന സിനിമയിൽ നിന്നും.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പുതുപുത്തൻ നീണങ്ങൾ തേടിയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. അടുത്തതായി 2025 അനുപുരുഷോത്തമൻ സംവിധാനം ചെയ്ത സൂപ്പർ ജിംനി എന്ന പുതിയ ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനമാണ്. മീനാക്ഷി അനൂപ്, സീമാജി നായർ, ജയകൃഷ്ണൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തിയ ഈ ചിത്രം റിലീസിന് മുന്നേ തന്നെ സംഗീതം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. ഇതിനുവേണ്ടി നിസാം ഹുസൈൻ കുറിച്ച വരികൾക്ക് ഈണം കൊടുത്തത് ഡോക്ടർ വാഴമുട്ടം ചന്ദ്രബാബു ആണ്. അദ്ദേഹത്തോടൊപ്പം പ്രിയ ഗായിക അഖില ആനന്ദും ചേർന്ന് അതിമനോഹരമായി പാടിയ വരികൾ ദൂരമതു താണ്ടണം, തീരമതിലേറണം. ഒട്ടും വൈകിക്കാതെ ആ ഗാനം കേട്ടുകൊണ്ട് പുതിയ പുതിയ തീരങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം സംഗീതത്തിലൂടെ.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് മലബാറിന്റെ മധുരസ്വരം. പുതുമയുള്ള പ്രമേയങ്ങൾ കൊണ്ട് മലയാള സിനിമ നമ്മെ എപ്പോഴും വിസ്മയിപ്പിക്കാറുണ്ട്. അത്തരത്തിൽ 2024 പുറത്തിറങ്ങിയ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രമാണ് ടർക്കിഷ് തർക്കം. നവാസ് സുലൈമാന്റെ സംവിധാനത്തിൽ സണ്ണിവേനും ലുക്മാൻ അവ്രാനും തകർത്തഭിനയിച്ച ഈ സിനിമ അതിന്റെ കഥാതന്തുകൊണ്ടും അവതരണ ശൈലികൊണ്ടും വലിയ ചർച്ചയായിരുന്നു. ഇതിലെ ഏറ്റവും ജനപ്രിയമായ ഒരു ഗാനത്തിലേക്കാണ് നമ്മളിനി കടക്കുന്നത്. വിനായക് ശശികുമാർ വരികളെഴുതി, ഇഫ്തി ഈണം കൊടുത്ത്, അരുൺ ആലാട്ട് ആലപിച്ച ഗാനം, ഉള്ളമറിഞ്ഞവളെ നിന്റെ കള്ളച്ചിരി മധുരം.

പുത്തൻ പാട്ടുകളിൽ പുതിയ പുതിയ സിനിമകളിലെ ഗാനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായി നമുക്ക് ഹൃദയസ്പർശിയായ വരികൾ കൊണ്ട് സംഗീത പ്രേമികളുടെ ഉള്ളുതൊട്ട ഒരു ഗാനം കേൾക്കാം. 2024 പുറത്തിറങ്ങിയ ചിത്രം ചെക്ക്മേറ്റ്. രതീഷ് ശേഖറിന്റെ സംവിധാനത്തിൽ അനൂപ് മേനോൻ, ലാൽ, രേഖ ഹരീന്ദ്രൻ, രാജലക്ഷ്മി എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തിയതായിരുന്നു ഈ ചിത്രം. ധന്യ സുരേഷ് മേനോൻ കുറിച്ച അതിമനോഹരമായ വരികൾക്ക് സംവിധായകൻ രതീഷ് ശേഖർ തന്നെയാണ് ഈണം പകർന്നിരിക്കുന്നത്. മലയാളത്തിന്റെ വാനമ്പാടി കെ എസ് ചിത്രയുടെ വികാരനിർഭരമായ ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ തീർച്ചയായും ആ പാട്ടിന്റെ വികാരം ഏവരെയും തൊട്ടുണർത്തും എന്ന കാര്യത്തിൽ സംശയമേതുമില്ല. കൺമണി എൻ നെഞ്ചിലെ കേൾക്കാം. ചെക്ക്മേറ്റ് എന്ന സിനിമയിലെ മനോഹര ഗാനം റേഡിയോ മലബാറിലൂടെ.

റേഡിയോ മലബാർ പുത്തൻ പാട്ടുകൾ തുടരുകയാണ്. നമ്മുടെ ഈ സംഗീതയാത്രയിൽ ഇനി കേൾക്കാൻ പോകുന്നത് മണ്ണിന്റെ മണമുള്ള കരുത്തുറ്റ വരികളുള്ള ഒരു പുത്തൻ ഗാനമാണ്. 2026 പുറത്തിറങ്ങിയ സഖിൽ രവീന്ദ്രൻ സംവിധാനം ചെയ്ത ചിത്രം കുവി. IM വിജയൻ, സാബു സൂര്യ എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. സിനിമയിലെ പാട്ടുകൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കഴിഞ്ഞു. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ വി കെ ഹരിനാരായണൻ എഴുതിയ വേറിട്ട വരികൾക്ക് PS ജയഹരിയാണ് ഈണം കൊടുത്തത്. കേൾക്കാം വിധു പ്രതാപിന്റെ വ്യത്യസ്തമായ ആലാപന ശൈലിയിലൂടെ കറുകറെ കറുത്തൊരു കാടാണ് എന്ന ഗാനം കുവി എന്ന സിനിമയിൽ നിന്നും.

പുതിയ പ്രമേയങ്ങൾ, പുതിയ ശബ്ദങ്ങൾ, പുത്തനീടങ്ങൾ, അങ്ങനെ സിനിമയുടെയും സംഗീതത്തിന്റെയും മാറ്റങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് പുത്തൻ പാട്ടുകളുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ പുതിയ പാട്ടുകളുടെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ നല്ല നല്ല പാട്ടുകൾ കേൾക്കുക, റേഡിയോ മലബാറിനൊപ്പം തുടരുക. പുതിയ സിനിമയിലെ ഗാനങ്ങൾ, ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി MG ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ, ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. '1983 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജ്യ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജി.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 1, ഹിജ്റവർഷം 1447 ദുൽഹജ് 29, ശകവർഷം 1948 ജ്യേഷ്ഠം 25, 2026 ജൂൺ 15 തിങ്കളാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.